0: ഇല്ലാതാക്കുന്ന ഭാഷിണി, ഡേറ്റാ സെറ്റുകളുടെ കലവറയായ AI കോഷ് ഒക്കെ എടുത്തു പറയേണ്ട പദ്ധതികളാണ്. നിർമ്മിത ബുദ്ധി നമ്മുടെ ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാകുമ്പോൾ സുതാര്യത, സുരക്ഷ, ധാർമ്മികത എന്നിവയൊക്കെ സംരക്ഷിക്കപ്പെടാനുള്ള നിയമങ്ങളും ചട്ടങ്ങളും നിലവിലുണ്ട്. അവ കൂടുതൽ മെച്ചപ്പെടുത്താൻ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കുന്നു. AI ഫോർ ഓൾ എന്നാണ് ഇന്ത്യ പറയുന്നത്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുണമുണ്ടാകുന്ന രീതിയിൽ വേണം ഈ സാങ്കേതിക വിദ്യയുടെ വളർച്ച എന്നാണ് ഇന്ത്യയുടെ കാഴ്ചപ്പാട്. ആധാറും UPIയും ഡിജി ലോക്കറും ഒക്കെ അടങ്ങുന്ന നമ്മുടെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ പോലെ നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിലും സർക്കാരുകൾ, പൊതുസ്ഥാപനങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, നേരത്തെ പറഞ്ഞ GPU TPU ഒക്കെ ലഭ്യമാക്കുന്നവർ ഒക്കെ കൂടെ ഉള്ളൊരു കൂട്ടായ പ്രവർത്തനമാണ് ഇന്ത്യ നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിലും വിഭാവനം ചെയ്യുന്നത്.
1: കായിക രംഗത്ത് ആഗോളതലത്തിൽ വലിയ വിജയങ്ങൾ നേടിയ രാജ്യമാണ് ഇന്ത്യ. വരും തലമുറ കായിക താരങ്ങളുടെ പ്രതീക്ഷകളെ കുറിച്ച് പങ്കുവെക്കുന്നു.
2: കായിക വേദികൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഉദാഹരിക്കാറുണ്ട് ഒളിമ്പിക്സ് ആണ്.
1: രാജ്യാന്തര സ്പോർട്സ് ലേഖകൻ കമാൽ വരദൂർ.
2: മറ്റൊന്ന് ഫിഫ നടത്തുന്ന വേൾഡ് കപ്പ് ഫുട്ബോൾ ആണ്. പിന്നീട് ഏഷ്യൻ ഗെയിംസ് ഉണ്ട്, കോമൺവെൽത്ത് ഗെയിംസ്, അങ്ങനെ മത്സരവേദികൾ ധാരാളമുണ്ട്. ഈ മത്സരവേദികളിലെ പ്രകടനങ്ങളെ മാനദണ്ഡമാക്കിയിട്ടാണ് ഒരു രാജ്യത്തിന്റെ കായിക കരുത്തിനെ നമ്മൾ അളക്കാറുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ ഇനിയും ധാരാളം മുന്നോട്ട് പോകാനുണ്ട്. പ്രത്യേകിച്ച് ഒളിമ്പിക്സ് പോലെ ഒരു കായിക ഇനം, ഏറ്റവും ഒടുവിൽ നടന്നത് പാരീസ് ഒളിമ്പിക്സ് ആണ്, ഞാൻ റിപ്പോർട്ട് ചെയ്തയാളാണ്. നമുക്ക് ആ പാരീസ് ഒളിമ്പിക്സിൽ ഒരു ഗോൾഡ് സ്വർണം പോലും കിട്ടിയില്ല എന്നുള്ളത് നിരാശാജനകമാണ്. അതിന് വലിയ കാരണങ്ങൾ നമ്മൾ തേടുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് ഇനിയുമേറെ മെച്ചപ്പെടാനുണ്ട്. തൊട്ടടുത്ത് അമേരിക്ക, കാനഡ, മെക്സിക്കോയിൽ നടന്ന വേൾഡ് കപ്പ് റിപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്, റിപ്പോർട്ട് ചെയ്ത് എത്തിയിട്ടേ ഉള്ളൂ. അമേരിക്ക വലിയ ശക്തിയല്ല ലോക ഫുട്ബോളിൽ. അവർ ഫുട്ബോൾ വേൾഡ് കപ്പിൽ നോക്കൌട്ട് റൗണ്ട് ഓഫ് 32 പങ്കെടുത്തു, പരാജയപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ കായിക സൗകര്യ വികസനം നോക്കുകയാണെങ്കിൽ അമേരിക്ക എന്ന വലിയ രാജ്യത്ത് ധാരാളം കളിമുറ്റങ്ങളുണ്ട്. അക്കാഡമിക് തലമെടുക്കുകയാണെങ്കിൽ കായിക പഠനം ശക്തമായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം വലിയൊരു രാജ്യം, ഫുട്ബോൾ രാജ്യം കേരളത്തിലേക്ക് കളിക്കാൻ വരികയാണെങ്കിൽ നമുക്ക് വലിയ പ്രയാസമാണ്. നമ്മൾ ഇതുവരെ അത്തരം മത്സരങ്ങൾ ക്രിക്കറ്റ് ആണെങ്കിൽ, ഫുട്ബോൾ ആണെങ്കിലൊക്കെ നടത്തിയിരുന്നത് കൊച്ചിയിലെ നെഹ്റു സ്റ്റേഡിയമാണ്. പക്ഷേ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇപ്പൊ അതിന് സൗകര്യങ്ങൾ ഇല്ല. പിന്നീട് നമ്മുടെ തിരുവനന്തപുരത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെയുണ്ട്, അവിടെയുള്ള സംവിധാനം എന്ന് പറയുന്നത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ്. അവിടെയും നമ്മൾ ഈ കാണുന്ന രാജ്യാന്തര മത്സരങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ പോലും നമുക്ക് വലിയ തോതിലുള്ള വലിയ മേളകൾ നടത്താനായിട്ടുള്ള വേദികൾ കുറവാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ കായിക അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിൽ ശാസ്ത്രീയത, സാങ്കേതികത ഇത് രണ്ടും ഊന്നിക്കൊണ്ടുള്ള വലിയ ഒരു വികസനം നിർബന്ധമാണ്.
1: സ്വതന്ത്ര ഇന്ത്യയിലെ യുവാക്കളുടെ സ്വപ്നങ്ങളെ കുറിച്ചും പുതിയ ഇന്ത്യയെ പടുത്തുയർത്തുന്നതിൽ യുവതലമുറയ്ക്കുള്ള പ്രതീക്ഷകളെ കുറിച്ചും സംസാരിക്കുന്നു.
3: എന്റെ പേര് പ്രഫുൽ ജയകുമാർ. ഇന്നത്തെ ഇന്ത്യയുടെ പ്രതീക്ഷ എവിടെയാണ്? നമ്മുടെ യുവത്വത്തിലാണ്. ഒന്നാമത് യുവാക്കൾ AI, ഹരിത ഊർജം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നു. അവസരങ്ങൾക്കായി കാത്തിരിക്കാതെ അവർ അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഇന്നത്തെ യുവാക്കൾ പഠനത്തോടൊപ്പം ഡിജിറ്റൽ സ്കില്ലുകളും പഠിക്കുന്നു. ജോലി മാത്രമല്ല, വിദ്യാഭ്യാസം, ആരോഗ്യം, കാലാവസ്ഥ പോലുള്ള യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അവർ ആഗ്രഹിക്കുന്നു. നമ്മുടെ സംഗീതം, കഥകൾ, കായികം എന്നിവ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ യുവത്വം മുന്നിലുണ്ട്. വേരുകൾ വിടാതെ തന്നെ ലോകത്തോട് മത്സരിക്കാനുള്ള ആത്മവിശ്വാസം ഇന്നത്തെ യുവാക്കൾക്കുണ്ട്. സ്വാതന്ത്ര്യം നമുക്ക് സ്വപ്നം കാണാനുള്ള അവകാശം തന്നു. ആ സ്വപ്നങ്ങളെ പ്രവർത്തിയാക്കുന്നത് യുവത്വമാണ്. ഇന്ന് ചിലപ്പോൾ സ്വാതന്ത്ര്യ ദിനമായിട്ടും ചില യുവാക്കൾക്ക് മറ്റു വിദേശ കമ്പനിക്കാർക്ക് വേണ്ടി ജോലി ചെയ്യേണ്ടി വന്നേക്കാം. അവരും ഇന്ത്യയുടെ പുരോഗതിക്ക് പങ്കാളികൾ തന്നെയാണ്. അവരുടെ ജോലി ചെയ്യുന്നത് ചിലപ്പോൾ ഭാരതത്തിലുള്ള വീട്ടമ്മമാർക്ക് വേണ്ടിയായിരിക്കാം, തന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടിയായിരിക്കാം. ഒരു ദിവസം കൊണ്ട് ശക്തമായ രാഷ്ട്രം ഉണ്ടാകില്ല. ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിലൂടെയാണ് അത് സാധ്യമാകുന്നത്.
1: പൊതുവിദ്യാഭ്യാസ രംഗത്ത് ആഗോള നിലവാരം പുലർത്തുന്ന ഗവേഷണ സ്ഥാപനങ്ങളും സർവകലാശാലകളും സ്വന്തമായി ഉയർത്തിക്കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച്
4: ഏറ്റവും ഉന്നതമായ മൂല്യങ്ങൾ പ്രദാനം ചെയ്യേണ്ടുന്ന ഒരു ഇടം എന്ന നിലയിൽ സ്കൂളുകളും കോളേജുകളും സർവകലാശാലകളും പൊതുസ്ഥാപനങ്ങളായിരിക്കണം.
1: സേവ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ പ്രവർത്തകൻ M. ഷാജർ ഖാൻ.
4: പക്ഷേ ആ പൊതുസ്ഥാപനം എന്ന സ്റ്റാറ്റസിൽ വ്യത്യാസം വരുന്നു എന്നതാണ് നമ്മളെ ഏറെ ഉത്കണ്ഠാകുലരാക്കുന്ന ഒരു കാര്യം. ഈ സ്വാതന്ത്ര്യ ദിനത്തിലും യഥാർത്ഥത്തിൽ വിമോചനം വിജ്ഞാനത്തിലൂടെയാണ്, അറിവിലൂടെയാണ്. അപ്പൊ ആ അറിവ്, അതിന്റെ ഖനി, അത് ഉത്ഭവിക്കുന്ന ഒരു കേന്ദ്രം എന്ന നിലയ്ക്ക്, അത് നൽകേണ്ടുന്ന ഒരു കേന്ദ്രം എന്ന നിലയ്ക്ക് സർവകലാശാലകളും സ്കൂളുകളും കോളേജുകളും ശക്തിപ്പെടണം. അത് ആ ഒരു പ്രതിജ്ഞയെ കൂടി നമ്മൾ എടുക്കേണ്ടതുണ്ട്. കാരണം പൊതുവിദ്യാഭ്യാസവും പൊതു സർവകലാശാലകളും ഒക്കെയാണ് ഒരു രാജ്യത്തിന്റെ സമ്പത്ത്.
1: ദിനം പ്രതി നാം കാത്തു സൂക്ഷിക്കേണ്ട മഹത്തായ ജീവവായുവാണ് സ്വാതന്ത്ര്യം. നാനാത്വത്തിൽ ഏകത്വം എന്ന ഭാരതത്തിന്റെ അഖണ്ഡതയെ ചേർത്ത് പിടിച്ച് വ്യക്തി സ്വാതന്ത്ര്യവും

0: സഹോദര്യവും ഉറപ്പുവരുത്തുന്ന ഒരു നവസമൂഹ സൃഷ്ടിക്കായി നമുക്ക് കൈകോർക്കാം.
1: ഇന്നത്തെ പ്രഭാത പേരി സമാപിക്കുകയാണ്. വീണ്ടും നാളെ രാവിലെ 6:30.

കർഷക ദിനമായ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 43:50. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 80-ാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്ന ചടങ്ങിന്റെ തത്സമയ പ്രക്ഷേപണം എന്നിവ കേൾക്കാം.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2322142.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. രാജ്യം ഇന്ന് 80th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ അല്പസമയത്തിനകം ദേശീയ പതാക ഉയർത്തും. ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ മുന്നേറുകയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ദേശീയ പതാക ഉയർത്തും. സ്ത്രീകൾക്ക് നിർഭയമായി ഏത് സമയത്തും പുറത്തിറങ്ങി നടക്കാൻ അന്തരീക്ഷം സൃഷ്ടിച്ച് സംസ്ഥാനത്തെ രാജ്യത്തിന് തന്നെ മാതൃകയാക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ US നാവികസേന സംയുക്ത അഭ്യാസ പ്രകടനം കൊച്ചിയിൽ സമാപിച്ചു. വാർത്തകൾ വിശദമായി. രാജ്യം ഇന്ന് 80th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ അല്പസമയത്തിനകം ദേശീയ പതാക ഉയർത്തും. തുടർന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷവേളയിൽ ആദ്യമായി ഇത്തവണ ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: വന്ദേ മാതരത്തിന്റെ 150 വർഷത്തെ പാരമ്പര്യത്തെ അനുസ്മരിക്കുന്നതിനൊപ്പം 2047 വികസിത് ഭാരത് എന്ന ലക്ഷ്യസാത്കാരത്തിന് യുവശക്തിയുടെ ഊർജം, അഭിലാഷങ്ങൾ, നിർണായക സംഭാവനകൾ എന്നിവയെ അടയാളപ്പെടുത്തുന്നതുമാണ് ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ. കര, നാവിക, വ്യോമസേനകളിലെയും മൈ ഭാരത് പദ്ധതിയിലെയും 2500 കേഡറ്റുകളും വോളണ്ടിയർമാരും ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ചെങ്കോട്ടയിലെ ആഘോഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ വിവിധ മേഖലകളിൽ നിന്ന് 5000 പ്രത്യേക അതിഥികളെ ക്ഷണിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി വിശ്വകർമ്മ പദ്ധതിയിലെ കരകൌശല വിദഗ്ധർ, പ്രധാനമന്ത്രി മുദ്രായോജനയിലെ വനിതാ സംരംഭകർ, പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയിലെ തെരുവു കച്ചവടക്കാർ, ഭാരത് ടാക്സിയിലെ ടാക്സി ഡ്രൈവർമാർ എന്നിവർ അതിഥികളാണ്. വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ ചടങ്ങിൽ പുഷ്പവൃഷ്ടി നടത്തും. ദേശീയ പതാക ഉയർത്തുന്നതിനൊപ്പം 21 ഗൺ സല്യൂട്ടും നൽകും. ഡൽഹി പോലീസ് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്.
0: ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധങ്ങളും അസ്ഥിരതയും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ മുന്നേറുകയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. 80th സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ആഗോള ശരാശരി വളർച്ചാ നിരക്കിന്റെ ഇരട്ടിയിലധികം വളർച്ചാ നിരക്ക് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ കൈവരിക്കുമെന്ന് സാമ്പത്തിക പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നതായും രാഷ്ട്രപതി പറഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്.
1: ആത്മനിർഭർ ഭാരത് അഭിയാൻ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയുടെയും ദേശീയ സുരക്ഷയുടെയും അടിത്തറയെ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. 2030 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ചിലത് നിശ്ചിത സമയത്തിന് മുമ്പ് തന്നെ രാജ്യം കൈവരിച്ചതായി രാഷ്ട്രപതി വ്യക്തമാക്കി. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാനം ദേശീയ താൽപര്യമാണ്. സമാധാനം, സഹകരണം, ചർച്ച, വസുദൈവ കുടുംബകം എന്ന ആദർശം എന്നിവയാണ് വിദേശ നയത്തിന്റെ തൂണുകളെന്നും ദ്രൗപദി മുർമു പറഞ്ഞു. ഭീകരവാദത്തിനെതിരായ ഓപ്പറേഷൻ സിന്ദൂർ കൃത്യതയോടെ പ്രവർത്തിക്കാനുള്ള ഇന്ത്യൻ സായുധസേനയുടെ ശേഷിയുടെ തെളിവാണ്. ഭീകരവാദികൾ എവിടെ ഒളിച്ചിരുന്നാലും പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന ശക്തമായ സന്ദേശം ഓപ്പറേഷൻ സിന്ദൂർ നൽകിയെന്ന് രാഷ്ട്രപതി പറഞ്ഞു. രാജ്യത്തിന്റെ ഭാവിയുടെ ശില്പികളാണ് വിദ്യാർത്ഥികളെന്നും അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ എല്ലാവരും സംഭാവന നൽകണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് പെൺകുട്ടികളുടെ മികച്ച പ്രകടനത്തിൽ രാഷ്ട്രപതി സന്തോഷം പ്രകടിപ്പിച്ചു. 2047 വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനുള്ള യാത്രയിലാണ് രാജ്യമെന്നും വികസനത്തിന്റെ ഫലങ്ങൾ ഓരോ വ്യക്തിയിലേക്കും എത്തിക്കുക എന്നത് രാജ്യത്തിന്റെ ദൃഢനിശ്ചയമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു.
0: സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സേനയിലെയും സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലെയും ഉദ്യോഗസ്ഥർക്കായി രാഷ്ട്രപതി ദ്രൗപദി മുർമു 78 ധീരതാ പുരസ്കാരങ്ങൾ അംഗീകാരം നൽകി. ഇതിൽ 13 പുരസ്കാരങ്ങൾ മരണാനന്തര ബഹുമതിയായാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കീർത്തിചക്ര, ശൗര്യചക്ര, ബാറ്റു സേനാ മെഡലുകൾ, സേനാ മെഡലുകൾ, നൌസേനാ മെഡലുകൾ, വായുസേനാ മെഡലുകൾ എന്നിവയാണ് പ്രഖ്യാപിച്ചത്. ലഫ്റ്റനന്റ് കേണൽ മനിയോ ഫ്രാൻസിസ് PF, മേജർ ജിതേന്ദ്ര രാത്തി എന്നിവർ കീർത്തി ചക്രയ്ക്ക് അർഹരായി. ഹവിൽദാർ ഗജേന്ദ്ര സിംഗ്, ഹെഡ് കോൺസ്റ്റബിൾ ജഗ്ബീർ സിംഗ്, ബഷീർ അഹമ്മദ്, SG കോൺസ്റ്റബിൾ ജസ്പ്രീത് സിംഗ്, ബൽവീന്ദർ സിംഗ്, താരിഖ് ഹുസൈൻ, STF ഇൻസ്പെക്ടർ സുനിൽകുമാർ എന്നിവർക്ക് മരണാനന്തര ബഹുമതിയായി കീർത്തി ചക്ര നൽകും. രാജ്യത്തിന്റെ അഭിലാഷങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ശക്തവും പ്രചോദനാത്മകവുമായ സന്ദേശമാണ് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി നൽകിയതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. യുവാക്കളുടെ പ്രതീക്ഷകൾ, സ്ത്രീകളുടെ കരുത്തും സംഭാവനകളും, രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതി എന്നിവയെക്കുറിച്ചെല്ലാം പരാമർശിച്ചുകൊണ്ട് കൂടുതൽ ശക്തവും സമൃദ്ധവുമായ ഒരു രാഷ്ട്രത്തെക്കുറിച്ച് വിശാലമായ കാഴ്ചപ്പാടാണ് രാഷ്ട്രപതിയുടെ പ്രസംഗം മുന്നോട്ട് വച്ചതെന്ന് ഉപരാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ വ്യക്തമാക്കി. സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. രാവിലെ 9 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ദേശീയ പതാക ഉയർത്തും. വിവിധ സേനാവിഭാഗങ്ങൾ, അശ്വാരൂഢ സേന, NCC, സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെ പരേഡിന്റെ അഭിവാദ്യം മുഖ്യമന്ത്രി സ്വീകരിക്കും. മികച്ച സേവനത്തിന് രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ, ഫയർ സർവീസ് മെഡലുകൾ, കറക്ഷൻ സർവീസ് മെഡലുകൾ, ജീവൻരക്ഷാ പതക്കങ്ങൾ എന്നിവ മുഖ്യമന്ത്രി സമ്മാനിക്കും. തുടർന്ന് തിരുവനന്തപുരം നഗരത്തിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ദേശഭക്തി ഗാനങ്ങളും NCC കേഡറ്റുകളുടെ അശ്വാഭ്യാസ പ്രകടനവും ഉണ്ടാകും. മന്ത്രിമാരായ ഷിബു ബേബി ജോൺ കൊല്ലത്തും PC വിഷ്ണുനാഥ് പത്തനംതിട്ടയിലും, എം ലിജു ആലപ്പുഴയിലും, മോൻസ് ജോസഫ് കോട്ടയത്തും, അനൂപ് ജേക്കബ് ഇടുക്കിയിലും ദേശീയ പതാക ഉയർത്തും. എറണാകുളത്ത് മന്ത്രി റോജി എം ജോണും, തൃശൂരിൽ OJ ജനീഷും, പാലക്കാട്ട് N ഷംസുദ്ദീനും, മലപ്പുറത്ത് PK ബഷീറും, കോഴിക്കോട്ട് ബിന്ദു കൃഷ്ണയും, വയനാട്ടിൽ T സിദ്ദിഖും, കണ്ണൂരിൽ സണ്ണി ജോസഫും, കാസർകോട്ട് KM ഷാജിയും ദേശീയ പതാക ഉയർത്തും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പാലക്കാട് റെയിൽവേ ഡിവിഷൻ ആസ്ഥാനത്ത് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുകർ റോട്ട് ദേശീയ പതാക ഉയർത്തും. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ആഭിമുഖ്യത്തിൽ തലസ്ഥാന ദ്വീപായ കവരത്തി സ്കൂൾ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് SB ദീപക്കുമാർ ദേശീയ പതാക ഉയർത്തും. BJP കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ 9 നടക്കാവ് കേളപ്പജി സ്മാരകത്തിനു മുന്നിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ച് ദേശീയ പതാക ഉയർത്തലും സ്വാതന്ത്ര്യദിനാഘോഷവും സംഘടിപ്പിക്കും. തൃശൂർ പൂച്ചട്ടി ഭവൻസ് വിദ്യാമന്ദിറിൽ പുതുതായി നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്ക് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി രാവിലെ ഉദ്ഘാടനം ചെയ്യും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി ഇന്ത്യാ വിഭജനത്തെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പറഞ്ഞു. കോഴിക്കോട് മാരാർജി ഭവനിൽ BJP സിറ്റി ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിഭജന ഭീകരത സ്മൃതി ദിനാചരണം ഉദ്ഘാടനം

0: ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സ്ത്രീകൾക്ക് നിർഭയമായി ഏതു സമയത്തും പുറത്തിറങ്ങി നടക്കാൻ അന്തരീക്ഷം സൃഷ്ടിച്ച് സംസ്ഥാനത്തെ രാജ്യത്തിന് തന്നെ മാതൃകയാക്കി മാറ്റുക പ്രധാന ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. വനിതാ ശിശുവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ മുന്നോടിയായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച റീസേർച്ച് സേഫ് വിമൺ, സേഫ് കേരള രാത്രികാല വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഒരു പുതുയുഗ കേരളം കെട്ടിപ്പടുക്കാൻ സ്ത്രീകളുടെ സംഭാവന നിസ്തുലമാണെന്നും അതിനായി ഗവൺമെന്റിന് എല്ലാവരുടെയും പിന്തുണയുണ്ടാകണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ഇന്ത്യൻ നാവികസേനയും യു എസ് നാവികസേനയും സംയുക്തമായി സംഘടിപ്പിച്ച സ്ഫോടകവസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ സമാപിച്ചു. കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിലായിരുന്നു 5 ദിവസത്തെ പ്രത്യേക പരിപാടി. ഇരു നാവികസേനയുടെയും ഇ ഒ ഡി വിദഗ്ധ സംഘങ്ങൾ സംയുക്ത പരിശീലനത്തിൽ പങ്കെടുത്തു. യു ജി സി നെറ്റ്, സി എസ് ഐ ആർ നെറ്റ്, ഐ സി എ ആർ അഖിലേന്ത്യാ പ്രവേശന പരീക്ഷ എന്നിവയുടെ താൽക്കാലിക ഉത്തരസൂചികകൾ നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഉത്തരസൂചികകൾ പ്രസിദ്ധീകരിക്കും. പരീക്ഷാർത്ഥികൾ എൻ ടി എയുടെ ഔദ്യോഗിക അറിയിപ്പുകളെ മാത്രം ആശ്രയിക്കണമെന്ന് ഏജൻസി നിർദ്ദേശിച്ചു. അംഗസമാശ്വാസ നിധി ധനസഹായ പദ്ധതിയിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കാൻ സാഹചര്യമൊരുക്കുന്നതിന് ഗവൺമെന്റ് മുൻഗണന നൽകുമെന്ന് മന്ത്രി എം ലിജു പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി അംഗസമാശ്വാസ നിധി ധനസഹായ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ഈ വർഷം ജൂലൈ 29 മുതൽ ആഗസ്റ്റ് 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി അടുത്ത മാസം 5 വരെ നീട്ടിയതായി മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. രാജ്യം ഇന്ന് 80-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ അല്പസമയത്തിനകം ദേശീയ പതാക ഉയർത്തും. ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മുന്നേറുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ദേശീയ പതാക ഉയർത്തും. സ്ത്രീകൾക്ക് നിർഭയമായി ഏതു സമയത്തും പുറത്തിറങ്ങി നടക്കാൻ അന്തരീക്ഷം സൃഷ്ടിച്ച് സംസ്ഥാനത്തെ രാജ്യത്തിന് തന്നെ മാതൃകയാക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ യു എസ് നാവികസേന സംയുക്ത അഭ്യാസ പ്രകടനം കൊച്ചിയിൽ സമാപിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: അശീതിതമ സ്വതന്ത്രതാ പർവണ പൂർവ സന്ധ്യായാം അമൃതേന സംഭാഷണേന രാഷ്ട്രം.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 30, ശകവർഷം 1948, ശ്രാവണം 24, 2026 ഓഗസ്റ്റ് 15 തീയതി ശനിയാഴ്ച. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 2 മിനിറ്റ്. എഫ് എം ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: Prime Minister of India, Shri Narendra Modi. Our commentators are Shri Kaushik Roy, Srimati Anup Kaur, and Shri Munish Jolly.
2: Hallmark ka nishan dekh kar hi Abhushan le, kyunki BIS Hallmark matlab gunvatta ki guarantee. Jago grahak jago, upbhokta mamle. हॉलमार्क का निशान देख कर ही आभूषण ले, क्योंकि BIS हॉलमार्क मतलब गुणवत्ता की गारंटी. जागो ग्राहक जागो, उपभोक्ता मामले विभाग, भारत सरकार द्वारा जनहित में जारी.
3: चाहे प्रेशर कुकर हो या बच्चों के खिलौने.
0: അല്പസമയത്തിനകം 80th സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പതാക ഉയർത്തുന്ന ചടങ്ങിന്റെയും രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്ന സംസാരിക്കുന്നതിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം. ഡൽഹിയിലെ
4: PM जय अब गरीबों की जय बन गई है.
5: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना, पात्र परिवार के लिए 5 लाख रुपए का मुफ्त इलाज प्रति वर्ष प्रति परिवार. आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना ने दी है 60 करोड़ से अधिक भारतीयों को इलाज की चिंता से आजादी.
6: अब तक 12 करोड़ से अधिक मुफ्त इलाज हो चुके हैं, जिससे चिकित्सा खर्च में गरीब परिवारों की लगभग 2 लाख करोड़ रुपए की बचत हुई है. अधिक जानकारी के लिए कॉल करें 1455555.
5: आयुष्मान भारत, अब इलाज की चिंता से आजादी.

police, bondo!

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റും 40 സെക്കൻഡും. ഇപ്പോൾ ദേശഭക്തി ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം RRR എന്ന ചിത്രത്തിൽ നിന്ന് മരകതമണിയും സംഘവും പാടിയത്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 34 മിനിറ്റും 58 സെക്കൻഡും. ഇപ്പോൾ ദേശഭക്തി ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം 1983 എന്ന ചിത്രത്തിൽ നിന്ന്, ശങ്കർ മഹാദേവൻ, ഗോപി സുന്ദർ, അലിൻറ്റ ഡെന്നിസ് എന്നിവർ പാടിയത്.

0: ബിസിനസിന്റെ സ്വപ്നമായാലും അല്ലെങ്കിൽ മുഴുവൻ രാജ്യത്തിന്റെ സ്വപ്നമായാലും ഓരോ സ്വപ്നത്തിലും തെളിയുന്നത് ഇന്ത്യയുടെ പുതിയ ചിത്രമാണ്. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നിങ്ങൾക്ക് ഏവർക്കും SBI ഹൃദയം നിറഞ്ഞ ആശംസകൾ.
1: വരൂ, നമുക്ക് ഒരുമിച്ച് ഇന്ത്യയെ ഇനിയുമേറെ മുന്നോട്ട് കൊണ്ടുപോകാം.
2: ഡിജിറ്റൽ ഫസ്റ്റ്, കസ്റ്റമർ ഫസ്റ്റ്, നാഷൻ ഓൾവേസ്.

0: സ്വപ്നമായാലും അല്ലെങ്കിൽ മുഴുവൻ രാജ്യത്തിന്റെ സ്വപ്നമായാലും ഓരോ സ്വപ്നത്തിലും തെളിയുന്നത് ഇന്ത്യയുടെ പുതിയ ചിത്രമാണ്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങൾക്കേവർക്കും SBIയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. വരൂ, നമുക്കൊരുമിച്ച് ഇന്ത്യയെ ഇനിയുമേറെ മുന്നോട്ട് കൊണ്ടുപോകാം.
1: ഡിജിറ്റൽ ഫസ്റ്റ്, കസ്റ്റമർ ഫസ്റ്റ്, നാഷൻ ഓൾവേസ്.
2: ഊട്ടി എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരൻ പാടിയ ഗാനം. സംഗീത സംവിധാനം ദേവാ.

0: ഒരു കുടുംബത്തിന്റെ സ്വപ്നമായാലും ഒരു ബിസിനസിന്റെ സ്വപ്നമായാലും അല്ലെങ്കിൽ മുഴുവൻ രാജ്യത്തിന്റെ സ്വപ്നമായാലും ഓരോ സ്വപ്നത്തിലും തെളിയുന്നത് ഇന്ത്യയുടെ പുതിയ ചിത്രമാണ്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങൾക്കേവർക്കും SBIയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. വരൂ, നമുക്കൊരുമിച്ച് ഇന്ത്യയെ ഇനിയുമേറെ മുന്നോട്ട് കൊണ്ടുപോകാം.
1: ഡിജിറ്റൽ ഫസ്റ്റ്, കസ്റ്റമർ ഫസ്റ്റ്, നാഷൻ ഓൾവേസ്.
2: ഒരു കുടുംബത്തിന്റെ സ്വപ്നമായാലും ഒരു ബിസിനസിന്റെ സ്വപ്നമായാലും അല്ലെങ്കിൽ മുഴുവൻ രാജ്യത്തിന്റെ സ്വപ്നമായാലും ഓരോ സ്വപ്നത്തിലും തെളിയുന്നത് ഇന്ത്യയുടെ പുതിയ ചിത്രമാണ്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങൾക്കേവർക്കും SBIയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ.
0: വരൂ, നമുക്കൊരുമിച്ച് ഇന്ത്യയെ ഇനിയുമേറെ മുന്നോട്ട് കൊണ്ടുപോകാം.
1: ഡിജിറ്റൽ ഫസ്റ്റ്, കസ്റ്റമർ ഫസ്റ്റ്, നാഷൻ ഓൾവേസ്.
3: ഹരിഹരൻ പാടിയ ഗാനം, സംഗീതം AR റഹ്മാൻ.

0: ഒരു കുടുംബത്തിന്റെ സ്വപ്നമായാലും ഒരു ബിസിനസിന്റെ സ്വപ്നമായാലും അല്ലെങ്കിൽ മുഴുവൻ രാജ്യത്തിന്റെ സ്വപ്നമായാലും ഓരോ സ്വപ്നത്തിലും തെളിയുന്നത് ഇന്ത്യയുടെ പുതിയ ചിത്രമാണ്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങൾക്കേവർക്കും SBIയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. വരൂ, നമുക്കൊരുമിച്ച് ഇന്ത്യയെ ഇനിയുമേറെ മുന്നോട്ട് കൊണ്ടുപോകാം.
1: ഡിജിറ്റൽ ഫസ്റ്റ്, കസ്റ്റമർ ഫസ്റ്റ്, നാഷൻ ഓൾവേസ്.
2: ഒരു കുടുംബത്തിന്റെ സ്വപ്നമായാലും ഒരു ബിസിനസിന്റെ സ്വപ്നമായാലും അല്ലെങ്കിൽ മുഴുവൻ രാജ്യത്തിന്റെ സ്വപ്നമായാലും ഓരോ സ്വപ്നത്തിലും തെളിയുന്നത് ഇന്ത്യയുടെ പുതിയ ചിത്രമാണ്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങൾക്കേവർക്കും SBIയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ.
0: വരൂ, നമുക്കൊരുമിച്ച് ഇന്ത്യയെ ഇനിയുമേറെ മുന്നോട്ട് കൊണ്ടുപോകാം.
1: ഡിജിറ്റൽ ഫസ്റ്റ്, കസ്റ്റമർ ഫസ്റ്റ്, നാഷൻ ഓൾവേസ്.
3: ഭാരത് വിലാസ് എന്ന ചിത്രത്തിനു വേണ്ടി MS വിശ്വനാഥൻ, NS വാസുദേവ് എന്നിവർ പാടിയ ഗാനം. ഗാനരചന വാലി.

0: ഒരു കുടുംബത്തിന്റെ സ്വപ്നമായാലും ഒരു ബിസിനസിന്റെ സ്വപ്നമായാലും അല്ലെങ്കിൽ മുഴുവൻ രാജ്യത്തിന്റെ സ്വപ്നമായാലും ഓരോ സ്വപ്നത്തിലും തെളിയുന്നത് ഇന്ത്യയുടെ പുതിയ ചിത്രമാണ്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങൾക്ക് ഏവർക്കും SBI ഹൃദയം നിറഞ്ഞ ആശംസകൾ.
1: വരൂ, നമുക്ക് ഒരുമിച്ച് ഇന്ത്യയെ ഇനിയുമേറെ മുന്നോട്ട് കൊണ്ടുപോകാം.
2: ഡിജിറ്റൽ ഫസ്റ്റ്, കസ്റ്റമർ ഫസ്റ്റ്, നേഷൻ ഓൾവേസ്.
3: അനന്തമാത് എന്ന ചിത്രത്തിൽ നിന്ന് ലതയും സംഘവും പാടിയ ഗാനം.

0: ഒരു കുടുംബത്തിന്റെ സ്വപ്നമായാലും ഒരു ബിസിനസിന്റെ സ്വപ്നമായാലും അല്ലെങ്കിൽ മുഴുവൻ രാജ്യത്തിന്റെ സ്വപ്നമായാലും ഓരോ സ്വപ്നത്തിലും തെളിയുന്നത് ഇന്ത്യയുടെ പുതിയ ചിത്രമാണ്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങൾക്ക് ഏവർക്കും SBI ഹൃദയം നിറഞ്ഞ ആശംസകൾ.
1: വരൂ, നമുക്ക് ഒരുമിച്ച് ഇന്ത്യയെ ഇനിയുമേറെ മുന്നോട്ട് കൊണ്ടുപോകാം.
2: ഡിജിറ്റൽ ഫസ്റ്റ്, കസ്റ്റമർ ഫസ്റ്റ്, നാഷൻ ഓൾവേസ്.

0: ഒരു കുടുംബത്തിന്റെ സ്വപ്നമായാലും ഒരു ബിസിനസിന്റെ സ്വപ്നമായാലും അല്ലെങ്കിൽ മുഴുവൻ രാജ്യത്തിന്റെ സ്വപ്നമായാലും ഓരോ സ്വപ്നത്തിലും തെളിയുന്നത് ഇന്ത്യയുടെ പുതിയ ചിത്രമാണ്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങൾക്കേവർക്കും SBIയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. വരൂ, നമുക്കൊരുമിച്ച് ഇന്ത്യയെ ഇനിയുമേറെ മുന്നോട്ട് കൊണ്ടുപോകാം.
1: ഡിജിറ്റൽ ഫസ്റ്റ്, കസ്റ്റമർ ഫസ്റ്റ്, നാഷൻ ഓൾവേസ്.
2: ചക് ഡേ ഇന്ത്യ എന്ന ചിത്രത്തിനു വേണ്ടി സുഖ്വിന്ദർ സിംഗ്, സലീം മർച്ചന്റ്, മരിയാന ഡിക്രൂസ് എന്നിവർ ചേർന്ന് പാടിയ ഗാനം.

0: ഒരു കുടുംബത്തിന്റെ സ്വപ്നമായാലും ഒരു ബിസിനസിന്റെ സ്വപ്നമായാലും അല്ലെങ്കിൽ മുഴുവൻ രാജ്യത്തിന്റെ സ്വപ്നമായാലും ഓരോ സ്വപ്നത്തിലും തെളിയുന്നത് ഇന്ത്യയുടെ പുതിയ ചിത്രമാണ്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങൾക്കേവർക്കും SBIയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. വരൂ, നമുക്കൊരുമിച്ച് ഇന്ത്യയെ ഇനിയുമേറെ മുന്നോട്ട് കൊണ്ടുപോകാം.
1: ഡിജിറ്റൽ ഫസ്റ്റ്, കസ്റ്റമർ ഫസ്റ്റ്, നേഷൻ ഓൾവേസ്.
2: ഒരു കുടുംബത്തിന്റെ സ്വപ്നമായാലും ഒരു ബിസിനസിന്റെ സ്വപ്നമായാലും അല്ലെങ്കിൽ മുഴുവൻ രാജ്യത്തിന്റെ സ്വപ്നമായാലും ഓരോ സ്വപ്നത്തിലും തെളിയുന്നത് ഇന്ത്യയുടെ പുതിയ ചിത്രമാണ്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങൾക്ക് ഏവർക്കും SBIയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ.
0: വരൂ, നമുക്കൊരുമിച്ച് ഇന്ത്യയെ ഇനിയും

0: നമുക്കേറെ മുന്നോട്ട് കൊണ്ടുപോകാം.
1: ഡിജിറ്റൽ ഫസ്റ്റ്, കസ്റ്റമർ ഫസ്റ്റ്, നാഷൻ ഓൾവേസ്.
2: ഒരു കുടുംബത്തിന്റെ സ്വപ്നമായാലും ഒരു ബിസിനസിന്റെ സ്വപ്നമായാലും അല്ലെങ്കിൽ മുഴുവൻ രാജ്യത്തിന്റെ സ്വപ്നമായാലും ഓരോ സ്വപ്നത്തിലും തെളിയുന്നത് ഇന്ത്യയുടെ പുതിയ ചിത്രമാണ്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങൾക്കേവർക്കും SBI ഹൃദയം നിറഞ്ഞ ആശംസകൾ. വരൂ, നമുക്കൊരുമിച്ച് ഇന്ത്യയെ ഇനിയുമേറെ മുന്നോട്ട് കൊണ്ടുപോകാം.
1: ഡിജിറ്റൽ ഫസ്റ്റ്, കസ്റ്റമർ ഫസ്റ്റ്, നാഷൻ ഓൾവേസ്.
3: പാച്ചുവും കോവളനും എന്ന ചിത്രത്തിനു വേണ്ടി ഫ്രാങ്കോയും തുളസിയും ചേർന്ന് പാടിയ ഗാനം.

0: ഒരു കുടുംബത്തിന്റെ സ്വപ്നമായാലും ഒരു ബിസിനസിന്റെ സ്വപ്നമായാലും അല്ലെങ്കിൽ മുഴുവൻ രാജ്യത്തിന്റെ സ്വപ്നമായാലും ഓരോ സ്വപ്നത്തിലും തെളിയുന്നത് ഇന്ത്യയുടെ പുതിയ ചിത്രമാണ്. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നിങ്ങൾക്ക് ഏവർക്കും SBI ഹൃദയം നിറഞ്ഞ ആശംസകൾ.
1: വരൂ, നമുക്ക് ഒരുമിച്ച് ഇന്ത്യയെ ഇനിയുമേറെ മുന്നോട്ട് കൊണ്ടുപോകാം.
2: ഡിജിറ്റൽ ഫസ്റ്റ്, കസ്റ്റമർ ഫസ്റ്റ്, നാഷൻ ഓൾവേസ്.
3: ഒരു കുടുംബത്തിന്റെ സ്വപ്നമായാലും ഒരു ബിസിനസിന്റെ സ്വപ്നമായാലും അല്ലെങ്കിൽ മുഴുവൻ രാജ്യത്തിന്റെ സ്വപ്നമായാലും ഓരോ സ്വപ്നത്തിലും തെളിയുന്നത് ഇന്ത്യയുടെ പുതിയ ചിത്രമാണ്. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നിങ്ങൾക്ക് ഏവർക്കും SBI ഹൃദയം നിറഞ്ഞ ആശംസകൾ. വരൂ, നമുക്കൊരുമിച്ച് ഇന്ത്യയെ ഇനിയുമേറെ മുന്നോട്ട് കൊണ്ടുപോകാം.
2: ഡിജിറ്റൽ ഫസ്റ്റ്, കസ്റ്റമർ ഫസ്റ്റ്, നാഷൻ ഓൾവേസ്.
4: ബിന്ദു എന്ന ചിത്രത്തിന് വേണ്ടി S. ജാനകി പാടിയ ഗാനം.

ദേശഭക്തി ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 19:07. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:28 ആരംഭിക്കും. നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും സ്വാതന്ത്ര്യദിനാശംസകൾ.

ദേശഭക്തി ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു സംഘഗാനം. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വരികൾക്ക് സംഗീതം നൽകിയത് KP ഉദയഭാനു.

സമൃദ്ധവും സന്ദർഭോചിതവുമായ മനോധർമ്മമായിരുന്നു എം ഡി രാമനാഥന്റേത്. സർഗാത്മകമായ മനോധർമ്മ പ്രയോഗങ്ങൾ സന്ദർഭോചിതമായി തന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. സുദീർഘവും സമർപ്പിതവുമായ രാഗവിസ്താര രീതി, കുറഞ്ഞ സമയം കൊണ്ട് ഒരു രാഗത്തിന്റെ പ്രധാന ഭാവങ്ങളെല്ലാം അതീവ ഹൃദ്യമായി തന്നെ ആവിഷ്കരിച്ച് ആസ്വാദകരെ അനുപമമായ അനുഭൂതി തലങ്ങളിലേക്ക് അനയിക്കുവാൻ എം ഡി ആറിന് കഴിഞ്ഞിരുന്നു. പുതുതലമുറയ്ക്ക് പ്രചോദനമാമിധം അർത്ഥപൂർണമായ പരീക്ഷണങ്ങൾക്ക് പാത വെട്ടിത്തെളിക്കുന്നതിൽ എം ഡി രാമനാഥന്റെ പങ്ക് വളരെ വലുതാണ്. എം ഡി രാമനാഥന്റെ ശിഷ്യനും സംഗീതജ്ഞനുമായ അശ്വതി തിരുനാൾ രാമവർമ്മ തന്റെ ഗുരുവിനെ അനുസ്മരിക്കുന്നത് ഗാനകൈരളിയിലൂടെ നമുക്ക് കേൾക്കാം.

കർണാടക സംഗീതത്തിലെ ഒട്ടനേകം കൃതികൾ ത്യാഗരാജസ്വാമി, ദീക്ഷിതർ, മഹാരാജാ സ്വാതി തിരുനാൾ, ശ്യാമശാസ്ത്രി, ഇവരുടെ എല്ലാവരുടെയും കൃതികൾ ഒന്നുകിൽ സംസ്കൃതം അല്ലെങ്കിൽ തെലുഗുവിലായിരിക്കും. ഒട്ടുമുക്കാലും കച്ചേരി പാടുന്ന പാട്ടുകാർക്ക് സംസ്കൃതമോ തെലുഗുവോ വലിയ ഗ്രാഹ്യം കാണില്ല. ഇപ്പം എം ഡി രാമനാഥൻ ഈ പാടുന്ന പാട്ടുകളുടെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കിയെന്ന് മാത്രമല്ല, ആ ഭാഷ തന്നെ അദ്ദേഹം സ്വായത്തമാക്കി. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കോമ്പോസിഷൻസ് അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈയക്ഷരത്തിൽ എഴുതിയ നോട്ട്ബുക്കുകൾ കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അദ്ദേഹം സംസ്കൃതം കോമ്പോസിഷൻസ് സംസ്കൃത ഭാഷയിലും, തെലുഗു കോമ്പോസിഷൻസ് തെലുഗു ഭാഷയിലും, തമിഴ് കോമ്പോസിഷൻസ് തമിഴ് ഭാഷയിലും, മലയാളം കോമ്പോസിഷൻസ് മലയാള ഭാഷയിലാണ് അദ്ദേഹം സ്വന്തം കൈയക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ മലയാളിയാണെങ്കിലും മലയാളം കൃതികൾ എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ്. ഒന്ന് രണ്ട് ശ്ലോകങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. മാക്സിമം തെലുഗു തമിഴ് സംസ്കൃതത്തിലാണ് അദ്ദേഹം കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഷാ പ്രാവീണ്യത്തിൻ്റെ വലിയൊരു ഗുണം, അദ്ദേഹം ഒരു ത്യാഗരാജ കൃതി പാടുമ്പോൾ ത്യാഗരാജൻ ശ്രീരാമനോട് പരാതി പറയുന്നു, വിലപിക്കുന്നു, സ്നേഹിക്കുന്നു, പല പല പല ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന ലിറിക്സ് ആണ് ത്യാഗരാജന്റെ കോമ്പോസിഷൻസിൽ. അത് വളരെ ഇൻറ്റൻസായ രാമനെ ദേഷ്യം വന്ന് പഴിക്കുന്നതും പല പല ഭാവങ്ങളുണ്ട്. അപ്പോൾ ആ ഭാഷ അറിഞ്ഞ് അത് ഫീൽ ചെയ്ത് പാടുമ്പോൾ വെറുതെ നമ്മൾ കേട്ടിട്ട് സംഗതി വൺ, സംഗതി ടു, സംഗതി ത്രീ എന്ന് പറഞ്ഞ് നമ്മുടെ ഗുരു പറഞ്ഞു തരുന്ന തത്തമ്മയെ പൂച്ച പൂച്ച പോലെ റിപ്പീറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും വലിയൊരു വ്യത്യാസം വരും. അപ്പോൾ പല കോമ്പോസിഷൻസും ക്ഷീരസാഗരശയന അല്ലെങ്കിൽ എന്തൊരോ മഹാനുഭാവലു അല്ലെങ്കിൽ സാമജ വരഗമന അല്ലെങ്കിൽ ഗിരിപ്പൈ നല്ല കൊണ്ട രാമിനി, ഇതുമാതിരി ത്യാഗരാജ കൃതികൾ വേറെ ആൾക്കാർ പാടി കേട്ടതിന് ശേഷം എം ഡി രാമനാഥൻ പാടി കേൾക്കുമ്പോൾ അതിന് വേറൊരു ഭാവം തന്നെ കാണും. അതിന് മെയിനായിട്ടൊരു കാരണം സാഹിത്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഗാധമായ ബന്ധമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ശാരീരം, സാധാരണ എല്ലാവരും മുകളിൽ മുകളിൽ ഇനിയും ഹൈ നോട്ട്സ് എങ്ങനെ പാടാൻ പറ്റും എന്ന് ശ്രമിക്കുന്ന കാലത്ത് ഇനിയും എത്ര താഴെ താഴെ പാടാൻ പറ്റും എന്നാണ് എം ഡി രാമനാഥൻ ശ്രമിച്ചിരുന്നത്. വളരെ വളരെ അപാരമായ ഒരു ബേസ്, വളരെ ഹെവി ബേസുള്ളൊരു ശാരീരം അദ്ദേഹം ഡെവലപ്പ് ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ സംസാരിക്കുന്ന ഓഡിയോ റെക്കോർഡിങ്സ് ഒരുപാട് ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ വളരെ സാധാരണ മനുഷ്യരെ മാതിരിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ പാടുമ്പോഴാണ് ഈ വലിയൊരു ശബ്ദം വന്നത്. അതും എല്ലാവരും സ്പീഡിൽ പാടാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം പതുക്കെ പാടാനാണ് ശ്രമിച്ചിരുന്നത്. അപ്പോൾ പതുക്കെ പാടുന്ന കേട്ടാൽ ഓ അത് പതുക്കെ പാടാൻ ആർക്കു വേണമെങ്കിലും പറ്റുമെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കാലപ്രമാണം കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പതുക്കെ പാടിയാൽ ഓടും എന്ന് പറയും കർണാടക സംഗീത ഭാഷയിൽ. അപ്പോൾ കല്ലുപോലെ പാലക്കാട് മണിയേർ പറയും, എം ഡി രാമനാഥന് ബ്രഹ്മനാദവുമാണ് ബ്രഹ്മലയവുമാണ്. ഈ ലയം എന്ന് പറഞ്ഞാൽ വള്ളി പുള്ളി മുമ്പോട്ടോ പുറമോട്ടോ സ്പീഡ് വേരിയേഷൻ ഇല്ലാതെ ഒരു മെഷീൻ മെട്രോണോം ഇട്ട മാതിരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ താളം. വളരെ വളരെ സ്ട്രോങ് ആയിരുന്നു. പിന്നെ കർണാടക സംഗീതത്തിൽ ഗമക പ്രധാനമാണ്. അപ്പോൾ തോടി രാഗപ്പം ഈ ഇങ്ങനെ ആട്ടുന്നതിനാണ് ഗമകം എന്ന് പറയുന്നത്. പക്ഷേ ഗമകത്തിന് ഒരേപോലെ പ്രാധാന്യവും അതേപോലെ ശുദ്ധസ്വരം മാ, ആ ഓരോ സ്വരസ്ഥാനത്തിൻ്റെ പരിപൂർണമായ അവതാരത്തിൽ ശുദ്ധസ്വരങ്ങളും അതേപോലെ ഗമകങ്ങളും ഒരേപോലെ കൈകാര്യം ചെയ്തിരുന്ന ഒരു അപൂർവ വിദ്വാനായിരുന്നു ശ്രീ എം ഡി രാമനാഥൻ. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞു പോവുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് നേരം സംസാരിക്കാനുണ്ട്. ഇപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ ഓൾ ഇന്ത്യ റേഡിയോയുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് youtube.com ഇഷ്ടം പോലെ എം ഡി രാമനാഥൻ്റെ റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്. നല്ല സംഗീതം കേട്ട് നല്ല ടേസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ള സംഗീത വിദ്യാർത്ഥികളും സംഗീത അധ്യാപകന്മാരും സംഗീത രസികന്മാരും എല്ലാവരും ഒരുപാട് എം ഡി രാമനാഥൻ്റെ പാട്ട് കേൾക്കുക, ആനന്ദിക്കുക.

0: അവസാനമായി കഥന കുതൂഹല രാഗത്തിൽ തില്ലാന ആദിതാളം, പാടിയത് അശ്വതി തിരുനാൾ രാമവർമ്മ.
1: ധൃതിം തത്വം ധൃതിം.

0: എം ഡി രാമനാഥൻ കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം നിർവഹണം മനേഷ് എം പി, നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ.

പ്രകാശധാര. ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: വിജയികളുമായി പിട്ടാമ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
1: ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരിയിൽ സെറിബ്രൽ പാൾസിയെ അതിജീവിച്ച സാവിയോ ജോസും അമ്മ ബ്ലെസി സെബാസ്റ്റ്യനും പങ്കുവെക്കുന്ന അനുഭവങ്ങൾ.
2: സാവിയോ മോൻ ഇപ്പോഴും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അത് രഹസ്യമായിട്ടാണ്. മോന്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാല് സഹായം സ്വീകരിക്കുന്ന കുഞ്ഞ് ആ സഹായം ഒരു പൊതു വേദിയിലോ അവന്റെ പേരോ പുറത്തു വരാൻ പാടില്ല. കാരണം അവൻ നാളെ ആരാവുന്ന നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ആരും അറിയാതെ അവനെ ഹെൽപ്പ് ചെയ്യണം. 11 കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് വരെ ഞങ്ങൾ അവരെ പൊതുസഭയിൽ കാണിച്ചിട്ടില്ല. സാവിയോ മോൻ ആ വർഷാവർഷം അവന് കിട്ടുന്ന പെൻഷൻ പോലും ചേർത്ത് വെച്ചിട്ടാണ് സഹായിക്കുന്നത്. അനേക രോഗികൾക്ക് സഹായം കൊടുക്കുന്നുണ്ട്. സാഹചര്യങ്ങളും സംരക്ഷണവും ഇല്ലാതെ കുഞ്ഞുങ്ങളെ വളർത്താനൊക്കെ കഷ്ടപ്പെടുന്ന വിധവകൾക്ക് അടച്ചു ഉറപ്പുള്ള വീടുകൾ കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ട് കുറച്ച് വീടുകൾ അങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റി.
1: മറക്കാതെ കേൾക്കുക ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരി.
3: ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ ഓർമ്മകളും ഇഷ്ടഗാനങ്ങളും പങ്കുവെക്കാൻ എത്തുന്നു ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധനായ ഡോക്ടർ വി പി ഗംഗാധരൻ.
4: സ്കൂൾ അടച്ച് ഓണത്തിന്റെ ആ ദിവസം അടുക്കാറാകുമ്പോഴത്തേക്കും ഞങ്ങൾ തിരുപ്പൂർക്ക് പോകും. കാരണം അച്ഛൻ അമ്മ തിരുപ്പൂരാണ്. ഞാൻ ഈ കേരളക്കുടയിലെ സ്കൂളിലാണ് പഠിക്കുന്നത്. പക്ഷെ അത്തം മുതൽ ആ തിരുപ്പൂർ പോകുന്നവരുടെ സമയം അത് പൂ പറിക്കാനും പൂ ഇടാനും ഒക്കെ ഉള്ളത്. ഏറ്റവും രസകരമായ ഭാഗം പൂ പറിക്കാനും പോകുന്നതാണ്. പൂ ഇടുന്നതിനേക്കാൾ കൂടുതൽ പറിക്കാനും പോകുന്നതാണ്. കൂട്ടം കൂട്ടമായി എല്ലാവരും കൂടെ പോകുന്നു. പലപ്പോഴും ആലോചിക്കാറുണ്ട്, അതായത് ഒരു വീട്ടിൽ പോലും ഒരാളും നമ്മൾ കടന്നുകയറി പൂ പറിക്കുമ്പോൾ ഇവിടെ നിന്ന് പൂ പറിക്കുന്നു നമ്മൾ കൊണ്ടാക്കാറില്ല. അത്രമാത്രം സൗഹൃദം ഉണ്ടായിരുന്നു. ആ അടുത്തടുത്ത വീടുകൾ തമ്മിലും എല്ലാം എല്ലാവരും ഒരുമിച്ച് പോകുന്നു, പൂ പറിക്കുന്നു. പൊടുമ്പോഴും വാശി ഉണ്ടാവും, സൗഹൃദപരമായ വാശി തന്നെയാണ്.
3: മറക്കാതെ കേൾക്കുക ആവണി പൊന്നൂഞ്ഞാൽ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക്.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 ന്.

0: കർഷക ദിനമായ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്.
1: ചുറ്റിയെത്തും പ്രാവുകൾ ആര്യൻ പൊൻപാടം കൊയ്യുന്നു.
0: മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1

0: ഡബിളിൽ സ്പെഷ്യൽ ടു ഡേയ്സ് ഇൻഡിപെൻഡൻസ് സെയിലിൽ നിങ്ങൾക്ക് നേടാം ഗൃഹോപകരണങ്ങളും മൊബൈൽ ഫോണുകളും ഡൗൺ പേയ്മെന്റും പലിശയും ഇല്ലാതെ ഇഷ്ടപ്പെട്ട തിരിച്ചടവ് കാലാവധിയോടുകൂടി പർച്ചേസ് ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം.
1: ഡബിളിൽ ഏജൻസീസ്.
2: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
3: തെരുവ് കച്ചവടക്കാരുടെ ശ്രദ്ധയ്ക്ക്, PM സ്വനിധി വായ്പയ്ക്ക് അപേക്ഷിക്കാൻ ഇനി ബുദ്ധിമുട്ടേണ്ട. ജൻ സമൃദ്ധ് പോർട്ടൽ വഴി മിനിറ്റുകൾക്കുള്ളിൽ ഡിജിറ്റലായി അപേക്ഷിക്കാം. ആധാർ നമ്പരും മൊബൈൽ ഫോണുമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ബാങ്കിനെ തിരഞ്ഞെടുക്കാനും ലോൺ അപ്രൂവൽ വേഗത്തിലാക്കാനും ഈ പോർട്ടൽ നിങ്ങളെ സഹായിക്കും. അതിനായി ഇന്ന് തന്നെ സന്ദർശിക്കൂ www.jensamarth.in.
4: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം തൊഴിൽ.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: നിങ്ങൾ അറിഞ്ഞോ, സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാൻ TC നിർബന്ധമല്ല. ബിരുദ ബിരുദാനന്തര പ്രോഗ്രാമുകൾക്ക് അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in സന്ദർശിക്കുക.
2: MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം ദശരഥം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഭാരതീയം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നീഷ്യസ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരു മണിക്കുള്ള രേഞ്ചിനിയിൽ കേൾക്കാം. ആകാശവാണി, സമയം 12:15.
1: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ മിനി ആന്റണി പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. മകരത്തിൻ കുളിരൂറും ഈ നീലരാവിൽ, മഞ്ഞിൻ പുതപ്പിട്ട മരതകക്കാട്ടിൽ. സിജിത അനിലിൻ്റെ വരികൾ, സംഗീതം നൽകിയത് അഭിനേഷ് സണ്ണി.

അടുത്തതായി യശസ്സിൻ കുങ്കുമം ചാർത്തി സീമന്തരേഖയിൽ മലയാള കവിത എന്ന് തുടങ്ങുന്നു. ഗാനമെഴുതിയത് മധുര ബാലചന്ദ്രൻ, സംഗീതം നൽകിയത് സത്യൻ പരമേശ്വരൻ.

അവസാനമായി സജി ഞവരയ്ക്കൽ ഗാനമെഴുതി അബിനീർ സണ്ണിയുടെ സംഗീതത്തിൽ ഒരു ഗാനം കേൾക്കാം. ഫാൽഗുനമാസ നിഷീധിനിയിൽ എന്ന് തുടങ്ങുന്നു.

സിജിത അനിൽ, മധുര ബാലചന്ദ്രൻ, സജി ഞവരയ്ക്കൽ എന്നിവരുടെ വരികൾക്ക് അഭിനേഷ് സണ്ണി, സത്യൻ പരമേശ്വരൻ എന്നിവർ സംഗീതം നൽകി. മിനി ആന്റണി പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.

0: ഇനി പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യം 80th സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ. ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ ആദരമർപ്പിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. ചുവപ്പുകോട്ടയിൽ ദേശീയ പതാക ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഘോഷങ്ങളിൽ അലയടിച്ച് വന്ദേ മാതരം. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 1 കോടി യുവാക്കൾക്ക് നിർമ്മിത ബുദ്ധി രംഗത്ത് പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി. പൊതുപരീക്ഷകൾക്കായി വിദ്യാർത്ഥികൾക്ക് സൌജന്യ പരിശീലനം നൽകുമെന്നും സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപനം. സംസ്ഥാനത്ത് വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ. പ്രകൃതി ദുരന്ത

0: നേരിടാൻ ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ബോണസും ഉത്സവബത്തയും അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ശ്രീലങ്കയ്ക്കെതിരായ ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. പുരുഷ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് വെയിൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. മാതൃരാജ്യത്തിന്റെ സംരക്ഷണത്തിനും പരമാധികാരത്തിനുമായി പരമോന്നത ത്യാഗം സഹിച്ച ധീര രക്തസാക്ഷികൾക്ക് രാഷ്ട്രപതി പ്രണാമമർപ്പിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ധീര ജവാന്മാരുടെ സ്മരണ പുതുക്കി 2 മിനിറ്റ് മൌനവും ആചരിച്ചു. 80th സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ രാജ്യം. ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. വികസിത ഭാരതത്തിനായുള്ള യുവജനങ്ങളുടെ സംഭാവനകൾ അംഗീകരിച്ചുകൊണ്ട് യുവശക്തിയെ ആസ്പദമാക്കിയാണ് ഇത്തവണത്തെ ആഘോഷങ്ങൾ. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇതാദ്യമായാണ് ചുവപ്പുകോട്ടയിൽ വന്ദേമാതരം മുഴങ്ങുന്നതെന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്ര ത്വരിതപ്പെടുത്തുന്നതിനായി 7 ഘടകങ്ങളടങ്ങിയ സപ്തധാര പരിഷ്കരണ ചട്ടക്കൂട് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ഇന്ത്യ ഇപ്പോൾ ലോകത്തിലെ അതിവേഗം വളരുന്ന സുപ്രധാന സമ്പദ്വ്യവസ്ഥയായി മാറിയതായി അദ്ദേഹം പറഞ്ഞു. അടുത്ത 1 വർഷത്തിനുള്ളിൽ 1 കോടി യുവാക്കൾക്ക് നിർമ്മിത ബുദ്ധി രംഗത്ത് പരിശീലനം നൽകാൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി അറിയിച്ചു. ആഗോളതലത്തിൽ AI മേഖലയിൽ നേതൃനിരയിലേക്ക് ഉയരാൻ ഇത് സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവിധ പൊതുപരീക്ഷകൾക്കായി ദരിദ്ര മധ്യവർഗ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു.
1: വിഭിന്ന പരീക്ഷകൾക്ക് ഫ്രീ ഓൺലൈൻ കോച്ചിംഗ് ഹമ്നെ കർനെ കാ നിർണയ കിയാ ഹൈ. ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഹൈ, ഹമാരെ പാസ് ഉത്തം ടാലന്റ് ഹൈ, ടീച്ചേഴ്സ് ഹൈ. ഉൻ സംസാധനോ കോ ജോഡ് കർകെ ഹം ദേശ് കെ നൗജവാനോ കോ ഫ്രീ കോച്ചിംഗ് ദേനെ കാ ഏക് പൂരാ നെറ്റ്വർക്ക് ഹം ഖഡാ കർനെ വാലെ ഹൈ. AI കാ വിസ്താര ബഹുത് തേജി സേ ബഡ് റഹാ ഹൈ. ലാൽ കിലേ സേ മൈ ദേശ് കെ നൗജവാനോ കേ ലിയേ ഘോഷണാ കർനാ ചാഹ്ത ഹംനെ തയ് കിയാ ഹൈ കി ആനെ വാലെ ഏക് വർഷ് മേ 1 കറോഡ് യുവാവോ കോ AI സ്കിൽ കേ ലിയേ ട്രെയിനിംഗ് ദേനെ കാ ഹം കാം കരേംഗേ.
0: രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, JP നദ്ദ, S ജയശങ്കർ തുടങ്ങിയവർ രാജ്യത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നു. സ്വതന്ത്ര ഭാരതത്തെ വികസിത ഭാരതമാക്കി മാറ്റാനുള്ള പവിത്രമായ ലക്ഷ്യത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. പ്രതിബദ്ധതയോടും ഉത്തരവാദിത്തത്തോടും അഭിമാനത്തോടും കൂടി രാഷ്ട്രത്തെ സേവിക്കാൻ ത്രിവർണ പതാക എന്നും പ്രചോദനമാകട്ടെയെന്ന് ഉപരാഷ്ട്രപതി ആശംസിച്ചു. ഭരണഘടനയുടെയും ത്രിവർണ പതാകയുടെയും മൂല്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് പറഞ്ഞു. കേരളം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവരും സ്വാതന്ത്ര്യദിനാശംസകൾ പങ്കുവച്ചു. സംസ്ഥാനത്തും വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ദേശീയ പതാക ഉയർത്തി. പ്രളയമടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ ശാസ്ത്രീയ സംവിധാനങ്ങൾ ആവിഷ്കരിക്കുമെന്നും ദുരന്ത ബാധിത കുടുംബങ്ങളെ ചേർത്തുപിടിച്ച് ഒറ്റക്കെട്ടായി അതിജീവിക്കുമെന്നും സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസവും പൊതുജനാരോഗ്യവും മെച്ചപ്പെടുത്തുക, ലഹരി മുക്ത സമൂഹം സൃഷ്ടിക്കുക എന്നിവയ്ക്ക് സർക്കാർ മുൻഗണന നൽകുന്നുവെന്നും തന്റെ സന്ദേശത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി.
2: ഏറ്റവും സൂക്ഷ്മമായി പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് ഭാവിയെ നോക്കിക്കണ്ട് പുതുതലമുറയെ ചേർത്തുപിടിച്ച് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കേണ്ട സമയമാണിത്. ജനാധിപത്യം നിരന്തരമായ സംവേദനമാണ്. എതിർപ്പും ചോദ്യം ചെയ്യലും തുറന്ന സംഭാഷണവും തിരുത്തലും ജനാധിപത്യത്തെ പുനരുജ്ജീവിപ്പിക്കുന്നു. ഏകവിളത്തോട്ടത്തിൽ ഒരേ ഇനം മനുഷ്യരെ വളർത്തി ഒരേ ഭാഷയും ഒരേ വിശ്വാസവും ഒരേ ജീവിതശൈലിയും വളർത്തുന്ന ഏത് വ്യത്യസ്തതയെയും ഭയക്കുന്ന വെറുപ്പിന്റെ തുരുത്തുകളും വർഗീയതയുടെ ഇരുളടങ്ങളും സൃഷ്ടിക്കുന്നതല്ല ജനാധിപത്യം.
0: വിവിധ സേനാ വിഭാഗങ്ങൾ, അശ്വാരൂഢ സേന, NCC, സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെ പരേഡിൽ മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു. മികച്ച സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ, ഫയർ സർവീസ് മെഡലുകൾ, കറക്ഷണൽ സർവീസ് മെഡലുകൾ, ജീവൻ രക്ഷാ പതക്കങ്ങൾ എന്നിവ മുഖ്യമന്ത്രി സമ്മാനിച്ചു. മാഹിയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പുതുച്ചേരി സിവിൽ സപ്ലൈസ് മന്ത്രി ശിവകൊളുന്തു പതാക ഉയർത്തി. തുടർന്ന് മാഹി പോലീസ്, ഇന്ത്യ റിസർവ് ബറ്റാലിയൻ, പുതുച്ചേരി ഹോംഗാർഡ്സ്, NCC തുടങ്ങിയ വിഭാഗങ്ങളുടെ വർണ്ണാഭമായ പരേഡും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. മാഹി MLA അശോക് കുമാർ പങ്കെടുത്തു. തൃശൂർ ഭാരതീയ വിദ്യാഭവനിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. 2047 രാജ്യം 100-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഇന്ത്യ പൂർണ്ണമായും വികസിത രാജ്യമായി മാറുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. കേരളം എന്ന് പുനർനാമകരണം ചെയ്ത് പാർലമെന്റിൽ ബിൽ പാസാക്കിയ ശേഷമുള്ള

0: ആദ്യ സ്വാതന്ത്ര്യ ദിനമാണിതെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. ജില്ലാ ആസ്ഥാനങ്ങളിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് മന്ത്രിമാർ നേതൃത്വം നൽകി. നിയമസഭാ സമുച്ചയത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. വിശദാംശങ്ങളിലേക്ക്.
1: കൊല്ലം ആശ്രാമ മൈതാനത്ത് നടന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിൽ മന്ത്രി ഷിബു ബേബി ജോൺ അഭിവാദ്യം സ്വീകരിച്ചു. പത്തനംതിട്ടയിൽ മന്ത്രി പി സി വിഷ്ണുനാഥ് പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. കോട്ടയത്ത് മന്ത്രി മോൻസ് ജോസഫ് സ്വാതന്ത്ര്യദിന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എറണാകുളം ജില്ലാ കളക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ മന്ത്രി റോജി എം ജോൺ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. ഇടുക്കിയിൽ മന്ത്രി അനൂപ് ജേക്കബും തൃശൂരിൽ മന്ത്രി ഒ ജെ ജനീഷും പാലക്കാട് മന്ത്രി എ എൻ ഷംസുദ്ദീനും ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. കോഴിക്കോട് ജില്ലയിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. വയനാട് ജില്ലാ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിന് മന്ത്രി ടി സിദ്ദിഖ് നേതൃത്വം നൽകി. കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിൽ മന്ത്രി സണ്ണി ജോസഫ് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കെ എം ഷാജി പതാക ഉയർത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ കവരത്തി സ്കൂൾ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് എസ് ബി ദീപക് കുമാർ ദേശീയ പതാക ഉയർത്തി പരേഡിനെ അഭിവാദ്യം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 80th സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി ഇന്ന് വൈകിട്ട് 6:40 പ്രക്ഷേപണം ചെയ്യും. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഫുൾ ടൈം കണ്ടിജന്റ് ജീവനക്കാർക്കും മറ്റു വിഭാഗങ്ങളിലുള്ള ജീവനക്കാർക്കും പെൻഷൻകാർക്കും ബോണസും പ്രത്യേക ഉത്സവബത്തയും അഡ്വാൻസും അനുവദിച്ച് സർക്കാർ. 4,500 രൂപയാണ് ബോണസായി ലഭിക്കുക. ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവബത്തയായി 3,000 രൂപ ലഭിക്കും. സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവബത്ത 1,250 രൂപയാണ്. ഹോക്കി ലോകകപ്പ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ബെൽജിയം, നെതർലൻഡ്സ് എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. പുരുഷ വിഭാഗത്തിൽ ഇന്ന് വൈകിട്ട് 4:30 നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ വെയിൽസിനെ നേരിടും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: അരനൂറ്റാണ്ട് പിന്നിട്ട കിരീടനേട്ടത്തിന്റെ തുടർച്ചയ്ക്കായി ഇന്ത്യയുടെ പുരുഷ ഹോക്കി ടീം ഇന്ന് മത്സരത്തിനിറങ്ങിയാണ്. ഇംഗ്ലണ്ട്, പാകിസ്ഥാൻ എന്നിവരാണ് ഇന്ത്യയുടെ ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ. 1975 ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യയുടെ ലോകകപ്പ് നേട്ടം. കഴിഞ്ഞ തവണ ഭുവനേശ്വർ 9th സ്ഥാനത്തായിരുന്നു. ഹർമൻപ്രീത് നയിക്കുന്ന പെനാൾട്ടി കോർണർ ലൈനപ്പാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധം. പരിചയസമ്പന്നനായ മൻപ്രീത് സിംഗിന്റെയും മൻദീപ് സിംഗിന്റെയും സാന്നിധ്യവും കരുത്താകും. വനിതകൾ നാളെ വൈകിട്ട് 4:30 ചൈനയുമായി ഏറ്റുമുട്ടും. ദക്ഷിണാഫ്രിക്കയും ഇംഗ്ലണ്ടുമാണ് വനിതകളുടെ ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ. ഇത്തവണ ക്വാർട്ടർ ഫൈനൽ ഒഴിവാക്കി പുതിയ ഫോർമാറ്റിലാണ് ലോകകപ്പ് ഹോക്കി സംഘടിപ്പിക്കുന്നത്.
0: ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം തങ്ങളുടെ 600th ടെസ്റ്റ് മത്സരത്തിനാണ് ഇന്ന് കളത്തിലിറങ്ങിയത്. സംസ്ഥാനത്ത് ഈ വർഷം ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്കുള്ള ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ 5 വരെ നീട്ടി. അർഹരായ എല്ലാ കർഷകരും AIMS പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം 80th സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിൽ. ഡൽഹിയിലെ ദേശീയ യുദ്ധ സ്മാരകത്തിൽ ആദരമർപ്പിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. ചുവപ്പുകോട്ടയിൽ ദേശീയ പതാക ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഘോഷങ്ങളിൽ അലയടിച്ച് വന്ദേമാതരം. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 1 കോടി യുവാക്കൾക്ക് നിർമ്മിത ബുദ്ധി രംഗത്ത് പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി. പൊതുപരീക്ഷകൾക്കായി വിദ്യാർത്ഥികൾക്ക് സൗജന്യ പരിശീലനം നൽകുമെന്നും സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപനം. സംസ്ഥാനത്ത് വിപുലമായ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ. പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ശാസ്ത്രീയ സംവിധാനങ്ങൾ ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ബോണസും ഉത്സവബത്തയും അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ശ്രീലങ്കയ്ക്കെതിരായ 1st ടെസ്റ്റിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. പുരുഷ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് വെയിൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.

0: തലച്ചോറിലെ അണുബാധ. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആശിഷ് വിജയരാഘവൻ സംസാരിക്കുന്നു.
1: തലച്ചോറ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. നമ്മുടെ ശരീരത്തിന്റെ പല പ്രവർത്തനങ്ങളും, നമ്മുടെ ബോധാവസ്ഥ, നമ്മുടെ ചലനങ്ങൾ, സെൻസേഷൻസിന്റെ കൺട്രോൾ, ഇതെല്ലാം തലച്ചോറാണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ തലച്ചോറിനെ വളരെ സുരക്ഷിതമായിട്ട് തലയോട്ടിക്കുള്ളിൽ പല ആവരണങ്ങൾക്കുള്ളിൽ സാധാരണ രക്തത്തിൽ വരുന്ന മറ്റു ഘടകങ്ങളിൽ നിന്നും സുരക്ഷിതമായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന ഒരു ഭിത്തി അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ ഉള്ളതിനാൽ സാധാരണഗതിയിൽ രക്തത്തിലെ വിഷവസ്തുക്കളിൽ നിന്നും ഉള്ള ഒരു സംരക്ഷണം തലച്ചോറിനുണ്ട്. ഒരു ശക്തമായ പ്രതിരോധ സംവിധാനവും തലച്ചോറിനുണ്ട്. അതുകൊണ്ട് തന്നെ തലച്ചോറിലെ അണുബാധകൾ പൊതുവെ കുറവാണ്. എന്നാൽ കൊച്ചുകുട്ടികൾ, പ്രായം കൂടുതലുള്ള ആളുകൾ, രോഗപ്രതിരോധ ശേഷി കുറവുള്ളവർ, അതായത് HIV, ഡയബറ്റീസ്, ക്യാൻസർ, കീമോതെറാപ്പി എടുക്കുന്ന രോഗികൾ എന്നിവരിൽ തലച്ചോറിലെ അണുബാധ കൂടുതലായിട്ട് കാണപ്പെടുന്നു. അപൂർവമായിട്ട് ഇപ്പറഞ്ഞ അസുഖങ്ങളൊന്നുമില്ലാത്ത വ്യക്തികൾക്കും തലച്ചോറിലെ അണുബാധ വരാം. തലച്ചോറിലുണ്ടാവുന്ന അണുബാധ പലതരം രോഗാണുക്കൾ കൊണ്ടുവരാം. ബാക്ടീരിയ കാരണം വരാം, വൈറസുകൾ കാരണം വരാം, ഫംഗസ് കാരണം വരാം, പിന്നെ മറ്റ് സൂക്ഷ്മജീവികൾ കൊണ്ടും വരാം. അതുപോലെ തലച്ചോറിൽ എവിടെയാണ് അണുബാധ ഉണ്ടാവുന്നത് എന്നതിനെ അനുസരിച്ചിട്ട് നമുക്ക് പല രീതിയിൽ ഇതിനെ തരംതിരിക്കാൻ പറ്റും. ഒന്ന്, തലച്ചോറിലെ പേശികളിൽ, അതായത് തലച്ചോറിന്റെ ടിഷ്യൂവിൽ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്ന അണുബാധ, അതിനെ നമ്മൾ എൻസെഫലൈറ്റിസ് എന്ന് പറയും. അവിടെ ഒരു പഴുപ്പ് കെട്ടായിട്ട് വരികയാണെങ്കിൽ അതിനെ ബ്രെയിൻ ആബ്സസ് എന്ന് പറയും. തലച്ചോറിന്റെ പുറത്തുള്ള ആവരണത്തിനുള്ളിലുള്ള അണുബാധയെ മെനിഞ്ചൈറ്റിസ് എന്ന് പറയും. പക്ഷെ പലപ്പോഴും ഈ മെനിഞ്ചൈറ്റിസും എൻസെഫലൈറ്റിസും ഒന്നിച്ചു വരും. അതിനെ മെനിങ്കോ എൻസെഫലൈറ്റിസ് എന്നാണ് പറയുന്നത്. ബാക്ടീരിയ, വൈറസ് അല്ലെങ്കിൽ പാരസൈറ്റ് കൊണ്ടുള്ള തലച്ചോറിലെ അണുബാധ കൂടുതൽ അക്യൂട്ടായിട്ടാണ് വരുന്നത്. എന്നുവെച്ചാൽ മണിക്കൂറുകൾ കൊണ്ട് അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് മൂർച്ഛിക്കുന്ന അസുഖങ്ങളാണിവ. ചിലപ്പോൾ തലച്ചോറിലെ അണുബാധ ക്രോണിക് ആയിട്ടും വരാം, അതായത് ആഴ്ചകളോ മാസങ്ങളോ കൊണ്ട് മാത്രം ഇവോൾവ് ചെയ്ത് വരുന്ന രോഗമായിട്ടും ഇത് വരാം. അങ്ങനെ വരുന്നത് സാധാരണ TB അണുബാധ ഉണ്ടാകുമ്പോഴാണ്. ചില ഫംഗൽ ഇൻഫെക്ഷൻസും അപൂർവം ചില പാരസൈറ്റിക് ഇൻഫെക്ഷൻസും ആ രീതിയിൽ വരാം. തലച്ചോറിലെ അണുബാധ ഉണ്ടാവുമ്പോൾ സർവ്വസാധാരണമായിട്ട് കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ശക്തമായ പനിയും തലവേദനയുമാണ്. പിന്നെ തലയ്ക്കകത്ത് പ്രഷർ കൂടുമ്പോൾ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ ഛർദി, കാഴ്ചയിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട്, ഫിറ്റ്സ് ഈ രോഗത്തിന്റെ ലക്ഷണമായിട്ട് വരാം. ബോധാവസ്ഥയിൽ വ്യത്യാസം വരാം, അതായത് മയക്കം തൊട്ട് അബോധാവസ്ഥ വരെ ഉണ്ടാവാം. ചെറിയ കുട്ടികളാണെങ്കിൽ പാല് കുടിക്കാതിരിക്കുക, കളിക്കാതിരിക്കുക എന്നിവയാണ് ലക്ഷണങ്ങൾ. പ്രത്യേകിച്ച് കടുത്ത പനി, തലവേദന, കഴുത്തു തിരിക്കാൻ ബുദ്ധിമുട്ട്, ബോധാവസ്ഥയിലെ വ്യത്യാസമുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് ചികിത്സ തേടുക എന്നതാണ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. കാരണം തലച്ചോറിൽ ഏത് അണുബാധയുണ്ടായാലും വളരെ പെട്ടെന്ന് ചികിത്സിച്ചാലേ രക്ഷപ്പെടാനോ അല്ലെങ്കിൽ അതിന്റെ മറ്റു പരിണിത ഫലങ്ങൾ ബ്രെയിനിൽ ഉണ്ടാവാതെ സൂക്ഷിക്കാനോ സാധിക്കുകയുള്ളൂ. രോഗം നിർണ്ണയിക്കുന്നത് നട്ടലിൽ നിന്നും കുത്തിയെടുക്കുന്ന സ്രവം ടെസ്റ്റ് ചെയ്തിട്ടാണ്. ചിലപ്പോൾ സ്കാൻ പോലുള്ള പരിശോധനകളും വേണ്ടിവരും. ഏതു തരം രോഗാണു ആണ് എന്നതിനനുസരിച്ചായിരിക്കും ട്രീറ്റ്മെന്റ്. ബാക്ടീരിയ ആണെങ്കിൽ 2-3 ആഴ്ച ആന്റിബയോട്ടിക് മരുന്നുകൾ വേണ്ടിവരും. TB ആണെങ്കിൽ ദീർഘകാല ചികിത്സയുടെ ആവശ്യമുണ്ട്. 12 മാസം മുതൽ 18 മാസം വരെ ചികിത്സിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു രോഗമാണ് ട്യൂബർക്ലോസിസ്. TB മെനിഞ്ചൈറ്റിസ് ഉള്ള 85% കൂടുതൽ ആളുകൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്തില്ലെങ്കിൽ മരണം സംഭവിക്കാം. അതുപോലെ ചികിത്സിച്ചാൽ ബഹുഭൂരിപക്ഷം ആളുകളും രക്ഷപ്പെടുകയും ചെയ്യും. വൈറസ് ആണെങ്കിൽ ചില വൈറസുകൾക്ക് പ്രത്യേക മരുന്നുകളുണ്ട്. ഉദാഹരണത്തിന് HSV വൈറസിന് പ്രത്യേക മരുന്നുണ്ട്. മറ്റു ചില വൈറസുകൾക്ക് ശരീരം നേരിട്ട് അതിനെ നശിപ്പിക്കുന്ന ഒരു പീരീഡിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തലച്ചോറിൽ നീര് വരാതിരിക്കാനുള്ള മരുന്നുകളും ഫിറ്റ്സ് വരാതിരിക്കാനുള്ള മരുന്നുകളും കൊടുത്ത് തലച്ചോറിനെ സംരക്ഷിക്കേണ്ടി വരും. ജപ്പാൻ ജ്വരം, നിപ്പ വൈറസ് എന്നിവയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രഹരശേഷി കൂടുതലുള്ള തരം വൈറസുകളാണ് ഇത്തരം വൈറസുകൾ. അടുത്തതായിട്ട് അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ്, അഥവാ അമീബിക് മസ്തിഷ്ക ജ്വരം. നെഗ്ലീറിയ ഫൗളേറി അല്ലെങ്കിൽ അക്കാന്തമീബ എന്നീ അമീബയാണ് പ്രധാനമായി അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുന്നത്. വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു രോഗമാണിത്. കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിലാണ് ഇത്തരം അമീബകൾ കാണപ്പെടുന്നത്. പ്രത്യേകിച്ചും ചൂട് കൂടുന്ന സമയത്ത് ആഴം കുറവുള്ള ഒഴുക്കില്ലാത്ത ജലാശയങ്ങളിൽ മുങ്ങിക്കുളിക്കുമ്പോൾ, പ്രത്യേകിച്ചും മൂക്കിലേക്ക് ശക്തമായി വെള്ളം കയറുന്ന അവസ്ഥ, അതായത് നമ്മൾ ഡൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മുങ്ങാങ്കുഴി ഇടുമ്പോൾ മൂക്കിന്റെ നേർത്ത ചർമ്മത്തിലൂടെയാണ് ഈ രോഗാണുക്കൾ തലച്ചോറിലേക്ക് കയറുന്നത്. രോഗലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ പനി, തലവേദന, ഛർദൽ, ബോധാവസ്ഥയിൽ വ്യത്യാസമുണ്ടാകുക എന്നിവയാണ്. ചികിത്സകൾ ഫലപ്രദമാവാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ പ്രത്യേക ജാഗ്രത പാലിക്കണം. ആഗോളതലത്തിൽ 97% മരണ നിരക്കുള്ള ഒരു രോഗം.

0: ആണത്. ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, കുളങ്ങളിലോ ജലാശയങ്ങളിലോ കുളിക്കുമ്പോൾ മൂക്കിൽ വെള്ളം കയറാതെ നോക്കണം. വാട്ടർ ടാങ്കുകൾ, ചെളി കെട്ടിക്കിടക്കുന്ന വെള്ളക്കെട്ടുകൾ, ഇതൊക്കെ വൃത്തിയാക്കണം. സ്വിമ്മിംഗ് പൂൾ, അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവിടങ്ങളിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാക്കണം. പിന്നെ ഇത്തരം ജലവുമായി ഏതെങ്കിലും രീതിയിൽ സമ്പർക്കം ഉണ്ടായിട്ടുള്ളവർക്ക് തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്തു തിരിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി ചികിത്സ തേടണം. ഇനി റേബീസ് അഥവാ പേ വിഷബാധയെ പറ്റി നോക്കാം. പേ വിഷബാധയുള്ള നായയുടെ ഉമിനീരിലാണ് വൈറസ് ഉള്ളത്. നായ കടിക്കുമ്പോൾ ഉമിനീരിൽ നിന്ന് നമ്മുടെ മുറിവിൽ ഇത് പറ്റിപ്പിടിക്കും. സാവകാശം നാഡികളിലേക്ക് കയറി പറ്റുകയും ചെയ്യും. നാഡികൾ എന്ന് പറഞ്ഞാൽ നെർവ്സ്. ഈ നാഡികൾ വഴി അനേകം ദിവസങ്ങൾ കൊണ്ടാണ് വൈറസ് തലച്ചോറിലേക്ക് എത്തുന്നത്. അതിനു മുമ്പ് അതിനെ നിർവീര്യമാക്കുക എന്നതാണ് വാക്സിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാലിലോ മറ്റോ കടിയേൽക്കുന്ന ആൾക്ക് വൈറസ് തലച്ചോറിലേക്ക് എത്താനുള്ള ദൂരം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വൈറസ് തലച്ചോറിലേക്ക് എത്താൻ ആഴ്ചകൾ എടുക്കാം. അതിനുള്ളിൽ തന്നെ വാക്സിൻ വൈറസിനെ നിർവീര്യമാക്കും. നേരെ മറിച്ച് നമ്മുടെ തലയിലോ മുഖത്തോ ആണ് കടിയേൽക്കുന്നതെങ്കിൽ തലച്ചോറിന്റെ തൊട്ടടുത്താണ് മുറിവ് ഉണ്ടാവുന്നത്. അവിടെ നിന്നും ഏതാനും സെന്റിമീറ്റർ മാത്രം വൈറസിന് തലച്ചോറിൽ എത്താൻ സഞ്ചരിക്കേണ്ടതുള്ളൂ. അപ്പോൾ വാക്സിൻ എടുത്താൽ പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിൽ വൈറസിനെ തടുക്കാൻ സാധിക്കാണ്ട് വരും. പ്രത്യേകിച്ചും കുട്ടികൾക്കാണ് തലയിലും മുഖത്തും ചെവിയിലുമെല്ലാം കടിയേൽക്കുന്നത്. ഇനി നമുക്ക് നായകടി ഏറ്റു കഴിഞ്ഞാൽ ഉടൻ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. കടിയേറ്റ ഭാഗം ഫ്ലോയിങ് വാട്ടർ, അതായത് പൈപ്പ് തുറന്നിട്ട വെള്ളത്തിൽ നന്നായി കഴുകണം. ഒരു 15 മിനിറ്റ് എങ്കിലും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകണം. ഈ സോപ്പ് വാട്ടർ ക്ലീനിങ് വൈറസ് ലോഡിനെ ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ നായയുടെ കടിയേറ്റാലോ പൂച്ചയുടെ മാന്തു കൊണ്ടാലോ ആദ്യം ചെയ്യേണ്ട കാര്യം തുറന്നിട്ട വെള്ളത്തിൽ സോപ്പ് ഉപയോഗിച്ച് മുറിവുകൾ നന്നായി കഴുകുക എന്നതാണ്. അതിനുശേഷം ഹോസ്പിറ്റലിൽ പോയി മുറിവിൻ്റെ വലിപ്പവും ആഴവും അനുസരിച്ച് അവർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. ആദ്യം ഇമ്മ്യൂണോഗ്ലോബുലിൻ മുറിവിന് ചുറ്റും കുത്തിവെക്കും. പിന്നെ IDRV വാക്സിൻ, ഇൻട്രാഡെർമൽ വാക്സിൻ, ഒരു കോഴ്സ് എടുക്കുകയും വേണം. നിർഭാഗ്യവശാൽ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ തലയുടെ ഭാഗത്ത് കടിയേൽക്കുന്നതുകൊണ്ടും വൈറസിൻ്റെ അളവ് കൂടുതലായതുകൊണ്ടും കുഞ്ഞു ശരീരമായതുകൊണ്ടും തലച്ചോറിലേക്കുള്ള ദൂരം കുറവുള്ളതുകൊണ്ടും ചിലപ്പോൾ വാക്സിൻ എടുത്താലും വൈറസിനെ നിർവീര്യമാക്കാൻ പറ്റാതാവും.
1: തലച്ചോറിലെ അണുബാധ. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആശിഷ് വിജയരാഘവൻ.
2: എയ്ഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുക് വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.

0: ഇനി വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. രാജ്യം 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്തു. 2047-ഓടെ 100 GW ആണവോർജ്ജ ശേഷി കൈവരിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി. ഒരു വർഷത്തിനുള്ളിൽ 1 കോടി യുവജനങ്ങൾക്ക് നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകുമെന്നും പ്രഖ്യാപനം. സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ. മതേതരത്വത്തിലും സഹിഷ്ണുതയിലും കേരളം രാജ്യത്തിന് മാതൃകയെന്ന് മുഖ്യമന്ത്രി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ തമിഴ്

0: സന്ദർശനത്തിന് നാളെ തുടക്കം. ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ തെക്കൻ ലെബനനിൽ 7 പേർ കൊല്ലപ്പെട്ടു. ഹോക്കി ലോകകപ്പുകൾക്ക് ഇന്ന് തുടക്കമാകും. ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് വെയിൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യം ഇന്ന് 80-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രമർപ്പിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സേനാ മേധാവിമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ധീരജവാന്മാരുടെ സ്മരണ പുതുക്കി 2 മിനിറ്റ് മൌനവും ആചരിച്ചു. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. വികസിത ഭാരതത്തിനായുള്ള യുവജനങ്ങളുടെ സംഭാവനകളെ ആദരിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ ആഘോഷങ്ങൾ. രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ യുവാക്കൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു.
1: അഗർ സാധക ഹൈ തോ മേരാ ദേശ് കാ യുവാ ഹൈ. വികസിത് ഭാരത് കി യാത്ര മേ യുവാഓ കി ബഹുത് ബഡി ഭൂമിക ഹൈ. വികസിത് ഭാരത് കാ സബ്സേ ബഡാ ലാഭാർത്ഥി ഭീ മേരെ ദേശ് കാ യുവാ ഹൈ. ഹമേ വികസിത് ഭാരത് കേ ലക്ഷ്യ കോ യുവാഓ കേ സാഥ് ജോഡ് കർകേ ആഗേ ബഡാനാ ഹൈ.
0: സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ആദ്യമായാണ് ചുവപ്പുകോട്ടയിൽ വന്ദേമാതരം മുഴങ്ങിയതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 1 വർഷത്തിനുള്ളിൽ 1 കോടി യുവജനങ്ങൾക്ക് നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകാൻ സർക്കാർ തീരുമാനിച്ചതായും ആഗോള AI മേഖലയിൽ മുന്നേറാൻ ഇത് ഇന്ത്യൻ യുവതയെ പ്രാപ്തരാക്കുമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. വിവിധ പൊതുപരീക്ഷകൾക്കായി ദരിദ്ര മധ്യവർഗ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ലോകത്തിലെ അതിവേഗം വളരുന്ന പ്രധാന സാമ്പത്തിക ശക്തിയായി രാജ്യം ഉയർന്നതായും 2047-ഓടെ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തെ പ്രതിരോധ ഉത്പാദനം 4 മടങ്ങ് വർദ്ധിച്ചു. ഡിജിറ്റൽ ഇടപാടുകൾ 100 മടങ്ങും ഇന്റർനെറ്റ് ഉപയോക്താക്കളുടെ എണ്ണം 4 മടങ്ങും ഉയർന്നു. 2047-ഓടെ 100 GW ആണവോർജ്ജ ശേഷി കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: എനർജി സെക്യൂരിറ്റി ഹമാരെ സമയ കി മാംഗ് ഹൈ ഔർ ഇസ്ലിയെ ഹംനെ പഹലെ സേ ഹി ഉസ് ദിശാ മേ ഏക് കേ ബാദ് ഏക് മജ്ബൂത് കദം ഉഠായേ ഹൈ. എനർജി സെക്യൂരിറ്റി കാ ഏക് ബഡാ മാധ്യമ ഹൈ പരമാണു ഊർജ ന്യൂക്ലിയർ എനർജി. 2047 തക് ഹം 100 GW ന്യൂക്ലിയർ പവർ കാ ലക്ഷ്യ ലേക്കർ കേ ചൽ രഹേ ഹൈ.
0: രാജ്യത്തിന്റെ വികസനത്തിനാക്കം കൂട്ടാനായി 7 ഘടകങ്ങളടങ്ങിയ സപ്തധാര പരിഷ്കരണ ചട്ടക്കൂട് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി സമുദ്രമേഖലയിലെ പ്രധാന നേട്ടങ്ങളും പരാമർശിച്ചു. വിവിധ മേഖലകളിൽ നിന്നുള്ള 5000-ത്തോളം പ്രത്യേക ക്ഷണിതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ ന്യൂഡൽഹിയിലെ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, രാജ്നാഥ് സിംഗ്, JP നദ്ദ, എസ് ജയശങ്കർ തുടങ്ങിയവർ രാജ്യത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നു. സ്വതന്ത്ര ഭാരതത്തെ വികസിത ഭാരതമാക്കി മാറ്റാനുള്ള പവിത്രമായ ലക്ഷ്യത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. പ്രതിബദ്ധതയോടും ഉത്തരവാദിത്തത്തോടും അഭിമാനത്തോടും കൂടി രാഷ്ട്രത്തെ സേവിക്കാൻ ത്രിവർണ പതാക എന്നും പ്രചോദനമാകട്ടെയെന്ന് ഉപരാഷ്ട്രപതി ആശംസിച്ചു. ഭരണഘടനയുടെയും ത്രിവർണ പതാകയുടെയും മൂല്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് പറഞ്ഞു. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവരും സ്വാതന്ത്ര്യദിനാശംസകൾ പങ്കുവച്ചു. 80-ാം സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ നടന്നു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ നിന്ന് പുഷ്പവൃഷ്ടി നടത്തി. വിവിധ സേനാ വിഭാഗങ്ങൾ, അശ്വാരൂഢ സേന, NCC, സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെ പരേഡിൽ മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു. കരുണയും സേവന തൽപരതയും സഹിഷ്ണുതയുമുള്ള പുതിയുഗ കേരളം സൃഷ്ടിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസം, ആരോഗ്യം, മതേതരത്വം, സാക്ഷരത, സഹിഷ്ണുത, രാഷ്ട്രീയ ബോധം എന്നിവയിൽ കേരളം ഇന്ന് രാജ്യത്തിന് മാതൃകയാണെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു.
2: കരുണയും സേവന തൽപരതയും സഹിഷ്ണുതയുമുള്ള കേരളമാണ് ഉയർക്കൊള്ളേണ്ടത്. വികസനോന്മുഖമായ പ്രവർത്തനങ്ങളും ഭരണഘടനാ മൂല്യങ്ങളും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിച്ചുള്ള കഠിനാധ്വാനവും പുതുതലമുറയെയും മുതിർന്ന പൗരന്മാരെയും ചേർത്ത് പിടിച്ചുള്ളതുമാകട്ടെ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം. മതേതരത്വവും ജനാധിപത്യ ബോധവും തുല്യതയുമാണ് നമ്മുടെ കരുത്തും ഊർജവും. അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം.
0: ജില്ലാ ആസ്ഥാനങ്ങളിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് മന്ത്രിമാർ നേതൃത്വം നൽകി. നിയമസഭാ സമുച്ചയത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും നേതൃത്വം നൽകി. മാഹിയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പുതുച്ചേരി സിവിൽ സപ്ലൈസ് മന്ത്രി ശിവ കൊളുന്തു പതാക ഉയർത്തി. തൃശൂർ ഭാരതി വിദ്യാഭവനിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. ഹർഹർ തിരംഗ

0: പരിപാടികളുടെ ഭാഗമായി ലക്ഷദ്വീപിൽ തിരങ്ക റാലികൾ സംഘടിപ്പിച്ചു. കവരത്തിയിൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് ആരംഭിച്ച തിരങ്ക മാർച്ച് അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് എസ് ബി ദീപക്കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെയും മറ്റന്നാളും തമിഴ്നാട്ടിൽ സന്ദർശനം നടത്തും. സന്ദർശനത്തിനിടെ ചെന്നൈ, ചെങ്കൽപേട്ട്, തിരുവാരൂർ, തഞ്ചാവൂർ എന്നിവിടങ്ങളിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ അദ്ദേഹം സംബന്ധിക്കും. തിരുവാരൂരിൽ തമിഴ്നാട് കേന്ദ്ര സർവകലാശാലയുടെ 11-ാമത് ബിരുദദാന ചടങ്ങിൽ മറ്റന്നാൾ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തെക്കൻ ലെബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു, 3 പേർക്ക് പരിക്കേറ്റു. ഇറാൻ പിന്തുണയുള്ള ഹെസ്ബോളയെ നിരായുധീകരിക്കുന്നതിന് പകരമായി ദക്ഷിണ ലെബനനിൽ നിന്നും ഇസ്രായേൽ സേനയെ പിൻവലിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ഒരു ചട്ടക്കൂടിന് രൂപം നൽകുമെന്ന് ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നാണ് ഇത്. ഇന്തോനേഷ്യയ്ക്ക് സമീപമുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ 20-ലേറെ പേർ മരിച്ചു, 6 പേർക്ക് പരിക്കേറ്റു. 2 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇന്ന് രാവിലെയാണ് 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത്. ഹോക്കി ലോകകപ്പുകൾക്ക് ഇന്ന് തുടക്കമാകും. ബെൽജിയം, നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. പുരുഷ വനിതാ വിഭാഗങ്ങളിലായി ലോകത്തിലെ 16 ടീമുകളാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. പുരുഷ വിഭാഗത്തിൽ ഇന്ന് വൈകിട്ട് 4:30 നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ വെയിൽസിനെ നേരിടും. ശ്രീലങ്കയ്ക്കെതിരായ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 1 വിക്കറ്റ് നഷ്ടത്തിൽ 101 റൺ എന്ന നിലയിലാണ്. 80-ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ആശംസകൾ നേർന്ന US സെനറ്റർമാരും പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും. ന്യൂയോർക്ക് മുതൽ സിയാറ്റിൽ വരെയുള്ള വിവിധ US സംസ്ഥാനങ്ങളിലെ ഗവർണർമാരും സെനറ്റർമാരും ഇന്ന് ഇന്ത്യ ഡേ ആചരിക്കുമെന്ന് അറിയിച്ചു. ടെലിവിഷൻ ചാനലുകൾക്കുള്ള 12-മിനിറ്റ് പരസ്യ സമയപരിധി ഒഴിവാക്കാൻ തീരുമാനിച്ചതായി കേന്ദ്ര സർക്കാർ. 1994 കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് ചട്ടങ്ങളുടെ ഭേദഗതി വിജ്ഞാപനം ചെയ്യുന്ന തീയതി മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരുമെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. പരസ്യവരുമാനത്തെ വലിയ തോതിൽ ആശ്രയിക്കുന്ന TV സംരക്ഷണ മേഖലയിലുണ്ടായ മാറ്റങ്ങൾ കണക്കിലെടുത്ത് വ്യവസ്ഥകൾ പുനഃപരിശോധിക്കേണ്ടതുണ്ടെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് തീരുമാനമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഈ വർഷത്തെ UGC നെറ്റ്, CSIR നെറ്റ്, AICE PhD പരീക്ഷകളുടെ താൽക്കാലിക ഉത്തരസൂചികകൾ നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പരീക്ഷകളെയും ഉത്തരസൂചികകളെയും കുറിച്ചുള്ള വിവരങ്ങൾക്ക് ഏജൻസിയുടെ ഔദ്യോഗിക അറിയിപ്പുകളെ മാത്രം ആശ്രയിക്കണമെന്നും NDA നിർദ്ദേശിച്ചു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ച കേസിൽ കൂടുതൽ അന്വേഷണം നടത്താൻ CBIക്ക് ഡൽഹി പ്രത്യേക അതിവേഗ കോടതി അനുമതി നൽകി. കേസിൽ പുതിയ തെളിവുകൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് നടപടി. നിലവിൽ 13 പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഉൾപ്പെടാത്ത മറ്റ് ഗൂഢാലോചനക്കാരെക്കുറിച്ച് അന്വേഷണം തുടരാൻ അനുവദിക്കണമെന്ന് CBI കോടതിയോട് ആവശ്യപ്പെടുകയായിരുന്നു. ജമ്മുകശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് ആവർത്തിച്ച ഇന്ത്യ. പാകിസ്ഥാൻ അധീന ജമ്മുകശ്മീർ മേഖലയിലെ അതിക്രമങ്ങളും അതിർത്തി കടന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളും അന്താരാഷ്ട്ര സമൂഹം ഗൌരവത്തോടെ കാണണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്തു. 2047 100 GW ആണവോർജ്ജശേഷി കൈവരിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി. 1 വർഷത്തിനുള്ളിൽ 1 കോടി യുവജനങ്ങൾക്ക് നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകുമെന്നും പ്രഖ്യാപനം. സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ. മതേതരത്വത്തിലും സഹിഷ്ണുതയിലും കേരളം രാജ്യത്തിന് മാതൃകയെന്ന് മുഖ്യമന്ത്രി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന് നാളെ തുടക്കം. ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ തെക്കൻ ലെബനനിൽ 7 പേർ കൊല്ലപ്പെട്ടു. ഹോക്കി ലോകകപ്പുകൾക്ക് ഇന്ന് തുടക്കമാകും. ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് വെയിൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, രഞ്ജിനിയിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യം 80-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഇന്ന് രഞ്ജിനിയുടെ പ്രിയ ശ്രോതാക്കൾക്ക് ഏവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ രഞ്ജിനി ആരംഭിക്കുകയാണ്. രഞ്ജിനിയിൽ നിന്ന് ആദ്യം പട്ടം മരപ്പാലത്ത് നിന്നും ആദ്യ

0: ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരിയിൽ സെറിബ്രൽ പാൾസിയെ അതിജീവിച്ച സാവിയോ ജോസും അമ്മ ബ്ലെസി സെബാസ്റ്റ്യനും പങ്കുവെക്കുന്ന അനുഭവങ്ങൾ.
1: സാവിയോമൻ ഇപ്പോഴും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അത് രഹസ്യമായിട്ടാണ്. മോന്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാല് സഹായം സ്വീകരിക്കുന്ന കുഞ്ഞ് ആ സഹായം ഒരു പൊതു വേദിയിലോ അവന്റെ പേരോ പുറത്തു വരാൻ പാടില്ല. കാരണം അവൻ നാളെ ആരാവുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അത് ആരും അറിയാതെ അവനെ ഹെൽപ്പ് ചെയ്യണം. 11 കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് വരെ ഞങ്ങൾ അവരെ പൊതുസഭയില് കാണിച്ചിട്ടില്ല. സാവിയോ മോൻ ആ വർഷാവർഷം അവന് കിട്ടുന്ന പെൻഷൻ പോലും ചേർത്ത് വെച്ചിട്ടാണ് സഹായിക്കുന്നത്. അനേക രോഗികൾക്ക് സഹായം കൊടുക്കുന്നുണ്ട്. സാഹചര്യങ്ങളും സംരക്ഷണവും ഇല്ലാതെ കുഞ്ഞുങ്ങളെ വളർത്താനൊക്കെ കഷ്ടപ്പെടുന്ന വിധവകൾക്ക് അടച്ചു ഉറപ്പുള്ള വീടുകൾ കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ട് കുറച്ച് വീടുകൾ അങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റി.
0: മറക്കാതെ കേൾക്കുക ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരി.
2: പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ഞാൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. ഇതിനു മുൻപ് എന്റെ ഇഷ്ടഗാനങ്ങൾ കേൾപ്പിച്ചു തന്നിട്ടുണ്ട്. നന്ദി. ഈ വരുന്ന ശനിയാഴ്ചയോ ഞായറാഴ്ചയോ രഞ്ജിനിയിലൂടെ തമ്മിൽ തമ്മിൽ എന്ന ചിത്രത്തിലെ ഹൃദയം ഒരു വീണയായി എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? മറ്റു വിവരങ്ങൾ എനിക്കറിയില്ല. ഈ ഗാനം കവടിയാർ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരായ കവിത മാഡം, സിന്ധു മാഡം, ബിജു, ഷൈജു, രാമകൃഷ്ണൻ, ലീന, ഉമ, മീനാക്ഷി എന്നിവർക്കും ആകാശവാണിയിലെ എല്ലാ ജീവനക്കാർക്കും അവതാരകർക്കും അണിയറ ശില്പികൾക്കുമായി സമർപ്പിക്കുന്നു. നന്മകൾ നേർന്നുകൊണ്ട് സ്നേഹപൂർവ്വം രജിത് കുമാർ എസ്. രജിത് കുമാറിനും കൂട്ടുകാർക്കും വേണ്ടി ഗാനവിത കേൾപ്പിക്കുന്നു. ഈ ഗാനം പാടിയ ദേശദാസ്, രചന പൂവച്ചൽ ഖാദർ, സംഗീതം രവീന്ദ്രൻ. ചിത്രം തമ്മിൽ തമ്മിൽ.

0: വിജയികളുമായി പിട്ടാമ്പളിൽ വമ്പനോണം കൊമ്പനോക്കുമായി.
1: ഇനി അച്ഛനു വേണ്ടി മകൻ എഴുതുന്ന സ്നേഹസമ്മാനം പോലൊരു കത്താണ് കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ആകാശവാണിക്ക്, കായംകുളത്തിനടുത്തുള്ള പുതിയ വിള എന്ന ഗ്രാമത്തിൽ നിന്നും സായി വളരെ ആദരവോടെ ആകാശവാണിക്ക് എഴുതുന്ന ആദ്യത്തെ കത്താണിത്. അല്ല, ഇതിനു മുൻപും ധാരാളം കത്തുകൾ എഴുതിയിട്ടുണ്ട്, എങ്കിലും അതെല്ലാം എൻ്റെ അച്ഛനു വേണ്ടിയായിരുന്നു. ഇപ്പോഴും ഇങ്ങനെയൊരു കത്തെഴുതാൻ കാരണം അച്ഛൻ തന്നെയാണ്. അച്ഛൻ ശ്രീ സോമശേഖരൻ ആകാശവാണിയുടെ വലിയൊരു ആരാധകനാണ്. അച്ഛൻ്റെ പക്കൽ ധാരാളം റേഡിയോകളുമുണ്ട്. അച്ഛൻ്റെ ഒരു ദിനം തുടങ്ങുന്നത് റേഡിയോയിൽ നിന്നുമാണ്. ഞാനൊരു പ്രവാസിയാകും മുൻപ് അച്ഛനു വേണ്ടി കത്തുകൾ പോസ്റ്റ് ചെയ്തിരുന്നതിൻ്റെ ഒരു ഓർമ്മ പുതുക്കുകയാണ് ഈ കത്തിലൂടെ. എൻ്റെ കുട്ടിക്കാലത്ത് അച്ഛൻ പാടിക്കേട്ടിട്ടുള്ള മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമരപ്പൂവിലുണർന്നവളെ എന്ന ഗാനം പ്രക്ഷേപണം ചെയ്തു തരണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു. ഈ ഗാനം ആകാശവാണിയിലെ എല്ലാവർക്കുമായും എൻ്റെ അച്ഛൻ്റെ സന്തോഷത്തിനായി സമർപ്പിച്ചുകൊണ്ട് സ്നേഹാദരവരുടെ സായി സോമശേഖരൻ. സായി തൻ്റെ അച്ഛൻ സോമശേഖരന് വേണ്ടി ആവശ്യപ്പെട്ട ഗാനം കാട്ടുപൂക്കൾ എന്ന ചിത്രത്തിലേതാണ്. ഒ എൻ വി കുറുപ്പിൻ്റെ രചന, ജി ദേവരാജൻ്റെ സംഗീതം, പാടിയത് യേശുദാസ്.

0: നാളെ അത്തം നാൾ. ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ ഓർമ്മകളും ഇഷ്ടഗാനങ്ങളും പങ്കുവെക്കാൻ എത്തുന്നു ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധനായ ഡോക്ടർ വി പി ഗംഗാധരൻ.
1: സ്കൂൾ അടച്ച് ഓണത്തിൻ്റെ ആ ദിവസം അടുക്കാറാകുമ്പോഴത്തേക്കും ഞങ്ങൾ തിരുപ്പൂർക്ക് പോകും. കാരണം അച്ഛൻ അമ്മ തിരുപ്പൂരാണ്, ഞാൻ ഇരിക്കാനക്കൂടെ സ്കൂളിലാണ് പഠിക്കുന്നത്. പക്ഷെ അത്തം മുതൽ ആ തിരുപ്പൂർ പോകുന്നൊരു സമയം, അത് പൂ പറിക്കാനും പൂ ഇടാനും ഒക്കെ ഉള്ള സമയം. ഏറ്റവും രസകരമായ ഭാഗം പൂ പറിക്കാനും പോകുന്നതാണ്. പൂ ഇടുന്നതിനേക്കാൾ കൂടുതൽ പറിക്കാനും പോകുന്നതാണ്. കൂട്ടം കൂട്ടമായി എല്ലാവരും കൂടെ പോകുന്നു. പലപ്പോഴും ആലോചിക്കാറുണ്ട്, അതായത് ഒരു വീട്ടിൽ പോലും ഒരാളും നമ്മൾ കടന്നു കയറി പൂ പറിക്കുമ്പോൾ ഇവിടെ നിന്ന് പൂ പറിക്കാമെന്ന് പറഞ്ഞാൽ അവർക്ക് ഉണ്ടാക്കാറില്ല. അത്രമാത്രം സൗഹൃദം ഉണ്ടായിരുന്നു ആ അടുത്തടുത്ത് വീടുകൾ തമ്മിലും. എല്ലാം എല്ലാവരും ഒരുമിച്ച് പോകുന്നു, പൂ പറിക്കുന്നു. പെടുമ്പോഴും വാശി ഉണ്ടാവും, സൗഹൃദപരമായ വാശി തന്നെയാണ്.
0: മറക്കാതെ കേൾക്കുക ആവണിപ്പൊന്നുഞ്ഞാൽ നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക്.
2: രഞ്ജിനിയിലെ അടുത്ത കത്തിലേക്ക്. പ്രിയ രഞ്ജിനി, രഞ്ജിനി ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങളുടെയും ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന സിനിമാ ഗാനങ്ങളുടെയും ഒരു സ്ഥിരം ശ്രോതാവാണ് ഞാൻ. എത്രയോ പ്രിയപ്പെട്ട പോയകാല ഓർമ്മകളുടെ പ്രിയപ്പെട്ട വേളകളാണ് ഓരോ ഗാനങ്ങളും ഓർമ്മയിൽ ഉണർത്തുന്നത്. അക്കാലത്ത് ഞങ്ങളുടെ വയല നേതാജി സ്മാരക ഗ്രന്ഥശാലയിലുണ്ടായിരുന്ന ഒരു റേഡിയോയിലൂടെയാണ് ഞങ്ങൾ ഗാനങ്ങളും ആകാശവാണി പരിപാടികളും കേട്ടുകൊണ്ടിരുന്നത്. ആകാശവാണി ഞങ്ങളെപ്പോലെയുള്ളവരുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഇന്ന് രഞ്ജിനിയിലൂടെ കേൾക്കേണ്ട ഗാനം വെള്ളം എന്ന സിനിമയിൽ മുല്ലനേഴി എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ സൗരയൂഥ പദത്തിലെന്നു സംഗമപ്പൂവിരിഞ്ഞു എന്ന് തുടങ്ങുന്ന അനശ്വര ഗാനമാണ്. ഈ ഗാനം വയലാ ഗോപാലകൃഷ്ണൻ, മാങ്കുളം ജി കെ, വള്ളർക്കാട് രമേശൻ തുടങ്ങിയ പ്രിയ സുഹൃത്തുക്കൾക്കായി സമർപ്പിക്കുന്നു. ഗാനം കേൾപ്പിക്കുമല്ലോ എന്ന് രാജേന്ദ്രൻ വയല. അദ്ദേഹം ആവശ്യപ്പെട്ട പ്രിയഗാനം ഇതാ കേൾപ്പിക്കുന്നു.

0: എല്ലാവർക്കും പഠിക്കാം, എപ്പോഴും പഠിക്കാം, എവിടെ ഇരുന്ന് പഠിക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ മലയാളത്തിൽ പരീക്ഷയും എഴുതാം. കേരള സർക്കാരിന്റെ പ്രഥമ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അഡ്മിഷൻ തുടരുന്നു. www.stou.ac.in സന്ദർശിക്കൂ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ചേരൂ. ഡിഗ്രി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ.
1: സ്നേഹമുള്ള രഞ്ജിനിക്ക് ഒരു ഗാനം വെച്ചു തരാമോ? വെച്ചു തരാലോ. നീലക്കടമ്പ് എന്ന സിനിമയിലെ ദീപം കയ്യിൽ സന്ധ്യാദീപം എന്ന് തുടങ്ങുന്ന ഗാനം കെ ജയകുമാർ എഴുതി, രവീന്ദ്രൻ ഈണമിട്ട്, യേശുദാസും ചിത്രയും അതിമനോഹരമായി പാടിയത് ഒന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. ഗാനം വെച്ചു തരും എന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നും മനോഹരൻ. ഗാനം ഇതാ കേട്ടോളൂ.

0: தீரம் கண்ணுள்ள தீபம் தீபம்.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: സ്നേഹം നിറഞ്ഞ രഞ്ജിനിക്ക് കെ പി മോഹനൻ, പെരുമ്പളം ചേർത്തല എഴുതുന്നത്. ഇതിനു മുൻപ് എനിക്ക് തന്നിട്ടുള്ള ഗാനങ്ങൾക്ക് ഒരുപാട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് വേണ്ട ഗാനം താമരപ്പൂവോ നാണിച്ചു, നിന്റെ തങ്ക വിഗ്രഹം വിജയിച്ചു എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ചിത്രം ടാക്സിക്കാർ. പാടിയത് ബ്രഹ്മാനന്ദൻ. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം ആർ കെ ശേഖർ. ഗാനം കൊടുക്കുമെന്ന പ്രതീക്ഷയോടെ സ്നേഹപൂർവ്വം കെ പി മോഹനൻ, പെരുമ്പളം ചേർത്തല. പ്രിയ ശ്രോതാവിന്റെ പ്രിയഗാനം നമുക്ക് കേൾക്കാം.

കർഷക ദിനമായ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

എഞ്ചിനീലിയ അടുത്ത കത്തിലേക്ക്. ഹരിപ്പാട് നിന്നും രാജൻ എഴുതുന്നു, ഞാൻ ബോയിങ് ബോയിങ് എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസും ചിത്രയും ഉണ്ണിമേനോനും പാടിയ ഒരു പുന്നാരം കിന്നാരം ചൊല്ലാം ഞാൻ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ആവശ്യപ്പെടുന്നത്. സ്നേഹാദരവോട് രാജൻ. വളരെ ചെറിയ കത്താണ്. ബോയിങ് ബോയിങ് എന്ന ചിത്രത്തിലെ ഈ ഗാനം എഴുതിയത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം രഘുകുമാർ. പ്രിയ ശ്രോതാവിന്റെ ഇഷ്ടഗാനം ഇതാ കേൾപ്പിക്കുന്നു.

0: വിവിധ സർക്കാർ വായ്പകൾക്കായി ബാങ്കുകൾ കയറിയിറങ്ങി മടുത്തോ? എങ്കിലിനി ജൻസമർത്ഥ് പോർട്ടലിലേക്ക് സ്വാഗതം. മുദ്രാ ലോൺ മുതൽ പി എം സ്വനിധി വരെയുള്ള വായ്പാ പദ്ധതികൾ ഇപ്പോൾ വിരൽത്തുമ്പിൽ. ലളിതമായ ഘട്ടങ്ങളിലൂടെ നിങ്ങളുടെ യോഗ്യത പരിശോധിക്കാനും നേരിട്ട് അപേക്ഷിക്കാനും ജൻസമർത്ഥ് സഹായിക്കുന്നു. ഇടനിലക്കാരില്ലാതെ സുതാര്യമായി വായ്പ സ്വന്തമാക്കാം. അതിനായി ഇന്ന് തന്നെ സന്ദർശിക്കൂ www.jensamarth.in.
1: രഞ്ജിനിലിനൊരു സ്ഥിരം ശ്രോതാവിന്റെ കത്താണ്. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിൽ നിന്നും ബേബി.

ഈ പാപ്പാടി ലയിക്കുന്നത്. ധ്വനി എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ മാനസനിലയിൽ എന്ന് തുടങ്ങുന്ന ഗാനം രഞ്ജിനിലൂടെ കേൾപ്പിക്കണം. ഈ ഗാനം എൻ്റെ സുഹൃത്ത് ആലപ്പുഴ കിടങ്ങാമ്പറമ്പിലുള്ള രാജേന്ദ്രന് വേണ്ടി സമർപ്പിക്കുന്നു. ബേബി പാപ്പാളി മുഹമ്മ. ധ്വനി എന്ന ചിത്രത്തിലെ ഈ ഗാനം എഴുതിയത് യൂസഫലി കേച്ചേരി, സംഗീതം നൽകിയത് നൌഷാദ്, പാടിയത് യേശുദാസ്.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 ന്.

പ്രിയ രഞ്ജിനിക്ക്, ആകാശവാണിയുടെ ഏറ്റവും ജനകീയ പരിപാടിയായ രഞ്ജിനിയിലേക്ക് ആദ്യമായി കത്തെഴുതുന്ന എൻ്റെ പേര് വിഷ്ണു. പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല കാവുംഭാഗം സ്വദേശിയാണ്. ഭാരതീയ തപാൽ വകുപ്പിൽ പോസ്റ്റ്മാൻ തസ്തികയിൽ ഡൽഹി സർക്കിളിൽ ജോലി ചെയ്യുന്നു. ജൂലൈ 17 ഞങ്ങളുടെ മകൾ വൃശ്ചികയുടെ 2 ജന്മദിനമാണ്. ഈ വിശേഷ ദിവസത്തിൽ മോൾക്കുള്ള സമ്മാനമായി അവൾക്ക് ഏറെ ഇഷ്ടമുള്ള കണ്ണാൻതുമ്പി പോരാമോ എന്ന് തുടങ്ങുന്ന ഗാനം ശനിയാഴ്ചയിലെ രഞ്ജിനിയിലൂടെ കേൾപ്പിക്കുവാൻ അപേക്ഷിക്കുന്നു. എന്റെ സഹധർമ്മിണി പാർവതി, അമ്മ തങ്കമണി എന്നിവർക്കും രഞ്ജിനിയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കും ഈ ഗാനം സമർപ്പിക്കുന്നു. ഈ കഥ പരിഗണിക്കുമെന്ന പ്രതീക്ഷയിൽ സ്നേഹാദരങ്ങളോടെ വിഷ്ണു എം ആർ. രഞ്ജിനിയിലേക്ക് ആദ്യമായി കത്തയച്ച പ്രിയ ശ്രോതാവ് വിഷ്ണുവിന് നന്ദി. പിറന്നാൾ സമ്മാനം ഏറെ വൈകിപ്പോയി എങ്കിലും ഗാനം സ്വീകരിക്കുമെന്ന് കരുതുന്നു. മകൾ വൃശ്ചികയ്ക്കായി ഇതാ ഗാനം കേൾപ്പിക്കുന്നു. കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനമാണിത്. രചന ബിജു തിരുമല, സംഗീതം ഔസേപ്പച്ചൻ.

0: ലീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ലീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
4: ഇന്നത്തെ രഞ്ജനയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഈ കഥ അയച്ചിരിക്കുന്നത് ബിജുവും സുനിതയുമാണ്, കോഴിക്കുന്നം മലയാളപ്പുഴ നിന്നും. ഗമനം എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ കണ്ണനാരാരോ ഉണ്ണിക്കൺമണി ആരാരോ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനത്തിൻ്റെ രചന ബിജു തിരുമല, സംഗീതം മൗസിപ്പച്ചൻ. അവർ ഈ ഗാനം സമർപ്പിച്ചിരിക്കുന്നത് പുനലൂർ ജ്യോതിലക്ഷ്മിക്കും കൊടുങ്ങല്ലൂർ ദിവ്യാ സന്തോഷിനുമാണ്. ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് കത്ത് അവസാനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഗാനം കേൾക്കാം. ഗമനം എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ കണ്ണനാരാരോ ഉണ്ണിക്കൺമണി ആരാരോ.

0: വേനൽ മഴ തുടർനാടകം. രചന കല്ലയം കൃഷ്ണദാസ്. ശബ്ദം നൽകുന്നവർ ഡൊമിനിക് ജെ കാട്ടൂർ, കെ സുനിൽകുമാർ, സിന്ധു വിജയൻ, ലീന ആനന്ദം. സംവിധാനം എൻ വാസുദേവ്.
1: ഡോക്ടർ തിരക്കിട്ട് പുസ്തകശേഖരം പരിശോധിക്കുന്നത് എന്താ? പ്രധാനപ്പെട്ട വല്ലതും വായിക്കാനാണോ?
2: അതെ. എന്താ ലക്ഷ്മി, മകനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയ സന്തോഷവാർത്ത അറിയിക്കാൻ വന്നതാണോ?
1: മകനെ അടിച്ചിറക്കിയെന്നോ?
2: ഞാൻ ചിലപ്പോ എന്റെ റെസ്റ്റ് ഹൗസിലേക്ക് താമസം മാറ്റേണ്ടി വരുമെന്ന് സൂചിപ്പിച്ചപ്പോ താൻ പറഞ്ഞത് മറന്നുപോയോ?
1: ഞാൻ എന്ത് പറഞ്ഞു?
2: പ്രശസ്തിയും സമ്പത്തും സ്വന്തമായി ആശുപത്രിയും ഒക്കെ സമ്പാദിച്ച ഒരു ഡോക്ടർക്ക് സ്വന്തം വീട്ടിൽ മനസമാധാനം കിട്ടാത്തത് മകന്റെ സാമീപ്യമാണെങ്കിൽ ആ മകനെ ഇപ്പോ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് നീ പറഞ്ഞില്ലേ?
1: ഞാൻ അങ്ങനെ പറഞ്ഞോ?
2: പറഞ്ഞു. അന്നേരം എന്റെ മുമ്പിൽ വെച്ച് തന്നെ വേണ്ടാന്ന് പറഞ്ഞ് ഇങ്ങ് മുകളിലേക്ക് കയറി വന്നെങ്കിലും ഞാൻ ഈ ബാൽക്കണിയിൽ ആകാംക്ഷയോടെ ഗേറ്റിലേക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു.
1: എന്തിന്?
2: നീ ഇറക്കി വിട്ട മകൻ ഗേറ്റ് കടന്നു പോകുന്നത് കാണാൻ.
1: ഡോക്ടറെ, ഞാൻ ദേഷ്യം വന്നപ്പോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു എന്ന് വെച്ച് ഞാൻ അങ്ങനെ ചെയ്യുമോ? നമുക്ക് അവൻ ഒരേ ഒരു ആൺതരിയല്ലേ ഉള്ളൂ. നൊന്ത് പ്രസവിച്ചവളാ ഞാൻ. കണ്ണേ കരളേന്ന് പറഞ്ഞ് ഓമനിച്ചു വളർത്തിയതല്ലേ?
2: നീ പ്രസവിച്ചതും വളർത്തിയതും ഒക്കെ സത്യമാ. പക്ഷേ അവൻ വളർന്നത് ദിശ മാറിയാണെന്ന് മാത്രം. അതായത് നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് നല്ല ശീലത്തോടെ അല്ല എന്നർത്ഥം.
1: ഡോക്ടർക്ക് അവനോട് ഒരുപാട് ദേഷ്യമുണ്ടെന്നറിയാം.
2: ദേഷ്യം മാത്രമല്ല ലക്ഷ്മി, നിരാശയും അപമാനഭാരവും അങ്ങനെ ഒരുപാട് ഒരുപാട് ഭഗീരഥ പ്രയത്നം കൊണ്ട് പടുത്തുയർത്തിയതൊക്കെ ഒരു നിമിഷം കൊണ്ട് കൺമുമ്പിൽ തകർന്നു വീണതിന്റെ നോവും.
1: അച്ഛനമ്മമാരുടെ ആഗ്രഹത്തിനും പ്രതീക്ഷയ്ക്കുമൊത്ത് എല്ലാ മക്കൾക്കും വളർന്നു ചെന്നെത്താൻ സാധിച്ചെന്ന് വരില്ല. സാഹചര്യങ്ങൾ ചിലപ്പോൾ.
2: ഏത് സാഹചര്യത്തിലും ലക്ഷ്യവും ഉദ്ദേശശുദ്ധിയും ഉണ്ടെങ്കിൽ വിചാരിക്കുന്നതിലപ്പുറം വളരാം. ദരിദ്ര കുടുംബങ്ങളിൽ ചിമ്മിനി വിളക്കിന്റെ വെളിച്ചത്തിൽ പഠിച്ച് ഹൈറ്റ്സിലെത്തിയ പ്രതിഭകളുണ്ട്. അറിവിന്റെ പുസ്തകങ്ങളെ ജീവശ്വാസം പോലെ വിശ്വസിച്ച് ശുഭപ്രതീക്ഷകളോടെ പഠിച്ച എത്രയോ പേർ. അവർ തങ്കത്തിളക്കത്തോടെ റാങ്ക് വാങ്ങി ഭാവിയും പദവിയും ഭദ്രമാക്കിയിട്ടുണ്ട്.
1: അത് പിന്നെ ഡോക്ടറെ.
2: നീ പറ, ഇവിടുത്തെ മകൻ എന്തിന്റെ കുറവായിരുന്നു പഠിക്കാൻ? ബുദ്ധിമുട്ടായി എന്ത് പോരായ്മയായിരുന്നു ഇവിടെ? പണമില്ലേ, വീടില്ലേ, വാഹനമില്ലേ, നമ്മുടെ പ്രോത്സാഹനങ്ങളില്ലേ?
1: സമ്മതിച്ചു, എല്ലാം ഉണ്ടായിരുന്നു.
2: ഉണ്ടായിരുന്നുവെന്നല്ല, വളരെ കൂടുതലായിരുന്നു. ഒപ്പം കൊടുത്തത് അമിത സ്നേഹവും ലാളനയും. നന്നായി വളരാൻ അതുമാത്രം പോരാ, എത്രയൊക്കെ ഉണ്ടെങ്കിലും ചെറുപ്പത്തിലെ തന്നെ പരിമിതമായ സുഖസൗകര്യങ്ങൾ ജീവിക്കാൻ ശീലിപ്പിക്കണം. തെറ്റ് കണ്ടാൽ തുടക്കം മുതൽ തന്നെ തിരുത്തണം. ശാസനയും ഉപദേശവും നൽകി നിയന്ത്രിക്കണം. നല്ല ശീലങ്ങളെ മാത്രം പ്രോത്സാഹിപ്പിക്കണം.
1: ഡോക്ടർ എത്ര വേണോ പറഞ്ഞോളൂ, എല്ലാം ഞാൻ സഹിച്ചോളാം. വളർത്തു ദോഷത്തിന്റെ കുറ്റവും ഞാൻ ഏറ്റോളാം.
2: ഞാൻ ലക്ഷ്മിയെ കുറ്റപ്പെടുത്തുന്നതല്ല, ക്ഷമയെ പരീക്ഷിക്കുന്നതുമല്ല. കുട്ടിയെ വളർത്തുന്നതും പട്ടം പറത്തുന്നതും ഒരുപോലെയാ. ഉയരത്തിലെത്താൻ ആവേശം കാണിച്ചാൽ മാത്രം പോരാ, നിയന്ത്രണ ചരട് എപ്പോഴും കയ്യിൽ വേണം. പട്ടം അതിന്റെ ഇഷ്ടം പോലെ പൊങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് ചരട് പൊട്ടിച്ചു വിട്ടാൽ പൊങ്ങിപ്പോകുന്നതിന് പകരം എവിടേക്കെങ്കിലും തെന്നിപ്പറന്ന് വല്ല മുള്ളുമരത്തിൽ തങ്ങുകയോ ചളിക്കുണ്ടിൽ വീഴുകയോ ചെയ്യും.
1: അനുഭവം കൊണ്ട് എല്ലാം അവന് ബോധ്യമായല്ലോ. മനസ്സിൽ മുള്ളുകൾ തറഞ്ഞു കയറിയ വേദന തന്നെയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും എന്ന് കരുതി നിത്യദുഃഖത്തിലേക്ക് വിട്ടുകൊടുക്കാതെ നമുക്ക് അവനെ മോചിപ്പിക്കണ്ടേ?
2: എങ്ങനെ? അതിന്റെ മാർഗം കൂടി നീ ഒന്ന് നിർദ്ദേശിച്ചു തരൂ.
1: പ്രഗത്ഭനായ ഒരു സൈക്യാട്രിസ്റ്റിന് സ്വന്തം മകനെ മനോദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഭാര്യയുടെ മാർഗനിർദ്ദേശം വേണ്ടെങ്കിലും ആവശ്യപ്പെടുന്നത് എന്റെ നേരെ മനഃപൂർവ്വം കുത്തുവാക്കുകൾ പ്രയോഗിക്കാനാണെന്ന് എനിക്ക് മനസ്സിലാകും. പക്ഷേ
2: ആരെയും കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല ലക്ഷ്മി. പ്രതീക്ഷകളോടെ പടുത്തുയർത്തിയ എന്റെ സ്വപ്ന ഗോപുരമാണ് സൈക്കോ ആശുപത്രി എന്ന സ്ഥാപനം.
1: ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഒന്നും അവനിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ.
2: ഇതുവരെയുള്ളതിനേക്കാൾ വരും കാലങ്ങളെപ്പറ്റി ഓർക്കുമ്പോഴാണ് എനിക്ക് ആശങ്കയും ഉത്കണ്ഠയും. കുറേ മിടുക്കരായ ഡോക്ടർമാരും നഴ്സസും മറ്റ് സ്റ്റാഫുകളും ചേർന്ന് വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് സൈക്കോ ആശുപത്രി പ്രശസ്തിയിലേക്ക് ഉയർന്നതും സൈക്കോയുടെ മേധാവി എന്ന നിലയിൽ എന്റെ സൽപ്പേരിന് തിളക്കം കൂട്ടുന്നതും.
1: അതൊക്കെ ശരിയാണ്, പക്ഷേ വരും കാലത്തെ ഓർത്ത് അങ്ങ് ആശങ്കപ്പെടേണ്ട കാര്യമെന്താണ്?
2: ഉണ്ട്, ആഴത്തിൽ ചിന്തിച്ചാലേ നിനക്കത് മനസ്സിലാവൂ. എനിക്ക് വിശ്രമിക്കാറായി എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ എന്റെ കാലശേഷം സൈക്കോ ആശുപത്രിയുടെ യശസ് നിലനിർത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്റെ സ്ഥാനത്ത് അവരോധിക്കാനാണ് അവനെ നല്ലൊരു ഡോക്ടറാക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചത്. എന്നിട്ടിപ്പോ വീട്ടുകാർക്കും നാട്ടുകാർക്കും പ്രയോജനമില്ലാത്ത ഒരു നാലാം ക്ലാസ് യൂസ്ലെസ്. ഹോ ഫേറ്റ്! അവന്റെ അല്ല, എന്റെ.
1: ഡോക്ടറെ, അവൻ നന്നാവും. ദൈവം അതിനൊരു അവസരം ഉണ്ടാക്കി തരും.
2: ദൈവം എല്ലാവർക്കും നന്നാവൻ അവസരം കൊടുക്കും ലക്ഷ്മി. അത് ദുർവിനിയോഗം ചെയ്ത് നശിപ്പിക്കുന്നവരെ ദൈവം കൈവിട്ട് കളയും.
1: നമ്മുടെ മോനെ ദൈവം കൈവിട്ടിട്ടില്ല, ഇനിയും കൊടുക്കും ഒരവസരം കൂടി. പിന്നെ കുറെ നാളായി ഞാൻ നമ്മുടെ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്തിട്ട് ഇന്ന് ഡോക്ടറുടെ കൂടെ ഒന്ന് വന്നാൽ കൊള്ളാമെന്നുണ്ട്.
2: എന്താ ഇപ്പോ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? മകൻ ആശുപത്രിയിൽ കയറിയിറങ്ങിയതിന്റെ കാര്യം എന്താണെന്ന് അറിയാനാണോ? അതിന് അവിടെ വന്ന് അന്വേഷിച്ച് ബുദ്ധിമുട്ടണമെന്നില്ലല്ലോ. എന്ത് രഹസ്യവും അമ്മയോട് മാത്രം മറച്ചു വെക്കാത്ത മകനല്ലേ? ഇതും പറഞ്ഞു കാണുമല്ലോ.
1: പറഞ്ഞു. അറിഞ്ഞപ്പോൾ പേടിയും സങ്കടവും തോന്നി. ഡോക്ടർ അറിയുമ്പോഴുണ്ടാകുന്ന പ്രതികരണം എന്തായിരിക്കുമെന്നാണ് ഇപ്പോൾ എന്നെ കൂടുതൽ വിഷമിപ്പിക്കുന്നത്.
2: എന്തിന്? വിഷമം എന്തു തന്നെ ആയാലും എന്റെ പ്രതികരണത്തിന് ഇവിടെ ഇപ്പോ ഒരു പ്രസക്തിയുമില്ലല്ലോ.
1: ഉണ്ട്, ഡോക്ടറുടെ പ്രതികരണത്തിന് മാത്രമാണ് പ്രസക്തി, പ്രത്യേകിച്ചും ഈ പ്രതിസന്ധിക്ക്.
2: ഏ, അതെന്താണാവോ പുതിയൊരു പ്രതിസന്ധി?
1: പറയാം, ദേഷ്യപ്പെടരുത്. ദയവ് ചെയ്ത് ക്ഷമയോടെ കേൾക്കാൻ മനസ്സുണ്ടാവണം.
2: ഭാര്യയിൽ നിന്ന് ക്ഷമിക്കണം, ക്ഷമിക്കണേ, ക്ഷമിക്കില്ലേ എന്നീ വാക്കുകൾ ലോകത്ത് ഏറ്റവും കൂടുതൽ തവണ കേട്ടിട്ടുള്ള ഭർത്താവ് ഞാൻ മാത്രമായിരിക്കും. ക്ഷമിച്ചോളാം, പറഞ്ഞോളൂ.
1: മോന് കോളേജിലുണ്ടായ സംഭവങ്ങൾ ഒരു പെണ്ണിന്റെ പേരിലായിരുന്നല്ലോ. മോന്റെ ജൂനിയറായി പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി.
2: അറിയാം, അത് യാദൃച്ഛികമായി സംഭവിച്ചു പോയതല്ലോ, അഹങ്കാരം കൊണ്ട് സൃഷ്ടിച്ചതല്ലേ.
1: കണ്ടോ കണ്ടോ, ക്ഷമയോടെ കേൾക്കാമെന്ന് പറഞ്ഞിട്ട് തുടക്കത്തിലേക്ക് ക്ഷോഭിക്കുന്നത്
2: സന്തോഷിക്കാൻ തോന്നുന്ന കാര്യമല്ലല്ലോ ലക്ഷ്മി.
1: എങ്കിലും ഡോക്ടർ ഇപ്പോ

0: എനിക്ക് തന്ന വാക്ക് പാലിക്കണം പ്ലീസ്.
1: നോക്കാം. ആ പറഞ്ഞോളൂ.
0: ആ പെൺകുട്ടി ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിലുണ്ട്.
1: വാട്ട്? നമ്മുടെ ഹോസ്പിറ്റലിലോ?
0: അതെ, അവളെ കാണാനാ മോൻ രണ്ടു മൂന്ന് തവണ അവിടെ പോയിരുന്നത്.
1: മൈ ഗോഡ്! എന്നിട്ട് കണ്ടോ?
0: കണ്ടു.
1: പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ?
0: ഇല്ല, അവൻ പ്രതീക്ഷിച്ച പോലെ മോശമായിട്ടൊന്നും അവൾ പ്രതികരിച്ചില്ല. തമ്മിൽ കാണാനും മിണ്ടാനും ഇഷ്ടമില്ലാത്ത രീതിയിൽ അവൾ പെരുമാറിയെന്ന് മാത്രം.
1: ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് ആരായാലും അത് ആഗ്രഹിക്കുമോ? കാണേണ്ടി വന്നാൽ തന്നെ വെറുപ്പും വിദ്വേഷവും കാരണം നിയന്ത്രണം വിട്ട് പെരുമാറുകയില്ലേ? അറിഞ്ഞുവെച്ചുകൊണ്ട് എന്തിനാ അങ്ങോട്ട് പോയി പ്രത്യക്ഷപ്പെട്ടത്? ഏതാ പെൺകുട്ടി? എന്തിനാ നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നത്?
0: ക്രിട്ടിക്കലായ ഒരു പേഷ്യന്റിന്റെ കാര്യം വിഷമത്തോടെ എന്നോട് അന്ന് പറഞ്ഞിട്ടില്ലേ? മെന്റലി സീരിയസും ഒപ്പം പ്രെഗ്നന്റും കൂടിയായ.
1: ഓ യെസ്, വൺ സരള.
0: സരളയുടെ കൂടെയുള്ള അനുജത്തി ശോഭയാണ് ഞാൻ പറഞ്ഞ പെൺകുട്ടി.
1: ശോഭ?
0: അതെ, ആ പെൺകുട്ടിയാണ് നമ്മുടെ മോൻ കാരണം മെഡിക്കൽ കോളേജിൽ പഠനം പാതി വഴിയിൽ നിർത്തി പോയത്.
1: കഷ്ടം, മഹാകഷ്ടം. ഐശ്വര്യമുള്ള ഒരു പാവം പെൺകുട്ടി. എന്ത് നല്ല സ്വഭാവം! സ്വന്തം ചേച്ചിയുടെ അവസ്ഥയോർത്ത് ആശങ്കപ്പെടുന്നത് കണ്ടാലറിയാം അവൾ നിഷ്കളങ്കമായ ഒരു നല്ല മനസ്സിന്റെ ഉടമയാണെന്ന്.
0: എന്ത് ചെയ്യാം, വിധി ആ പാവത്തിനെ തകർത്തില്ലേ?
1: വിധിയല്ല തകർത്തത്, മനസാക്ഷിയില്ലാത്ത ചില കുരുത്തം കെട്ട സന്തതികൾ.
0: ഡോക്ടറെ, വാക്ക് ലംഘിക്കണ്ട പ്ലീസ്.
1: തൽക്കാലം ഞാൻ പാലിച്ചോളാം. പക്ഷേ എന്താ ഇത് അറിഞ്ഞ ശേഷം തന്റെ ഉദ്ദേശം?
0: പശ്ചാത്താപം കൊണ്ട് മനസ്സ് നീറിക്കഴിയുന്ന നമ്മുടെ മോന്റെ ഒരു ആഗ്രഹം, അത് നിറവേറ്റി കൊടുക്കണം. അവൻ ദയനീയമായി എന്നോട് അപേക്ഷിച്ചതാണ്.
1: എന്താഗ്രഹമാണ് അവൻ അപേക്ഷിച്ചത്?
0: വിശ്വനോട് അവളുടെ മനസ്സിലുള്ള പക മാറ്റാനും അവന് പ്രായശ്ചിത്തം ചെയ്യാനുമുള്ള അവസരം അതുണ്ടാക്കി കൊടുക്കണം.
1: അതിനുവേണ്ടി എന്താ ഇപ്പോ ഭവതിയുടെ പ്ലാൻ?
0: ആദ്യം എനിക്ക് ആ പെൺകുട്ടിയെ ഒന്ന് കാണണം.
1: കൊള്ളാം. എന്നിട്ട് വേണം മോനോടുള്ള ദേഷ്യത്തിന്റെയും പകയുടെയും പങ്ക് നേരിട്ട് അമ്മയ്ക്ക് മേടിക്കാൻ. അങ്ങനെ വല്ലതും ഉണ്ടായിപ്പോയാൽ എനിക്ക് ആ പേഷ്യന്റിനോടുള്ള സിമ്പതിക്ക് കുറവ് സംഭവിക്കാൻ തന്നെ കാരണമാകും.
0: അതിന് വിശ്വന്റെ അമ്മയായിട്ടല്ലോ ഞാൻ അവളെ കാണാൻ പോകുന്നത്.
1: പിന്നെ
0: മിസസ് ഡോക്ടർ വർമ്മയായിട്ട് വെറുതെ ഒരു ഹോസ്പിറ്റൽ വിസിറ്റ്. കൂട്ടത്തിൽ അത്യപൂർവമായ പ്രതിസന്ധി തരണം ചെയ്യാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന സരള എന്ന പേഷ്യന്റിനെ ഒന്ന് കാണുന്നു, അതാണ് ആദ്യം.
1: എന്തിനാ ലക്ഷ്മി നൂലാമാലകൾ പോയി സ്വയം കുടുങ്ങുന്നത്? അവൻ വാങ്ങിക്കെട്ടിയ ശാപം അവൻ തന്നെ അനുഭവിച്ചോട്ടെ.
0: എന്റെ സാമീപ്യവും സഹകരണവും കൊണ്ട് ഒരു മോക്ഷം, അത് കിട്ടുകയാണെങ്കിലോ രണ്ടുപേർക്കും ആശ്വാസമാവില്ലേ? ഈ അവസ്ഥയിൽ ആരുടെയെങ്കിലും ഒരു ആശ്വാസ വാക്കുപോലും അവളുടെ മനസ്സിന് സാന്ത്വനമായിരിക്കും.
1: അപ്പോ താനൊരു സാഹസത്തിന് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു അല്ലേ?
0: ഡോക്ടർ തടസ്സം പറഞ്ഞില്ലെങ്കിൽ.
1: ഞാൻ തടയുന്നില്ല, പക്ഷേ ഇങ്ങനെയുള്ള ഒരു മകനെ സൃഷ്ടിച്ചയാളെന്ന പുത്രനോട് എന്നെ കാണുമോ എന്ന ആശങ്കയുണ്ട് എനിക്ക്. തന്റെ ആഗ്രഹത്തിന് വേണ്ടിയല്ലേ? അതും ഒരു ശിക്ഷയായി ഞാൻ സഹിച്ചോളാം.
2: മോഹൻ സാർ ഇപ്പൊ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഈ സൈക്കോ ആശുപത്രി കിടുങ്ങിപ്പോയേനെ.
3: പാവം സരള, ബോധത്തോടു കൂടിയല്ലോ ഒക്കെ കാണിക്കുന്നത്.
2: കൈ കെട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ വലിയ കുഴപ്പങ്ങളുണ്ടായേനെ. ഇപ്പൊ മരുന്നിന്റെ മയക്കം തെറ്റിയപ്പോ പുറത്തേക്കിറങ്ങി ഓടാനുള്ള ശ്രമമാ. രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് വിളിച്ചു പോകുമ്പോ അടുത്ത മുറിയിലുള്ളവരൊക്കെ വന്ന് നോക്കി നിൽക്കാറുണ്ട്.
3: മായമ്മ ഒരു കാര്യം ചെയ്യണം, ബഹളം വെക്കാൻ തുടങ്ങുമ്പോ തന്നെ സിസ്റ്ററെ വിവരം അറിയിക്കണം.
2: അറിയിക്കാറുണ്ട്, ഉടനെ അവർ ഓടിയെത്താറും ഉണ്ട്. നല്ല സിസ്റ്റർമാരാ.
3: ആ, പ്രത്യേകം ശ്രദ്ധിക്കാൻ വർമ്മസാറ് പറഞ്ഞിട്ടുണ്ട്. ഗീത ഡോക്ടറെ കാണാൻ പോയിട്ട് ശോഭ എന്താ വൈകുന്നത്?
2: ഗീത ഡോക്ടറുടെ സാന്നിധ്യവും ഉപദേശങ്ങളും വലിയൊരു ആശ്വാസമാണെന്ന് എപ്പോഴും ശോഭ പറയും. അതിനിടയിലാ വിചാരിച്ചിരിക്കാതെ സമാധാനം കെടുത്താൻ അവമാരി വന്ന് കയറിയത്.
3: ആരാ? ആ ഗുണ്ടകളാണോ?
2: അയ്യോ, അവര് ഗുണ്ടകളല്ല സാറേ, അതിലൊരുത്തനാ ശോഭയുടെ ശത്രു. മെഡിക്കൽ കോളേജിൽ വെച്ച് പ്രശ്നങ്ങളുണ്ടാക്കിയ വിശ്വൻ.
3: വിശ്വൻ? അവനാണോ വന്നത്?
2: അതെ സാറേ, കൂടെ മനു എന്ന് പറയുന്ന കൂട്ടുകാരനുമുണ്ട്.
3: എന്നിട്ട് ശോഭ?
2: ശോഭ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു.
3: അവൻ വന്നതിന്റെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചില്ലേ?
2: ചോദിച്ചു. ആദ്യ ദിവസം വന്നപ്പോ ശോഭ കോപിച്ചിറക്കി വിട്ടതല്ലേ, അത്രയ്ക്ക് ശത്രുത തോന്നാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു.
3: എന്നിട്ട് ശോഭ എന്തു പറഞ്ഞു?
2: മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്നപ്പോ ചില തമാശകള്. വിശ്വന് ജൂനിയറായി പഠിച്ചിരുന്ന ശോഭയോട് ഇഷ്ടം തോന്നിയത്രേ. അടുക്കാൻ ശ്രമിച്ചപ്പോ ശോഭ വെറുപ്പോടെ പെരുമാറി. അത് വിശ്വനെ വാശി പിടിപ്പിച്ചിരുന്നു. അപ്പോഴാ മറ്റൊരു സീനിയർ വിദ്യാർത്ഥിയുമായി ശോഭ പ്രണയത്തിലാണെന്ന് വിശ്വൻ അറിഞ്ഞത്. അതാണ് വാശിയും വഴക്കും രൂക്ഷമാവാൻ കാരണം. പിന്നെ വഴക്കുമൂത്ത് തമ്മിൽ തമ്മിൽ വെല്ലുവിളികളായി.
3: തുടർന്ന് സംഭവിച്ചതൊന്നും

0: ശോഭ പഠിത്തം ഉപേക്ഷിച്ച് പോകാനുള്ള പ്രധാന സംഭവം പറയുന്നതിനു മുമ്പ് ആ ടോപ്പിക് നിർത്തി.
1: അതെന്താ?
0: പെട്ടെന്ന് അവർ എന്റെ സഹായമാണ് ആവശ്യപ്പെട്ടത്.
1: എന്ത് സഹായം?
0: ശോഭയ്ക്ക് വിശ്വനോടുള്ള ശത്രുത മാറ്റിയെടുക്കണമെന്ന്, എന്നുവെച്ചാൽ ഇരുവരെയും രമ്യതയിലാക്കണമെന്ന്.
1: സൂക്ഷിക്കണം മായമേ, മിത്രം ശത്രുവായാലും ശത്രു മിത്രമായാലും സൂക്ഷിക്കണം.
0: പക്ഷേ ഇപ്പോൾ വിശ്വന്റെ മനസ്സിൽ ശത്രുതയുണ്ടെന്ന് തോന്നുന്നില്ല. നല്ല പശ്ചാത്താപമുണ്ട്. പ്രായച്ചിത്തമായി എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറായിട്ടാ വരവ്.
1: ശോഭയുടെ ഹൃദയത്തിലേറ്റ മുറിവുണക്കാൻ അവന്റെ പശ്ചാത്താപത്തിനും പ്രായച്ചിത്തത്തിനും ഒന്നും കഴിയില്ല മായമേ. അത്ര ക്രൂരമായിരുന്നു അത്.
0: എന്താ സാറേ അത്? സാറിനറിയാമോ?
1: അറിയാം.
0: എന്നാ പറ സാറേ.
2: വേനൽ മഴ ഈ നാടകത്തിന്റെ അടുത്ത ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15. രചന കല്ലയം കൃഷ്ണദാസ്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഡോക്ടർ വർമ്മ, ഡൊമിനിക് ജെ കാട്ടൂർ, ഡോക്ടർ മോഹൻ, കെ സുനിൽകുമാർ, മായമ്മ, സിന്ധു വിജയൻ, ലക്ഷ്മി, ലീന ആനന്ദം. അവതരണം ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം.
3: സ്പെഷ്യൽ 2 ഡേയ്സ് ഇൻഡിപെൻഡൻസ് സെയിലിൽ നിങ്ങൾക്ക് നേടാം ഗൃഹോപകരണങ്ങളും മൊബൈൽ ഫോണുകളും ഡൌൺ പേയ്മെന്റും പലിശയുമില്ലാതെ ഇഷ്ടപ്പെട്ട തിരിച്ചടവ് കാലാവധിയോടുകൂടി പർച്ചേസ് ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം.
4: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
5: പത്ത് ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
6: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
7: RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
8: നിങ്ങൾ അറിഞ്ഞോ, സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാൻ TC നിർബന്ധമല്ല. ബിരുദ ബിരുദാനന്തര പ്രോഗ്രാമുകൾക്ക് അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in സന്ദർശിക്കുക.
9: ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാഗാമൃഗത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15

ആകാശവാണി സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വന്ദേ മാതരം എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ്, ബെന്നി ദയാൽ, ചിന്മയി എന്നിവർ പാടിയത്. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം ഡി ഇമ്മൻ.

0: സെറിബ്രൽ പാൽസിയെ അതിജീവിച്ച് ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ കരുത്തോടെ അതിനെ നേരിട്ട സാവിയോ ജോസും അമ്മ ബ്ലെസി സെബാസ്റ്റ്യനും പങ്കെടുത്ത കൂട്ടുകാരി പരിപാടി കഴിഞ്ഞയാഴ്ച ശ്രോതാക്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ആ പരിപാടിയുടെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. ഒരു യുവാവായിട്ടും പിഞ്ചു പൈതലിനെ പോലെ അമ്മയുടെ മാറത്തൊട്ടിയാണ് സാവിയോയുടെ സഞ്ചാരം. ജനിച്ചപ്പോൾ തന്നെ ഡോക്ടർമാർ മരിച്ചെന്ന് വിധിയെഴുതി വേസ്റ്റ് ബിന്നിലെറിഞ്ഞ ആ കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് വലിയൊരു കഥയാണ്. സെറിബ്രൽ പാൽസിയുടെ ദുരന്തമുഖത്തും സാവിയോയ്ക്ക് കരുത്തുറ്റ കൂട്ടായി കൂടെ നിന്ന് ഒരു പ്രതിഭയായി അവനെ വാർത്തെടുത്തിരിക്കുന്നു ബ്ലെസി എന്ന അമ്മ. പഠനം മുതൽ എഴുത്തും സാമൂഹ്യ സേവനവുമായി പല മേഖലകളിലേക്കും സാവിയോയുടെ പ്രതിഭ വ്യാപിച്ചിരിക്കുന്നു. കേൾക്കാം മരണമുഖത്ത് നിന്ന് തിരിച്ചെത്തിയ സാവിയോയുടെ ജീവിത വിജയത്തിന്റെ കഥ. ഒരമ്മയുടെ കാരുണ്യത്തിന്റെയും കരുതലിന്റെയും കരുത്തുറ്റ അനുഭവങ്ങൾ. സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത് സെവിൽ ജിഹാൻ.
1: എറണാകുളത്തുനിന്ന് തിരുവനന്തപുരത്ത് എത്തിയ ശേഷം പഠനമൊക്കെ എങ്ങനെയാണ് തുടർന്നത്?

0: ഹോമിൽ വന്ന് പോളിയോ ഹോം ട്രിവാൻഡ്രത്താണ്, എല്ലാം എസ് കോമ്പൗണ്ടിൽ. ലാസ്റ്റായിട്ട് നിന്ന ബോർഡിംഗ് സ്കൂളാണ് അവനേറെ പീഡനങ്ങൾ, ശാരീരികമായിട്ട് മാനസികമായിട്ട് ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നത്. അന്നെന്ന് പറഞ്ഞാൽ നമുക്ക് വീടൊന്നും എടുക്കാൻ പറ്റത്തില്ല ട്രിവാൻഡ്രത്ത്. അന്ന് ഞാൻ പെരുപ്പംകോട് ഒരു സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു. വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പം മോനെ ബോർഡിങ്ങിലാക്കുമ്പോൾ വീക്കെൻഡിൽ കൊണ്ടുവരും. അവിടെ വെച്ചിട്ട് മോന് വളരെ പരിതാപകരമായ അവസ്ഥയായിരുന്നു അവിടെ. ഭയങ്കരമായിട്ട് തല്ലുമായിരുന്നു അവിടെ. മാനസികമായിട്ട് അവന് ഒരുപാട് പീഡനം, അതായത് ഭക്ഷണം കഴിക്കുന്നത് ഛർദ്ദിച്ചാൽ വീണ്ടും അത് കഴിപ്പിക്കുക, അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ അവൻ അനുഭവിച്ചു. പക്ഷേ ഈ കാര്യങ്ങൾ ഇവൻ നമ്മുടെ അടുത്ത് പറയുന്നില്ല. വീക്കെൻഡിൽ കൊണ്ടുവരുമ്പോൾ അവർ ഭീഷണിപ്പെടുത്തിയാണ് വിടുന്നത്. അപ്പോൾ ഇവൻ പറയത്തില്ല. പറയാത്തതിന് ഇവൻ രണ്ട് കാരണമുണ്ടായിരുന്നു. ഒന്ന്, മോൻ ജനിച്ചതോടുകൂടി ലൈഫ് വേറൊരു രീതിയിലോട്ട് മാറി. ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ബന്ധുക്കളുടെയൊക്കെ ഒരു സപ്പോർട്ട് അധികം കിട്ടിയില്ല. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതങ്ങനെ. രണ്ടിലൊരാൾ ജോലി ചെയ്യണം, ഒരാൾ കൊച്ചിൻ്റെ കൂടെ നിൽക്കാം എന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ മോൻ്റെ കൂടെ നിന്നത്. ഫാമിലിയിലൊക്കെ ഒരുപാട് പ്രോബ്ലം ഉണ്ടായിരുന്നു. കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ അലഞ്ഞും തിരിഞ്ഞും അവർ നോക്കുമ്പോൾ എന്താണ് വൈകല്യമുള്ളൊരു കുഞ്ഞാണ്, അതിനെ ഒരു സൈഡിൽ വെച്ചിട്ട് നോർമലായിട്ട് ജീവിച്ചു പോയാൽ മതി എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു അവർക്ക്. കാരണം നമ്മുടെ ജീവിതം മൊത്തം വഴി മാറി പോകുമ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകും, ഒരു കുഞ്ഞിനെ പ്രതിയാണല്ലോ. പക്ഷെ അതൊരു ബുദ്ധിമാന്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു കുഞ്ഞാണ്, അത് മനസ്സിലാക്കില്ല. പക്ഷെ സാവിയ മോന് എല്ലാ കാര്യം മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്. നമ്മുടെ ഫാമിലിയിൽ ഒരാൾ പറഞ്ഞാലും പുറത്തു നിന്ന് എന്തെങ്കിലും കിട്ടിയാലും എല്ലാം ഇവന് അറിയാൻ പറ്റും. കാരണം നല്ല കഴിവും ബോധവും ഗ്രാസ്പിംഗ് പവറും ഒക്കെ ഉള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ഈ ലാസ്റ്റായിട്ട് നിന്ന ബോർഡിംഗ് സ്കൂളാണ് അവൻ അനുഭവിച്ച വേദനകൾ അവൻ സഹിച്ചതിൻ്റെ കാരണം. അവിടെ വെച്ചങ്ങ് മരിച്ചാൽ അമ്മയുടെ ദുഃഖം, അതോടെ ആ ഒരു കഷ്ടപ്പാട്, അമ്മയുടെ കഷ്ടപ്പാട്, അതായത് ജനിച്ച കാലം മുതൽ നമ്മുടെ തോളിലാണ് കുഞ്ഞിനെ ഇടുന്നത്, തോളിലിട്ടാണ് ഓരോ സ്ഥലങ്ങളിലും കൊണ്ടാക്കുന്നത്, പഠിക്കാൻ കൊണ്ടാക്കുന്നത്. ഈ സ്കൂളുകളൊക്കെ ഫീസ് വാങ്ങിയിട്ടാണ് കുഞ്ഞുങ്ങളെ പഠിക്കാൻ എടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റായിട്ട് നിന്ന ബോർഡിംഗ് സ്കൂളാണെങ്കിലും അന്നത്തെ സമയത്ത് നല്ലൊരു ഫീസ് കൊടുത്തിട്ടാണ് അവിടെ അഡ്മിഷൻ നമ്മൾ വാങ്ങിയിരുന്നത് തന്നെ. മാസാമാസം പേ ചെയ്താണ് കുഞ്ഞിനെ നിർത്തുന്നത്. എന്നിട്ട് അവൻ ഇത്രയും സഹിക്കുന്നുണ്ട്. ഇവൻ്റെ പുറത്തൊരു വ്രണം ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അത് വീക്കെൻഡിൽ കൊണ്ടുവരുമ്പം അത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് തിങ്കളാഴ്ച അമ്മത്തിന് മുറിവ് ഉണങ്ങി തുടങ്ങും, അങ്ങനെ ആക്കും. പിന്നെ വെള്ളിയാഴ്ച വരും ആകും അങ്ങനെ. എന്നാൽ ഈ ഇത്രയും ഇവൻ ശാരീരികമായിട്ട് വേദനകൾ അനുഭവിക്കുന്നുണ്ടെന്നും ഛർദ്ദിച്ചത് കഴിപ്പിക്കുന്ന അവസ്ഥയോ അങ്ങനെയൊന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല.
1: പിന്നെ എപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാവുന്നത്?
0: ആ വർഷം വർഷാവസാനം വന്നു കഴിഞ്ഞപ്പോഴാണ് അവൻ നിവൃത്തിയില്ലാതെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു.
1: അത് കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവന്നോ മോനെ?
0: അല്ല, നമ്മള് ഓരോ വർഷവും വാർഷിക പരീക്ഷയ്ക്ക് ശേഷം കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുവരുമല്ലോ. ഈ സ്പെഷ്യൽ സ്കൂളുകളിൽ ചെന്ന് കഴിഞ്ഞാൽ സാവിയോമാൻ അവിടെ സ്കൂളിലെ ടോപ്പറായിരിക്കും. ടോപ്പാണ്. കാരണം എന്ന് വെച്ചാൽ ഇവന് ബുദ്ധിപരമായിട്ടുള്ള കുഴപ്പമില്ലാത്തതുകൊണ്ട് പഠിക്കേണ്ടത് എന്താണെന്ന് നോക്കി പഠിക്കും. പക്ഷെ മറ്റു കുട്ടികൾ അങ്ങനെയല്ലല്ലോ, അതുങ്ങൾക്ക് അങ്ങനെ പഠിക്കാൻ പറ്റത്തില്ലല്ലോ. പഠിക്കാനുള്ള ആഗ്രഹമാണ് ഒന്ന് ഇവന് ഞങ്ങൾ സഹിച്ചത്. രണ്ടാമത്തേത്, അമ്മ എന്ന നിലയിൽ ഹസ്ബൻഡ് എപ്പോഴും പുറത്തായിരിക്കും ജോലിയൊക്കെ ആയിട്ട്, ഞാനാണ് എപ്പോഴും കൂടെ ഇരിക്കുന്നത്. അപ്പം കുടുംബത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് കുറയാൻ വേണ്ടിയിട്ട് തീരുന്നേ തീരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സാവിയമ്മ അതെല്ലാം സഹിച്ചത്. ആ വർഷം വർഷാവസാനമാണ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോ കാര്യം പറഞ്ഞു വന്നപ്പോൾ ഇപ്പം പറഞ്ഞു, ഇങ്ങനെ ഇപ്പം ഇത്രയും നാളാ വെള്ളിയാഴ്ച ഇത് ഞങ്ങളുടെ അടുത്ത് അവതരിപ്പിച്ചാൽ തിങ്കളാഴ്ച അങ്ങോട്ട് തന്നെയല്ലേ ചെല്ലേണ്ടത്. അപ്പം എന്തെങ്കിലും ചോദ്യവും പറഞ്ഞാലും ഉണ്ടായാൽ അവൻ തന്നെ വേണം കൂടുതൽ വീണ്ടും അവിടുന്ന് സഹിക്കാൻ. അതുകൊണ്ട് അവനെ ഒതുക്കി വെച്ച് ഒതുക്കി വെച്ച് അവരിൽ നിന്നുള്ള പീഡനം, കുഞ്ഞിനെ പോതിരെ തല്ലുക, അങ്ങനെ എല്ലാ പിള്ളേരെയും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ആ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് വീട്ടിൽ ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല, അവരുടെ വീട്ടുകാർ ഇത് അറിയുന്നില്ല. ഇപ്പോൾ ഒരു പാടൊക്കെ ശരീരത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടികളുടെ ഒന്നും ആരും, കാരണം വയലൻ്റാന്ന് പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയായിരിക്കും. അതുകൊണ്ട് എല്ലാ പിള്ളേരും സഹിക്കുന്നു, ഇവനും സഹിച്ചു, ഇവനെല്ലാം വീട്ടിൽ വന്ന് പറയും എന്ന് അവരും പ്രതീക്ഷിച്ചില്ല.
1: പിന്നെ അങ്ങനെ അവിടുന്ന് മാറ്റിയോ?
0: അവിടുന്ന് മാറ്റിയതല്ല, പിന്നെ ഞങ്ങൾ ബോർഡിംഗ് സ്കൂളെ നിർത്തി, അതായിരുന്നു ലാസ്റ്റ്. അന്നേരക്ക് നമുക്ക് ഈ SSCയുടെ കീഴിലൊക്കെ, സർവശേഷ അഭിയാന്റെ ഒക്കെ കീഴിലെ കുട്ടികളെ സാധാരണ സ്കൂളിലേക്കൊക്കെ പഠിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യം എല്ലായിടത്തും ആയി. അങ്ങനെ മോന് അവർ പറഞ്ഞു ഒരു ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റ് പാസ്സായാൽ നോർമൽ സ്കൂളിൽ അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞ്. അവന് പിന്നെ ഒരു വേദനയും വിദ്യാഭ്യാസ മേഖലയൊന്നും ഉണ്ടായിട്ടില്ല. അതുവരെ അവൻ സഹിച്ചത്, ഇന്നും അവൻ ആ ട്രോമയിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. ആ ലാസ്റ്റത്തെ ബോർഡിംഗ് സ്കൂളിൽ നിന്ന് അനുഭവിച്ചത്. ഞങ്ങൾ പിന്നെ അത് കേസാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. കാരണം ഇതുങ്ങളെ തല്ലുക എന്ന് പറഞ്ഞാൽ

0: അല്ലേ മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു പരിഗണന കിട്ടേണ്ട കുഞ്ഞുങ്ങളാ. കൈക്കിട്ട് ഒരടി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ വഴക്ക് പറയുകയൊക്കെ ഓക്കെ, പക്ഷെ ഇത്രയും ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നതുകൊണ്ട് ഞാനത് ലീഗലായിട്ട് പോകാമെന്ന് തന്നെ തീരുമാനിച്ചു. പക്ഷെ ഈ മോൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ, ആ ടീച്ചർ ഒരു മാരക രോഗത്തെ അതിജീവിച്ച് വന്നതായിരുന്നു പ്രിൻസിപ്പൾ. അവരുടെ ഹസ്ബൻഡാണ് വളരെ മോശം സ്വഭാവമുള്ള ഒരാളായിരുന്നു. മറ്റ് ടീച്ചേഴ്സിനെ അടിക്കുക ഉപദ്രവിക്കുക ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് മോൻ പറയുന്ന ടീച്ചറിനെ പ്രതി നമുക്ക് ക്ഷമിക്കാം. അങ്ങനെ ഇവൻ ഞങ്ങളെ അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുമായിരുന്നു. ശരിക്കും ഞങ്ങൾക്ക് മാതാപിതാക്കൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമില്ലല്ലോ കുഞ്ഞിനെ ഇത്രയും ക്രൂരമായിട്ടൊക്കെ ഉപദ്രവിച്ചെന്ന് പറയുമ്പോഴേ. ഇനി ഞങ്ങൾ അത് മോനെ പ്രതി വേണ്ടെന്ന് വെച്ചു. വർഷാവസാനം കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ പിന്നെ കൊണ്ടുപോയില്ല. പിന്നെ ടി സിയുടെ പ്രശ്നം അങ്ങനെയൊന്നുമില്ല, കാരണം സ്പെഷ്യൽ സ്കൂളാണല്ലോ. നോർമൽ സ്കൂളിൽ നമ്മൾ ടെസ്റ്റ് എഴുതി അവനടുത്ത കയറി.
1: പിന്നെ എഴുത്ത് പുസ്തകം
0: അന്ന് അവന് അഞ്ചാം ക്ലാസ്സിലോട്ടായതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ 5 വയസ്സിൽ അവൻ കവിത എഴുതി തുടങ്ങിയതാ.
1: കവിതാ സമാഹാരമൊക്കെ ഇറക്കുന്നത് എപ്പോഴായിരുന്നു? അതിന് ശേഷമാണോ?
0: അത് അവന്റെ സ്കൂളിലെ ഹൈസ്കൂളും ഒക്കെ കഴിഞ്ഞിട്ടാണ്.
1: ആ കവിതാ സമാഹാരത്തിന്റെ പേര് ഒന്ന് പറയാമോ?
2: ഒറ്റച്ചിറകളുള്ള പക്ഷി.
0: ഒറ്റച്ചിറകളുള്ള പക്ഷിയാണ് അവന്റെ അവസ്ഥ വെച്ചിട്ട് അവൻ എഴുതിയതാണ്. അത് തന്നെയാണ് പുസ്തകത്തിനും കൊടുത്തത്.
1: ഇപ്പോ സ്കൂൾ തലത്തിലൊക്കെ ഒരുപാട് കടമ്പകളിലൂടെ കടന്ന് വന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഓരോ വേദനയും ഒരു ഉരുക്ക് അല്ലെ, ഇങ്ങനെ നമ്മളെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു ആളായിട്ടാണ് സാവിയോ മാറിയിരിക്കുന്നത്. അങ്ങനെ സാവിയോ കവിതാ സമാഹാരമൊക്കെ നമുക്ക് സമ്മാനിച്ചു, ലോകത്തിന് സമ്മാനിച്ചു. ആ കവിതാ സമാഹാരത്തിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഒറ്റച്ചിറകുള്ള പക്ഷി, അതാണ് കവിതാ സമാഹാരത്തിന്റെ പേര് അല്ലെ?
2: ആ എന്റെ ജീവിതം വെച്ച് ഞാൻ എഴുതിയതാ.
1: അതിലൊരു കവിത നമുക്ക് വേണ്ടി ചൊല്ലാമോ?
2: ആ ഒറ്റച്ചിറകുള്ള പക്ഷി, ഞാനൊരൊറ്റച്ചിറകുള്ള പക്ഷി, തുരയില്ല കൂടില്ല പുരരുവാൻ ഇല്ലൊരൊറ്റച്ചിറകുള്ള പക്ഷി, ഒറ്റച്ചിറകുള്ള പക്ഷി, ഞാനൊരൊറ്റച്ചിറകുള്ള പക്ഷി, ഒറ്റച്ചിറകുക കല്ലീരിൽ നിറവുക ഒരു മരക്കൊമ്പി, തടിച്ചിരിക്കെ ചേക്കേറാൻ കൂടില്ല കൂട്ടില്ല ചിറകില്ല വസത്തം ചാരി അണിഞ്ഞില്ല, ഒറ്റച്ചിറാകുക കണ്ണീര് നിറവ ഒരു മരക്കൊമ്പി തനിച്ചിരിക്കെ, തകിച്ചു നോക്കവേ കൂവി വിളിച്ചെന്നെ കുത്തി അകറ്റിയൻ കൂട്ടുകാരും, പകലിൻ്റെ ചൂടിലും ഇരുവൻ തണുപ്പിലും ഒരു മരക്കൊമ്പി തനിച്ചിരിക്കെ, ചെക്കിറം കൂടില്ല കൂട്ടില്ല ചിറകില്ല വസന്തം ചാരി അണഞ്ഞുമില്ല, ഒറ്റച്ചിറകുള്ള പശി, ഞാനൊരൊറ്റച്ചിറകുള്ള പശി, തൊഴിലില്ല കൂടില്ല പൊടരു വാരാളില്ല ഒറ്റച്ചിറകുള്ള പശി, ഒരു നാളൻ ചിറകാകാം ഒരു വളരുവെന്ന് ഓതുന്ന മനസ്സും വീണ്ടും വീണ്ടും ഇല്ല വരില്ല വസന്ത

0: പക്ഷി.
1: നന്നായിട്ട് ചൊല്ലി. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒറ്റ ചെറുള്ള പക്ഷിയാണെങ്കിലും ഈ പക്ഷിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും മോട്ടിവേഷൻ. അത് സാവിയയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ?
2: ഈ ഒറ്റ ചെറുള്ള പക്ഷി സാവിയമ്മൻ എഴുതിയതിനകത്തെല്ലാം ശോകഭാവങ്ങളുള്ള അവൻ്റെ ദുരിതങ്ങളും
1: അതെ, ആ
2: അത്തരം
1: വരികളിൽ.
2: സാഹചര്യങ്ങൾ, ആ പാട്ട്, ആ കവിതാസമാഹാരം മുഴുവനും തന്നെ അങ്ങനെയാണ്. പിന്നെ അതിലൊരു കുഞ്ഞിൻ്റെ ഒരു പാട്ടുണ്ട്. അതായത് ഒരു വീട്ടിൽ ഒരു പൊടി മോൾ ഒരു രോഗം ബാധിച്ച് വന്ന് അവൾ സുഖപ്പെടുന്നതിൻ്റെ, അത് ഒറിജിനലായിട്ട് അതിനെക്കുറിച്ച് അവൻ എഴുതിയിരിക്കുന്നത്. ഇപ്പം സാവിയമ്മൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയും 1000 ചിറകുണ്ട് അവന്, എത്ര പേർക്കാണ് അവൻ ജീവിക്കാൻ പ്രതീക്ഷ നൽകിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇനി അവൻ ഒറ്റച്ചിറവുള്ള പക്ഷിയല്ല.
1: അതിനുശേഷവും പുസ്തകങ്ങൾ ആത്മകഥയെല്ലാം എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൽ പറഞ്ഞു തന്ന അമ്മയാണോ ഇത് എഴുതുന്നത്? എങ്ങനെയാണ് അത്, ആ ഒരു ആത്മകഥ? ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ പറയുമ്പോൾ, എനിക്കിങ്ങനെ ഒരു പുസ്തകം എഴുതണമെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് എന്തായിരുന്നു ചിന്ത?
2: ഞാൻ പറഞ്ഞല്ലോ, എഴുത്തിൻ്റെ മേഖല എന്ന് പറഞ്ഞാൽ ഇവന് 5 വയസ്സിൽ തുടങ്ങിയതാണ്. 5 വയസ്സിൽ കവിതയൊക്കെ എഴുതി വയ്ക്കാൻ പറയും. അന്ന് അവനെ കൂട്ടി എഴുതാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളെ കൊണ്ട് എഴുതിപ്പിച്ച് വെക്കും. പ്രകൃതിയിലോട്ടൊക്കെ നോക്കിയിരുന്ന ഓരോ കാര്യങ്ങളും, അപ്പം അവൻ മാത്രമേ ഉള്ളൂ ചലനം ഇല്ലാത്തത്, ബാക്കി പ്രകൃതിയിലെല്ലാം ചലിച്ചുകൊണ്ടിരിക്കുക. കിളികൾ പാടുന്നു, പറക്കുന്നു, പുൽനാമ്പുകൾ പോലും ചലിക്കുന്നു. അതും അവനൊരു ശോകഭാവത്തിലാണ് എല്ലാം ചെയ്തു വെച്ചത്. അവൻ മാത്രം ചലനമില്ലാത്തവനായിരിക്കുന്നു, ബാക്കി പ്രകൃതി മുഴുവനും ചലിക്കുന്നു. അതായിരുന്നു അവൻ്റെ ഫസ്റ്റ് കവിത. അതെൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതുപോലെ ഇവന് കുറേ കാര്യങ്ങളൊക്കെ എഴുതാൻ പറഞ്ഞു തന്നു. നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും കാര്യത്തിനായിട്ട് ഈ കേരളം മുഴുവൻ ഓടി നടക്കേണ്ട വന്നതുകൊണ്ട് പല

0: ജനങ്ങൾ നഷ്ടപ്പെട്ടു പോയി, വീടുകളൊക്കെ മാറുന്നുകൊണ്ടേ. അപ്പൊ അതിന്റെ ഒരു വേദന ഇന്നും ഉണ്ട്. നല്ല ചിത്രം വരയ്ക്കുമായിരുന്നു ആദ്യം ചെയ്ത ചിത്രങ്ങൾ, അതൊക്കെ ഇവനൊരു ആർട്ടിസ്റ്റ് ആണെന്ന് പോകുന്നൊന്നും ഞങ്ങൾ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതെല്ലാം നമ്മൾ സൂക്ഷിച്ചില്ല, ആ ഒരു മേഖലയിലോട്ട് നമ്മുടെ ചിന്ത കടന്നു വന്നില്ല. ഹോസ്പിറ്റൽ ലൈഫ്
1: ഫോക്കസ്
0: ട്രീറ്റ്മെൻറ്റുമായിട്ട്
1: ചെയ്യുന്നത്.
0: ബന്ധപ്പെട്ട് ആ ഒരു തോട്ട് മാത്രമേ നമ്മുടെ ഉള്ളിലുള്ളൂ, മറ്റൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷെ മോനത് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് മോനെ ഇത്രയും കൊണ്ടുവന്ന് വളർത്തിക്കൊണ്ടുവന്ന് ഈ ഒരു മേഖലയിലാക്കി എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വലിയ റോളൊന്നുമില്ല. മോന് അതിലോട്ട് വന്ന് ഞങ്ങളെയും കൂടെ അങ്ങോട്ട് ചേർക്കുകയായിരുന്നു, അവൻ്റെ ജീവിതത്തിലോട്ട് ചേർത്ത് വയ്ക്കുകയായിരുന്നു. അവന് ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ എഴുതി തുടങ്ങി. അതിനുശേഷം കുറിപ്പുകളെല്ലാം ബാബു പോൾ സാറിനെയാണ് കാണിക്കുന്നത്. അപ്പം ബാബു പോൾ സാറാണ് ഫസ്റ്റിലെ പറയുന്നത് ഇവൻ എഴുത്തുകാരനാണ്, ഇവൻ്റെ കുറിപ്പുകൾ ഒരു എഴുത്തുകാരൻ്റെ രീതിയിലാണ് എന്നും പറഞ്ഞ് സാറാണ് പറഞ്ഞത് ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യുക. ആത്മകഥ എന്ന് പറഞ്ഞാൽ അവൻ അനുഭവിച്ച വേദനകളാണ്. ചെറുപ്രായം മുതൽ അവൻ ഓർമ്മ വെച്ചപ്പം മുതൽ അതിനു മുമ്പ് പറഞ്ഞു കേട്ടിട്ടുള്ള അവൻ്റെ ജനനത്തെക്കുറിച്ച്, പിന്നെ അവൻ ഈ സ്കൂളുകളിൽ നിന്ന് ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ നിരന്തരം അവഗണനകളാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഒരു സന്തോഷകരമായൊരു അവസ്ഥയൊന്നുമല്ല ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ. ചിലയിടത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ നാട്ടി ഇറക്കി വിടുന്ന രീതിയിലൊക്കെ എന്തിനാ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആ സംസാരമൊക്കെ നമുക്ക് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ ഒരു ജീവിത രീതിയുള്ള അമ്മമാർക്കും കുടുംബക്കാർക്കും ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും. കാരണം വെച്ചാൽ നമ്മൾ ഫ്രീ ആയിട്ടൊന്നുമല്ല, കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഓരോ ഭാഗത്തോട്ടൊക്കെ ചെല്ലുമ്പോൾ വ്യത്യാസം വരില്ല എന്ന് തോന്നുമ്പോൾ അവർ നമ്മളെ എടുത്തടിച്ച് ഇങ്ങനെ നമ്മളെ മുറിപ്പെടുത്തി പറഞ്ഞു വിടുന്ന സംഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് ഹോസ്പിറ്റലുകളിൽ നിന്ന് കിട്ടിയ വേദനകൾ കൂടുതലും.
1: അതിനെക്കുറിച്ചാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്.
0: ആത്മകഥയിൽ അതാണ് കൂടുതൽ എഴുതിയിരിക്കുന്നത്.
1: ആത്മകഥയുടെ പേരെന്ന് പറയാമോ?
0: സാപ്നത് ഫാനയ.
1: അതിന്റെ അർത്ഥം എന്താണ്?
0: ആ സാപ്നത് ഫാനയ എന്നുള്ള വാക്ക് ബൈബിളിൽ നിന്നുള്ളതാണ്. ബൈബിളിൽ പൂർവ്വ യോസേഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അസൂയ നിമിത്തം സഹോദരങ്ങൾ അതിനെ പിടിച്ച് അടിമയായിട്ട് വിറ്റതാണ്. അപ്പം മരിച്ചുപോയെന്നാണ് പേരൻസിനോട് പറഞ്ഞിരുന്നത്. പക്ഷെ ദൈവത്തിനറിയാം അത് ജീവിച്ചിരിപ്പുണ്ട്. അതപ്പോൾ മോൻ്റെ അവസ്ഥയായിരുന്നു. കാരണം വെച്ചാൽ മോൻ മരിച്ചുപോയെന്ന് ലോകം മുഴുവനും വിശ്വസിച്ചു ഒരു സമയത്ത്. ദൈവം മാത്രം അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞ് പുരാതന ഈജിപ്തിയൻ നെയ്മാണ് സപ്നത് ഫാനയ. നീണ്ട കാരാഗ്രഹവാസങ്ങൾക്ക് അവസാനം ഫറവോയുടെ സൈന്യാധിപനായിട്ട് ഈ ഒരു മകൻ മാറുകയാണ്, ജോസഫ്. അപ്പോൾ ഫറവോ ഇട്ടുകൊടുത്ത പേരാണ് സപ്നത് ഫാനയ എന്നുള്ളത്. അതുകൊണ്ടാണ് ആ പേര് നമ്മൾ അതിനായിട്ട് അവൻ്റെ ആത്മഹത്യക്ക് കൊടുത്തത്. കാരണം സാബിയമ്മൻ മരിച്ചുപോയെന്നുള്ള ഉറപ്പായിരുന്നു എല്ലാവർക്കും. പക്ഷെ ജീവനിലേക്ക് അവൻ തിരിച്ചു വരികയായിരുന്നു. പൂർവ്വ യോസേപ്പ് ജീവിക്കുന്നു എന്ന് ദൈവത്തിന് മാത്രം അറിയായിരുന്നു. കൊടുത്ത അടിമയായിട്ട് വിറ്റ സഹോദരങ്ങൾക്കും അറിയില്ല ആള് ജീവിച്ചിരിപ്പുണ്ടോ എന്ന്. അപ്പൊ അതുകൊണ്ടാണ് ആ പേര് തെരഞ്ഞെടുത്തത്.
1: ഇപ്പോ ഒരുപാട് മേഖലകളിൽ, എഴുത്തിന്റെ മേഖല, അതുപോലെ തന്നെ സോഷ്യൽ സർവീസിന്റെ മേഖലയിലൊക്കെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞു ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടു, ഒരുപാട് വ്യാതനകളും പീഡനങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളെല്ലാം നേരിട്ടു. പക്ഷെ ഇതൊന്നും എല്ലാ കാര്യങ്ങളും തന്നെ വളരെ പോസിറ്റീവാക്കിയാണ് സാവിയോ മാറ്റിയത്. അങ്ങനെ ആ ഒരു സാമൂഹ്യ സേവന മേഖലയിലേക്ക് വരുന്നത് എങ്ങനെയാണ്?
0: നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് സാവിയോ മോൻ എഴുതിയ ഈ ചെറിയ ബുക്ക് സാപ്നസ് ഫാനിയ എന്ന് പറയുന്ന ആത്മകഥ, അതിന് നല്ല ഒരു പബ്ലിസിറ്റി കിട്ടി. ഈ ഒരു ബുക്ക് ഡോക്ടർ ഫൈസൽ ഖാന്റെ കയ്യിൽ കിട്ടുകയാണ്. സാറ് ഈ ബുക്ക് വായിച്ചിട്ട് മുഴുവനും അത് ഉൾക്കൊണ്ടു. കാരണം അതിൽ നിന്ന് ഒരു വൈകല്യത്തോടെ ജനിക്കുന്ന കുട്ടിക്ക് ട്രീറ്റ്മെന്റ് കിട്ടാത്ത സാഹചര്യങ്ങളെക്കുറിച്ച് സാറ് ചിന്തിച്ചു. ചിന്തിച്ചിട്ട് ഇന്ത്യയിലും പുറത്തുമൊക്കെയുള്ള ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇതേക്കുറിച്ച് ചർച്ച ചെയ്തു. അവരെല്ലാവരും സപ്പോർട്ടായിട്ട് കൂടെ നിന്നിട്ട് ഒരു ഹോസ്പിറ്റലിൽ തുടങ്ങി. അതായത് ഈ സാവിയോമ്മൻ്റെ ആത്മകഥ ഉൾക്കൊണ്ടിട്ട് വൈകല്യത്തോടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് ഒരു ഹോസ്പിറ്റൽ നിലവിൽ വന്നു. അവിടെ ട്രീറ്റ്മെന്റിന് പണം കൊടുക്കണ്ട, അവരുടെ ജോലിക്കാർ അല്ലെങ്കിൽ അവിടെ ഉള്ളവര് ഒക്കെയാണ് അതിന്റെ ചെലവ് വഹിക്കുന്നത്. അങ്ങനെ ഒരു വലിയ സംരംഭം അത് 2018 നിലവിൽ വന്നു. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം സാവിയോമോനും അന്നത്തെ മിനിസ്റ്റർ ബാലൻ സാറ്, പിന്നെ അന്നത്തെ ഓപ്പോസിറ്റർ രമേശ് ചെന്നിത്തല, ഇവരുടെ ഒക്കെ കൂടെ സാവിയോമോനും കൂടെ കൂടിയിട്ടാണ്. ഒരു അമ്മ എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. എൻ്റെ മോന് ഒരു ചിത്രശലഭത്തെ പോലെ അവന് കൊക്കൂണായിട്ട് ഇരുന്ന് അവിടെ തന്നെ ഇരിക്കണം എന്നുള്ള ചിന്തയിലിരിക്കാതെ അവനവിടെ നിന്ന് ഒരു ചിത്രശലഭത്തെ പോലെ പുറത്തു വന്ന് അനേകം രോഗികൾക്ക് അവരുടെ ജീവിതത്തിലേക്ക് ഒരു പ്രത്യാശ പകരാനായിട്ട് അവനിടയാക്കി. ഈ ഹോസ്പിറ്റലിൽ തന്നെ അത് ഈ ബുക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അത് വായിച്ച സാർ ഇങ്ങനെ ലോകത്ത് പല സ്ഥലങ്ങളിലും പോയപ്പോൾ ഈ ബുക്കിനെ കുറിച്ച് പ്രസംഗിച്ച് ഇങ്ങനെ ഒരു മോൻ എഴുതിയ ബുക്കാണ്. ആ ബുക്ക് ഇംഗ്ലീഷിലായിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് കോപ്പി വിറ്റ് പോയനെ മലയാളത്തിലൊരു ചെറിയ ബുക്കാണ്. ആ ബുക്ക് വായിച്ചിട്ടാണ് ഞാൻ ഈ സ്പെക്ട്രം എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട് ഇടയാക്കിയതെന്നും പറഞ്ഞു. അത് പിന്നെ അവന് എഴുതാനൊരു പ്രചോദനമായി. പിന്നെ അവൻ എഴുതിയ കവിത സമാഹാരം എഴുതി, ഒരു നോവൽ എഴുതി, സ്വപ്നസഞ്ചാരി. ഈ ബുക്കുകൾക്കൊക്കെ അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭിന്നശേഷി അവാർഡ്, 2018 ഗോവിന്ദരചന അവാർഡ്, നിംസ് ഫൗണ്ടേഷൻ്റെ വിദ്യാഭ്യാസ അവാർഡ്, പിന്നെ ചെറിയ അവാർഡുകളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതിലും സന്തോഷമുള്ള ഒരു കാര്യം, ഒരു സാഹിത്യ അവാർഡ് അവനെ പരിഗണിച്ചു, തിക്കുറിശ്ശി ഫൗണ്ടേഷൻ്റെ സാഹിത്യ അവാർഡ് 2023. അത് സാബിയപ്പമ്മനെ പോലെ ഒരാൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല. സിനിമാ മേഖലകളിലുള്ളവരും സാഹിത്യ മേഖലകളിലുള്ളവർക്കും മാത്രം കിട്ടുന്ന ഒരു അവാർഡാണ്. ബുക്ക് വായിച്ചിട്ട് അവർ അവനെയും പരിഗണിച്ചു, അതൊക്കെ കിട്ടി, ഒരു സന്തോഷം. പിന്നെ ഈ ബുക്കിന് ആദ്യം കിട്ടിയ ബുക്കിൻ്റെ റോയൽറ്റി ഒക്കെ കൂടെ കൂട്ടി വെച്ചിട്ടാണ് ചോദിച്ചത്, നമുക്ക് ആരെങ്കിലും സഹായിക്കാം, എനിക്ക് അങ്ങനെ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടാണ് വീടുകൾ വെച്ചു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം പോലെ ഇങ്ങനെ നിലവിൽ വന്നത്. അങ്ങനെ കുറച്ച് പേർക്ക് സഹായം കൊടുക്കാനായിട്ട്, അതും എല്ലാവരെയും ഞങ്ങൾ വിധവകളെ പരിഗണിച്ച, സാഹചര്യങ്ങളും സംരക്ഷണവും ഇല്ലാതെ കുഞ്ഞുങ്ങളെ വളർത്താനൊക്കെ കഷ്ടപ്പെടുന്ന വിധവകൾക്കടച്ചു ഉറപ്പുള്ള വീടുകൾ കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ട് കുറച്ച് വീടുകൾ അങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റി. പിന്നെ സാവിയമ്മൻ ഇപ്പോഴും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അത് രഹസ്യമായിട്ടാണ്, കാരണം അത് ഞങ്ങളുടെ ഒരു മോൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, ഒരു സഹായം സ്വീകരിക്കുന്ന കുഞ്ഞ് അവൻ ആ സഹായം ഒരു പൊതു വേദിയിലോ അവൻ്റെ പേരോ പുറത്തു വരാൻ പാടില്ല. കാരണം അവൻ നാളെ ആരാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവൻ അങ്ങനെ ആകേണ്ടവനാണ്, അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു സഹായം സ്വീകരിക്കുന്ന ഫോട്ടോസൊക്കെ കാണുന്ന ഞങ്ങൾക്കൊക്കെ വലിയ വേദനയുള്ള കാര്യമാണ്. ആ കുഞ്ഞ് അർഹതയുണ്ട് അവന്, പക്ഷേ അത് ആരും അറിയാതെ അവനെ ഹെൽപ്പ് ചെയ്യണം. ഇപ്പോഴും ഈ സ്കൂൾ തുറക്കുമ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, 11 കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് വരെ ഞങ്ങൾ അവരെ പൊതുസഭയിൽ കാണിച്ചിട്ടില്ല. അർഹതപ്പെട്ട കുഞ്ഞുങ്ങൾ തന്നെ അവർ പഠിക്കാനായിട്ട് സാബിയമ്മന് അതിന് ആ വർഷാവർഷം അവന് കിട്ടുന്ന ഒരു, പക്ഷേ അവൻ്റെ പെൻഷൻ പോലും ചേർത്ത് വെച്ചിട്ടാണ് അവരെയൊക്കെ സഹായിക്കുന്നത്. അനേക രോഗികൾക്ക് സഹായം കൊടുക്കുന്നുണ്ട്. അങ്ങനെ സാബിയമ്മോൻ കാരണം ഒരുപാട് പേര് ഈ ലോകത്തിൽ സന്തോഷത്തോടെ ഇരിക്കുന്നു.
1: അത് തന്നെയാണ് സാബിയോടെ ഏറ്റവും വലിയ സന്തോഷം അല്ലേ. നമ്മള് ബാക്കിയുള്ളവർക്ക് സന്തോഷം പകരുന്ന വഴിയാണ് നമുക്ക് സന്തോഷവും സമാധാനവും കിട്ടുന്നത് അല്ലേ.
0: അതെ, ഈ വീട് കിട്ടിയ ഒരു ലേഡി പറഞ്ഞെന്താന്ന് വെച്ചാല്, അവർക്ക് സ്ഥലമില്ല, വീടില്ല, ഒന്നുമില്ല, മരിച്ചു പോയാൽ ബസ് സ്റ്റോപ്പിൽ എവിടെയെങ്കിലും വെക്കേണ്ടി വരും. അപ്പൊ ഒരു വീട് കിട്ടിക്കഴിഞ്ഞപ്പോ അവരുടെ സന്തോഷം ഒന്ന് ഓർത്ത് നോക്കി. മറ്റൊരു സ്ത്രീ പറഞ്ഞെന്താന്ന് ചോദിച്ചാല്, മഴ പെയ്യുമ്പോ അവരെപ്പോഴും ഇങ്ങനെ ഈ പാത്രങ്ങളെ അവിടെ ഇവിടെ കട്ടിലില്ല, പെട്ടില്ല, അവിടെ ഇവിടെ എല്ലാം വെച്ചിരിക്കുകയാണ്, ഈ ഷീറ്റിൻ ടാർപോളിന്റെ ഇടയ്ക്കൂടെ ഒക്കെ വെള്ളം വരുന്നു. ഇപ്പം മഴ അവർക്ക് വീടിനകത്തിരുന്ന് പുറത്തോട്ട് നോക്കിയാൽ മഴ കാണുക എന്ന് പറഞ്ഞ് വളരെ സുന്ദരമായ ഒരു അനുഭവമാണല്ലോ. അങ്ങനെ കുറെ പേരൊക്കെ ഒരു സന്തോഷം കൊടുക്കാനായിട്ട് എൻ്റെ മോനെ ഇടവരുത്തി. സാബിയ മോൻ ഇങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊന്നും ചിന്തിക്കുന്നു പോലുമില്ല, ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഒരിക്കലും കടന്നു വരില്ല. പിന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റൽ നിരന്തരമായ ഹോസ്പിറ്റൽ വാസമായിരുന്നല്ലോ, 45 ദിവസം 3 മാസമൊക്കെയാണ് ഒരു ഓരോ പ്രാവശ്യം കിടക്കുന്നത്. അപ്പോഴാണ് ഈ ഒരുപാട് പേര് ഭക്ഷണത്തിന് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് പണമില്ലാതെ ബുദ്ധിമുട്ടുന്നത്. ഒരു ഒരു സമയത്ത് ഞങ്ങളും അങ്ങനെ ആയിട്ടുണ്ട്, ഒരു ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഭക്ഷണത്തിനൊക്കെ. അപ്പം അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് സാവിയോ കാറ്ററിംഗെന്നും പറഞ്ഞ് നമ്മൾ ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് എടുത്ത് അവർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു സംഭവമൊക്കെ തുടങ്ങിയായിരുന്നു. അങ്ങനെ 17 വർഷത്തോളം ഫുഡ് കൊടുത്തു, ഇപ്പോഴും ചെയ്യുന്നുണ്ട്.
1: അമ്മ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മളെപ്പോഴും നമ്മുടെ കുടുംബത്തിൽ ഒരു കാര്യം ബാധിക്കുന്നത് വരെ നമുക്കത് മനസ്സിലാകും.
0: അതെ, ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഇങ്ങനെയുള്ള കുട്ടികളുള്ള വീട്ടില് അമ്മമാരെ ഏറ്റവും സന്തോഷത്തോടെ ആയിരിക്കും. കാരണം നമുക്ക് ഉറങ്ങുമ്പം ഉണരാൻ ഒരു ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമുണ്ട്, നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കുഞ്ഞ്. നമ്മൾ ആ പ്രഭാതത്തിൽ ഏറ്റവും സന്തോഷത്തോടെയാണ് നമ്മുടെ കുഞ്ഞിന്റെ അടുത്തോട്ട് നമ്മൾ ഓടി വരുന്നത്. അപ്പൊ ഇത്തരം വീടുകളെ ഒന്ന് ശ്രദ്ധിച്ചാലാണ് അറിയാം, അവിടെ ദുഃഖങ്ങളും വേദനകളും കുറവാ. അവർക്കുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ വെല്ലുവിളികളൊക്കെ അവിടെ നിന്നാൽ തന്നെയും ഒരു സ്നേഹത്തിന്റെ കൂട്ടായ്മ ഉണ്ടാവും. ഈ കുഞ്ഞുങ്ങൾക്ക് ഒന്നും ഒളിച്ചു വയ്ക്കാൻ അറിയില്ല. അവർക്ക് ഒരാൾ വീട്ടിലോട്ട് കടന്നു വന്നാൽ അവരോട് സ്നേഹം പ്രകടിപ്പിക്കുക, സംസാരിക്കുക, ഇന്നത്തെ നമ്മുടെ കുഞ്ഞു തലമുറയ്ക്ക് ഇല്ലാത്തൊരു കാര്യമാണതെ. അവരവരുടെ മൊബൈലായിട്ടല്ലേ റൂമിൽ ഇരിക്കുന്ന കാര്യമാണ്. പക്ഷെ എന്തെങ്കിലും ഇങ്ങനെ വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങളുള്ള ഭവനങ്ങളിൽ കൂടുതൽ സന്തോഷം ഉണ്ടാകും. അത് മറ്റുള്ളവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്.
1: തീർച്ചയായിട്ടും അന്ന് കുഞ്ഞിനെ കാണുമ്പോൾ അമ്മ പറഞ്ഞു വേണ്ട, അല്ലെങ്കിൽ
0: അതെ
1: അങ്ങനെയൊക്കെ
0: അതെ അതെ
1: പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പിന്നീട് ഒരു ഘട്ടത്തിലെത്തിയപ്പം സാവിയ തന്നെ അത് മാറ്റി, അവർ ചേഞ്ച് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഒരു ആളായിട്ട് മാറിയത്. ഇനിയും സാവിയയ്ക്ക് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ, അമ്മയ്ക്കും ഇതുപോലെ തന്നെ മകനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാൻ സാധിക്കട്ടെ. കാരണം നമുക്കറിയാം ലോകത്തിൽ പല പല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, അതിൽ എത്ര പേര് ഒരാൾക്കൊരാൾ കൈത്താങ്ങാവാനോ അല്ലെങ്കിൽ ക്ഷമയോടെ, എന്നുവെച്ചാൽ നോർമൽ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പോലും ക്ഷമയോടെ സംസാരിക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പലർക്കും പറ്റാറില്ല, അല്ലെങ്കിൽ

0: ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. അപ്പൊ അത്ര ക്ഷമയോടെ കുഞ്ഞിനെ കരുതി കുഞ്ഞിന്റെ കൂടെ തന്നെ നിൽക്കുന്നു. ഇതുപോലുള്ള ഒരുപാട് അമ്മമാരുണ്ട്. അവർക്കെല്ലാം ഒരു ഇൻസ്പിറേഷൻ ആണ് സാവിയോയും ബ്ലെസി മാഡവും. അപ്പോൾ എന്തായാലും ഇനി എല്ലാവിധ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു
0: സാവിയോ.

സെറിബ്രൽ പാൽസിയെ അതിജീവിച്ച സാവിയോ ജോസും അമ്മ ബ്ലെസി സെബാസ്റ്റ്യനും ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച ഈ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് സെവിൽ ജിഹാൻ.

0: എല്ലാവർക്കും പഠിക്കാം, എപ്പോഴും പഠിക്കാം, എവിടെ ഇരുന്നും പഠിക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ മലയാളത്തിൽ പരീക്ഷയും എഴുതാം. കേരള സർക്കാരിന്റെ പ്രഥമ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അഡ്മിഷൻ തുടരുന്നു. www.stou.ac.in സന്ദർശിക്കൂ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ചേരൂ. ഡിഗ്രി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ.
1: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: കർഷക ദിനമായ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:00 ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:00.

0: ಸಂಗೀತ ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 1983 എന്ന ചിത്രത്തിനു വേണ്ടി ശങ്കർ മഹാദേവൻ, ഗോപി സുന്ദർ, അലീറ്റ ഡെനീസ് എന്നിവർ പാടിയത്. രചന സന്തോഷ് വർമ്മ, സംഗീതം ഗോപി സുന്ദർ.

അഫ്സൽ യൂസഫിന്റെ സംഗീതത്തിൽ സോനു നിഗമും ഗണേഷ് സുന്ദരവും ചേർന്ന് പാടിയ ഗാനം. രചന റഫീഖ് അഹമ്മദ്. ചിത്രം ബോംബെ മാർച്ച് 12.

0: നാളെ അത്തം നാൾ. ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിയിൽ ഓർമ്മകളും ഇഷ്ടഗാനങ്ങളും പങ്കുവയ്ക്കാൻ എത്തുന്നു ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധനായ ഡോക്ടർ വി പി ഗംഗാധരൻ.
1: സ്കൂൾ അടച്ച് ഓണത്തിൻ്റെ ആ ദിവസം അടുക്കാറാകുമ്പോഴത്തേക്കും ഞങ്ങൾ തിരുപ്പൂർക്ക് പോകും. കാരണം അച്ഛൻ അമ്മ തിരുപ്പൂരാണ്, ഞാൻ ഇരിക്കാനക്കൂടെ സ്കൂളിലാണ് പഠിക്കുന്നത്. പക്ഷേ അത്തം മുതൽ ആ തിരുപ്പൂർ പോകുന്നവരുടെ സമയം അത് പൂ പറിക്കാനും പൂവിടാനും ഒക്കെ ഉള്ളത്. അതിൽ ഏറ്റവും രസകരമായ ഭാഗം പൂ പറിക്കാനും പോകുന്നതാണ്. പൂവിടുന്നതിനേക്കാൾ കൂടുതൽ പറിക്കാനും പോകുന്നതാണ്. കൂട്ടം കൂട്ടമായി എല്ലാവരും കൂടെ പോകുന്നു. പലപ്പോഴും ആലോചിക്കാറുണ്ട്, അതായത് ഒരു വീട്ടിൽ പോലും ഒരാളും നമ്മൾ കടന്നു ചെന്ന് പൂ പറിക്കുമ്പോൾ ഇവിടെ നിന്ന് പൂ പറിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടാക്കാറില്ല. അത്രമാത്രം സൗഹൃദം ഉണ്ടായിരുന്നു ആ അടുത്തടുത്ത് വീടുകൾ തമ്മിലും. എല്ലാം എല്ലാവരും ഒരുമിച്ച് പോകുന്നു, പൂ പറിക്കുന്നു, പൊടുമ്പോഴും വാശി ഉണ്ടാവും. സൗഹൃദപരമായ വാശി തന്നെയാണ്.
0: മറക്കാതെ കേൾക്കുക ആവണി പൊന്നുഞ്ഞാൽ നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക്.
2: എം ജയചന്ദ്രൻ സംഗീതം നൽകിയ മറ്റൊരു ഗാനം, പാടിയത് വിജയ് യേശുദാസും ശ്രേയ ഘോഷാലും. ചിത്രം പ്രണയം. ഗാനരചന ഒ എൻ വി കുറുപ്പ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി വെള്ളി വെളിച്ചത്തിൽ തുടർന്ന് കേൾക്കാം. ആകാശവാണി, സമയം 4 മണി. വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന വാതിൽപ്പുറാഭിമുഖങ്ങളാണ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ആദ്യ സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
2: എന്റെ പേര് അർജുൻ.
1: എന്ത് ചെയ്യുന്നു അർജുൻ?
2: ഞാൻ ചെമ്മഴന്തി ദേവസ്വം കോളേജിലെ പി ജി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്.
1: എവിടെയാ വീട്?
2: കഴക്കൂട്ടം.
1: ആരൊക്കെയുണ്ട് വീട്ടില്?
2: വീട്ടില് അച്ഛൻ, അമ്മ, അനിയത്തി, അമ്മൂമ്മ.
1: എങ്ങനെയുണ്ട് പഠനമൊക്കെ?
2: നല്ലപോലെ പോകുന്നു, കുഴപ്പമില്ല. കോളേജ് നല്ല കോളേജാണ്, ടീച്ചേഴ്സ് എല്ലാവരും കുഴപ്പമില്ല, ഫ്രണ്ട്സും പിന്നെ പരിചയമുള്ളവരൊക്കെ ആയതുകൊണ്ട് അധികം പ്രശ്നമില്ലാതെ പോകുന്നു.
1: പിന്നെ ഒന്നും പേടിക്കാനില്ല, അച്ഛൻ എ പോസിറ്റീവും അമ്മ ബി പോസിറ്റീവ് ആയ കുട്ടി എ പോസിറ്റീവോ ബി പോസിറ്റീവ് ആയിരിക്കും. എങ്ങനെയുണ്ട് കോളേജ് ജീവിതം ഒക്കെ?
2: കുഴപ്പമില്ല, എല്ലായിടത്തും പറയാനുള്ളത് സിനിമ കണ്ട് കോളേജിൽ പോയല്ലേ ഉള്ളു, അങ്ങനത്തെ പ്രതീക്ഷ അല്ലേ പോയത്. കുഴപ്പമില്ല,
1: അത്രയും വലിയ ഓളമല്ലോ സിനിമ കണ്ട പോലെ.
2: അങ്ങനെയല്ല, സിനിമയെ കാണിക്കുന്നല്ലോ ജീവിതം.
1: അതെ, സിനിമ എപ്പോഴും ഫാന്റസിയും ജീവിതം ലൈവ് ആണ്.
2: അതെ അതെ, ജീവിതം ലൈവ് ആണ്. കോളേജിൽ ഇപ്പൊ വരുന്ന കുട്ടികൾക്ക് പറയുള്ളത് സിനിമ കണ്ടിട്ട് കയറി ചെല്ലരുത്, അങ്ങനെ പറയുള്ളൂ.
1: അതെ അതെ, നമ്മൾ പോവുക, പഠിക്കുക, ഇടയ്ക്ക് ചാടി സിനിമ കാണാൻ പോവുക, കൂട്ടുകാരൊപ്പം കളിക്കാൻ പോവുക.
2: ചാടി പോണ്ട, നമ്മള് ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ട് പോയാൽ മതി, ലീവാണ്, സിനിമക്ക് പോവുകയാണെന്ന് പച്ചക്ക് പറഞ്ഞാൽ അവര് സമ്മതിക്കും.
1: നല്ല ടീച്ചർമാര്. ഇനിയും അതുപോലുള്ള ടീച്ചർമാരുണ്ടാവട്ടെ,
2: ഉണ്ട്, റയറായിട്ടേ ഉള്ളു, എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
1: എല്ലാരും സ്വപ്നം കാണുന്ന ടീച്ചർമാരാണത്.
2: അതെ അതെ.
1: ഇപ്പൊ കോളേജിലെ കൂട്ടുകാരുമായിട്ട് എന്തൊക്കെയാണ് കളികളൊക്കെ?
2: പൊതുവെ അവിടെ അത്ര സ്ഥലത്തന്നെ ക്രിക്കറ്റ് അങ്ങനെയൊക്കെ ഉള്ളു, പിന്നെ ക്ലാസിന്റെ അകത്തിരുന്നുള്ള കളികൾ മാത്രമേ ഉള്ളു, പാമ്പുകട്ടയും ലുഡോ അങ്ങനെയുള്ളതൊക്കെ.
1: ക്രിക്കറ്റ് ഒക്കെ പറയുമ്പോഴത്തേക്ക് കോളേജുകൾ തമ്മിലുള്ള മത്സരമൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ പോകാറുണ്ടോ?
2: ഇല്ല, ഇപ്പൊ പി ജി കയറിയ ശേഷം കോളേജിൽ അങ്ങനെയല്ല, ഡിഗ്രി യു ജിക്ക് പഠിച്ചപ്പം നടന്നിട്ടുണ്ടായിരുന്നു, ഡിപ്പാർട്ട്മെന്റ് വൈസ് നടത്തിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ പോയിട്ടുണ്ട്.
1: പി ജി ഒക്കെ കഴിഞ്ഞ് ജോഗ്രഫി ഒക്കെ പഠിച്ച് ആരാവണം എന്നാണ് ആഗ്രഹം, ഒരു ലക്ഷ്യം, ജീവിത ലക്ഷ്യം?
2: നോക്കിക്കൊണ്ടിരിക്കുന്ന കോമ്പറ്റേറ്റീവ് എക്സാം എഴുതണം, അല്ലെങ്കിൽ കാർട്ടോഗ്രഫിയോ ജി എസ് അങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയിൽ കയറണം എന്നാണ് ആഗ്രഹം.
1: എന്തായാലും ജീവിതം ശോഭിതമാവട്ടെ, ആ ഒരു ആഗ്രഹം വെച്ചുകൊണ്ട് നമുക്കൊരു പാട്ട് കേട്ടാലോ.
2: കേക്കാം.
1: ഏത് പാട്ട് കേൾക്കാം?
2: നാട്ടുരാജാവ് സിനിമയിലെ മെയ് മാസം മനസ്സിനുള്ളിൽ.
1: ഇപ്പൊ മെയ് മാസം കഴിഞ്ഞ് ഓഗസ്റ്റ് ആയി, എന്നാലും നമുക്ക് മെയ് മാസത്തിലെ പാട്ട് കേൾക്കാം.
2: അതെ, കേക്കാം.
3: മെയ് മാസം മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളി തുളിക്കും.

0: നമ്മളിപ്പം മറ്റൊരു സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: അഞ്ജലി മോഹൻ.
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ പി ജി ഫസ്റ്റ് ഇയർ.
0: എവിടെയാ വീട്?
1: വെഞ്ഞാറമൂട്.
0: അപ്പൊ ഡെയിലി വന്ന് പോവാം?
1: ഓ, എന്നും വന്ന് പോവാം.
0: എന്തൊക്കെയുണ്ട് വെഞ്ഞാറമൂട്ടിലെ വിശേഷങ്ങള്?
1: കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു.
0: പാലം പണിയൊക്കെ എന്തായി?
1: നടന്നുകൊണ്ടിരിക്കണേ ഉള്ളു, അത് വലിയ ബുദ്ധിമുട്ടാണ്.
0: ബസ്സിലൊക്കെ വരാനൊക്കെ ഭയങ്കര പാടല്ലേ, ചുറ്റിക്കറങ്ങി വരണം.
1: ഞാൻ അങ്ങ് വെഞ്ഞാറമൂട് കറക്റ്റ് അല്ല, അതിന് മുന്നേ തക്കാടെന്ന് പറയും, അവിടെയാണ് വീട്.
0: അപ്പൊ പിന്നെ കുഴപ്പമില്ല, അവിടെ നിന്ന് ബസ് തിരിഞ്ഞു പോകുന്നല്ലേ. ഇനി തക്കാടുന്ന നേരെ വെഞ്ഞാറമൂട്ടിലോട്ട് ചെന്നിട്ട് പറയണം, മാമ വേഗം പണി, മാമ വേഗം പണി, മാമ ബസ് വരട്ടെ, ബസ് വരട്ടെ എന്ന്.
1: ഓ, അതെ.
0: ദേ ചിങ്ങെത്തി. എന്തായി വെഞ്ഞാറമൂട്ടിലെ ഓണം ഒരുക്കങ്ങളൊക്കെ?
1: എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ റോഡ് പണി ആയതുകൊണ്ട് ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്, എല്ലാ കടക്കാർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വെഞ്ഞാറമൂട് ഈ വർഷം അത്ര അധികം ഓണം ഇല്ലെന്ന് തോന്നുന്നു.
0: ഇനി പാലം പണി കഴിയണം ഓണം ആഘോഷിക്കാൻ അല്ലേ?
1: അതെ അതെ.
0: മാവേലി വരവേൽക്കാൻ വേണ്ടി എന്തൊക്കെയായി ആഘോഷം?
1: നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ.
0: ഓണക്കോടിയൊക്കെ എടുത്തോ?
1: ഇല്ല, ഇനി എടുക്കണം, പതിയെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങുന്നു.
0: നമ്മൾ വരച്ചു കൂട്ടി കാൽക്കുലേറ്റ് ചെയ്തിട്ടൊക്കെ പോകത്തുള്ളൂ.
1: ഓ, അതെ അതെ.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടിലെ അച്ഛൻ, അമ്മ, അനിയനുണ്ട്. ഹസ്ബൻഡ് വീട്ടിലെ അമ്മ, ഞാൻ.
0: ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? അവരൊക്കെ
1: ഹസ്ബൻഡ് PWDയിലാണ് വർക്ക് ചെയ്യുന്നത്, അമ്മ ഹോമിയോ ഹോസ്പിറ്റലില്. വീട്ടിലെ അച്ഛനും അമ്മയ്ക്ക് ഹോട്ടലും.
0: അനിയന്റെ പേരെന്താ?
1: അദ്വൈത്.
0: എന്ത് ചെയ്യുന്നു?
1: അവൻ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു.
0: അപ്പൊ ചേച്ചി അവനെ പഠിപ്പിക്കാറൊക്കെ ഉണ്ടോ?
1: ആ, പഠിപ്പിക്കാറുണ്ട്.
0: ഇങ്ങോട്ട് ഇരിക്കടാ, ഇങ്ങോട്ട് നിക്കടാ, അങ്ങോട്ട് മാറടാ എന്നൊക്കെ പറയാറുണ്ടോ?
1: ആ, ഇടയ്ക്ക് കേൾക്കാറുണ്ട്.
0: കൂടുതലും പറയലാണോ കേക്കലാണോ?
1: കേക്കലാണ് കൂടുതൽ.
0: ചേച്ചിയായി ജനിച്ചു പോയില്ലേ. പിന്നെ മറ്റ് വിശേഷങ്ങൾ എന്തൊക്കെയാണ്? കോളേജ് ജീവിതമൊക്കെ എങ്ങനെ പോകണോ?
1: കോളേജ് ജീവിതം കുഴപ്പമില്ല, പി ജി ആയതുകൊണ്ട് വലിയ എൻജോയ്മെന്റ് ഒന്നുമില്ല, ഫുൾ പഠിത്തമാണ്.
0: എക്സാം ഒക്കെ?
1: എക്സാം കഴിഞ്ഞു, സെക്കൻഡ് സെമ്മ കഴിഞ്ഞപ്പോ നമ്മള് സത്യത്തിൽ സെക്കൻഡ് ഇയർ ആയി, പിന്നെ തേർഡ് സെമ്മിലോട്ട് കടക്കുന്നു.
0: അതിന്റെ ആഘോഷത്തിലാണ് എല്ലാവരും കൂടെ ഇറങ്ങിയതോ?
1: അല്ല, അടുത്തൊരു ബ്രൈഡ് ക്ലാസ്സിലുണ്ട്, അപ്പൊ ബ്രൈഡ് ടു ബിക്കാണ് നമ്മൾ വന്നത്.
0: ഓ, അങ്ങനെ ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ്. ഹിയടെ ഹിയ.
1: അതെ അതെ.
0: ഇപ്പൊ നമുക്കൊരു പാട്ട് കേട്ടല്ലോ സന്തോഷത്തില്.
1: ആ, കേക്കാം.
0: ഏത് പാട്ട് കേക്കാം?
1: താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ.
0: എന്താ പാട്ടിനോട് ഇഷ്ടം തോന്നിയെ?
1: ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫേവറേറ്റ് ആയിട്ട് ഒരു പാട്ടുകളിൽ ഒന്നാണത്. പിന്നെ നമ്മുടെ ലാലേട്ടന്റെ ഒരു സോങ് എനിക്ക് നല്ല ഇഷ്ടമാണ്.
0: ലാലേട്ടന്റെ ഫാനാണ്?
1: ആ, എന്റെ അമ്മ ലാലേട്ടന്റെ നല്ല ഫാനാണ്. അങ്ങനെയാണ് ഞാൻ ഫാനായത്.
0: ഓക്കെ, അപ്പോ നമുക്ക് പാട്ട് കേക്കാം. നന്ദി.

0: നമ്മോടൊപ്പം മറ്റൊരു സുഹൃത്തു കൂടി ചേരുകയാണ്. എന്താണ് പേര്?
1: താമസിക്കുന്നു.
0: ഇന്നിപ്പോ തിരുവനന്തപുരത്ത് വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ ഇറങ്ങിയതാണ്?
1: ഞങ്ങളൊന്ന് ആശുപത്രിയൊക്കെ പോയിട്ട് ഇവിടെ വന്ന് പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടി തന്നെ ഇവിടെ വന്ന് ഇത്തിരി ഇരുന്നിട്ട് പോകാന്ന് പറഞ്ഞ് റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞാ വന്നതാ.
0: ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ ഇവിടെ?
1: വരാറുണ്ട്.
0: ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടില് ഞാനും ഹസ്ബൻഡും മോളും.
0: എന്ത് ചെയ്യുന്നു അവരൊക്കെ?
1: ESL വർക്ക് ചെയ്യുന്നു. മോള് ഇപ്പൊ MA കഴിഞ്ഞ്.
0: ഒറ്റ മോളാണ്?
1: ഒരു മോളാണ്.
0: പാവ മോളാണോ കുസൃതിക്കാരി മോളാണോ?
1: രണ്ടും ഉണ്ട്. പാവമാണ് കുസൃതിയും ഉണ്ട്.
0: പിള്ളേരാകുമ്പോ ഇത്തിരി കുസൃതിയൊക്കെ വേണം അല്ലേ? നമുക്ക് വഴക്ക് പറയാൻ ഒരാൾ വേണ്ടേ?
1: പിന്നെ
0: വീട്ടു ജോലിയൊക്കെ കഴിഞ്ഞുള്ള ഒഴിവ് സമയങ്ങളൊക്കെ എന്താ ചെയ്യാറ്?
1: ചെറിയ ചെറിയ പച്ചക്കറി കൃഷികളും അങ്ങനെയൊക്കെ ഒരു മനസ്സന്തോഷം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്.
0: നല്ല കാര്യമാണ്. കാരണം നമുക്കുള്ള പച്ചക്കറികൾ നമ്മൾ തന്നെ വിളയിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണത്.
1: അങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നത് ഇപ്പോഴും. കൂൺ കൃഷി, അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുക എന്നുള്ള.
0: കൂൺ കൃഷി എന്ന് പറയുമ്പോൾ റിസ്ക് അല്ലേ?
1: ഉണ്ട്. നമുക്ക് വേണ്ടിയുള്ള 10 ബെഡ് ചെയ്യുക.
0: ഒരു റൂമിലായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണോ അതോ?
1: നമ്മളെ വീടിനകത്ത് തന്നെ റൂമിനകത്ത് തന്നെ സെറ്റ് ചെയ്യണത്.
0: വേണമെങ്കിൽ അതൊരു ബിസിനസ് ആയിട്ട് എടുക്കാം.
1: അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴും ഈ ചൂടിന്റെ ഒരു കാലാവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് പിന്നെ അങ്ങ് മടിച്ചിരിക്കുന്നത്. ഇപ്പം കൂൺ വിത്തൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിരിക്കുകയാണ് വീട്ടില്.
0: ഒരുപാട് പരിചരണം വേണ്ട ഒരു സംഭവമാണല്ലേ?
1: നല്ല വൃത്തിയും അതൊക്കെ വേണം.
0: എന്തായാലും ഭാവിയിൽ ഒരു ബിസിനസ് ആയി തുടങ്ങി അതൊന്ന് വളർന്ന് വലുതായി ഒരു നല്ല ബിസിനസ് വുമൺ ആയി മാറട്ടെ.
1: ശരി ശരി.
0: യാത്രകളൊക്കെ എങ്ങനെയാ? ഇഷ്ടമാണോ?
1: ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങള് ടൂറുകളൊക്കെ പോകും. മൂന്നാർ, ഇടുക്കി, അങ്ങനെ എല്ലായിടം, വാഗമൺ, അങ്ങനെ എല്ലാം. ഇപ്പൊ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ.
0: അങ്ങനെ വീട്ടുകാർ മാത്രമായിട്ടാണ് പോകണോ അതോ ടൂർ ഓപ്പറേറ്റർമാർ
1: ഉള്ളവര് പയ്യന്മാരെല്ലാരും കൂടെ സെറ്റ് ചെയ്ത് പോകുന്നതാണ്?
0: അപ്പൊ ഭയങ്കര രസമായിരിക്കും. ഒരുപാട് ഫാമിലീസ് ഒക്കെ ഉണ്ടാവുമ്പോ അല്ലേ?
1: ഉണ്ട്. എല്ലാരും നല്ല ഒരു കുടുംബം പോലെ ഒരു 2-3 ദിവസം ഒരേ കണക്കിന് എല്ലാരും നല്ല സൗഹൃദത്തിൽ പോയിട്ട് പറഞ്ഞുകൊണ്ട് എല്ലാ വർഷവും പോകുന്നതാണ്.
0: ഇപ്പോഴത്തെ ടൂർ അനുഭവം അതിൽ ഏറ്റവും രസകരമായ ഒരു സംഭവം എന്തായിരുന്നു?
1: രസം എന്ന് പറയാൻ പറ്റൂല. വണ്ടി പഞ്ചറായി പോയി. അങ്ങനെയൊക്കെ പോയപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് വാഗമണൊന്നും പോകാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടായി തിരിഞ്ഞു പോകുന്നായിരുന്നു.
0: കുഴപ്പമില്ല, നമുക്ക് ഒരു യാത്ര കൂടെ സംഘടിപ്പിക്കാം.
1: ഇനിയിപ്പോ ഒരു യാത്രയും കൂടെ ഉണ്ട്.
0: രണ്ടു പ്രാവശ്യം ആസ്വദിച്ചൂടെ?
1: പിന്നെ 2 പ്രാവശ്യം കംപ്ലൈന്റ് ആയി പോയി വണ്ടിക്ക്. അതുകൊണ്ട് നമുക്ക് പോയി എത്തിച്ചേരാൻ പറ്റിയില്ല.
0: സാരമില്ല, ദിവസങ്ങൾ ഇങ്ങനെ നീണ്ടു കിടക്കുമല്ലേ. ഇനിയും ആഘോഷിക്കാം. ആഘോഷിപ്പിൻ, ആഘോഷിപ്പിൻ.
1: അതന്നെ, ഒരു വണ്ടിയൊക്കെ എടുക്കണത് കൊണ്ട് ആ ഒരു സന്തോഷത്തിൽ അങ്ങനെ ഇരിപ്പുണ്ട്.
0: വീണ്ടും ആഘോഷമാണ് ഓണം.
1: ഓണം ആഘോഷം അത് തന്നെ.
0: അപ്പൊ ആ സന്തോഷത്തിൽ നമുക്കൊരു പാട്ട് കേട്ടാലോ?
1: ക്ഷണകത്തിലെ ഒരു പാട്ട്, ആ രാഗം.
0: അപ്പൊ കേൾക്കാം. നന്ദി.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: ഗോവിന്ദ് ദേവരാജ്.
0: എവിടെയാ നാട്?
1: കൊല്ലം. ശവറ തെക്കുമ്പോ.
0: കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട.
1: വേണ്ട.
0: അതുകൊണ്ട് നമ്മൾ തിരുവനന്തപുരത്തിന്റെ സെറ്റിലായി.
1: അല്ല, കൊല്ലത്തേക്ക് പോയി വരുവാണ്.
0: പോയി വരുവാണ്? ഇവിടെ എന്താ ചെയ്യുന്നത്?
1: ഇവിടെ ഞാൻ PG പഠിക്കുന്നു.
0: ഏതാ സബ്ജക്ട്?
1: ജോഗ്രഫി.
0: എന്താ ജോഗ്രഫിയോട് ഇഷ്ടം തോന്നിയത്?
1: പ്ലസ് വൺ പ്ലസ് ടു മുതലാണ് നമ്മൾ ജോഗ്രഫി മെയിൻ എടുത്ത്, മീൻസ് പ്ലസ് ടു ആണ് പഠിക്കുന്നത്. അപ്പം നമ്മൾ അതിനായിട്ടൊരു ഇൻട്രസ്റ്റ് ആ ഒരു ടൈമിൽ വന്നു എടുത്തു.
0: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
1: വീട്ടിൽ അച്ഛൻ, അമ്മ, ചേട്ടൻ. ഞാൻ
0: എന്ത് ചെയ്യുന്നവരൊക്കെ?
1: അമ്മ ടീച്ചറാണ്, അച്ഛൻ റിട്ടയർഡായി, സർവേ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ചേട്ടൻ എഞ്ചിനീയറിംഗ്, BBCL വർക്ക് ചെയ്യുന്നു.
0: അപ്പോൾ ഡെയിലി വീട്ടിൽ പോയി വരുന്നത് എങ്ങനെ? ട്രെയിനിൽ പോവോ?
1: ട്രെയിനിൽ പോവും. ട്രെയിനിൽ പോയി വരും.
0: പോയി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത്തിരി സമയം കിട്ടാറുണ്ട്. നാട്ടിലെ കൂട്ടുകാരോടൊപ്പം കൂടാനോ അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ട് ഇടപെടാനും ഒക്കെ ഉള്ള സമയങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ?
1: ശനിയും ഞായറും മിക്കവാറും കിട്ടാറുണ്ട്. കാരണം നമ്മൾ കോളേജ് വർക്കിംഗ് ഡേയ്സിൽ മാത്രം പോയാൽ മതിയല്ലോ. പിന്നെ ശനിയും ഞായറും നമ്മൾ വീട്ടിൽ മാക്സിമം എൻജോയ് ചെയ്യാറുണ്ട്.
0: ഇപ്പൊ ഈ യാത്രകൾ, പ്രത്യേകിച്ച് ട്രെയിൻ യാത്ര, ബസ് യാത്ര ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ? അങ്ങനെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്തായിരിക്കും?
1: അങ്ങനെ പറയുകയാണെങ്കിൽ രാവിലെ തന്നെ നമ്മൾ ട്രെയിനിൽ കയറുമ്പം വ്യത്യസ്ത തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ കാണുന്നത്. അവരുമായിട്ട് ഇടപഴകുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള കഥകളും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കഥകളും നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരെയും മീറ്റ് ചെയ്യാറുണ്ട്. അതിൽ നിന്ന് നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റോറീസ് നമുക്ക് കേൾക്കാൻ പറ്റാറുണ്ട്.
0: ശരിക്കും പറഞ്ഞ ഒരു ഭൂഖണ്ഡം പോലെയാണ് ട്രെയിനും ബസ്സും ഒക്കെ.
1: അതെ അതെ.
0: പല ആളുകൾ പല സംസ്കാരങ്ങളെല്ലാം ഒത്തുകൂടുന്നത് അല്ലേ?
1: അതെ അതെ അതെ.
0: പിന്നെ പഠനത്തിനോടൊപ്പം മറ്റ് ഹോബീസ് എന്തൊക്കെയാണ്?
1: ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്, മിക്ക കളികളും കാണാറുണ്ട്. MS ധോണിയാണ് ഫേവറേറ്റ് പ്ലെയർ. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പണ്ടൊക്കെ ഞാൻ ഇതിനെ അഡിക്റ്റ് ആയിരുന്നു. അവരെല്ലാം ഇറങ്ങിയതിന് ശേഷം ഇപ്പൊ സഞ്ജു സാംസൺ ഒക്കെ ഉണ്ട്. അപ്പൊ അത് അവസരങ്ങൾ കിട്ടിയില്ലെങ്കിലും നമ്മൾ കളി യൂട്യൂബിലായാലും എടുത്തു വെച്ച് കാണാറുണ്ട്.
0: കളിക്കാറുണ്ടോ?
1: പിന്നെ കളിക്കാറുണ്ട്.
0: ഇവിടെ കോളേജിലാണോ നാട്ടിലാണോ?
1: കോളേജിൽ ടൈം കിട്ടുമ്പോൾ കളിക്കും. എല്ലാ നാട്ടിൽ നമുക്കൊരു ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരുമായിട്ട് ശനിയും ഞായറും മിക്ക ടൈമും സ്പെൻഡ് ചെയ്യാറുണ്ട്.
0: എന്താ ചെയ്യുന്നത്? ബാറ്റിംഗ് ആണോ ബൗളിംഗ് ആണോ?
1: ബാറ്റിംഗ് ആണ്.
0: ഏറ്റവും കൂടുതൽ റൺസ് അടിച്ചത് എത്രയായിരുന്നു?
1: അത് നമ്മൾ കൗണ്ടിയാണ് കളിക്കുന്നത്, ഈ കണ്ടം കളി എന്ന് പറയും. അവിടെ മാക്സിമം നമുക്ക് 5 ഓവർ 6 ഓവറിനായിരിക്കും കളി എടുക്കുന്നത്. അപ്പൊ മാക്സിമം പോയാലും 30-40 റണ്ണൊക്കെ, കാരണം എല്ലാവർക്കും അവസരം കൊടുക്കണമല്ലോ. അപ്പൊ നമ്മൾ ഒരു 30-40 റണ്ണൊക്കെ മാക്സിമം.
0: യാത്രകളോടൊക്കെ എങ്ങനെയാ പ്രിയം?
1: യാത്രകളോട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ ജോഗ്രഫി സബ്ജക്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ യാത്രകളിലൂടെയാണ് മിക്ക കാര്യങ്ങളും പഠിക്കുന്നത്. അപ്പൊ ഇപ്പം തന്നെ കോളേജിൽ നിന്ന് ടൂർ പോയിട്ട് ഇപ്പം വന്നതേ ഉള്ളൂ. അത് നമ്മൾ പോയത് പാലക്കാട് അട്ടപ്പാടി, അവിടുത്തെ ആദിവാസികളുമായിട്ട് ഇടപെട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രോജക്ട് ഉണ്ട്. അപ്പൊ അതൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്.
0: എങ്ങനെയുണ്ടായിരുന്നു ആ യാത്ര?
1: തികച്ചും അടിപൊളിയായിരുന്നു. കാരണം നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് പോകുന്നതും അവരുമായിട്ട് ഒരു രാത്രികളിൽ സ്പെൻഡ് ചെയ്യുന്നതും പിന്നീട് അവരുമായിട്ട് നമ്മൾ ഉൾക്കാടലുകളൊക്കെ പോയായിരുന്നു. അത് തന്നെ തികച്ചും ഒരു വ്യത്യസ്ത അനുഭവമായിരുന്നു.
0: അപ്പൊ ആ ഒരു ത്രില്ല് മാറുന്നതിന് മുമ്പേ ആ ചൂടോടുകൂടി നമുക്കൊരു പാട്ട് കേട്ടാലോ?
1: കേൾക്കാം കേൾക്കാം.
0: ഏത് പാട്ട് കേൾക്കാം?
1: നീലത്താമര എന്ന് പറയുന്ന മൂവിയിലെ നീലത്താമര എന്ന് പറഞ്ഞ സോങ്ങാണ്.
0: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റും 10 സെക്കൻഡും. ഈ നിലയത്തിൽ നിന്നും ഇന്നത്തെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ്

പ്രിയ ശ്രോതാക്കളെ, സ്പൈസ് എഫമിൻ്റെ ഇന്നത്തെ ചോദ്യം ഇതാണ്. 1947 വരെ ഇന്ത്യയുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്ന ബ്രിട്ടീഷുകാരനാണ് 1947 ഇന്ത്യ പാക് വിഭജനത്തിനുള്ള ഭൂപടം തയ്യാറാക്കിയത്. ആരായിരുന്നു അത്? ചോദ്യം ഒരിക്കൽ കൂടി. 1947 വരെ ഇന്ത്യയുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്ന ബ്രിട്ടീഷുകാരനാണ് 1947 ഇന്ത്യ പാക് വിഭജനത്തിനുള്ള ഭൂപടം തയ്യാറാക്കിയത്. ആരായിരുന്നു അത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് 5:40 കേൾക്കാം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സ്കൂൾ മാസ്റ്റർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനമാണ് ആദ്യം.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി. യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: അടുത്ത ഗാനം പാടിയത് മരകതമണിയും സംഘവും, ചിത്രം RRR. ഗാനശില്പികൾ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, MM കീരവാണി.

0: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.stou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
1: മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് AR റഹ്മാൻ ഈണം നൽകി ജി വേണുഗോപാൽ പാടിയ ഗാനം ചിത്രം റോജ.

തൊഴിലല്ലെങ്കിൽ ജയിൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. കന്യാപുരം രാമചന്ദ്രന്റെ വരികൾക്ക് ഈണം നൽകിയത് എം കെ അർജുനൻ.

അടുത്ത ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സംഘവും പാടിയത്. യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താരയുടെ ഈണം.

കാലാപാനി എന്ന ചിത്രത്തിൽ നിന്നുള്ള ഈ ഗാനത്തോടെ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ഇനി വീണ്ടും മലയാള ചലച്ചിത്ര ഗാനങ്ങൾ രാത്രി 8 മണിക്ക് കേൾക്കാം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. അധ്യാത്മ രാമായണ പാരായണം 30-ാം ദിവസം. പാരായണം ചെയ്യുന്നത് ശ്രീയുക്ത രാജ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അധ്യാത്മ രാമായണ പാരായണം 30-ാം ദിവസം. പാരായണം ചെയ്തത് ശ്രീയുക്തരാജ. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് കവിതാ കൃഷ്ണമൂർത്തി, ചിത്രം പർദേശ്.

0: പ്രൊമോഷൻ ആയാലോ? യു ജി സി അംഗീകാരമുള്ള ഒരു ഡിഗ്രി ഇനി ജോലിയോടൊപ്പം കരസ്ഥമാക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി യു ജി പി ജി പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.sdou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കൂ.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. ഇപ്പോൾ തമിഴ് ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ഭാരതവിലാസ് എന്ന ചിത്രത്തിനു വേണ്ടി ടി എം സൗന്ദരരാജൻ, മലേഷ്യ വാസുദേവൻ, പി സുശീല, എൽ ആർ ഈശ്വരി തുടങ്ങിയവർ പാടിയ ഗാനം.

ഈ ഗാനത്തോടെ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫം. അറിയിപ്പുകൾ: ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടികൾ: 5:45 നിയമവീഥി, ഇതിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ശ്രീ രമേശ് എംഎമ്മുമായുള്ള അഭിമുഖം കേൾക്കാം. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, ബീമാ യോജന ഫോർ അൺഓതറൈസ്ഡ് വർക്കേഴ്സ് സ്കീം. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. 6:50 കിസാൻവാണിയിൽ തേനീച്ച കൃഷിയിൽ കീടരോഗ പരിപാലനം, ഡോക്ടർ അമൃത വിഎസുമായി അഭിമുഖം. തുടർന്ന് മണ്ണ് പരിശോധനയ്ക്ക് മണ്ണ് സാമ്പിൾ എങ്ങനെ ശേഖരിക്കാം. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളുടെ റേഡിയോ റിപ്പോർട്ട്. 8:00 മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 കായികലോകം. 9:30 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഡൽഹിയിലെ ചെങ്കോട്ടയിൽ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിൻ്റെ മലയാള പരിഭാഷ. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ.

0: നാളത്തെ പരിപാടികൾ: വൈകുന്നേരം 4 മണിക്ക് തമിഴ്മാലെ, 4:30 മലയാള ചലച്ചിത്രഗാനങ്ങൾ, 5 മണിക്ക് അധ്യാത്മ രാമായണ പാരായണം 31-ാം ദിവസം. പാരായണം ചെയ്യുന്നത് ശ്രീ യുക്തരാജ. 5:00 ഇസൈ തെൻട്രൽ, 5:55 അറിയിപ്പുകൾ, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസമാധുരി രഘുവംശത്തിലൂടെ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 വയലും വീടും, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 ഇടുക്കി ഈ ആഴ്ചയിൽ, തുടർന്ന് ഗാനങ്ങൾ, 8:00 പുതുപാടലുകൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 പണ്ട് പണ്ട് പണ്ട്, 9:30 ആവണി പൊന്നൂഞ്ഞാൽ, ക്യാൻസർ രോഗവിദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാധരൻ പങ്കെടുക്കുന്നു, 10:30 ഇസൈ തെൻട്രൽ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ സമാപിച്ചു.
1: ഒരു കുടുംബത്തിന്റെ സ്വപ്നമായാലും, ഒരു ബിസിനസിന്റെ സ്വപ്നമായാലും, അല്ലെങ്കിൽ മുഴുവൻ രാജ്യത്തിന്റെ സ്വപ്നമായാലും, ഓരോ സ്വപ്നത്തിലും തെളിയുന്നത് ഇന്ത്യയുടെ പുതിയ ചിത്രമാണ്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങൾക്ക് ഏവർക്കും SBIയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. വരൂ, നമുക്കൊരുമിച്ച് ഇന്ത്യയെ ഇനിയുമേറെ മുന്നോട്ട് കൊണ്ടുപോകാം.
2: ഡിജിറ്റൽ ഫസ്റ്റ്, കസ്റ്റമർ ഫസ്റ്റ്, നേഷൻ ഓൾവേസ്.
3: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: ഒരു കുടുംബത്തിന്റെ സ്വപ്നമായാലും, ഒരു ബിസിനസിന്റെ സ്വപ്നമായാലും, അല്ലെങ്കിൽ മുഴുവൻ രാജ്യത്തിന്റെ സ്വപ്നമായാലും, ഓരോ സ്വപ്നത്തിലും തെളിയുന്നത് ഇന്ത്യയുടെ പുതിയ ചിത്രമാണ്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങൾക്ക് ഏവർക്കും SBIയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. വരൂ, നമുക്കൊരുമിച്ച് ഇന്ത്യയെ ഇനിയുമേറെ മുന്നോട്ട് കൊണ്ടുപോകാം.
2: ഡിജിറ്റൽ ഫസ്റ്റ്, കസ്റ്റമർ ഫസ്റ്റ്, നേഷൻ ഓൾവേസ്.
4: പാതി വഴിയിൽ നിലച്ചു പോയവർക്ക് ഇതാ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ UGC അംഗീകാരമുള്ള UG PG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ 9188909901 വിളിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: നിയമവീഥി.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നിയമവീഥിയിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറായ ശ്രീ രമേശ് എമ്മുമായി ശ്രീ ജയമോഹൻ നടത്തുന്ന അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗം.
3: ഈ വന്യമൃഗ ആക്രമണങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോൾ മുന്നേ കൂട്ടി വാട്സപ്പ് കൂട്ടായ്മകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് വന്നു അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ അവിടെ സ്പോട്ടിൽ എത്തിയിട്ട് എന്താ ചെയ്യുക?
4: ഈ ഗ്രൂപ്പുകൾ ഈ ഏരിയ തിരിച്ചാണ് നമ്മൾ സിസ്റ്റം ചെയ്തേക്കുന്നത്. ഇവിടെ തന്നെ നമ്മൾ 13 ഗ്രൂപ്പുണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ. എസ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഒരേ എസ്റ്റേറ്റും വേറെ എസ്റ്റേറ്റും കുറേ ദൂരങ്ങളുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പുകളിൽ അതായത് മേഖലയിലുള്ള ആൾക്കാരെല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ലോക്കലായിട്ടുള്ള ആൾക്കാരെ അഡ്മിനായിക്കും വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യപ്പെടുന്നവരെ ചെയ്യാം. ഒന്ന്, ഈ സാറ് ചോദിച്ച പോലെ ഏതെങ്കിലും വന്യമൃഗം നാട്ടിലിറങ്ങിയതായിട്ട് വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും, അല്ലെങ്കിൽ നമ്മളെ വിളിക്കും. നമ്മുടെ കോൺടാക്ട് നമ്പർ അതിലുണ്ട്. വിളിച്ചു കഴിഞ്ഞാൽ VRT എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ട്. ഈ പൊതുജനത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ, അതായത് മേഖലയിലെ കുറച്ച് ലോക്കൽ ആൾക്കാരെ വെച്ചിട്ടുണ്ട് ഈ വനം വകുപ്പുകാർ എത്തുന്ന മുമ്പ് നമ്മളെ സഹായിക്കാൻ വേണ്ടി. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ആദ്യം ചെന്ന് വെച്ചാൽ ഈ വന്യമൃഗം ഇറങ്ങിയെന്ന് കഴിഞ്ഞാൽ നമ്മൾ സേഫ്റ്റിയാണ് പറയുന്നത്. ആ ഭാഗത്തേക്ക് ആരും പോകരുത്, നമ്മൾ എത്തുന്നവരെ സേഫ്റ്റി പറയും. പിന്നെ നമ്മൾ ആറാട്ടി അവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം യാന ഓടിക്കുന്ന മുമ്പ് പരിസരങ്ങൾ ഒന്ന് നമ്മൾ മോണിറ്റർ ചെയ്യും. യാന വന്ന സ്ഥലം എവിടെ, ഇനിയിപ്പോൾ ഓടിച്ചാൽ എങ്ങോട്ട് പോകും. അപ്പോൾ നമ്മൾ ആ ഗ്രൂപ്പിൽ തന്നെ ഫസ്റ്റ് നമ്മളും പോയിട്ട് ഒരു മെസ്സേജ് കൊടുക്കും, ആന എന്ന ഭാഗത്തുണ്ട്, ഈ പ്രദേശത്ത് കൂടി ആരും സഞ്ചരിക്കരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ആ പടക്കം പൊട്ടിച്ച് ആനയെ കാട്ടി കയറ്റാറുണ്ട്.
3: വലിയ ഉപദ്രവകാരിയായിട്ടുള്ള ആന അവിടെ 2-3 ദിവസം ഒക്കെ പോവാതെ അവിടെ നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ആൾക്കാർക്ക് അതൊഴിയൊക്കെ പോകണം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യും? 3-4 ദിവസമൊക്കെ ആന അവിടെ നിന്നാൽ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ എന്താ ചെയ്യുക?
4: റാപ്പിഡ് റെസ്പോൺസ് ടീമിൻ്റെ പ്രത്യേക ഡ്യൂട്ടി തന്നെ മോണിറ്ററിംഗ് ആണ്. ഈ ആനയെ നമ്മൾ രാത്രിയും പകലും തന്നെ നിരീക്ഷണം ചെയ്തുകൊണ്ടേയിരിക്കും. ഈ പൊതുവേ ആനകൾ പകലങ്ങനെ ഇറങ്ങി ശല്യം ചെയ്യാറില്ല. എന്നാലും കഴിഞ്ഞ ഇടയ്ക്ക് കൂടാരമുള്ളൊക്കെ 1 മാസം ആന ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ 1 മാസവും വനംവകുപ്പിൻ്റെ ആൾക്കാർ സ്ഥിരമായിട്ട് മോണിറ്ററിംഗ് ഉണ്ടായിരുന്നു. ആനകൾ നാട്ടിലിറങ്ങുന്നത് ഭക്ഷണത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ ഒരു മാസമോ അല്ലെങ്കിൽ 10 ദിവസമൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഏകദേശം ഭക്ഷണങ്ങൾ കഴിച്ചങ്ങ് മടുക്കും. എന്നാലും നമ്മൾ ഈ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞ സിസ്റ്റം 24 hours നമ്മൾ മാറി ടീം വർക്കായിട്ട് ചെയ്യുന്നുണ്ട്.
3: ഈ ആധുനികമായിട്ടുള്ള മോണിറ്റർ സംവിധാനങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? മീൻസ് ചിപ്പുകൾ പോലുള്ള കാര്യങ്ങൾ, അതൊക്കെ ചില മൃഗങ്ങളിൽ അത് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് കേൾക്കാറുണ്ട്.
4: ഈ ശരിക്കും ഇത് വിദേശ രാജ്യങ്ങളിൽ മാത്രമേ ഈ ചിപ്പ് സിസ്റ്റം ഉള്ളൂ. പക്ഷേ നമ്മൾ ഈ മൃഗങ്ങളെ പിടിക്കുമ്പോൾ, ഏതെങ്കിലും മൃഗത്തിനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മോണിറ്ററിംഗിന് മാത്രമാണ് ഈ സിസ്റ്റം ചെയ്യുന്നത്. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മൾ 3-4 നൈമക്കാട് എസ്റ്റേറ്റിൽ ഇതുപോലെ ഒരു കടുവ കൂട്ടിക്കയറി ഒരു 9-10 പശുവിനെ പിടിച്ചായിരുന്നു. നമ്മൾ കടുവയ്ക്ക് കോളറേഡി പിടിപ്പിച്ച് ഉൾവണത്തിൽ വിട്ട് നമ്മൾ മോണിറ്ററിംഗ് ചെയ്തു ആ സിസ്റ്റം. അത് കഴിഞ്ഞ് പാമ്പമലയിൽ ഇതുപോലെ ആന ഈ കടുവ ശല്യം ഉണ്ടായപ്പോൾ അതിനെയും പിടിച്ച് ഈ സിസ്റ്റം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്.
3: ശരിക്കും നമ്മളിപ്പോൾ ആന അല്ലെങ്കിൽ കടുവ അല്ലാതെ ജനത്തെ ഉപദ്രവിക്കുന്ന കുറച്ച് ജീവികളുണ്ടല്ലോ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാട്ടുപന്നികൾ, അതുപോലെ ഈ അടുത്ത കാലത്തായിട്ട് അതിൻ്റെ ലോ ഒക്കെ മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതായത് കാട്ടുപന്നിയെ വെടിവിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഉപദ്രവകാരികളായിട്ടുള്ള വെടിവെക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളൊക്കെ കുറച്ച് ലഘൂകരിക്കുന്നുണ്ട്. അത് എത്രത്തോളം അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്?
4: നിലവിലായി ഈ നിയമം നേരത്തെ ഈ പന്നിശല്യം ഉണ്ടായപ്പോൾ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ വെടിവെച്ച് കൊന്നതിനെ കുഴിച്ച്

0: ിട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇത് നമ്മളെ കൊണ്ട് മാത്രം തീരില്ല, ഇത് ജനങ്ങൾക്കും കൂടി ഇത് ഉപയോഗപ്പെടട്ടെ എന്നുള്ള രീതിക്ക് അതാത് പഞ്ചായത്തുകൾക്ക് നേരിട്ട് കാട്ടുപന്നിയെ ഈ ലൈസൻസുള്ള ഷൂട്ടർമാരെ കൊണ്ട് വെടിവെച്ച് കൊല്ലാം എന്നുള്ള ഇതും കൂടി ലൈസൻസ് കൊടുത്തിട്ടുണ്ട് സർക്കാർ. പ്രസിഡന്റിനാണ് ഈ പറഞ്ഞ വൈൽഡ് ലൈഫ് വാർഡനായിട്ട് പോസ്റ്റ് ചെയ്തേക്കുന്നത്. ഈ പന്നിശല്യം ഉണ്ടാകുന്ന മുറയ്ക്ക് ഏതെങ്കിലും കർഷകനോ ഏതെങ്കിലും വ്യക്തിക്കോ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ ഈ പഞ്ചായത്ത് ലൈസൻസ് ഹോൾഡറെ പാനൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഷൂട്ടറെ. അപ്പോൾ ഈ ഒരു പന്നിയെ വെടിവെക്കുമ്പോൾ 1500, 2000, 3500 രൂപ ആ ഷൂട്ടറിന് കിട്ടും. ആ പന്നി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഴിച്ച് മൂടുന്നതിനും കൂടിയുള്ള പൈസയാണ്. അപ്പോൾ അതിൽ നമുക്ക് വനംവകുപ്പിന് നമ്മൾ ഒരു റോളും ഇല്ല. ഇതനുസരിച്ച് ഇത് സർക്കാർ അവരെ ഏൽപ്പിച്ചേക്കുന്നതാണ്. അപ്പോൾ എന്ത് ഈ പന്നിശല്യം ഉണ്ടെങ്കിലും പഞ്ചായത്ത് തലത്തിൽ ഇവർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് തീരുന്ന കേസേ ഉള്ളൂ. അങ്ങനെ നമ്മൾ തടസ്സവുമില്ല.
1: ഫോറസ്റ്റിന് വേറെ പ്രശ്നങ്ങളില്ല?
0: പ്രശ്നങ്ങളില്ല.
1: ഈ ഫോറസ്റ്റിൻ്റെ കാര്യം വരുമ്പോൾ കാടുകൾ അങ്ങനെയുള്ള തിട്ടകളായിട്ട് വിഭജിച്ചിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾ എത്ര ഏത് രീതി എത്ര കിലോമീറ്ററോളം ഉള്ളിലേക്കാണ് നോക്കുന്നത് ഫോറസ്റ്റിൻ്റെ?
0: ഫോറസ്റ്റ് 5 കാറ്റഗറി ആയിട്ടാണ് വെച്ചേക്കുന്നത്. വൈൽഡ് ലൈഫ് ഉണ്ട്, ടെറിട്ടോറിയൽ ഉണ്ട്, ഫ്ലൈങ് സ്കോഡ് ഉണ്ട്, സോഷ്യൽ ഫോറസ്ട്രി ഉണ്ട്, റിസർച്ച് ഉണ്ട്. കോർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈൽഡ് ലൈഫിലേ വരുന്നുള്ളൂ. ഈ നാഷണൽ പാർക്കുകൾ, ടൈഗർ റിസർവ്, അങ്ങനെയാണ് കോർ ഏരിയ വരുന്നത്. അത് ഈ മൃഗത്തിന് വേണ്ടിയാണ് കോർ ഏരിയ വരുന്നത്. പക്ഷേ വനംവകുപ്പ് ജീവനക്കാർ ഇതിൻ്റെ എല്ലാ മേഖലയും പരിശോധിക്കാറുണ്ട്. ക്യാമ്പ് ചെയ്താണ് ഈ പരിശോധനയൊക്കെ ചെയ്യുന്നത്.
1: ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. കാരണം മൃഗങ്ങളുടെ ശല്യമുണ്ട്, മനുഷ്യരുടെ ശല്യമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മൃഗങ്ങളും മനുഷ്യരുമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടല്ലോ, അതിനിടയിൽ നിൽക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ശത്രുത മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം നമ്മുടെ ഇപ്പോഴത്തെ നിയമം വെച്ചിട്ട് കാട്ടിലും മൃഗങ്ങളെ ഉപദ്രവം ഏൽപ്പിക്കുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ, ജയിലിടിഞ്ഞാൽ പോലും പുറത്തു വരാത്ത കേസായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ അവിടെ ചിലപ്പോൾ മരണപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ അതും നമ്മൾ കാണേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പോസിറ്റീവായിട്ട് പ്രതികരിക്കാൻ നമുക്ക് പറ്റില്ല, നമ്മൾ നിയമത്തിൽ നിന്നുണ്ട്. അങ്ങനെയുള്ളൊരു സങ്കടകരമായ ഒരു ഘട്ടം വരുമ്പോൾ എന്താ നിങ്ങൾ ചെയ്യാറുള്ളത്? നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും?
0: ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോൾ വന്യമൃഗത്തിനെ മാനേജ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഈ മാൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളെ കൈകാര്യം ചെയ്യാൻ വലിയ പാടാണ്. കാരണം വെച്ചാൽ മൃഗത്തിൻ്റെ സ്വഭാവം ഒരേ സ്വഭാവം തന്നെയാണ്.
1: നമുക്ക്
0: അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുക, പക്ഷേ ജനങ്ങൾ അങ്ങനെയല്ല. സമയസമയത്തിന് ഇങ്ങനെ മാറുന്നതും കൂട്ടം കൂടുമ്പോൾ, പക്ഷേ നമുക്കത് പ്രശ്നമല്ല. കാരണം വെച്ചാൽ ഒരു നഷ്ടം ഉണ്ടാകുന്ന സമയമാണ് നമ്മൾ പോകുന്നത്. അവരുടെ മനസ്സ് ആദ്യം മനസ്സിലാക്കുക. കാരണം വെച്ചാൽ അതിനെ സോൾവ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്, നമ്മൾ ആ പ്രശ്നത്തിന് കൂട്ടാനല്ല. അപ്പോൾ നമ്മൾ മാക്സിമം പോകുമ്പോൾ ഈ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു മരണം തന്നെ ഉണ്ടാകുമ്പോൾ നാട്ടുകാർ ഇളകിയാ നിൽക്കുന്നത്. നമ്മൾ അങ്ങനെ പോകുമ്പോൾ തന്നെ ആദ്യം നമ്മൾ സാന്ദ്രായി നിൽക്കുക. കാരണം വെച്ചാൽ ചോദ്യങ്ങളൊന്നും വരട്ടെ. എന്നുവെച്ചാൽ ഒരു ചോദ്യം അല്ല ഇവിടെ വരുന്നത്, നൂറുകണക്കിന് ചോദ്യങ്ങളാണ്
1: ആൾക്കാരുടെ ഇടയിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ.
0: ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ വിടില്ല, അടുത്ത ചോദ്യം വരും. അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്യുക. നമ്മൾ പറയുന്നത് വെച്ചാൽ ഇത് ഉണ്ടായി കഴിഞ്ഞു, ഇതിന് പരിഹാരമാണ് ഇനി ഉണ്ടാക്കേണ്ടത്. പക്ഷേ ഇനിയും ഒരു അപകടം ഉണ്ടാകാതുള്ള രീതിക്ക് അവിടുത്തെ ജനപ്രതിനിധികളായിട്ടും ജനങ്ങളായിട്ടും ആലോചിച്ച് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്കും കൂടി, ഒരു അപകടം ഉണ്ടായാൽ അടുത്തത് ഉണ്ടാകാതിരിക്കാനുള്ള എന്തൊക്കെ തീരുമാനം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ അത് ഒരു പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നത്.
1: ഈ നാട്ടുകാർ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഫെൻസുകളൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പം ആനകൾക്കാരായിരിക്കുള്ള ഫെൻസുകൾ ഫോറസ്റ്റിൻ്റെ സൈഡുകളിലൊക്കെ നമ്മൾ പോകുമ്പോൾ കാണാൻ പറ്റും, ഒക്കെ ഉണ്ടാകും. ഈ ഫെൻസ് ഇതിൻ്റെ ഒരു റിപ്പയറിങ്ങും അതിൻ്റെ ഒരു സാധനങ്ങളും പലപ്പോഴും നമ്മൾ കാണാറില്ല. അത് മൃഗങ്ങൾ തന്നെ അത് കളയും, നശിപ്പിച്ച് കളയും. അപ്പോൾ ചിലപ്പോൾ ഫണ്ട് ഉണ്ടാവില്ല, അതൊക്കെ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ കാലാകാലങ്ങളിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള അപ്ഡേഷനുകളൊക്കെ നടക്കാറുണ്ടോ? ഇതിൻ്റെ ഒരു തടിയൊക്കെ നടക്കാറുണ്ടോ?
0: ഇപ്പം കേരളത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒത്തിരി ശ്രദ്ധ കൊടുക്കുന്നുണ്ട് വനംവകുപ്പ്. കാരണം വെച്ചാൽ പണ്ട് സോളാർ ഹാങ്കിങ് ഫെൻസിങ്ങും സോളാർ ഫെൻസിങ്ങും ഇങ്ങനെ കുറേ ഫെൻസിങ് സിസ്റ്റം ഉണ്ട്. ഈ കല്ല് കെട്ടുക, ട്രെഞ്ച് വെട്ടുക, ഇതൊക്കെ ആയിരുന്നു. പക്ഷെ അന്ന് ജോലി ഭാരം കൂടിയത് കൊണ്ടായിരിക്കാം അതിനെ മോണിറ്ററിങ് ചെയ്യാൻ ആൾക്കാരില്ലാത്ത. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഓരോരോ ദിവസവും സ്റ്റേഷൻ ലെവലിൽ തന്നെ സ്റ്റാഫുകളെ ഡെപ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒരു സോളാർ ഫെൻസിങ് നമ്മൾ ഒരു 10 കിലോമീറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മൾ 8 മണിക്ക് ഡ്യൂട്ടി തുടങ്ങുമ്പോൾ തന്നെ 2 പേരെ അന്നത്തെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഡ്യൂട്ടിക്ക് ഡെപ്യൂട്ട് ചെയ്യും. നമ്മൾ രാവിലെ ഈ ഫെൻസിങ്ങൾ പരിശോധിച്ച് വൈകുന്നേരം റിപ്പോർട്ട് കൊടുക്കും, സാറ് ഇന്ന ഏരിയയിൽ ഫെൻസിങ്ങിന് പ്രശ്നമല്ല. അങ്ങനെ പ്രശ്നമുണ്ടെങ്കിലും കുറേ ആൾക്കാരെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഈ സോളാർ ഫെൻസിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്. കൂടാതെ കേരളത്തിൽ തന്നെ വയനാട്ടിൽ ടൂൾ റൂം സോളാർ ഫെൻസിങ്ങിന് വേണ്ടി ആദ്യമായിട്ട് വനംവകുപ്പ് തന്നെ സ്ഥാപിച്ചു. അവിടെ ഏത് ബാറ്ററി ആയാലും എല്ലാം കൊടുത്ത് നന്നാക്കാനും അതുപോലെ ട്രെയിനിങ് വേണമെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ ട്രെയിനിങ് വരെ അവർ തരും. കുറേ വർഷമായിട്ട് അങ്ങനെ സ്ഥാപിക്കുന്ന ഫെൻസിങ്ങൾ കൂടുതൽ കേട് വരുന്നില്ല, കുറച്ച് വർഷം കൂടി നിന്നു പോകുന്നു.
1: ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ലീഗലായിട്ട് എവിടെ സമീപിക്കണം ജനങ്ങൾ?
0: പല സെക്ഷനുകളുണ്ട് ഫോറസ്റ്റിൻ്റെ. എന്നുവെച്ചാൽ ആദ്യം സർക്കിൾ ലെവൽ, പിന്നെ ഡിവിഷൻ ലെവൽ, പിന്നെ റേഞ്ച്, പിന്നെ സ്റ്റേഷൻ, ഇങ്ങനെ 4 ഘട്ടങ്ങളുണ്ട്. ഇപ്പോൾ എപ്പോഴും നമ്മൾ ജനങ്ങളായിട്ട് ഇടപെടുന്ന സ്റ്റേഷൻ ലെവലിലെ സ്റ്റാഫുകളുണ്ട്, ഫുൾ സ്ട്രെങ്ത് ഉണ്ട്. എന്ത് ഇഷ്യൂ വന്നാലും ഈ സ്റ്റേഷൻ ലെവൽ സ്റ്റാഫുകൾ അവിടെ എത്തും. അതാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു വന്യമൃഗശല്യം ഉണ്ടായി, അതുകൊണ്ട് ഒരു നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഒരു പശുവിനെ കടുവ തന്നെ പിടിച്ചു, നമ്മൾ സ്ഥലത്ത് ചെല്ലുന്നു, ആദ്യം ചെന്ന് ഉടമസ്ഥനെ കണ്ടു, പശുവിൻ്റെ കൂടെ നിർത്തി ഒരു ഫോട്ടോ എടുക്കും, എന്നിട്ട് പശുവിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് തന്നെ ഡോക്ടറെ വിളിക്കും, വെറ്റിനറി ഡോക്ടറിൻ്റെ സഹായം ആവശ്യപ്പെടും. ഈ വെറ്റിനറി ഡോക്ടറെ നമ്മൾ തന്നെ ചിലപ്പോൾ എത്തിക്കുക, അല്ലെങ്കിൽ അവർ കൊണ്ടുവരുവാണെങ്കിൽ ഞങ്ങളുടെ സാന്നിധ്യത്തിൽ പുള്ളി പരിശോധിച്ച് കഴിഞ്ഞാൽ ഡോക്ടർ നമുക്ക് വാല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഈ വ്യക്തിക്ക് തരും. ഈ വാല്യൂഷൻ സർട്ടിഫിക്കറ്റ് കൂടാതെ ഈ പശുവിൻ്റെ ഉടമസ്ഥൻ റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, ആധാർ കാർഡ്, പിത്ത് ഫോട്ടോ ഈ പശുവിൻ്റെ കൂടെ ഈ വാല്യൂഷനും വെച്ച് അക്ഷയയിൽ കൂടി അപേക്ഷിച്ച് കഴിഞ്ഞാൽ തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പുള്ളിക്ക് നഷ്ടപരിഹാരം, അർഹമായ നഷ്ടപരിഹാരം യഥാസമയത്ത് കിട്ടാനുള്ളത് നമ്മൾ ചെയ്തു കൊടുക്കും. നമ്മൾ കൂടെ തന്നെ നിൽക്കും, ഓരോരോ അപ്ഡേഷനിലും നമ്മൾ ഇടയ്ക്ക് ചോദിക്കും എന്തൊക്കെ പേപ്പറായി, പെട്ടെന്ന് ചെയ്യണം. അപ്പോൾ തന്നെ നമ്മൾ ചെയ്ത് റേഞ്ചിലേക്ക് വിടും. റേഞ്ചിൽ നിന്ന് ഡിവിഷൻ ലെവലിലേക്ക് പോകുമ്പോൾ തന്നെ ഫണ്ടുകൾ വരുന്ന മുറയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ.
2: പ്രിയ ശ്രോതാക്കളെ, പരാതികൾ നിങ്ങൾക്ക് ഇമെയിൽ മുഖേനയും വാട്സപ്പ് മുഖേനയും എഴുതി അറിയിക്കാവുന്നതാണ്. പരിഹാരം ഉണ്ടാകുവാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. പരാതികൾ അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8281200715. ഇമെയിൽ ഐ ഡി aardevikulam@gmail.com. ശ്രോതാക്കൾക്ക് ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ ഈ പരിപാടിയിലൂടെ കേൾക്കുവാൻ സാധിക്കും. അയക്കേണ്ട വാട്സപ്പ് നമ്പറും ഇമെയിൽ ഐ ഡിയും ഒരിക്കൽ കൂടി 8281200715. ഇമെയിൽ ഐ ഡി aardevikulam@gmail.com. പ്രിയ ശ്രോതാക്കളെ, നിയമവീഥിയിലൂടെ നിങ്ങൾ നൽകുന്ന പരാതികൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നതാണ്.
3: നിയമവീഥി സമാപിക്കുന്നു.

0: കുടുംബത്തിന്റെ സ്വപ്നമായാലും ഒരു ബിസിനസിന്റെ സ്വപ്നമായാലും അല്ലെങ്കിൽ മുഴുവൻ രാജ്യത്തിന്റെ സ്വപ്നമായാലും ഓരോ സ്വപ്നത്തിലും തെളിയുന്നത് ഇന്ത്യയുടെ പുതിയ ചിത്രമാണ്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങൾക്കേവർക്കും SBIയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. വരൂ, നമുക്കൊരുമിച്ച് ഇന്ത്യയെ ഇനിയുമേറെ മുന്നോട്ട് കൊണ്ടുപോകാം.
1: ഡിജിറ്റൽ ഫസ്റ്റ്, കസ്റ്റമർ ഫസ്റ്റ്, നാഷൻ ഓൾവേസ്.
0: ഒരു കുടുംബത്തിന്റെ സ്വപ്നമായാലും ഒരു ബിസിനസിന്റെ സ്വപ്നമായാലും അല്ലെങ്കിൽ മുഴുവൻ രാജ്യത്തിന്റെ സ്വപ്നമായാലും ഓരോ സ്വപ്നത്തിലും തെളിയുന്നത് ഇന്ത്യയുടെ പുതിയ ചിത്രമാണ്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങൾക്കേവർക്കും SBIയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. വരൂ, നമുക്കൊരുമിച്ച് ഇന്ത്യയെ ഇനിയുമേറെ മുന്നോട്ട് കൊണ്ടുപോകാം.
1: ഡിജിറ്റൽ ഫസ്റ്റ്, കസ്റ്റമർ ഫസ്റ്റ്, നാഷൻ ഓൾവേസ്.
0: ഒരു കുടുംബത്തിന്റെ സ്വപ്നമായാലും ഒരു ബിസിനസിന്റെ സ്വപ്നമായാലും അല്ലെങ്കിൽ മുഴുവൻ രാജ്യത്തിന്റെ സ്വപ്നമായാലും ഓരോ സ്വപ്നത്തിലും തെളിയുന്നത് ഇന്ത്യയുടെ പുതിയ ചിത്രമാണ്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങൾക്കേവർക്കും SBIയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. വരൂ, നമുക്കൊരുമിച്ച് ഇന്ത്യയെ ഇനിയുമേറെ മുന്നോട്ട് കൊണ്ടുപോകാം.
1: ഡിജിറ്റൽ ഫസ്റ്റ്, കസ്റ്റമർ ഫസ്റ്റ്, നാഷൻ ഓൾവേസ്.
0: ഒരു കുടുംബത്തിന്റെ സ്വപ്നമായാലും ഒരു ബിസിനസിന്റെ സ്വപ്നമായാലും അല്ലെങ്കിൽ മുഴുവൻ രാജ്യത്തിന്റെ സ്വപ്നമായാലും ഓരോ സ്വപ്നത്തിലും തെളിയുന്നത് ഇന്ത്യയുടെ പുതിയ ചിത്രമാണ്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങൾക്കേവർക്കും SBIയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. വരൂ, നമുക്കൊരുമിച്ച് ഇന്ത്യയെ ഇനിയുമേറെ മുന്നോട്ട് കൊണ്ടുപോകാം.
1: ഡിജിറ്റൽ ഫസ്റ്റ്, കസ്റ്റമർ ഫസ്റ്റ്, നാഷൻ ഓൾവേസ്.
0: ഒരു കുടുംബത്തിന്റെ സ്വപ്നമായാലും ഒരു ബിസിനസിന്റെ സ്വപ്നമായാലും അല്ലെങ്കിൽ മുഴുവൻ രാജ്യത്തിന്റെ സ്വപ്നമായാലും ഓരോ സ്വപ്നത്തിലും തെളിയുന്നത് ഇന്ത്യയുടെ പുതിയ ചിത്രമാണ്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങൾക്കേവർക്കും SBIയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. വരൂ, നമുക്കൊരുമിച്ച് ഇന്ത്യയെ ഇനിയുമേറെ മുന്നോട്ട് കൊണ്ടുപോകാം.
1: ഡിജിറ്റൽ ഫസ്റ്റ്, കസ്റ്റമർ ഫസ്റ്റ്, നാഷൻ ഓൾവേസ്.
0: ഒരു കുടുംബത്തിന്റെ സ്വപ്നമായാലും ഒരു ബിസിനസിന്റെ സ്വപ്നമായാലും അല്ലെങ്കിൽ മുഴുവൻ രാജ്യത്തിന്റെ സ്വപ്നമായാലും ഓരോ സ്വപ്നത്തിലും തെളിയുന്നത് ഇന്ത്യയുടെ പുതിയ ചിത്രമാണ്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങൾക്കേവർക്കും SBIയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. വരൂ, നമുക്കൊരുമിച്ച് ഇന്ത്യയെ ഇനിയുമേറെ മുന്നോട്ട് കൊണ്ടുപോകാം.
1: ഡിജിറ്റൽ ഫസ്റ്റ്, കസ്റ്റമർ ഫസ്റ്റ്, നാഷൻ ഓൾവേസ്.
0: ഒരു കുടുംബത്തിന്റെ സ്വപ്നമായാലും ഒരു ബിസിനസിന്റെ സ്വപ്നമായാലും അല്ലെങ്കിൽ മുഴുവൻ രാജ്യത്തിന്റെ സ്വപ്നമായാലും ഓരോ സ്വപ്നത്തിലും തെളിയുന്നത് ഇന്ത്യയുടെ പുതിയ ചിത്രമാണ്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങൾക്കേവർക്കും SBIയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. വരൂ, നമുക്കൊരുമിച്ച് ഇന്ത്യയെ ഇനിയുമേറെ മുന്നോട്ട് കൊണ്ടുപോകാം.
1: ഡിജിറ്റൽ ഫസ്റ്റ്, കസ്റ്റമർ ഫസ്റ്റ്, നാഷൻ ഓൾവേസ്.
0: ഒരു കുടുംബത്തിന്റെ സ്വപ്നമായാലും ഒരു ബിസിനസിന്റെ സ്വപ്നമായാലും അല്ലെങ്കിൽ മുഴുവൻ രാജ്യത്തിന്റെ സ്വപ്നമായാലും ഓരോ സ്വപ്നത്തിലും തെളിയുന്നത് ഇന്ത്യയുടെ പുതിയ ചിത്രമാണ്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങൾക്കേവർക്കും SBIയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. വരൂ, നമുക്കൊരുമിച്ച് ഇന്ത്യയെ ഇനിയുമേറെ മുന്നോട്ട് കൊണ്ടുപോകാം.
1: ഡിജിറ്റൽ ഫസ്റ്റ്, കസ്റ്റമർ ഫസ്റ്റ്, നാഷൻ ഓൾവേസ്.

0: കഥകൾ ജനനന്മയ്ക്ക്.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ഈ വിഷയത്തെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
2: അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള വിവിധ പദ്ധതികൾ. അസംഘടിത തൊഴിലാളി എന്ന പദം 2006 അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭവനാധിഷ്ഠിത തൊഴിലാളി, സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, കൂലിത്തൊഴിലാളി, ഇവരെല്ലാം അസംഘടിത തൊഴിലാളികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. രാജ്യത്തുടനീളമുള്ള അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി 2021 ഓഗസ്റ്റ് 26 സർക്കാർ ഇ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വിവിധ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനത്തെ അസംഘടിതമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ തോതിലുള്ള ഒരു പ്രാദേശിക ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ നമുക്ക് ഈ ചെറുകിട സംരംഭമായി കണക്കാക്കാം. നിയമപരമായ പദവി ഇല്ലെങ്കിലും അത് വില നിശ്ചയിക്കുന്നതിൽ സ്വയം തീരുമാനമെടുക്കുന്നവരാണെങ്കിലും പാക്കേജിങ്ങിനും ഉൽപാദനത്തിനും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംരംഭമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും ക്ഷേമ പദ്ധതികളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ദേശീയ പെൻഷൻ പദ്ധതിയാണ് അതിൽ ഒരു ഘടകം എന്ന് പറയുന്നത്. വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടാത്ത കടകൾ, റെസ്റ്റോറന്റുകൾ, സംരംഭങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് പെൻഷന് അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന എന്നുള്ള ഒരു പദ്ധതിയാണ്. വഴിയോര കച്ചവടക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ, നിർമ്മാണ സൈറ്റുകളിലെ തൊഴിലാളികൾ, തുകൽ വ്യവസായം, കൈത്തറി, ഉച്ചഭക്ഷണം, റിക്ഷാ തൊഴിലാളി, ഓട്ടോ ടൂ വീലർ തൊഴിലാളി, മരപ്പണിക്കാർ തുടങ്ങി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്, അതുപോലെ മത്സ്യത്തൊഴിലാളികളെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 18-40 വയസ്സിനും ഇടയിൽ ഉള്ള നികുതിദായകനാകാൻ യോഗ്യതയില്ലാത്തവരുമായ ആളുകൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്റ്റാർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവിദഗ്ധ അല്ലെങ്കിൽ അർഹ നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലുടമകൾക്ക് വേണ്ടി ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് സ്കീമിലേക്കും എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിലേക്കും സർക്കാർ പൂർണ്ണമായി സംഭാവന നൽകുന്നതാണ്. ഇതിന് ഒരു നമ്മുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കും. അതുണ്ടായിരിക്കണം. ജീവനക്കാരത്തെ അവരുടെ ജോലിയുടെ 3 വർഷത്തേക്ക് എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിൽ 12% സംഭാവന നൽകുന്നതാണ്. 3 വർഷത്തേക്ക് ഒരേ തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ഈ 12% EPF സംഭാവന ചെയ്യുന്നത്. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന എന്നൊരു മറ്റൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സ്കീമിന് കീഴിൽ സർക്കാർ തൊഴിലരഹിതരായവർക്ക് ധനസഹായം നൽകുകയാണ്. തൊഴിലില്ലായ്മ തീയതിക്ക് മുമ്പ് കുറഞ്ഞത് 2 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ കുറഞ്ഞത് 78 ദിവസത്തേക്കുള്ള വിഹിതം സംഭാവന ചെയ്തിട്ടുള്ളവർക്ക് 90 ദിവസത്തെ തൊഴിലില്ലായ്മയുടെ ജീവിതകാലം അവർക്ക്

0: aftershocks as rescue teams continued efforts to reach the worst hit areas. In men's cricket, India were 288 for 2 in their first innings at stumps on day one of the first test against Sri Lanka at Galle International Cricket Stadium. Earlier, India won the toss and opted to bat first. And with that, we end this news bulletin.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
2: പുത്രപ്രാപ്തി എന്ന മനോരഥത്തിന് പ്രതിബന്ധമായത് ഈ പൂജ്യ പൂജാ വ്യതിക്രമമാണ്.

തതവജ്ഞാനാത് ധേനുവിനെ അപമാനിച്ചത് തവ ഈപ്സിതം അങ്ങയുടെ അഭിലാഷത്തിന് സാർഗളം അർഗളം പ്രതിബിംബം തടസ്സം നേരിട്ടതായി വിദ്ധി അറിയൂ. കാമധേനുവിനെ അപമാനിച്ചത് അങ്ങയുടെ ആഗ്രഹനിവൃത്തിക്ക് തടസ്സമായി നിൽക്കുന്നു. വളരെ പ്രസിദ്ധമായ ഒരു സാമാന്യ പ്രസ്താവം ഇവിടെ കവി നിബന്ധിക്കുന്നു. പൂജ്യ പൂജാവ്യതിക്രമ ശ്രേയ പ്രതിബദ്ധനാദി ഹി, പൂജിക്കേണ്ടവരെ പൂജിക്കാതിരിക്കുന്നത് ഇഷ്ടസിദ്ധിക്ക് തടസ്സമാകുമല്ലോ. ഈ ശ്ലോകത്തിന് മുൻപ് കാമധേനു ശപിച്ചെന്നും അത് രാജാവ് കേട്ടില്ലെന്നും പറയുന്ന രണ്ട് ശ്ലോകങ്ങൾ ആരോ തിക്കി തിരകിക്കയറ്റിയിട്ടുണ്ട്. അതിവിടെ പരിഗണിച്ചിട്ടില്ല. സന്തതിച്ഛേദത്തിന് കാരണമറിഞ്ഞപ്പോൾ രാജാവ് തെല്ലൊന്ന് ആശ്വസിച്ചിരിക്കണം. കണ്ടാൽ വലം വെച്ച് തുഴേണ്ടവൾക്ക് വേണ്ടത് ചെയ്തില്ല എന്നതാണല്ലോ തെറ്റ്. പ്രായശ്ചിത്തം ചെയ്യാം, പലവരു വലം വെച്ച് മാപ്പിരക്കാം. ഇവിടെയില്ലെങ്കിൽ എവിടെയാണെങ്കിലും പോയി പൊറുക്കാൻ പ്രാർത്ഥിക്കാം. എന്നാൽ അതൊന്നും സാധ്യമല്ല. കാമധേനു ഇപ്പോൾ വരുണൻ്റെ ദീർഘകാലത്തെ സത്രത്തിൻ്റെ ഹോമദ്രവ്യങ്ങൾ നൽകാൻ പാതാളത്തിലാണ്. അടുത്തെങ്ങും മടങ്ങിവരില്ല. സർപ്പത്താന്മാർ പാതാളത്തിലേക്കുള്ള വഴി അടച്ച് ആരെയും അങ്ങോട്ട് കടത്താതെ കാവലിട്ടും ഇരിക്കുന്നു.

0: പ്രചേതസ് വരുണൻ. അദ്ദേഹം ആരംഭിച്ച ദീർഘകാലം കൊണ്ട് മാത്രം അവസാനിക്കുന്ന സത്രത്തിന് ഹവിസ് നൽകാൻ കാമധേനു ഇപ്പോൾ പാതാളത്തിലാണ്. 12 വർഷം വരെ നീളുന്ന യാഗമാണിത്. അതുകൊണ്ട് കാമധേനു ഉടൻ മടങ്ങുമെന്ന് കരുതാനാവില്ല. പാതാളത്തിൽ ചെന്ന് കാണാനും കഴിയില്ല. സർപ്പങ്ങളാണല്ലോ അധോലോകത്തിൻ്റെ അധികാരികൾ. സത്രത്തിന് വിഘ്നമുണ്ടാക്കാൻ ആരും അങ്ങോട്ട് ചെല്ലാതിരിക്കാനായി പാതാളവാതിൽ അടച്ച് സർപ്പങ്ങൾ കാവൽ നിൽക്കുകയാണ്. സാ ഭുജംഗപിഹിതദ്വാരം പാതാളം അധിതിഷ്ഠതി. കാമധേനുവിനെ നേരിൽ കണ്ട് മാപ്പപേക്ഷിച്ച് പ്രസാദിപ്പിച്ച് അനുഗ്രഹം തേടി സന്തതി സ്തംഭത്തിന് പരിഹാരമുണ്ടാക്കാമെന്ന് കരുതേണ്ടതില്ല.
1: ആലാപനം ഡോക്ടർ സരിത മഹേശ്വരൻ. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ ഒരു മലയാള ചലച്ചിത്ര ഗാനം കേൾക്കാം. വർഗം എന്ന ചിത്രത്തിനു വേണ്ടി അരുൺ പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് തേജ് മെർവിൻ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. 80th സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് രാജ്യം. ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ ആദരമർപ്പിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ ദേശീയ പതാകയുയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷകൾക്കായി ദരിദ്ര മധ്യവർഗ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 1,00,000,000 യുവജനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി രംഗത്ത് പരിശീലനം നൽകുമെന്നും സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപനം. ഭക്ഷ്യ സംസ്കരണ രംഗത്തെ മികവിനുള്ള വ്യവസായ മന്ത്രാലയത്തിന്റെ പുരസ്കാരം കേരളത്തിന്. ജനകീയാസൂത്രണത്തിന്റെ 30th വാർഷികം മന്ത്രി KM ഷാജി നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ശബരിമലയിൽ നെയ്യുടെ നിലവാരം ഉറപ്പാക്കാൻ പമ്പയിലും സന്നിധാനത്തും പരിശോധനാ ലാബ് സജ്ജമാക്കാൻ ദേവസ്വം ബോർഡിന് കത്ത് നൽകി മന്ത്രി K മുരളീധരൻ. ഹോക്കി ലോകകപ്പ് പുരുഷ വിഭാഗത്തിൽ വെയിൽസിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. രാജ്യം ഇന്ന് 80th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. ചുവപ്പുകോട്ടയിൽ ആദ്യമായി വന്ദേമാതരം ആലപിക്കപ്പെട്ടു എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ടായി. ഒരു വർഷത്തിനുള്ളിൽ 1,00,000,000 യുവജനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി പരിശീലനം നൽകുമെന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. വിവിധ പൊതുപരീക്ഷകൾക്കായി ദരിദ്ര മധ്യവർഗ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു.
4: വിഭിന്ന പരീക്ഷകൾ ഫ്രീ ഓൺലൈൻ കോച്ചിംഗ് ഹമനെ കർനെ കാ നിർണയ കിയാ ഹൈ. ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഹൈ ഹമാരേ പാസ്, ഉത്തമ ടാലന്റ് ഹൈ, ടീച്ചേഴ്സ് ഹൈ. ഉൻ സംസാധനോ കോ ജോഡ് കർകേ ഹം ദേശ് കേ നൗജവാനോ കോ ഫ്രീ കോച്ചിംഗ് ദേനേ കാ ഏക് പൂരാ നെറ്റ്വർക്ക് ഹം ഖഡാ കർനെ വാലേ ഹൈ.
3: പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം എത്രയും വേഗം ഉറപ്പാക്കാൻ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ കക്ഷികളും പിന്തുണയ്ക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. കായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 5 മുതൽ 15 വയസ്സുവരെയുള്ള കുട്ടികൾക്കായി രാജ്യവ്യാപകമായി ടാലന്റ് ഹണ്ട് സംഘടിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
4: गांव गांव शहर शहर स्कूल स्कूल एक टैलेंट हंट का अभियान चलाया जाएगा.
3: രാജ്യവികസനത്തിന് ആക്കം കൂട്ടാനായി 7 ഘടകങ്ങളടങ്ങിയ സപ്തധാര പരിഷ്കരണ ചട്ടക്കൂടും പ്രഖ്യാപിച്ചു. പ്രകൃതി ദുരന്തങ്ങളും പ്രളയവും ബാധിച്ച പ്രദേശങ്ങളിലെ ജനങ്ങൾക്കൊപ്പം രാജ്യമുണ്ടെന്ന ഉറപ്പും പ്രധാനമന്ത്രി നൽകി. 80th സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ നടന്നു. തിരുവനന്തപുരം സെൻട്രൽ

0: സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ദേശീയ പതാക ഉയർത്തി. കരുണയും സേവന തൽപരതയും സഹിഷ്ണുതയുമുള്ള പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് ശ്രീ വി ഡി സതീശൻ പറഞ്ഞു. വിദ്യാഭ്യാസം, ആരോഗ്യം, മതേതരത്വം, രാഷ്ട്രീയ ബോധം എന്നിവയിൽ കേരളം രാജ്യത്തിന് മാതൃകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രളയമടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ശാസ്ത്രീയ സംവിധാനങ്ങൾ ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ജില്ലാ ആസ്ഥാനങ്ങളിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് മന്ത്രിമാർ നേതൃത്വം നൽകി. നിയമസഭാ സമുച്ചയത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ വിവിധ സ്ഥാപനങ്ങളിലും വിപുലമായ പരിപാടികളാണ് നടന്നത്. തൃശൂർ ഭാരതീയ വിദ്യാഭവനിൽ കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ദേശീയ പതാക ഉയർത്തി. കേരള വനിതാ കമ്മീഷൻ ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി ദേശീയ പതാക ഉയർത്തി. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൽ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥനും പതാക ഉയർത്തി. കേരള സർവകലാശാല, ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല, എറണാകുളം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡ്, കഴക്കൂട്ടം സൈനിക സ്കൂൾ എന്നിവിടങ്ങളിലും ദിനാഘോഷ പരിപാടികൾ നടന്നു. തിരുവനന്തപുരം ആകാശവാണി നിലയത്തിലും വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. നിലയം മേധാവി എ ജി ബൈജു ദേശീയ പതാക ഉയർത്തി. ശബരിമലയിൽ ഭക്തർ കൊണ്ടുവരുന്ന നെയ്യുടെ നിലവാരം ഉറപ്പാക്കാൻ പരിശോധനാ ലാബ് സജ്ജമാക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കത്ത് നൽകി മന്ത്രി കെ മുരളീധരൻ. സന്നിധാനത്തെയും പമ്പയിലെയും ആശുപത്രികളിൽ ഇതിനായി ആരോഗ്യ, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, ഫോറൻസിക് മെഡിസിൻ വിഭാഗം എന്നിവയുടെ സംയുക്ത ലാബ് സജ്ജമാക്കണം. വരുന്ന മണ്ഡലകാലത്തിന് മുൻപായി ലാബ് സ്ഥാപിക്കുന്നതിന് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കത്തിൽ പറയുന്നു. കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ പുരസ്കാരം കേരളത്തിന്. പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി പി എം എഫ് എം ഇയുടെ നിർവഹണത്തിലെ മികച്ച പ്രകടനത്തിനാണ് അംഗീകാരം. ഈ മാസം 24-25 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന പി എം എഫ് എം ഇ കോൺക്ലേവിൽ പുരസ്കാരം വിതരണം ചെയ്യും. ജനകീയാസൂത്രണത്തിന്റെ 30-ാം വാർഷികത്തിന് നാളെ തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗേൾസ് ഹൈസ്കൂളിൽ തുടക്കം. തദ്ദേശ സ്വയംഭരണ മന്ത്രി കെ എം ഷാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. പീപ്പിൾസ് പ്ലാനിംഗ് എന്ന വെബ്സൈറ്റ് വഴിയായിരിക്കും ഒരു വർഷം നീണ്ടുനിൽക്കുന്ന വിവിധ പരിപാടികളുടെ ഏകോപനം. തിരുവനന്തപുരം മൃഗശാലയിൽ സന്ദർശകർക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കാൻ സീബ്രകൾ എത്തുന്നു. ഗുജറാത്തിലെ വൻതാരയിൽ നിന്നും 3-ഉം 5-ഉം വയസ്സുള്ള സീബ്രകളെ എത്തിക്കാനുള്ള നടപടികൾ പൂർത്തിയായതായി മന്ത്രി ഒ ജെ ജനീഷ് അറിയിച്ചു. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: 9 വർഷത്തിന് ശേഷമാണ് തിരുവനന്തപുരം മൃഗശാലയിലേക്ക് സീബ്ര എത്തുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ അനിമൽ ആംബുലൻസിൽ റോഡ് മാർഗമാണ് സീബ്രകളെ തിരുവനന്തപുരത്ത് എത്തിക്കുന്നത്. ഏകദേശം 3 ദിവസം നീളുന്ന യാത്രയിൽ വെറ്ററിനറി സർജന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവയെ അനുഗമിക്കും. സീബ്രകളെ കൊണ്ടുവരുന്നതിന് പകരമായി തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ഒരു ആൺ സിംഹവാലൻ കുരങ്ങനെയും ഒരു രാജവെമ്പാലയെയും വൻതാരയിലേക്ക് നൽകും. ഓണാവധിയിൽ തന്നെ സീബ്രകളെ സന്ദർശകർക്ക് കാണാൻ കഴിയുന്ന വിധത്തിലാണ് ക്രമീകരണങ്ങൾ നടത്തുന്നതെന്ന് മൃഗശാല അധികൃതർ വ്യക്തമാക്കി.
0: കേരളത്തിൽ 16 കോച്ചുകളുമായി വന്ദേഭാരത് ട്രെയിൻ സർവീസ് മറ്റന്നാൾ മുതൽ ആരംഭിക്കും. ബംഗളൂരു എറണാകുളം വന്ദേഭാരത് രാവിലെ 5:10 പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തും. തിരികെയുള്ള സർവീസ് ഉച്ചയ്ക്ക് 2:20 പുറപ്പെട്ട് രാത്രി 11 ബംഗളൂരുവിലെത്തും. നിലവിൽ 8 കോച്ചുകളുമായാണ് വന്ദേഭാരത് സർവീസ് നടത്തുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 80-ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം കേൾക്കാം. കേരളത്തിലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയാഘോഷങ്ങൾ നാളെ ആരംഭിക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. മന്ത്രി അനൂപ് ജേക്കബ് അത്തപതാകയുയർത്തും. രാവിലെ 8 മുതൽ വൈകിട്ട് 3 വരെ പ്രദേശത്ത് ഗതാഗത നിയന്ത്രണമുണ്ടാകും. കൂടുതൽ വിവരങ്ങളുമായി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
3: ഉദ്ഘാടന ചടങ്ങിനു ശേഷം ഓണാഘോഷങ്ങളുടെ വിളംബരം കുറിച്ച് അത്തം ഘോഷയാത്ര രാജനഗരിയിലേക്ക് ഇറങ്ങും. കേരളത്തിന്റെ നാടൻ കലാരൂപങ്ങളും ഗജവീരന്മാരും കണ്ണിനു കുളിരേകുന്ന നിശ്ചല ദൃശ്യങ്ങളും തൃപ്പൂണിത്തുറ നഗരത്തിനൊന്നാകെ നിറച്ചാർത്ത് പകരും. അത്തച്ചമയ ഘോഷയാത്രയിലും മറ്റു ആഘോഷ പരിപാടികളിലും സമീപ ജില്ലകളിൽ നിന്നുൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുക.
0: സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ പ്രചാരണാർത്ഥം വിനോദസഞ്ചാര വകുപ്പ് സൈക്കിൾ റാലി സംഘടിപ്പിക്കുന്നു. നാളെ രാവിലെ 7 തിരുവനന്തപുരം മാനവീയം വീഥിയിൽ നിന്നാരംഭിക്കുന്ന സൈക്കിൾ റാലി കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ അവസാനിക്കും. ഹോക്കി ലോകകപ്പ് പുരുഷ വിഭാഗത്തിൽ വെയിൽസിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. നെതർലൻഡ്സിലെ വാഗ്നർ ഹോക്കി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 3-1 ഇന്ത്യ വിജയിച്ചത്. ശ്രീലങ്കയ്ക്കെതിരായ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ

0: രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ 288 റൺ എന്ന നിലയിലാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 80th സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് രാജ്യം. ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ ആദരമർപ്പിച്ച് രാഷ്ട്രപതി. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ ദേശീയ പതാക ഉയർത്തി പ്രധാനമന്ത്രി. പൊതുപരീക്ഷകൾക്കായി ദരിദ്ര മധ്യവർഗ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 1 കോടി യുവജനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി രംഗത്ത് പരിശീലനം നൽകുമെന്നും സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപനം. ഭക്ഷ്യ സംസ്കരണ രംഗത്തെ മികവിനുള്ള വ്യവസായ മന്ത്രാലയത്തിന്റെ പുരസ്കാരം കേരളത്തിന്. ജനകീയാസൂത്രണത്തിന്റെ 30th വാർഷികം മന്ത്രി K.M. ഷാജി നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ശബരിമലയിൽ നെയ്യുടെ നിലവാരം ഉറപ്പാക്കാൻ പമ്പയിലും സന്നിധാനത്തും പരിശോധനാ ലാബ് സജ്ജമാക്കാൻ ദേവസ്വം ബോർഡിന് കത്ത് നൽകി മന്ത്രി കെ മുരളീധരൻ. ഹോക്കി ലോകകപ്പ് പുരുഷ വിഭാഗത്തിൽ വെയിൽസിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: സ്വാതന്ത്ര്യദിനത്തിൽ തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. പതിറ്റാണ്ടുകളോളം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യക്കാർ നടത്തിയ വിപുലമായ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഫലമാണ് നമ്മുടെ രാജ്യത്തിന് ലഭിച്ച സ്വാതന്ത്ര്യം. സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവർ ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചതിന്റെ ഫലമാണിത്. മഹാത്മാഗാന്ധിയുടെ അഹിംസാ സിദ്ധാന്തം ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിച്ചു. ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ് തുടങ്ങിയ ധീര ദേശാഭിമാനികളും സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായി പട്ടേൽ, സരോജിനി നായിഡു തുടങ്ങിയ നേതാക്കളും സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്കുവഹിച്ചു. എന്നാൽ ഈ പ്രശസ്ത വ്യക്തികൾക്ക് പിന്നിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടാതെ പോയ അനേകം സാധാരണക്കാരുടെ ത്യാഗങ്ങളും ഉണ്ടായിരുന്നു. 1947 August 14 അർദ്ധരാത്രിയിൽ ഉയർന്ന ത്രിവർണ പതാക 80 വർഷങ്ങൾക്കു ശേഷവും വൈവിധ്യങ്ങളാൽ സമ്പന്നമായ ഒരു രാജ്യത്തെ ഒന്നിപ്പിക്കുന്നു. 80th സ്വാതന്ത്ര്യദിനം രാജ്യമെമ്പാടും വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. ന്യൂഡൽഹിയിലെ ചരിത്രപ്രസിദ്ധമായ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്തു. സ്ഥിരതയുള്ള ഭരണകൂടവും ശക്തമായ ഭരണഘടനയുമാണ് ഇന്ത്യയുടെ കരുത്തെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ശക്തമായ നീതിന്യായ വ്യവസ്ഥയും എല്ലാവർക്കും വഴികാട്ടുന്ന ഭരണഘടനയുമാണ് രാജ്യത്തിന്റെ മുന്നേറ്റത്തിന് അടിത്തറയെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ വികസനത്തിന് ആക്കം കൂട്ടാനായി സപ്തധാര എന്ന് നാമകരണം ചെയ്ത 7 മേഖലകളെ സമഗ്രമായി പ്രയോജനപ്പെടുത്താൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സപ്തധാരയുടെ ശക്തി ഉപയോഗിച്ച് രാജ്യത്തെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കാനും വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാനും സാധിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
2: भारत का सामर्थ्य सप्त सिंधु के रूप में हम जानते थे, हम समझते थे, हम सुनते थे. अब विकसित भारत बनाने के लिए हमें नई धारा चाहिए. आज लाल किले की प्राचीर से मैं देश के सामने शक्ति की सप्त धारा का आह्वान करता हूँ. आने वाले 5-7 साल में जो पिछले 5-7 दशक में नहीं हुआ, वो सप्त धारा के सामर्थ्य से, शक्ति से हम देश को नई ऊंचाई, नई गति देंगे और नए लक्ष्यों को पार करने वाला सामर्थ्य देंगे. और इसके साथ साथ देश की युवा शक्ति का सामर्थ्य का भरपूर राष्ट्र निर्माण में उपयोग होगा.
1: രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടുത്തിടെയുണ്ടായ പ്രകൃതി ദുരന്തങ്ങളിൽ ദുരിതം നേരിട്ട കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി അനുശോചനം രേഖപ്പെടുത്തി. വിവിധ മേഖലകളിൽ നിന്നുള്ള 5000-ത്തോളം പ്രത്യേക ക്ഷണിതാക്കളാണ് ന്യൂഡൽഹിയിലെ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചത്. 2047 വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവജനങ്ങളുടെ പങ്കിനെ ആദരിച്ചുകൊണ്ട് യുവശക്തി എന്ന ആശയത്തിനാണ് ഇത്തവണത്തെ ആഘോഷങ്ങളിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഈ വർഷത്തെ ആഘോഷങ്ങൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ദേശീയഗീതമായ വന്ദേമാതരം 150 വർഷം പൂർത്തിയാക്കുന്നു. മറ്റൊരു ശ്രദ്ധേയമായ പ്രത്യേകത, ആദ്യമായി ചുവപ്പുകോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി വന്ദേമാതരം ആലപിച്ചു എന്നതാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി C.P. രാധാകൃഷ്ണൻ, കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, രാജ്നാഥ് സിംഗ്, J.P. നദ്ദ, S.ജയശങ്കർ തുടങ്ങിയവർ രാജ്യത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നു. സ്വതന്ത്ര ഭാരതത്തെ വികസിത ഭാരതമാക്കി മാറ്റാനുള്ള പവിത്രമായ ലക്ഷ്യത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇന്നലെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. രാജ്യത്തിന്റെ ഭാവി കെട്ടിപ്പടുക്കുന്നവരായ വിദ്യാർത്ഥികളുടെ ഭാവിയും സുരക്ഷിതമാക്കാൻ എല്ലാവരും സംഭാവന നൽകണമെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു.
3: Future generations have as much right over natural resources as we do.

0: must ensure that none of our actions result in the slightest encroachment upon the exercise of this right by future generations. We should make all efforts so that we are able to live for them even richer bounties of nature. Our faith in conserving the environment is an integral part of our tradition.
1: പ്രതിബദ്ധതയോടും ഉത്തരവാദിത്തത്തോടും അഭിമാനത്തോടും കൂടി രാഷ്ട്രത്തെ സേവിക്കാൻ ത്രിവർണ പതാക എന്നും പ്രചോദനമേകട്ടെയെന്ന് ഉപരാഷ്ട്രപതി ആശംസിച്ചു. ഭരണഘടനയുടെയും ത്രിവർണ പതാകയുടെയും മൂല്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് പറഞ്ഞു. പ്രതിരോധ മേഖലയിൽ സ്വാശ്രയത്വത്തിന് കേന്ദ്ര സർക്കാർ പ്രഥമ പരിഗണനയാണ് നൽകുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി സൈനികരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സുരക്ഷാ മേഖലയിലെ ആവശ്യങ്ങൾ സ്വയം നിറവേറ്റുന്ന രാഷ്ട്രമായി ഇന്ത്യ മാറിയതായും ആഗോള പ്രതിരോധ രംഗത്തെ കയറ്റുമതി രാഷ്ട്രമായി ഉയർന്നു വന്നതായും അദ്ദേഹം പറഞ്ഞു.
2: ഹമാരി സർക്കാരിനെ രക്ഷാ ക്ഷേത്ര മേ ആത്മനിർഭർതാ കോ ഹമേശ സർവോച്ച പ്രാഥമികത ദീ ഹൈ. ആജ് ഭാരത് കേവൽ അപ്നി സുരക്ഷാ ആവശ്യകതാവോ കോ പൂരാ കർനെ വാലാ ദേശ് ഹീ നഹീ രഹാ, ബൽക്കി ഹം ഗ്ലോബൽ ഡിഫൻസ് മാനുഫാക്ചറിംഗ് ഓർ ഡിഫൻസ് എക്സ്പോർട്സ് കെ ക്ഷേത്ര മേ ഏക് ഉഭർതി ഹുയി ശക്തി ബൻ ചുകേ ഹൈ. ഹമാര ഘരേലു രക്ഷാ ഉത്പാദന ജോ 2014 തക് മാത്ര 46,000 കറോഡ് രൂപയെ ഹുവാ കർതാ ഥാ, വോ വിത്ത് വർഷ 2025-26 മേ റിക്കാർഡ് 1,78,000 കറോഡ് രൂപയെ പർ പഹുഞ്ച് ഗയാ ഹൈ.
1: സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർ ദേശീയ പതാക ഉയർത്തി. 80th സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ നടന്നു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി V.D. സതീശൻ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ നിന്നും പുഷ്പവൃഷ്ടി നടത്തി. വിവിധ സേനാ വിഭാഗങ്ങൾ, അശ്വാരൂഢ സേന, NCC, സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെ പരേഡിൽ മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു. കരുണയും സേവന തൽപരതയും സഹിഷ്ണുതയുമുള്ള പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും മുതൽ മതേതരത്വത്തിലും സാക്ഷരതയിലും സഹിഷ്ണുതയിലും രാഷ്ട്രീയ ബോധ്യത്തിലും കേരളം ഇന്ന് രാജ്യത്തിന് മാതൃകയാണെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു.
3: കരുണയും സേവന തൽപരതയും സഹിഷ്ണുതയുമുള്ള കേരളമാണ് ഉയർക്കൊള്ളേണ്ടത്. വികസനോന്മുഖമായ പ്രവർത്തനങ്ങളും ഭരണഘടനാ മൂല്യങ്ങളും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിച്ചുള്ള കഠിനാധ്വാനവും പുതുതലമുറയെയും മുതിർന്ന പൗരന്മാരെയും ചേർത്ത് പിടിച്ചുള്ളതുമാകട്ടെ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം. മതേതരത്വവും ജനാധിപത്യ ബോധവും തുല്യതയുമാണ് നമ്മുടെ കരുത്തും ഊർജവും. അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം.
1: കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവരും സ്വാതന്ത്ര്യദിനാശംസകൾ പങ്കുവച്ചു. നിയമസഭാ സമുച്ചയത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. KPCC ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുത്തു. മാഹിയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പുതുച്ചേരി സിവിൽ സപ്ലൈസ് മന്ത്രി ശിവകൊളുന്ത് പതാക ഉയർത്തി. തൃശൂർ ഭാരതീയ വിദ്യാഭവനിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. ജില്ലകളിലെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. കൊല്ലം ആശ്രാമ മൈതാനത്ത് മന്ത്രി ഷിബു ബേബി ജോൺ അഭിവാദ്യം സ്വീകരിച്ചു. പത്തനംതിട്ടയിൽ മന്ത്രി PC വിഷ്ണുനാഥ്, കോട്ടയത്ത് മന്ത്രി മോൻസ് ജോസഫ്, ആലപ്പുഴയിലെ ചടങ്ങിൽ മന്ത്രി M. ലിജു, എറണാകുളം ജില്ലാ കളക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ മന്ത്രി Rho G. M. ജോൺ എന്നിവർ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. ഇടുക്കിയിൽ മന്ത്രി അനൂപ് ജേക്കബും, തൃശൂരിൽ മന്ത്രി O. J. ജനീഷും, പാലക്കാട് മന്ത്രി A. N. ഷംസുദ്ദീനും ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. കോഴിക്കോട് ജില്ലയിൽ മന്ത്രി ബിന്ദു കൃഷ്ണ, മലപ്പുറത്ത് മന്ത്രി P. K. ബഷീർ, വയനാട് മന്ത്രി T. സിദ്ദിഖ്, കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിൽ മന്ത്രി സണ്ണി ജോസഫ്, കാസർഗോഡ് മന്ത്രി K. M. ഷാജി എന്നിവർ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. സർക്കാർ ഓഫീസുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ കൊച്ചി INS ഗരുഡയിൽ ഇന്ന് രാവിലെ സെറിമോണിയൽ പരേഡ് നടന്നു. ആകാശവാണി തിരുവനന്തപുരം നിലയം, തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം എന്നിവിടങ്ങളിലും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു. ലക്ഷദ്വീപിൽ എല്ലാ ദ്വീപുകളിലും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ വിപുലമായി ആഘോഷിച്ചു. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ആഭിമുഖ്യത്തിൽ തലസ്ഥാനമായ കവരത്തിയിൽ സംഘടിപ്പിച്ച ഔദ്യോഗിക ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് SB ദീപക് കുമാർ, വന്ദേ മാതരം ആലാപനത്തിന് ശേഷം ദേശീയ പതാക ഉയർത്തി പരേഡിനെ അഭിവാദ്യം ചെയ്തു. 2047 വികസിത ഭാരതം എന്ന ആശയം ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ 100 വാർഷികത്തിലേക്ക് നീങ്ങുമ്പോഴുള്ള ലക്ഷ്യങ്ങളെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ഭാവി രാഷ്ട്രീയ നേതാക്കളുടെയോ സർക്കാരുകളുടെയോ മാത്രം ഉത്തരവാദിത്തമല്ല, അത് ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാണ്. സ്വാതന്ത്ര്യത്തിന്റെ 80 വർഷങ്ങൾ, ഒപ്പം സ്മരണകളുടെയും വെല്ലുവിളികളുടെയും നേട്ടങ്ങളുടെയും 80 വർഷങ്ങൾ, വരാനിരിക്കുന്ന വർഷങ്ങളിലെ എണ്ണമറ്റ സ്വപ്നങ്ങൾ, വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ, ഇവയൊക്കെയാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് പ്രചോദനമേകുന്നത്. 80 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യക്ക് ലഭിച്ച ഏറ്റവും വിലപ്പെട്ട സമ്മാനമായ സ്വാതന്ത്ര്യത്തിന്റെ അവകാശികൾ എന്നതിനൊപ്പം രാജ്യത്തോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുക എന്നതും നമ്മുടെ ധർമ്മമാണ്. അതിനാൽ ഈ 80-ാം സ്വാതന്ത്ര്യ ദിനത്തിൽ ത്രിവർണ പതാക അഭിമാനത്തോടെ പാറുമ്പോൾ നമുക്ക് ഭൂതകാലത്തിലെ ത്യാഗങ്ങളെ ഓർക്കാം, വർത്തമാനകാലത്തെ നേട്ടങ്ങളെ ആഘോഷിക്കാം. സമാധാനവും സമൃദ്ധിയും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു ഐക്യഭാരതത്തിനായി പ്രവർത്തിക്കാം. നിങ്ങൾ കേട്ടത് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഒരു ചെടിക്ക് വെള്ളം നൽകിയാൽ അത് ഉടൻ വൃക്ഷമാകില്ല. അതുപോലെ ജീവിതത്തിലെ നല്ല മാറ്റങ്ങൾക്കും സമയം ആവശ്യമാണ്. ക്ഷമയോടെ പരിശ്രമിക്കുകയും ശരിയായ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്താൽ ഇന്ന് നട്ട വിത്തുകൾ നാളെ വലിയൊരു വൃക്ഷമായി തണലേകും. ഇന്നത്തെ നല്ല തീരുമാനങ്ങളാണ് നാളത്തെ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. ജീവിതം നന്മ നിറഞ്ഞതാവട്ടെ. ഈ ഒരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോകാം. ഇന്ന് ഈ പരിപാടിയിൽ തേനീച്ച കൃഷിയും കീടരോഗ പരിപാലനവും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ അമൃത വിഎസുമായുള്ള അഭിമുഖം, വിളപരിപാലനം, കമ്പോള വില നിലവാരം എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പരിപാടി തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കിയാലോ. സാധാരണ കൃഷിയിടങ്ങളിലെ മണ്ണ് പരിശോധനയ്ക്കായി ഏകദേശം എത്ര ആഴത്തിൽ സാമ്പിൾ എടുക്കണം? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
2: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
2: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
1: പൂക്കളിൽ നിന്ന് പൂക്കളിലേക്ക് പാറിപ്പറന്ന് പൂന്തേൻ ശേഖരിച്ച് മനുഷ്യന് മധുരമുള്ള തേൻ സമ്മാനിക്കുന്ന കുഞ്ഞു ജീവികളാണ് തേനീച്ചകൾ. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും പ്രകൃതിയിലും കാർഷിക മേഖലയിലും തേനീച്ചകൾക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. തേൻ മാത്രമല്ല, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്കും കാർഷിക വിളകളുടെ ഉൽപ്പാദനത്തിനും തേനീച്ചകൾ നിർണായക പങ്കുവഹിക്കുന്നു. പരിശീലനവും ശാസ്ത്രീയ പരിചരണവും വിപണന സംവിധാനവും ലഭിച്ചാൽ യുവാക്കൾക്കും സ്ത്രീകൾക്കും തേനീച്ച കൃഷി ഒരു മികച്ച സ്വയം തൊഴിൽ മേഖലയാക്കി മാറ്റാം. ഇന്ന് ഈ പരിപാടിയിൽ തേനീച്ച കൃഷിയും കീടരോഗ പരിപാലനവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇതേക്കുറിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ പ്രൊഫസർ ഡോക്ടർ അമൃത വിഎസുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
4: ഡോക്ടർ അമൃത, പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടർ അമൃത, നമ്മുടെ വിളകളിൽ എന്തായാലും കീടങ്ങളും രോഗങ്ങളും വരാറുണ്ട്, കർഷകർക്ക് ഇതൊരു പ്രതിസന്ധി ആവാറുണ്ട്. ഇതേമാതിരിയാണോ തേനീച്ച കൃഷിയിലും? ഇതിലും കീടങ്ങളും രോഗങ്ങളും കാണാറുണ്ടോ?
5: തീർച്ചയായും ഇതിലും കീടങ്ങളും രോഗങ്ങളും ഉണ്ട്. ഇന്നത്തെ കാലത്ത് കർഷകർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വൈറസ് രോഗം, അതോടൊപ്പം തന്നെ അതിനോട് അനുബന്ധിച്ച് വരുന്ന ബാക്ടീരിയൽ രോഗവുമാണ്. അപ്പം ഇതിനായിട്ട് കർഷകർ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നല്ലൊരു കോളനി തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുഴു അറയിലുള്ള അട എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കണം.

0: അതായത് ആരോഗ്യമുള്ള ഒരു അട എങ്ങനെയാണെന്ന്. അപ്പം അതിൻ്റെ മുകളിൽ ഒരു രണ്ട് ലെയർ കുറച്ച് തേൻ അവർ ശേഖരിച്ച് വെച്ചിട്ടുണ്ടാകും. പിന്നെ താഴെയോട്ട് പൂമ്പൊടി. അതിനുശേഷം റാണി ഈച്ച മുട്ടയിടുന്നത് വളരെ കൃത്യമായിട്ടായിരിക്കും, അതായത് റാൻഡമായിട്ട് അവിടെ ഇവിടെയായിട്ട് ആയിരിക്കത്തില്ല. പിന്നെ അതോടൊപ്പം തന്നെ സമാധി ദിശയും നമുക്ക് യൂണിഫോമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നല്ല ആരോഗ്യമുള്ളൊരു കൂടിൽ നമ്മൾ കാണുന്നത്. പിന്നെ ആ പുഴുവിൻ്റെ നിറം ഒരു വലിയ ഫാക്ടറാണ്. നമ്മൾ ക്രീമെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഷൈനിങ് ആയിട്ടുള്ള ഒരു കളറ്, പിന്നെ നല്ല സി ഷേപ്പിലുള്ള പുഴു, ഇതൊക്കെയാണ് ആരോഗ്യമായിട്ടുള്ള ഒരു പുഴു എന്ന് പറയുന്നത്. അതേസമയം സമാധി ദിശയാകുമ്പോൾ നമ്മുടെ വേലക്കാരി ഈച്ച ഒരു നേർമയുള്ള മെഴുകു പാട കൊണ്ട് ഇത് അതിൻ്റെ ആ സെല്ല് അല്ലെങ്കിൽ അറ അടയ്ക്കുന്നതായിട്ടും കാണാം. ഇനി നമുക്ക് അസുഖങ്ങളിലേക്ക് വരുവാണെങ്കിൽ വൈറസ് രോഗമാണ് മെയിനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ബാക്ടീരിയ രോഗവുമുണ്ട്. വൈറസ് രോഗം 90s കാലഘട്ടത്തിലാണ് ഇന്ത്യൻ തേനീച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ 95% കോളനികൾ നമുക്ക്
1: നഷ്ടപ്പെട്ടു.
0: അപ്പം ഇത് അന്ന് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വൈറസ് രോഗത്തിൻ്റെ പേര് തായ് സാക്ക് ബ്രൂഡ് വൈറസ് എന്നാണ്. കാരണം തായ്ലൻഡിലാണ് ആദ്യമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും തേനീച്ചയുടെ പുഴു ദശേനെയാണ് ബാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പുഴുവിനെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത് ചാക്ക് പോലെ വീർത്ത് അത് പുറത്തോട്ട് തള്ളി വരുന്നതായിട്ട് കാണാം. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ പുഴു ഉണങ്ങി ശൽക്കങ്ങളായിട്ട് മാറുകയും ആ ശൽക്കങ്ങൾ നമുക്ക് അവിടെ തറയിൽ അതിൻ്റെ അടിപ്പലകയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് അന്ന് കണ്ടുവന്നിരുന്നത്. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന രീതിയിലുള്ള സിംറ്റംസ് ഇപ്പോഴും ഉണ്ട്. അത് തന്നെ തൈസാക്ക് ബ്രൂഡ് വൈറസ് തന്നെ ചിലപ്പോൾ ചാക്ക് പോലെ വീർത്തിരിക്കണം എന്നില്ല, സമാധി ദിശയിലുള്ള പുഴുവിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബോട്ടിൻ്റെ ഷേപ്പിൽ അങ്ങനെ കാണാൻ പറ്റും. സമാധി ദിശയിൽ സാധാരണയായിട്ട് മെഴുക് പാളി കൊണ്ട് അടഞ്ഞിരിക്കേണ്ടതിന് പകരം ഇത് തുറന്നിരിക്കുന്നതായിട്ട് കാണും. അപ്പൊ അതാണ് കർഷകർ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം.
1: അപ്പൊ ഈ മാഡം സൂചിപ്പിച്ച മാതിരി തൈസാക്ക് വൈറസ്, ഇത് എവിടെ നിന്നാണ് ഇത് വരുന്നത്? ഇതിന്റെ ഒരു സോഴ്സ് എന്തുവാണ്?
0: എല്ലാത്തിനും നമുക്ക് അറിയാം ഒരു എന്താ ഒരു പാത്വേ ഉണ്ട് അല്ലെ. അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, തൈസാക്ക് ഐലൻഡിലാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തതെന്ന് പറയുന്നു. അപ്പം നമ്മൾ ഈ പ്രോപ്പറായിട്ട് ഒരു ക്വാറന്റൈൻ മെഷേഴ്സ് ഒന്നും പാലിക്കാതെ വരുമ്പോൾ, നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് നമ്മൾ തേനീച്ചയെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് പ്രധാനമായിട്ടും വരുന്നത്. അതുപോലെ തന്നെ വേറൊരു സ്പീഷീസ് ഈച്ചയിലുള്ളതും ചിലപ്പോൾ ഭാവിയിലോട്ട് മാറി വേറൊരു സ്പീഷീസിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതായത് എപ്പിസ്മെല്ലിഫറയിൽ ഉണ്ടായിരുന്ന ഒരു സാധനം എപ്പിസെറാനിലോട്ട് വരിക, അതിനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ നോർത്തിലോട്ടൊക്കെയാണ് ആദ്യം കണ്ടത്, പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഗ്രാജുവലായിട്ട് നമ്മുടെ കേരളത്തിലും വരികയായിരുന്നു.
1: ഇതിൻ്റെ പടരുന്ന രീതി എന്തുവാണ്? ഒരു പ്രാവശ്യം ഒരു തീനീച്ച കൂടിൽ ഈ ഒരു രോഗം കണ്ടാൽ മറ്റേ കൂടിലോട്ട് ഇത് പോവാൻ വേണ്ടി നമുക്കതിനെ തടയാൻ പറ്റുമോ?
0: തീർച്ചയായിട്ടും തടയാൻ പറ്റും. അതിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ആരോഗ്യമില്ലാത്ത ഒരു കോളനിയെ കണ്ടാൽ ആ കർഷകന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയണം. അതിനെ തുടർന്ന് തന്നെ അവർ അതിൻ്റെ തുടർ നടപടികൾ എടുക്കണം. അതായത് അങ്ങനെയുള്ള കോളനി, ഇപ്പം നമുക്കൊരു 50 മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കർഷകന് ഒന്നോ രണ്ടോ കൂടിലാണ് അത് കാണുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കൂടുകൾ ബാക്കിയുള്ള കൂടുകളിൽ നിന്ന് മാറ്റിവെക്കുക. പിന്നെ ഇങ്ങനെ രോഗമുള്ള കൂടുകൾ നമ്മൾ കൈകാര്യം ചെയ്തതിന് ശേഷം കൈ നല്ല രീതിയിൽ അണുവിമുക്തമാക്കാതെ നമ്മൾ നമ്മുടെ കൈ മാത്രമല്ല ഈ തേനീച്ച വളർത്തലിനായിട്ട് ഉപയോഗിക്കുന്ന അനുസാരികൾ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സും നമ്മൾ അണുവിമുക്തമാക്കണം, അല്ലെങ്കിൽ ഇത് പടരാനുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ബാക്ടീരിയ രോഗമാണ് ഏറ്റവും കൂടുതൽ ഇതിനെ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ തേനീച്ച കർഷകർ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് മൈഗ്രേറ്ററി ബീ കീപ്പിംഗ് ആണ്. അപ്പോൾ അതായത് ആദ്യം കാസർഗോഡ് വെക്കും, അത് കഴിഞ്ഞിട്ട് തേൻ കിട്ടുന്ന സമയമാകുമ്പം കോട്ടയം ആ സൈഡിൽ പാലാ ഏരിയയിൽ കൊണ്ടുവയ്ക്കും, പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് മാർത്താണ്ഡം അല്ലെങ്കിൽ ട്രിവാൻഡ്രം സൈഡിൽ വെക്കുവാണ് ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ തന്നെയായാലും ഒരുപാട് പെട്ടികൾ നമ്മുടെ ഇവിടെ കൊണ്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും അസുഖമുള്ള കോളനികൾ നമ്മുടെ കോളനികൾക്ക് അടുത്തുണ്ടെങ്കിൽ ഈ അസുഖം പകരാനുള്ള ചാൻസ്.
1: തേനീച്ച വഴിയാണോ ഈ പകരുന്നത്?
0: തേനീച്ച വഴിയും, സാധാരണ തേനീച്ച വഴിയല്ല, കർഷകൻ തന്നെ കൈകാര്യം ചെയ്യുമ്പോഴാണ് മെയിനായിട്ട് വരുന്നത്.
1: അപ്പോൾ ഇങ്ങനത്തെ ഒരു വൈറസ് രോഗം ഒരു കർഷകൻ കണ്ടാൽ മാഡം പറഞ്ഞ മാതിരി തന്നെ ആ തേനീച്ച കോളനി എന്തായാലും നശിപ്പിക്കേണ്ടി വരുമായിരിക്കും?
0: അല്ല, തേനീച്ച കോളനി നശിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം തന്നെ തേനീച്ച കർഷകൻ ആ അസുഖം വന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ആ കോളനീനെ രക്ഷപ്പെടുത്താവുന്നതേ ഉള്ളൂ. അപ്പം ഈ പ്രാരംഭദശയിലാണ് എങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇത്തരം കോളനികളിൽ നമുക്ക് പലതരം ബൊട്ടാണിക്കൽസ് ഉപയോഗിക്കും. ഒരിക്കലും ഞാൻ വേറെ മരുന്നുകൾ, പ്രത്യേകിച്ച് വൈറസിന് നമുക്ക് മരുന്നുകളില്ല, ഒരു ക്യൂറേറ്റീവ് ഇതില്ല, പ്രൊഫൈലാറ്റിക് ആയിട്ട് നമുക്ക് വരും വൈറസ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് മുൻകൂട്ടി കണ്ട് നമ്മൾ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പം ഇതിനായിട്ട് നേരത്തെ കണ്ടുപിടിച്ചിരുന്ന മഞ്ഞൾപ്പൊടി വളരെ എഫക്റ്റീവ് ആണെന്ന് കണ്ടുപിടിച്ചു.

0: അങ്ങനെ അതായത് മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് നമ്മൾ കഴിയുന്നതും കടകളിൽ നിന്ന് കട്ട മഞ്ഞൾ വാങ്ങിച്ച് നമ്മൾ പൊടിക്കണം. പൊടിച്ച് എന്നിട്ട് അത് 0.2% എന്ന തോതിൽ, അതായത് 2 ഗ്രാം 1 ലിറ്റർ എന്ന രീതിയിൽ നമ്മൾ ഈ പഞ്ചസാര പാനിയുടെ കൂടെ നൽകുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ഇത്തരം കൂടുകളിലും വൈറസ് രോഗം കണ്ടുവരുന്നുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ പലതരം ബൊട്ടാണിക്കൽസ്, അതായത് സസ്യജന്യമായിട്ടുള്ള കീടനാശിനി ആയാലും എന്തായാലും നമ്മുടെ അണുമുക്തമാക്കുന്ന ഒരുപാട് കമ്പോണൻസ് ഉണ്ട് അതിൽ. അങ്ങനെ ഒരെണ്ണമാണ് നമ്മുടെ കീഴാർ നെല്ലി എന്ന് പറയുന്നത്, ഫിലാന്തസ് നെറൂറി എന്നാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം. അതിൻ്റെ സത്ത് ഒരു പ്രത്യേക അളവിൽ നമ്മൾ വെള്ളവുമായിട്ട് ചേർത്ത്, അതായത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പിടി എടുക്കുക, ഒരു പിടി എടുക്കുവാണെങ്കിൽ അതിന് തുല്യമായ വെള്ളം ചേർക്കുക, എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്യൂ. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ സത്തിനെ നമ്മൾ ഒരു 15 മില്ലി എന്ന് പറയുമ്പോൾ കർഷകർക്ക് ഇപ്പോൾ അളക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മുടെ കഫ് സിറപ്പ് വാങ്ങിക്കുന്ന അടപ്പിൽ ഉണ്ടല്ലോ, ഒരു പ്രാവശ്യം 10 മില്ലിയുടെ എടുക്കുക, പിന്നെ ഒരു 5 മില്ലിയും കൂടെ അളന്ന് നടത്തുന്ന 15 മില്ലി എടുത്തിട്ട് നമ്മുടെ ഈ തേനീച്ച കോളനിക്ക് നമുക്ക് ക്ഷാമകാലത്ത്, അതേപോലെ തന്നെ അതിൻ്റെ വളർച്ചാകാലത്തും നമ്മൾ പഞ്ചസാര പാനി കൊടുക്കും. ആ പഞ്ചസാര പാനി കൊടുക്കുന്ന ആ 2 ചിരട്ടയിലായിട്ട് ഇത് പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ നമ്മൾ ആഴ്ച തോറും ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഈ വൈറസ് രോഗം മാറിക്കിട്ടുന്നതാണ്. പക്ഷെ ഞാനിത് കർഷകരെടുത്ത് പറഞ്ഞു കൊടുത്തപ്പോൾ അവര് അവരുടെ തോന്നിയ രീതിയിലൊക്കെ അളവിലെടുത്ത് അങ്ങ് ചെയ്യുവാണ്. പക്ഷെ ഇച്ചിരി അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെന്ന് പറഞ്ഞ് കുഴപ്പമില്ല, നല്ല രീതിയിൽ നമുക്ക് വൈറസ് രോഗത്തിൽ നിന്നും മുക്തി നേടാമെന്ന് അവരുടെ ആ അനുഭവങ്ങളിൽ നിന്നും മനസ്സിലായി.
1: അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇത് കൊടുത്തു കഴിയുമ്പോൾ ആ തേനീച്ചയുടെ ആരോഗ്യം മെച്ചപ്പെടും, ഒരു പ്രതിരോധക്ഷമത കൂടും അതിന്റെ.
0: അതുപോലെ ഈ വൈറസിന്റെ അണുക്കളെ നശിപ്പിക്കുന്ന എന്തോ ഒന്ന് അതിലെ ഫീനോൾസ് അല്ലെങ്കിൽ ആൽക്കലോയിഡ്സ് എന്ന് പറയുന്ന അത് പ്ലാന്റിൽ ഉണ്ട്.
1: ഒരു കോളനിയിൽ ഇങ്ങനെ വൈറസ് രോഗം ഉണ്ടെന്ന് നമ്മൾ കണ്ടാൽ ആ വൈറസ് ബാധിച്ച ആ പുഴുക്കള് അതുങ്ങളെ നമുക്ക് സുരക്ഷിതമായിട്ട് മാറ്റേണ്ട ആവശ്യം വരുന്നുണ്ടോ, അതോ ഇതേമാതിരിയൊക്കെ ചെയ്താൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ അത് ശരിയായി വരുമോ?
0: ആരംഭ ദിശയിൽ വരുമ്പോൾ നമുക്കത് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം ചിലപ്പോൾ നമ്മൾ മൂർധന്യാവസ്ഥയിലായി കഴിഞ്ഞാൽ ടുവേഴ്സ് എൻഡ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ അപ്പം നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും, ആ അട കംപ്ലീറ്റ് അങ്ങ് മോശം. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മൾ അടയെടുത്ത്, അതായത് ആ ചട്ടമെടുത്ത് അതിൻ്റെ അട നമ്മൾ വെട്ടി മാറ്റി നശിപ്പിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ആരംഭ ദശയിലാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഈ ചില കോളനിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈജീൻ ബിഹേവിയർ കൂടുതലായിരിക്കും. നല്ല സ്ട്രെങ്തുള്ള കോളനി, നല്ല ക്വാളിറ്റി ഉള്ള ക്യൂനൊക്കെ ഉണ്ടെങ്കിൽ ആ അത്തരം കോളനിയിൽ അവർ ആ വേലക്കാരീച്ചകൾ തന്നെ ഇത്തരം രോഗം വന്ന പുഴുക്കളെ മനസ്സിലാക്കുകയും അവരത് അതിൽ നിന്ന് എടുത്ത് താഴത്തെ അടിപ്പലകയിൽ ഇടുകയും ചെയ്യും. അന്നേരം നമ്മൾ ഈ അടിപ്പലക വൃത്തിയാക്കി
1: കൊടുക്കുക,
0: സ്വയമേ ചെയ്യും. അപ്പോൾ ഹൈജീൻ ബിഹേവിയർ കൂടുതലുള്ളതിൽ കുറച്ച് അവർ തന്നെ ഈ ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട്.
1: അപ്പൊ ഇതേമാതിരി ഈ വൈറസ് രോഗം നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം, കണ്ടാൽ നമ്മൾ ഇങ്ങനത്തെ പ്രതിവിധി ചെയ്യണം. ഇവിടെ വേറൊരു സംശയം എന്ന് പറഞ്ഞാൽ മേഡം ഈ പറഞ്ഞ കിഴുകാൻ നെല്ലി അല്ലെങ്കിൽ നമ്മുടെ മഞ്ഞൾ കൊണ്ടുള്ള വെള്ളം, ഇത് രോഗം കാണാതെ തന്നെ നമുക്ക് ഈച്ചകൾക്ക് കൊടുക്കാൻ സാധിക്കുമല്ലോ അല്ലേ?
0: തീർച്ചയായും അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. പ്രൊഫൈലാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇത്. ഒരു വെറുതെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കൊണ്ടുവന്നതല്ല, പലതരം ഇതേ കണക്ക് ബൊട്ടാണിക്കൽ ആന്റിവൈറൽ പ്രോപ്പർട്ടിയുള്ള പ്ലാന്റ്സിനെ നമ്മൾ എടുക്കുകയും പിന്നെ അത് ഈച്ചയുടെ ഈ വൈറസ് രോഗത്തിനെതിരെ ഒത്തിരി പ്രാവശ്യം ട്രൈ ചെയ്യുകയും അങ്ങനെ നമ്മൾ മുൻകൂട്ടി ഇതുപോലെ അപ്ലൈ ചെയ്ത കോളനികളിൽ ഈ വൈറസ് രോഗം വരുന്നതായിട്ട് കണ്ടില്ല. അതിന്റെ ഫലമായിട്ടാണ് നമ്മൾ മഞ്ഞൾ അതുപോലെ തന്നെ. അതെ അതെ.
1: മാഡം മറ്റൊരു രോഗം പറഞ്ഞ ബാക്ടീരിയൽ രോഗമാണ്,
0: അതെ,
1: അതിന്റെ ലക്ഷണങ്ങളൊക്കെ എങ്ങനെയാണ്?
0: ബാക്ടീരിയൽ രോഗം നേരത്തെ പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴു വീർക്കുകയും പിന്നെ അത് ശൽക്കങ്ങളായിട്ട് മാറുകയും പിന്നെ നമ്മൾ ചില സമയം നോക്കുമ്പോൾ സമാധി ദശയാകുമ്പോൾ അത് അടയത്തില്ല, പകരം ഈ പുഴു ഒരു ബോട്ട് ഷേപ്പിലിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയൽ രോഗം വന്ന പുഴുക്കള് ശരിക്കും അത് എന്താ, നമുക്കിപ്പോൾ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, ആദ്യം കാണുന്ന പസ് അങ്ങനെ അത് തന്നെയാണ് ഇവിടെയും. അത് അഴുകി ആ സെല്ലിൻ്റെ അല്ലെങ്കിൽ ആ അറയുടെ അടിയിൽ സെറ്റിൽ ചെയ്യുന്നതായിട്ട് കാണാം. അപ്പം നല്ലൊരു പുഴുവാണെങ്കിൽ സി ഷേപ്പിലായിരിക്കും കാണുന്നത്, അതിന് പകരം ഇവിടെ അതൊരു മാസ്സായിട്ട് മാറി അത് അതിൻ്റെ അടിയിൽ കിടക്കുന്നത് കാണാം. അപ്പം അങ്ങനെ വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ബാക്ടീരിയ രോഗം തന്നെ ആകണം എന്നില്ല. നല്ല ഇപ്പം അമേരിക്കൻ ഫൗൾ ബ്രൂഡ്, യൂറോപ്യൻ ഫൗൾ ബ്രൂഡ് എന്ന് പറഞ്ഞ ബാക്ടീരിയ രോഗം ഉണ്ടെങ്കിലും അതൊന്നും ഇവിടെ അങ്ങനെ വലുതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് ഈ വൈറസിനോടനുബന്ധിച്ച് തന്നെ സെക്കൻഡറി ആയിട്ടുള്ള ബാക്ടീരിയ ആണ് ഈ വരുന്നത്. അപ്പം അവരെയും നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമുക്ക് വെളുത്തുള്ളി, കാരണം വെളുത്തുള്ളിയിൽ സൾഫർ ഉണ്ട്, അതിന് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. 4 അല്ല

0: അതുപോലെ തുറന്ന് അതിൻ്റെ അകത്ത് ആ മെഴുക് മൊത്തം കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് രണ്ടിനും ഫോമിക് ആസിഡ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ പൊതുവേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ട്രെങ്ത് കുറവുള്ള കോളനികളാണ് പ്രത്യേകിച്ച് മെഴുകു പുഴുവിൻ്റെ ആക്രമണം കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫോമിക് ആസിഡ് ഒരു 75-80% നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. 100% ആണെങ്കിൽ നമുക്കത് 75% ആക്കാൻ വളരെ എളുപ്പമാണ്. 75% ആക്കണമെങ്കിൽ 75 മില്ലി പിന്നെ ഫോമിക് ആസിഡും ബാക്കി വെള്ളവും ചേർത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് കുഞ്ഞു വയൽ പോലത്തെ കുപ്പികൾ, അതായത് നമ്മുടെ ഇഞ്ചക്ഷനുള്ള മരുന്നിൻ്റെ കുപ്പികളുണ്ടല്ലോ, അതിൻ്റെ ആ റബ്ബർ സ്ട്രിപ്പ് ഇത് മാറ്റിയതിന് ശേഷം ഇത്തരം കുപ്പികൾ നല്ല രീതിയിൽ കഴുകി ഉണക്കിയതിന് ശേഷം ഇത് നമ്മൾ അടിത്തട്ടിൽ ഉള്ളിലായിട്ട് വെക്കുക. വയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് ഇതിൽ നമ്മളൊരു 5 മുതൽ 7 മില്ലി ഈ ഫോമിക് ആസിഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 75% ഫോമിക് ആസിഡ് ചേർക്കുക. എന്നിട്ട് അതിലോട്ട് 2 തിരിയിടുക. നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ ഉപയോഗിക്കുന്ന 2 തിരിയിടുക. ആ തിരിയുടെ ഒരറ്റം ഫോമിക് ആസിഡ് ലായനിയിലും മറ്റേ അറ്റം പുറത്തും ഇരിക്കണം. അപ്പോൾ ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇതൊരു ഫോമിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂമിഗൻ്റ് ആണ്. സ്ലോലി അത് മുകളിലോട്ട് ഫ്യൂംസ് മുകളിലോട്ട് വരാൻ വേണ്ടിയാണ്. പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അത് ഈച്ചയെ ബാധിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു മാസം ചെയ്യുക. ഇതിൻ്റെ ഈ ഫോമിക് ആസിഡിൻ്റെ അളവ് അതിൽ കുറയുമ്പോൾ വീണ്ടും നമ്മൾ പുതിയതായിട്ട് ചേർക്കുക. അപ്പോൾ ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ മണ്ടരിക്കും അതുപോലെ തന്നെ മെഴുകു പുഴുവിനും നല്ലൊരു പ്രതിവിധിയാണ്.
1: ഡോക്ടർ അമൃത, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നമ്മൾ തേനീച്ചകളെ ബാധിക്കുന്ന കീടങ്ങളും രോഗങ്ങളും അതേമാതിരി കീടനാശിനി ഉപയോഗം കൊണ്ടുള്ള പ്രതിസന്ധിയെക്കുറിച്ചും താങ്കൾ നല്ലതായിട്ട് തന്നെ നമ്മുടെ കർഷകർക്ക് പറഞ്ഞു തന്ന് വളരെ നന്ദി.
2: കൃഷിയും കീടരോഗ പരിപാലനവും വെള്ളായണി കാർഷിക കോളേജിലെ ഡോക്ടർ അമൃത വി എസുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി നമുക്ക് ഇന്നത്തെ കമ്പോള വില നിലവാരം നോക്കാം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,400 മുതൽ 28,500 രൂപ വരെയും കൊപ്ര 16,400 മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം 1,000 എണ്ണത്തിന് 22,000 മുതൽ 26,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 65,000 മുതൽ 69,000 രൂപ വരെയും ഗാർബിൾഡ് കുരുമുളകിന് 65,000 മുതൽ 70,800 രൂപ വരെയും വിലയുണ്ട്. ഏലം കിലോഗ്രാമിന് 3,000 മുതൽ 4,100 രൂപ വരെയാണ്. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 81,400 രൂപ വരെയും റബ്ബർ ലോട്ട് ക്വിന്റലിന് 23,500 മുതൽ 27,300 രൂപ വരെയും വില രേഖപ്പെടുത്തി. പൈനാപ്പിൾ ക്വിന്റലിന് 4,800 മുതൽ 5,500 രൂപ വരെയും മഞ്ഞളിന് 17,000 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 മുതൽ 3,200 രൂപ വരെയും വില ലഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം.
2: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. തുടർച്ചയായ മഴ മൂലം കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാനിടയുണ്ട്. 2 കിലോ ഡ്രൈക്കോഡെർമ 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. രോഗം കൂടുന്ന പക്ഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതമോ അല്ലെങ്കിൽ 20 ഗ്രാം സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് അല്ലെങ്കിൽ 2.5 ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് അല്ലെങ്കിൽ 2 ഗ്രാം കോപ്പർ ഹൈഡ്രോക്സൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് മണ്ണ് കുതിരത്തക്കവണ്ണം ഒഴിച്ചു കൊടുക്കുകയും ചെടിയിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യുക. മഴക്കാലത്ത് ജാതി മരങ്ങൾക്ക് ഇലകൊഴിച്ചിൽ, വേര് ചീയൽ, തടിയിൽ നിന്നും കറയൊലിപ്പ് എന്നീ രോഗങ്ങൾ കണ്ടുവരുന്നു. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഇലകളിൽ 1% ബോർഡോ മിശ്രിതം തളിക്കുക. കൂടാതെ ചെമ്പ് കലർന്ന കുമിൾനാശിനികളിൽ 1, അതായത് കോപ്പർ ഹൈഡ്രോക്സൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 2.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ മരത്തിന് ചുറ്റും തടമെടുത്ത് മരം 1 10 മുതൽ 20 ലിറ്റർ വരെ എന്ന തോതിൽ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുക. തായ്തടിയിൽ കറയൊലിക്കുന്ന ഭാഗത്ത് ബോർഡോ കുഴമ്പ് അല്ലെങ്കിൽ ഹെക്സാകോണാസോൾ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ പുരട്ടി മഴ കൊള്ളാതെ സൂക്ഷിക്കുക. ബോർഡോ കുഴമ്പ് തയ്യാറാക്കുന്നതിന് 100 ഗ്രാം നീട്ടുകക്കയും 100 ഗ്രാം തുരിശും 1.5 ലിറ്റർ വെള്ളത്തിൽ വെവ്വേറെ കലക്കി യോജിപ്പിച്ച് ഉപയോഗിക്കുക. മഴക്കാലത്ത് പച്ചക്കറികളിൽ മൃദുരോമപ്പൂപ്പെന്ന കുമിൾ രോഗം കാണാനിടയുണ്ട്. പ്രതിവിധിയായി 20 ഗ്രാം ട്രൈക്കോഡെർമ അല്ലെങ്കിൽ 2 ഗ്രാം

0: ഫാസെറ്റ് എം എയ്റ്റ് അല്ലെങ്കിൽ ഒരു മില്ലി ഇക്വേഷൻ പ്രോ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 15 ദിവസം ഇടവിട്ട് ഇലയുടെ അടിയിൽ പതിയത്തക്ക വിധത്തിൽ കലക്കി തളിക്കുക. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
1: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
0: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതി ഉണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
3: ഈ പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, സാധാരണ കൃഷിയിടങ്ങളിലെ മണ്ണു പരിശോധനയ്ക്കായി ഏകദേശം എത്ര ആഴത്തിൽ സാമ്പിൾ എടുക്കണം? ഉത്തരം, സാധാരണ കൃഷിയിടങ്ങളിലെ മണ്ണു പരിശോധനയ്ക്കായി ഏകദേശം 15 മുതൽ 20 സെന്റിമീറ്റർ വരെ ആഴത്തിൽ സാമ്പിൾ എടുക്കാം. മണ്ണ് പരിശോധനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും മണ്ണ് ശേഖരിക്കുന്ന രീതിയെക്കുറിച്ചും നമുക്കൊന്ന് വിശദമായി മനസ്സിലാക്കാം. കർഷകരുടെ വളപ്രയോഗം ശാസ്ത്രീയമാക്കാനും മണ്ണിന്റെ ഫലഭൂയിഷ്ഠത മനസ്സിലാക്കാനും മണ്ണ് പരിശോധന വളരെ പ്രധാനമാണ്. എന്നാൽ മണ്ണ് പരിശോധനയുടെ കൃത്യത പ്രധാനമായും ശരിയായ രീതിയിൽ മണ്ണ് ശേഖരിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. തെറ്റായ സ്ഥലത്തുനിന്നോ തെറ്റായ രീതിയിലോ സാമ്പിളെടുത്താൽ ലഭിക്കുന്ന പരിശോധനാ ഫലം യഥാർത്ഥ വയലിന്റെ സ്ഥിതി പ്രതിഫലിപ്പിക്കണം എന്നില്ല. ആദ്യം സാമ്പിളെടുക്കേണ്ട സ്ഥലം തിരഞ്ഞെടുക്കണം. ഒരേ സ്വഭാവമുള്ള മണ്ണും ഒരേ രീതിയിലുള്ള കൃഷിയുമുള്ള പ്രദേശത്തെ ഒരു യൂണിറ്റായി കണക്കാക്കാം. വയലിന്റെ മണ്ണിന്റെ നിറം, ഘടന, ചെരിവ്, വെള്ളക്കെട്ട്, വിളയുടെ വളർച്ച എന്നിവയിൽ കാര്യമായ വ്യത്യാസമുണ്ടെങ്കിൽ അത്തരം ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകം സാമ്പിളെടുക്കണം. വയലിന്റെ വരമ്പിനോട് ചേർന്ന ഭാഗം, വളക്കൂമ്പാരം ഉണ്ടായിരുന്ന സ്ഥലം, ചാണകം കൂടുതലായി കിടന്ന ഭാഗം, വെള്ളക്കെട്ടുള്ള പ്രദേശം, മരത്തിന്റെ ചുവട്ടിൽ നിഴലുള്ള ഭാഗം, കെട്ടിടത്തിനോ റോഡിനോ സമീപമുള്ള സ്ഥലം എന്നിവ സാധാരണ സാമ്പിളിൽ ഉൾപ്പെടുത്തരുത്. സാമ്പിളെടുക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം സാധാരണയായി വിളവെടുപ്പിന് ശേഷവും അടുത്ത വിള തുടങ്ങുന്നതിന് മുൻപുമാണ്. വയലിൽ വിള നിൽക്കുന്ന സമയത്ത് സാമ്പിൾ എടുക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ചെറിയതും ഏകീകൃതവുമായ ഒരു വയലിൽ 4 കോണുകളിൽ നിന്നും മധ്യഭാഗത്തുനിന്നും സാമ്പിൾ എടുക്കുന്ന രീതിയും ഉപയോഗിക്കാം. ഓരോ സ്ഥലത്തുനിന്നും എടുത്ത മണ്ണ് വൃത്തിയുള്ള പ്ലാസ്റ്റിക് ബക്കറ്റിലോ പാത്രത്തിലോ ഇടുക. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ച മണ്ണ് സാമ്പിളുകൾ നന്നായി കൂട്ടിക്കലർത്തി ക്വാർട്ടറിംഗ് രീതി ഉപയോഗിച്ച് ഏകദേശം 1/2 കിലോഗ്രാമായി കുറയ്ക്കുക. ഇത് തണലിൽ ഉണക്കിയ ശേഷം വൃത്തിയുള്ള സഞ്ചിയിൽ നിറച്ച് ശരിയായ രീതിയിൽ ലേബൽ ചെയ്യുക. സാമ്പിൾ സഞ്ചിയിൽ കർഷകന്റെ പേര്, സ്ഥലം, സർവേ നമ്പർ അല്ലെങ്കിൽ പ്ലോട്ട് നമ്പർ, കൃഷി ചെയ്യുന്ന വിള, സാമ്പിളെടുത്ത തീയതി തുടങ്ങിയ വിവരങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തണം. ശരിയായ സ്ഥലത്തുനിന്ന് ശരിയായ ആഴത്തിൽ വൃത്തിയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് നിരവധി സ്ഥലങ്ങളിൽ നിന്ന് പ്രതിനിധാനം ചെയ്യുന്ന രീതിയിൽ ശേഖരിച്ച സാമ്പിൾ മാത്രമാണ് വിശ്വസനീയമായ മണ്ണ് പരിശോധനാ ഫലം നൽകുക. അതിനാൽ മണ്ണ് പരിശോധിക്കുന്നതിന് മുൻപ് മണ്ണിന്റെ ശരിയായ സാമ്പിൾ എടുക്കുക എന്നത് ഓരോ കർഷകനും ഓർമ്മിക്കേണ്ട പ്രധാന കാര്യമാണ്. പരിശോധനാ ഫലം ലഭിച്ച ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കുമ്മായം, ജൈവവളം, രാസവളം തുടങ്ങിയവയുടെ അളവ് തീരുമാനിക്കാവൂ. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ.
1: കിസാൻ വാണി.
2: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: കിസാൻ വാണി.
4: ആകാശവാണി ദേവികുളം സ്പൈസ് FM.

0: രാജ്യത്തിന്റെ 80th സ്വാതന്ത്ര്യദിനം ജില്ലയിൽ സമുചിതമായി ആഘോഷിച്ചു. ഇടുക്കി IDA ഗ്രൗണ്ടിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ രാവിലെ 8:40 പരേഡ് ഗ്രൗണ്ടിൽ അണിനിരന്നു. ഇടുക്കി ഹെഡ്ക്വാർട്ടേഴ്സ് റിസർവ് ഇൻസ്പെക്ടർ ജമാൽ PH പരേഡ് കമാൻഡറായി. തുടർന്ന് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A. നാസിം പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. തുടർന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. അതിനെ തുടർന്ന് 9 വിശിഷ്ടാതിഥി സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് വേദിയിലെത്തി. പരേഡിന്റെ അഭിവാദ്യം ഏറ്റുവാങ്ങിയ ശേഷം ദേശീയ പതാക ഉയർത്തി. തുറന്ന ജീപ്പിൽ പരേഡ് കമാൻഡർക്കൊപ്പം മന്ത്രി പരേഡ് പരിശോധിച്ചു. അതിനെ തുടർന്ന് വിവിധ സേനാ വിഭാഗങ്ങൾ അണിനിരുന്ന മാർച്ച് പാസ്റ്റ് നടന്നു. മന്ത്രി പരേഡിന്റെ സല്യൂട്ട് സ്വീകരിച്ച ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. 21 പ്ലറ്റൂണുകളാണ് പരേഡിൽ അണിനിരുന്നത്. പോലീസ് ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് ഇടുക്കി, ലോക്കൽ പോലീസ് മെൻ ആൻഡ് വുമൺ, എക്സൈസ് വകുപ്പ്, ഫോറസ്റ്റ്, വാഴത്തോപ്പ് സെന്റ് ജോർജ് HSS പാവനാത്മ കോളേജ് മുരിക്കാശ്ശേരിയിലെയും NCC സീനിയർ ഡിവിഷൻ സ്വരാജ് സയൻ പബ്ലിക് സ്കൂളിലെയും കുളമാവ് ജവഹർ നവോദയ വിദ്യാലയത്തിലെ NCC ജൂനിയർ ഡിവിഷൻ, പൈനാവ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, SNHSS നങ്കി സിറ്റി, വാഴത്തോപ്പ് സെന്റ് ജോർജ് HSS ഫാത്തിമ മാത ഗേൾസ് HSS കൂമ്പൻപാറ എന്നീ സ്കൂളുകളിലെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകൾ, കുളമാവ് ജവഹർ നവോദയ വിദ്യാലയ, കേന്ദ്രീയ വിദ്യാലയ, പൈനാവ് എന്നീ സ്കൂളുകളിൽ നിന്നുള്ള സ്കൗട്ട്സ് ഗൈഡ് സംഘം, ഇടുക്കി ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് പൈനാവ്, MRS, SNHSS നങ്കി സിറ്റി എന്നിവിടങ്ങളിലെ ബാൻഡ് സംഘം എന്നിവർ പരേഡിൽ അണിനിരുന്നു. വാഴത്തോപ്പ് സെന്റ് ജോർജ് HSS കുളമാവ് ജവഹർ നവോദയ വിദ്യാലയത്തിലെയും വിദ്യാർത്ഥികൾ ദേശഭക്തിഗാനം ആലപിച്ചു. മികച്ച പ്ലറ്റൂണുകൾക്കുള്ള സമ്മാനങ്ങൾ മന്ത്രി വിതരണം ചെയ്തു. പരേഡിൽ പങ്കെടുത്ത എല്ലാ വിഭാഗങ്ങൾക്കും പുരസ്കാരം നൽകി. സായുധസേനാ പതാക നിധിയിലേക്ക് ഏറ്റവും കൂടുതൽ തുക സമാഹരിച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിനുള്ള പുരസ്കാരം കൂമ്പൻപാറ ഫാത്തിമമാത GHSS ഏറ്റുവാങ്ങി. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് അനുവദിക്കുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിക്ക് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് അപേക്ഷ ക്ഷണിച്ചു. മുൻവർഷം വാർഷിക പരീക്ഷയിൽ 90% അതിൽ കൂടുതലോ മാർക്കും 2.5 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെയുമാണ് പദ്ധതി പ്രകാരം പരിഗണിക്കുന്നത്. സ്കൂൾ അധികൃതർ ലഭ്യമായ അപേക്ഷകൾ E-Grants പോർട്ടൽ മുഖേന September 30 ഓൺലൈനായി ഡാറ്റ എൻട്രി പൂർത്തീകരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 04842983130 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക.
1: ഒരു കുടുംബത്തിന്റെ സ്വപ്നമായാലും ഒരു ബിസിനസിന്റെ സ്വപ്നമായാലും അല്ലെങ്കിൽ മുഴുവൻ രാജ്യത്തിന്റെ സ്വപ്നമായാലും ഓരോ സ്വപ്നത്തിലും തെളിയുന്നത് ഇന്ത്യയുടെ പുതിയ ചിത്രമാണ്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങൾക്ക് ഏവർക്കും SBIയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ.
2: വരൂ, നമുക്ക് ഒരുമിച്ച് ഇന്ത്യയെ ഇനിയുമേറെ മുന്നോട്ട് കൊണ്ടുപോകാം.
3: ഡിജിറ്റൽ ഫസ്റ്റ്, കസ്റ്റമർ ഫസ്റ്റ്, നേഷൻ ഓൾവേസ്.
1: കുടുംബത്തിന്റെ സ്വപ്നമായാലും ഒരു ബിസിനസിന്റെ സ്വപ്നമായാലും അല്ലെങ്കിൽ മുഴുവൻ രാജ്യത്തിന്റെ സ്വപ്നമായാലും ഓരോ സ്വപ്നത്തിലും തെളിയുന്നത് ഇന്ത്യയുടെ പുതിയ ചിത്രമാണ്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങൾക്ക് ഏവർക്കും SBIയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ.
2: വരൂ, നമുക്ക് ഒരുമിച്ച് ഇന്ത്യയെ ഇനിയുമേറെ മുന്നോട്ട് കൊണ്ടുപോകാം.
3: ഡിജിറ്റൽ ഫസ്റ്റ്, കസ്റ്റമർ ഫസ്റ്റ്, നേഷൻ ഓൾവേസ്.
1: ഒരു കുടുംബത്തിന്റെ സ്വപ്നമായാലും ഒരു ബിസിനസിന്റെ സ്വപ്നമായാലും അല്ലെങ്കിൽ മുഴുവൻ രാജ്യത്തിന്റെ സ്വപ്നമായാലും ഓരോ സ്വപ്നത്തിലും തെളിയുന്നത് ഇന്ത്യയുടെ പുതിയ ചിത്രമാണ്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങൾക്ക് ഏവർക്കും SBIയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ.
2: വരൂ, നമുക്ക് ഒരുമിച്ച് ഇന്ത്യയെ ഇനിയുമേറെ മുന്നോട്ട് കൊണ്ടുപോകാം.
3: ഡിജിറ്റൽ ഫസ്റ്റ്, കസ്റ്റമർ ഫസ്റ്റ്, നേഷൻ ഓൾവേസ്.
1: ഒരു കുടുംബത്തിന്റെ സ്വപ്നമായാലും ഒരു ബിസിനസിന്റെ സ്വപ്നമായാലും അല്ലെങ്കിൽ മുഴുവൻ രാജ്യത്തിന്റെ സ്വപ്നമായാലും ഓരോ സ്വപ്നത്തിലും തെളിയുന്നത് ഇന്ത്യയുടെ പുതിയ ചിത്രമാണ്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങൾക്ക് ഏവർക്കും SBIയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ.
2: വരൂ, നമുക്ക് ഒരുമിച്ച് ഇന്ത്യയെ ഇനിയുമേറെ മുന്നോട്ട് കൊണ്ടുപോകാം.
3: ഡിജിറ്റൽ ഫസ്റ്റ്, കസ്റ്റമർ ഫസ്റ്റ്, നേഷൻ ഓൾവേസ്.
0: ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു. ഇനി 7:25 വാർത്തകൾ കേൾക്കാം.
4: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്.

0: പ്രധാന വാർത്തകൾ. 80th സ്വാതന്ത്ര്യദിനം പ്രൗഢോജ്വലമായി ആഘോഷിച്ച രാജ്യം. ദേശീയ യുദ്ധസ്മാരകത്തിൽ ആദരമർപ്പിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ചുവപ്പുകോട്ടയിൽ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആധുനിക സാങ്കേതിക വിദ്യയുടെ അടിത്തറയായ നിർണായക ധാതു മേഖലയിൽ കരുത്തുറ്റ സാന്നിധ്യമാകാൻ ഇന്ത്യ ഒരുങ്ങുകയാണെന്ന് പ്രധാനമന്ത്രി. കേരളത്തിന് കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ പുരസ്കാരം. അംഗീകാരം സംരംഭകർക്ക് നൽകിയ മികച്ച പ്രോത്സാഹനത്തിന്. കേരളത്തിലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് നാളെ തൃപ്പൂണിത്തുറ അത്തച്ചമയം. ഇന്തോനേഷ്യയിലുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 38. ശ്രീലങ്കയ്ക്കെതിരായ 1st ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ദേവദത്ത് പടിക്കലിന് സെഞ്ചുറി. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ദൃഢനിശ്ചയവുമായി രാജ്യം ഇന്ന് 80th സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. ദിനാഘോഷങ്ങളുടെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രമർപ്പിച്ചു. ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തു. ചരിത്രത്തിലാദ്യമായി പതാക ഉയർത്തലിന് മുന്നോടിയായി വന്ദേമാതരവും ആലപിച്ചു. ആചാരപരമായ 21 ഗൺ സല്യൂട്ടിന്റെയും വ്യോമസേനയുടെ MI-17 ഹെലികോപ്റ്ററുകളിൽ നിന്നുള്ള പുഷ്പവൃഷ്ടിയുടെയും അകമ്പടിയോടെയാണ് ദേശീയ പതാക വാനിലുയർന്നത്. വിവിധ മേഖലകളിൽ നിന്നുള്ള 5000 പ്രത്യേക ക്ഷണിതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ ന്യൂഡൽഹിയിലെ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2047 ഭാരതത്തെ വികസിത രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തിൽ യുവശക്തിയുടെ പങ്ക് വളരെ വലുതാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി.
1: जब मैं विकसित भारत की बात कर रहा हूँ, देश को तेज गति से आगे बढ़ाने की बात कर रहा हूँ, उसका सबसे बड़ा लाभार्थी कौन है? इन सारे प्रयासों का सबसे बड़ा साधक कौन है? अगर साधक है तो मेरे देश का युवा है. विकसित भारत की यात्रा में युवाओं की बहुत बड़ी भूमिका है. विकसित भारत का सबसे बड़ा लाभार्थी भी मेरे देश का युवा है. हमें विकसित भारत के लक्ष्य को युवाओं के साथ जोड़ करके आगे बढ़ाना है.
0: അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 1 crore യുവാക്കൾക്ക് നിർമ്മിത ബുദ്ധി മേഖലയിൽ സൌജന്യ പരിശീലനം നൽകും. പാവപ്പെട്ടവർക്കും ഇടത്തരക്കാർക്കും പൊതുപരീക്ഷകൾക്കായി മികച്ച അധ്യാപകരെ ഉൾപ്പെടുത്തി സൌജന്യ ഓൺലൈൻ കോച്ചിംഗ് ലഭ്യമാക്കും. 5-15 ഇടയിൽ പ്രായമുള്ള കുട്ടികളിലെ കഴിവുകൾ കണ്ടെത്താൻ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് ടാലന്റ് ഹണ്ട് നടത്തുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ആധുനിക സാങ്കേതിക വിദ്യയുടെ അടിത്തറയായ നിർണായക ധാതു മേഖലയിൽ ശക്തമായ സാന്നിധ്യമാകാൻ ഇന്ത്യ ഒരുങ്ങുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ ലക്ഷ്യം മുൻനിർത്തി ഇന്ത്യ നിർണായക ധാതു ഇടനാഴി പ്രഖ്യാപിച്ചതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി. 2014 ശേഷം ഇന്ത്യ ഏകദേശം 40 രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും ഇത് ഇന്ത്യൻ വ്യവസായങ്ങൾക്കും കയറ്റുമതിക്കാർക്കും വൻ അവസരങ്ങളാണ് സൃഷ്ടിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: 2014 के बाद दुनिया करीब करीब 40 देशों के साथ हमारा FTA एग्रीमेंट हो रहा. ये जो ट्रेड एग्रीमेंट हुए हैं, ये एक बहुत बड़ा अवसर है. मैं मेरे MSMEs को कहना चाहूंगा कि हमें इस मौके को छोड़ना नहीं है. दुनिया में हमें पहुंचना है. भारत के उत्पाद की हर चीज विश्व के बाजार में पहुंचे, चाहे हमारा टेक्सटाइल हो, हमारी मशीनरी हो, दवाइयां हो. हमने
0: പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും 33% വനിതാ സംവരണം എത്രയും വേഗം നടപ്പിലാക്കാൻ രാഷ്ട്രീയ ഭിന്നത മാറ്റിവെച്ച് എല്ലാവരും ഒന്നിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ 12 രാജ്യം കൈവരിച്ച വളർച്ച എടുത്തുകാണിക്കുന്നതായിരുന്നു ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ജനങ്ങളുടെ കഠിനാധ്വാനവും സമർപ്പണവുമാണ് രാജ്യത്തെ പുതിയ ഉയരങ്ങളിലെത്തിച്ചതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഒരു റിപ്പോർട്ട്.
2: കഴിഞ്ഞ 12 ഉൽപ്പാദനം, ഡിജിറ്റൽ വളർച്ച, പൌരന്മാർക്കുള്ള സേവന വിതരണം എന്നിവയിലെ ഇന്ത്യയുടെ പുരോഗതി പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ആധുനിക കാലഘട്ടത്തിൽ ഊർജ്ജ സുരക്ഷ അനിവാര്യതയാണെന്നും 2047 100 GW ആണവോർജ്ജ ശേഷി കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഈ ദശകത്തിൽ 5 ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കും. 3 സെമി കണ്ടക്ടർ പ്ലാന്റുകളിൽ ഇതിനകം ഉൽപ്പാദനം ആരംഭിച്ചതായും പ്രധാനമന്ത്രി അറിയിച്ചു. രാജ്യത്തെ പ്രതിരോധ ഉൽപ്പാദനം 4 വർദ്ധിച്ചു. ഡിജിറ്റൽ ഇടപാടുകൾ 100, ഇന്റർനെറ്റ് ഉപയോക്താക്കളുടെ എണ്ണം 4 ഉയർന്നു. രാജ്യത്ത് നക്സൽ മാവോയിസ്റ്റ് അക്രമ സംഭവങ്ങൾക്ക് അന്ത്യം കുറിക്കുകയാണെന്ന് ശ്രീ മോദി പറഞ്ഞു. വികസനത്തിന് ആക്കം കൂട്ടാനായി സപ്തധാര എന്ന പരിഷ്കരണ ചട്ടക്കൂടും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ആശംസകൾ നേർന്ന ലോക നേതാക്കൾക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ, മാൽദ്വീപ്സ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മുയിസു, നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്ര ഷാ, ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് തോബ്ഗെ, സിംഗപ്പൂർ പ്രസിഡന്റ് ടി ഷൺമുഖരത്നം, ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ്, സ്ലോവാക്യൻ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി, അമേരിക്കൻ സ്റ്റേറ്റ്

0: സെക്രട്ടറി മാർക്കോ റൂബിയോ തുടങ്ങിയവർക്ക് ശ്രീ മോദി നന്ദി രേഖപ്പെടുത്തി. വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ 80-ാം സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. എംബസികളിലും കോൺസുലേറ്റുകളിലും പതാക ഉയർത്തി. കേരളത്തിലും സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ദേശീയ പതാക ഉയർത്തി. കരുണയും സേവന തൽപരതയും സഹിഷ്ണുതയുമുള്ള പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് ശ്രീ വി ഡി സതീശൻ പറഞ്ഞു. ജില്ലാ ആസ്ഥാനങ്ങളിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് മന്ത്രിമാർ നേതൃത്വം നൽകി. നിയമസഭാ സമുച്ചയത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ വിവിധ സ്ഥാപനങ്ങളിലും വിപുലമായ പരിപാടികളാണ് നടന്നത്. തൃശൂർ ഭാരതീയ വിദ്യാഭവനിൽ കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ദേശീയ പതാക ഉയർത്തി. കേരള വനിതാ കമ്മീഷൻ ആസ്ഥാനത്ത് അധ്യക്ഷ പി സതീദേവി ദേശീയ പതാക ഉയർത്തി. കൊച്ചി മെട്രോ റെയിലിൽ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ കമ്മീഷണർ എൻ ശേഷാദ്രിനാഥനും പതാക ഉയർത്തി. തിരുവനന്തപുരം ആകാശവാണി നിലയത്തിൽ മേധാവി എ ജി ബൈജു ദേശീയ പതാക ഉയർത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ശ്രീ അരബിന്ദോയുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. മഹാനായ ദാർശനികനും ദേശീയവാദിയും കവിയും ചിന്തകനുമായിരുന്ന ശ്രീ അരബിന്ദോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും മാനവ പുരോഗതിക്കും വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്കായി ജീവിതം സമർപ്പിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിന് കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ പുരസ്കാരം. പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതിയുടെ നിർവഹണത്തിലെ മികച്ച പ്രകടനത്തിനാണ് സംസ്ഥാനത്തിന് അംഗീകാരം. ഈ മാസം 24-25 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന പി എം എഫ് എം ഇ കോൺക്ലേവിൽ പുരസ്കാരം സമ്മാനിക്കും. തൃപ്പൂണിത്തുറ അത്തച്ചമയാഘോഷങ്ങളുടെ കേരളത്തിലെ ഓണാഘോഷങ്ങൾക്ക് നാളെ തുടക്കമാകും. അത്തച്ചമയ ഘോഷയാത്ര മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഇന്തോനേഷ്യയിലുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 38. 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുനാമിയുമുണ്ടായി. ഇടയ്ക്കിടെയുണ്ടാകുന്ന മണ്ണിടിച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ ദുഷ്കരമാക്കുന്നുണ്ട്. ശ്രീലങ്കയ്ക്കെതിരായ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. 1-ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 2 wicketന് 288 റൺ എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്കായി ദേവദത്ത് പടിക്കൽ സെഞ്ചുറി നേടി. ഹോക്കി ലോകകപ്പ് പുരുഷ വിഭാഗത്തിൽ വെയിൽസിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. നെതർലൻഡ്സിലെ വാഗ്നർ ഹോക്കി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 3-1 ഇന്ത്യ ജയിച്ചത്. ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് പൂനെയിൽ ബ്രിക്സ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ട്രാക്ക് സംഘടിപ്പിക്കും. നവീകരണം, സഹകരണം, പരിഷ്കരണം എന്നതാണ് മറ്റന്നാൾ ആരംഭിക്കുന്ന പരിപാടിയുടെ പ്രമേയം. 7-ാമത് ബ്രിക്സ് ഐ സി ടി കർമ്മസമിതിയുടെ യോഗത്തോടെ ആരംഭിക്കുന്ന പരിപാടിയിൽ സുസ്ഥിര ആഗോള വിവര സാങ്കേതിക വിദ്യ, ഡിജിറ്റൽ നൈപുണ്യം, സ്വയം പര്യാപ്തത, സുരക്ഷിത മനുഷ്യ കേന്ദ്രീകൃത ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എന്നീ വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും. പരിപാടി ഈ മാസം 21 സമാപിക്കും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സാമ്പത്തിക സഹായം നൽകുന്നു എന്ന പേരിൽ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5,000 രൂപയുടെ ഇൻഡിപെൻഡൻസ് ഡേ ക്യാഷ് ഗ്രാന്റ് നൽകുന്നുണ്ടെന്നും ഇതിനായി ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ കൈമാറണമെന്നും ആവശ്യപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത പൂർണ്ണമായും വ്യാജമാണെന്നും കേന്ദ്ര സർക്കാരോ പ്രധാനമന്ത്രിയോ ഇത്തരമൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ല എന്നും സർക്കാർ വ്യക്തമാക്കി. നികുതിദായകരുടെ വിദേശ ആസ്തികൾ വെളിപ്പെടുത്തൽ പദ്ധതി ഫാസ്റ്റ് ഡി എസ് ചട്ടങ്ങൾ 2026 പുറത്തിറക്കി കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ്. യോഗ്യരായ നികുതിദായകർക്ക് വെളിപ്പെടുത്താത്ത വരുമാനം, ആസ്തികൾ എന്നിവ നിശ്ചിത നികുതിയോടെയോ ഫീസോടെയോ വെളിപ്പെടുത്താം. നാളെ പ്രാബല്യത്തിൽ വരുന്ന ഈ പദ്ധതി പ്രകാരം ആസ്തി വെളിപ്പെടുത്തുന്നതിനുള്ള അവസാന തീയതി ഡിസംബർ 31. എൺപതാം സ്വാതന്ത്ര്യദിനം പ്രൌഢോജ്വലമായി ആഘോഷിച്ച രാജ്യം ദേശീയ യുദ്ധസ്മാരകത്തിൽ ആദരമർപ്പിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ചുവപ്പുകോട്ടയിൽ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആധുനിക സാങ്കേതിക വിദ്യയുടെ അടിത്തറയായ നിർണായക ധാതു മേഖലയിൽ കരുത്തുറ്റ സാന്നിധ്യമാകാൻ ഇന്ത്യ ഒരുങ്ങുകയാണെന്ന് പ്രധാനമന്ത്രി. കേരളത്തിന് കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ പുരസ്കാരം. അംഗീകാരം സംരംഭകർക്ക് നൽകിയ മികച്ച പ്രോത്സാഹനത്തിന്. കേരളത്തിലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് നാളെ തൃപ്പൂണിത്തുറ അത്തച്ചമയം. ഇന്തോനേഷ്യയിലുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 38. ശ്രീലങ്കയ്ക്കെതിരായ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ദേവദത്ത് പടിക്കലിന് സെഞ്ചുറി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി

0: സംസ്ഥാന തലസ്ഥാനത്തും വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിലും ലക്ഷദ്വീപിലും നടന്ന 80th സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ റിപ്പോർട്ട്.
1: രാജ്യത്തിന്റെ 80th സ്വാതന്ത്ര്യദിനം അത്യാവേശപൂർവ്വം ഇന്ന് രാജ്യമെമ്പാടും ആഘോഷിച്ചു. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നടന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. സംസ്ഥാനത്തും സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു. തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാനതല ആഘോഷ പരിപാടിയിൽ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ദേശീയ പതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി.
2: ഇന്ത്യക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കുക എന്നാൽ കഷ്ടത അനുഭവിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾക്കായി പ്രവർത്തിക്കുക എന്നതാണ് അർത്ഥം. പട്ടിണിയും നിരക്ഷരതയും രോഗപീഠകളും അസമത്വവും ഇല്ലാതാക്കുക എന്നതാണ് ആ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം. എല്ലാ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുടച്ചു മാറ്റുക എന്നാണ് നമുക്കിടയിലെ മഹത് വ്യക്തികൾ ആഗ്രഹിച്ചത്. അത് യാഥാർത്ഥ്യമാക്കുക എളുപ്പമല്ല. സ്വാതന്ത്ര്യദിനത്തിൽ പുതുയുഗ കേരളത്തിന് വേണ്ടി നമുക്കും പ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. കരുണയും സേവന തൽപരതയും സഹിഷ്ണുതയുമുള്ള കേരളമാണ് ഉയർക്കൊള്ളേണ്ടത്. വികസനോന്മുഖമായ പ്രവർത്തനങ്ങളും ഭരണഘടനാ മൂല്യങ്ങളും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിച്ചുള്ള കഠിനാധ്വാനവും പുതുതലമുറയെയും മുതിർന്ന പൗരന്മാരെയും ചേർത്ത് പിടിച്ചുള്ളതുമാകട്ടെ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം. ആധുനികമായ കേരളം, പുത്തൻ ആശയങ്ങളുടെ കേരളം, സമൃദ്ധിയും സന്തോഷവുമുള്ള കേരളം, സുരക്ഷിത കേരളം, ഇന്ത്യക്ക് വഴികാട്ടിയാകുന്ന കേരളം, ഇതിനായി ശ്രമിക്കുമ്പോൾ ലക്ഷ്യവും മാർഗവും ഒരുപോലെ വ്യക്തമായി മനസ്സിൽ കുറിക്കേണ്ടതുണ്ട്. കേരളം സഹ്യനും അറബി കടലിനും ഇടയ്ക്കുള്ള ഒരു ഭൂപ്രദേശം മാത്രമല്ല, വിവിധ ജീവിത രീതികൾ, വിശ്വാസങ്ങൾ, തൊഴിലുകൾ, കലകൾ, ഭക്ഷണ രീതികൾ, പലതരം മനുഷ്യർ, അവരുടെ സ്വപ്നങ്ങൾ, ആകുലതകൾ, പ്രയത്നങ്ങൾ എല്ലാം ചേർന്നൊരു മനോഹരവും അതുല്യവുമായ ഒരു സങ്കലനം കൂടിയാണ് ഇന്ത്യയുടെ ഒരു ചെറുപതിപ്പ്. അതേസമയം തനതായ വ്യക്തിത്വമുള്ള ഒരിടം. ഇന്ത്യയുമായും ലോകവുമായും നിരന്തരം സംവദിച്ചും കൊടുത്തും വാങ്ങിയും ഈ ചെറു സംസ്ഥാനം ലോകത്തോളം വളരുകയാണ്. വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും മുതൽ മതേതരത്വത്തിലും സാക്ഷരതയിലും സഹിഷ്ണുതയിലും രാഷ്ട്രീയ ബോധ്യത്തിലും രാജ്യത്തിന് മാതൃകയുമായി ഈ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാവണം നമ്മുടെ പുതിയുഗ കേരളത്തിനായുള്ള പരിശ്രമം. മതേതരത്വവും ജനാധിപത്യ ബോധവും തുല്യതയുമാണ് നമ്മുടെ കരുത്തും ഊർജവും. അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ഏറ്റവും സൂക്ഷ്മമായി പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് ഭാവിയെ നോക്കിക്കണ്ട് പുതുതലമുറയെ ചേർത്തുപിടിച്ച് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കേണ്ട സമയമാണിത്. രാജ്യത്തിനും സംസ്ഥാനത്തിനും സാമ്പത്തിക വളർച്ചയും വികസനവും വേണം. തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടണം. കൃഷി ഉൾപ്പെടെയുള്ള അടിസ്ഥാന മേഖലകൾക്ക് വികസനവും സംരക്ഷണവും വേണം. ഒപ്പം കാലാവസ്ഥാ മാറ്റമെന്ന വൻ പ്രതിസന്ധിയെ നേരിടാനാകണം. വികസന ഫലങ്ങൾ എല്ലാവരിലേക്കും എത്തണം. വികസനം ഏതാനും പേർക്കായുള്ളതല്ല, സർവതല സ്പർശിയായ വികസനവും സമ്പത്തിന്റെ ന്യായമായ നീതിപൂർവമായ വിതരണവുമാണ് ഒരു സോഷ്യലിസ്റ്റ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സ്വഭാവം. അവിടെ വികസനം എന്നത് ജനപക്ഷത്തു നിന്നുള്ളതായിരിക്കും. അതിന് മുൻഗണനാ ക്രമങ്ങൾ ഉണ്ടാകും. ക്ഷേമ പ്രവർത്തനങ്ങൾ ജനാധിപത്യ സംവിധാനത്തിൽ ആരുടെയും ഔദാര്യമല്ല, അത് അവകാശമാണ്. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം പ്രത്യേക പരിഗണന അർഹിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും നൽകേണ്ട സംരക്ഷണം എന്നിവ ഇക്കാലത്ത് അതീവ പ്രധാനമാണ്. അതോടൊപ്പം പുതുതലമുറയ്ക്ക് ഇവിടെ പഠിക്കാനും തൊഴിലെടുക്കാനും സ്വന്തം കാലിൽ അഭിമാനത്തോടെ നിൽക്കാനുമുള്ള വഴിയൊരുക്കണം. ലഹരി എന്ന മഹാവിപത്തിനെ പടിയിറക്കണം. നാട്ടിൽ സമാധാനവും സുരക്ഷയും പുലരണം. പൊതുവിദ്യാഭ്യാസവും പൊതുജനാരോഗ്യവും മെച്ചപ്പെടണം. ഇവ ഈ സർക്കാരിന്റെ മുൻഗണനാ പട്ടികയിലുള്ളതാണ്. ഇന്ത്യയുടെ ഭരണഘടന പോലെ മറ്റൊന്നില്ല. നമ്മുടെ ഭരണഘടനയും അതുറപ്പു നൽകുന്ന അടിസ്ഥാന തത്വങ്ങളായ മതേതരത്വവും തുല്യതയും സ്വാതന്ത്ര്യവും സോഷ്യലിസവും ജനാധിപത്യ അവകാശങ്ങളും സംരക്ഷിക്കാൻ നാം ഓരോരുത്തരും പ്രത്യേക ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും കരുതലോടെയും പ്രവർത്തിച്ചേ മതിയാവും. ഭരണഘടനാ തത്വങ്ങൾക്കും ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ നമ്മൾ അണിനിരക്കേണ്ട സമയമാണിത്. എല്ലാവരെയും ചേർത്തു പിടിക്കുന്ന, നന്മ പ്രദാനം ചെയ്യുന്നതും പ്രകൃതിക്കും മനുഷ്യനും ഇണങ്ങുന്നതുമായ വികസനമാണ് നമ്മുടെ സ്വപ്നം. അനാവശ്യമായി പരസ്പരം പോരടിച്ചും മനുഷ്യരെ ഭയപ്പെടുത്തിയും അപകീർത്തിപ്പെടുത്തിയും ലഹരിക്ക് അടിമപ്പെട്ടും വികസന വിരുദ്ധത ആയുധമാക്കിയും ഇനിയും നമുക്ക് മുന്നോട്ട് പോകാനാകില്ല. ആധുനികവും നീതിയുക്തവുമാകണം നമ്മുടെ കാഴ്ചപ്പാട്. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേകമായ പരിഗണന ലഭിക്കണം. പുതിയുഗ കേരളം

0: വെറും വാക്കല്ല, അത് യാഥാർത്ഥ്യമാക്കാനുള്ള ഒരാശയമാണ്. അതിനായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം, വിശ്രമമില്ലാതെ പ്രയത്നിക്കാം, പോരാടാം. ഇന്ത്യ എന്ന വികാരം കെടാവിളക്കായി മനസ്സിൽ സൂക്ഷിക്കാം. എല്ലാവർക്കും ഊഷ്മളമായ സ്വാതന്ത്ര്യ ദിനാശംസകൾ.
1: സംസ്ഥാനത്തെ വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലും 80th സ്വാതന്ത്ര്യദിനം അത്യുത്സാഹപൂർവ്വം ആഘോഷിച്ചു. എറണാകുളം ജില്ലാതല ആഘോഷ പരിപാടികളുടെ റിപ്പോർട്ട്.
2: എറണാകുളം ജില്ലയുടെ സ്വാതന്ത്ര്യദിനാഘോഷം ജില്ലാ ആസ്ഥാനമായ കാക്കനാടിൽ സിവിൽ സ്റ്റേഷൻ പരേഡ് ഗ്രൌണ്ടിൽ പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ നടന്നു. കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണായിരുന്നു മുഖ്യാതിഥി. 25 പ്ലാറ്റൂണുകളും 4 ബാൻഡ് ട്രൂപ്പുകളും അണിനിരന്ന ചടങ്ങ് രാവിലെ 8:35 പരേഡ് നടപടികളോടെ തുടങ്ങി. തുടർന്ന് മുഖ്യാതിഥികൾ അഭിവാദ്യം സ്വീകരിച്ചു. ഒൻപത് മണിയോടെ പ്രധാന അതിഥിയായ മന്ത്രി റോജി എം ജോൺ എത്തിച്ചേർന്നു. തുടർന്ന് അദ്ദേഹം പരേഡ് പരിശോധിച്ചു, ത്രിവർണ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു.
3: രാജ്യത്തിന്റെ 80th സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകളും മംഗളങ്ങളും വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും നേരുകയാണ്. ഏതൊരു ഭാരതീയനെ സംബന്ധിച്ചും വളരെ അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിൽക്കാവുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുവാനായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ദീർഘനാളത്തെ 10 നീണ്ട ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും രാജ്യം സ്വാതന്ത്ര്യമായി, അതിൻ്റെ ഓർമ്മ നമ്മളിവിടെ പുതുക്കുകയാണ്. എത്രയോ ധീര ദേശാഭിമാനികളുടെ വീരോചിതമായ പോരാട്ടത്തിൻ്റെ, ത്യാഗോജ്വലമായ ജീവിതത്തിൻ്റെ ഫലമായിട്ടാണ് ഈ രാജ്യം ഇന്ന് നമ്മൾ കാണുന്ന സ്വാതന്ത്ര്യം ലഭ്യമായത് എന്ന ഓർമ്മ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം.
2: സ്വാതന്ത്ര്യം എന്നത് കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമല്ല, സാമൂഹികവും സാമ്പത്തികവുമായ സ്വാതന്ത്ര്യം കൂടിയാണെന്ന അംബേദ്കർ വചനം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ സ്വാതന്ത്ര്യദിന സന്ദേശം തുടങ്ങിയത്.
3: കാരണം സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള സ്വാതന്ത്ര്യം ഇല്ലാതായാൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് അർത്ഥമില്ലാതെ വരുമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിൽ ഇപ്പോഴും അലയടിക്കുകയാണ്. ഇവിടെ നമ്മൾക്കറിയാം, സ്വാതന്ത്ര്യം അത് സംസാരിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ്, ചിന്തിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ്, അഭിപ്രായം രേഖപ്പെടുത്തുവാനുള്ള സ്വാതന്ത്ര്യമാണ്, സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ്, അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തുവാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണ്. ജാതി വിവേചനത്തിൽ നിന്നും മതത്തിൻ്റെ പേരിലും വർഗത്തിൻ്റെ പേരിലും ഭാഷയുടെ പേരിലും വർണ്ണത്തിൻ്റെ പേരിലും ഒക്കെയുള്ള വിവേചനങ്ങളിൽ നിന്നും ഒക്കെയുള്ള ഒരു സ്വാതന്ത്ര്യം കൂടിയാണ് ഓരോ ഭാരതീയനും ആഗ്രഹിക്കുന്നത്.
2: തുടർന്ന് വിവിധ പ്ലാറ്റൂണുകളുടെ മാർച്ച് പാസ്റ്റ് നടന്നു. പോലീസ്, സായുധ സേനാംഗങ്ങൾക്ക് പുറമെ അഗ്നിശമന രക്ഷാസേന, സിവിൽ ഡിഫൻസ് ഫോഴ്സ് അംഗങ്ങൾ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സ്, NCC, SCC, റെഡ് ക്രോസ്, സ്കൌട്ട്, ഗൈഡ് വോളണ്ടിയർമാർ, വിവിധ സ്കൂളുകളിൽ നിന്നുള്ള പരേഡ് ഗ്രൂപ്പുകളും മാർച്ച് പാസ്റ്റിൽ അണിനിരന്നു. ഇടക്കയുടെ അകമ്പടിയോടുകൂടെ എറണാകുളം ജില്ലാ കളക്ടറേറ്റ് ജീവനക്കാർ അവതരിപ്പിച്ച ദേശഭക്തിഗാനം പുതിയൊരു അനുഭവമായിരുന്നു.

ഈ പുതുമയുടെ മാറ്റുകൂട്ടി കൊച്ചി നേവൽ ബേസ് സി കേഡറ്റ് കോർപ്സിലെ ഗേൾ കേഡറ്റ്സ് അവതരിപ്പിച്ച ഹോൺപൈപ്പ് ഡാൻസും ആസ്വാദ്യകരമായി.

0: കോഴിക്കോട് ജില്ലയിലും സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ഒരു റിപ്പോർട്ട്.
1: രാജ്യത്തിന്റെ 80-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ ജില്ലാതല ചടങ്ങ് വെസ്റ്റിൽ ക്യാപ്റ്റൻ വിക്രം മൈതാനത്ത് വിപുലമായി നടന്നു. തൊഴിൽ, മൃഗസംരക്ഷണ, വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ ദേശീയ പതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. മന്ത്രി ബിന്ദു കൃഷ്ണ:
2: സ്വാതന്ത്ര്യദിനം കേവലം വിദേശാധിപത്യത്തിനുള്ള മോചനമായി കാണരുത്. ഭയമില്ലാതെ ജീവിക്കുവാനുള്ള അവകാശം, വിശ്വാസവും സംസ്കാരവും സംരക്ഷിക്കുവാനുള്ള അവകാശം.

0: തൊഴിൽ ചെയ്യാനുള്ള അവകാശം, തുല്യ അവസരങ്ങൾ നേടാനുള്ള സ്വാതന്ത്ര്യം, അതോടൊപ്പം മാന്യമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. ഒരു സ്ത്രീക്ക് സുരക്ഷിതമായി സഞ്ചരിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ അവളുടെ സ്വാതന്ത്ര്യം പൂർണ്ണമല്ല. ഒരു സ്ത്രീക്ക് സ്വന്തം വരുമാനം നേടാൻ കഴിയുന്നില്ലെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം പൂർണ്ണമല്ല. ജീവിതത്തെ കുറിച്ച് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യം പൂർണ്ണമല്ല. ഈ കാഴ്ചപ്പാടിലാണ് സ്ത്രീകളുടെ സഞ്ചാരവും സാമ്പത്തിക സ്വാതന്ത്ര്യവും അടക്കം ശക്തിപ്പെടുത്തുന്ന പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ വനിതാ ശിശു വികസന വകുപ്പിലൂടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ, സംരക്ഷണം, ക്ഷേമം, സാമ്പത്തിക ശാക്തീകരണം എന്നിവയ്ക്കായി വിവിധങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. വിവിധ പദ്ധതികളിലൂടെ ദുരിതമനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും കുടുംബങ്ങൾക്കും പിന്തുണ നൽകുന്നു. കുട്ടികളുടെ പോഷണം, വിദ്യാഭ്യാസം, സുരക്ഷ, ബാലാവകാശ സംരക്ഷണം, അതിന് പ്രത്യേകമായി സർക്കാർ പ്രാധാന്യം നൽകുന്നു.
1: കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലും 80th സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു. ഒരു റിപ്പോർട്ട്.
2: ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള സ്വാതന്ത്ര്യദിനാഘോഷം കവരത്തി സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടന്നു. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ അഡ്വൈസർ SB ദീപക് കുമാർ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് മാർച്ച് പാസ്റ്റിൽ വിവിധ പ്ലാറ്റൂണുകളുടെ അഭിവാദ്യം സ്വീകരിച്ചതിനു ശേഷം അദ്ദേഹം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി.
3: My beloved brothers and sisters of Lakshadweep, on this proud and solemn occasion of the 80th Independence Day of our great nation, I extend my warm greetings to all the people of Lakshadweep. Independence Day is not merely a celebration of freedom won. It is a moment of remembrance, gratitude and renewed resolve. We bow our heads in homage to the countless freedom fighters whose courage, sacrifice and patriotism secured for us the gift of liberty. This year carries a special significance as we commemorate 150 years of Vande Mataram, a timeless expression of our civilizational pride, patriotism and national unity. On this historic occasion, I call upon every family in Lakshadweep to participate wholeheartedly in the Har Ghar Tiranga campaign and proudly hoist the national flag at their homes. Let the Tiranga flutter across every island as a symbol of our unity, our democratic spirit and our unwavering commitment to the nation. On this Independence Day, let the spirit of Vande Mataram and the sight of Tiranga in every home inspire us to dedicate ourselves anew to the service of the nation. Let us move forward together as Team India to protect our environment, empower our youth and women, strengthen our institutions, expand opportunity and ensure that no citizen of Lakshadweep is left behind.
2: തുടർന്ന് വിവിധ മേഖലകളിൽ മികച്ച സേവനം കാഴ്ചവെച്ചവർക്കുള്ള പുരസ്കാര വിതരണം നടന്നു. ലക്ഷദ്വീപ് ഭരണകൂടത്തിലെയും പോലീസിലെയും വിവിധ സായുധ സേനകളിലെയും ഉദ്യോഗസ്ഥർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.
1: കൊല്ലം ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ആശ്രമ മൈതാനത്ത് നടന്നു. വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ ദേശീയ പതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. മന്ത്രിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ നിന്ന്,
4: ഏകദേശം ഒരു നൂറ്റാണ്ട് കാലത്തോളം നീണ്ടുനിന്ന സുസംഘടിതമായ ലോകത്ത് അധികം സമാനതകളില്ലാത്ത ചെറുത്തുനിൽപ്പിന്റെ ഉൽപ്പന്നമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ മുതൽ 10,000-ക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ജീവത്യാഗത്തിന്റെ ഫലമാണ് നമ്മുടെ ഈ രാജ്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ലോകം ശ്രദ്ധിക്കുന്ന സംഘടിത സമര പ്രസ്ഥാനമാക്കി വളർത്തിയത് സർവാരാധ്യനായ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണ്. മതേതര ഭാരതത്തിനായി ശബ്ദമുയർത്തിയതിന് 78th വയസ്സിൽ ഗോഡ്സേ എന്ന മതഭ്രാന്തനാൽ കൊല്ലപ്പെട്ട ആ വന്ധ്യവയോധികൻ മുതൽ വെറും 12th വയസ്സിൽ ബ്രിട്ടീഷ് പോലീസിന്റെ വെടിയേറ്റ് ധീരരക്തസാക്ഷിത്വം വഹിച്ച ബാജി റൌട്ടും 18th വയസ്സിൽ തൂക്കിലേറ്റപ്പെട്ട വിപ്ലവകാരി ഖുദിറാം ബോസുമടക്കം നിരവധി പേർ ജീവനും ജീവിതവും ത്യജിച്ചതിന്റെ ഫലമാണ് നാം ഇന്ന് രുചിക്കുന്ന സ്വാതന്ത്ര്യം. ഇന്ത്യയോടൊപ്പം അക്കാലത്ത് സ്വതന്ത്രമായ പല രാജ്യങ്ങളും പിൽക്കാലത്ത് ഏകാധിപത്യ ഭരണത്തിലേക്കും പട്ടാള ഭരണത്തിലേക്കും ഒക്കെ ചുവടുമാറിയത് നമ്മൾ കണ്ടു. എന്നാൽ അധികാരത്തിൻ്റെ തിളക്കത്തിൽ കണ്ണുമഞ്ഞളിക്കാതെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി രാജ്യത്തെ നയിച്ച നമ്മുടെ പൂർവികരായ ഭരണാധികാരികൾ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും അടിസ്ഥാന ശില ആഴത്തിൽ സ്ഥാപിച്ചതിൻ്റെ ഗുണമാണ് നാം ഇന്ന് അനുഭവിക്കുന്നത്.
1: കണ്ണൂർ ജില്ലയിലും സ്വാതന്ത്ര്യദിനം അത്യുത്സാഹപൂർവ്വം ആഘോഷിച്ചു. ഒരു റിപ്പോർട്ട്.
5: 80th സ്വാതന്ത്ര്യദിനം

0: കണ്ണൂരിൽ അത്യാഹ്ലാദപൂർവ്വം ആഘോഷിച്ചു. കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിൽ വൈദ്യുതി പരിസ്ഥിതി പാർലമെന്ററി കാര്യമന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ദേശീയ പതാക ഉയർത്തി. ലോക ചരിത്രത്തിന്റെ താളുകളിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം സ്വർണലിപികളാൽ എഴുതപ്പെട്ടതാണെന്ന് പരേഡിനെ അഭിവാദ്യം ചെയ്ത ശേഷം നടത്തിയ പ്രസംഗത്തിൽ മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പറഞ്ഞു. മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ പ്രസംഗത്തിൽ നിന്ന്,
1: നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം ലോക ചരിത്രത്തിന്റെ താളുകളിൽ സ്വർണലിപികളാൽ എഴുതപ്പെട്ടതാണ്. അക്രമരഹിതമായ സത്യാഗ്രഹ മാർഗത്തിലൂടെയാണ് രാഷ്ട്രപിതാവ് മഹാത്മജിയും രാഷ്ട്രശില്പി പണ്ഡിറ്റ്ജിയും നിരവധിയായ നേതാക്കന്മാരും ദേശീയ പ്രസ്ഥാനത്തിന് ഏറെ ആവേശകരമായ നേതൃത്വം നൽകിയത്. സ്വാതന്ത്ര്യ സമ്പാദനത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവർ നിരവധി പേരുണ്ട്. ജാലിയൻവാലാബാഗ് സമരത്തിലും അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരത്തിലുമെല്ലാം രക്തസാക്ഷികളായവർ, അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ സ്വാതന്ത്ര്യ സമര സേനാനികൾ, അവരുടെ എല്ലാം ത്യാഗത്തിന്റെയും അർപ്പണത്തിന്റെയും ലക്ഷ്യബോധത്തിലുള്ള പോരാട്ടത്തിന്റെയും ഫലമായിട്ടാണ് ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടിയത്. ആ വിലപ്പെട്ട സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്കായി വിനിയോഗിക്കുന്നതിന് വേണ്ടിയാണ് രാജ്യത്തിന് ഏറ്റവും മാതൃകാപരമായ മതേതരത്വവും ജനാധിപത്യവും പ്രദാനം ചെയ്യുന്ന ഒരു ഭരണഘടനയും നമുക്ക് ലഭിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഭരണഘടനയെ മുറുകെ പിടിക്കാൻ, ഭരണഘടനാ മൂല്യങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സ്വാതന്ത്ര്യ ദിന ചിന്തകൾ നമുക്ക് ശക്തി പകരേണ്ടതായിട്ടുണ്ട്. കൂടുതൽ നേട്ടങ്ങൾക്കായി, നന്മയ്ക്കായി നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞ ചെയ്യാം. ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. ആ രാജ്യത്തെ പൗരന്മാരായി, അച്ചടക്ക ബോധമുള്ള പൗരന്മാരായി, രാജ്യസ്നേഹികളായി വളരാനും ജീവിക്കാനും നമുക്ക് പ്രതിജ്ഞ എടുക്കാം. അതാകട്ടെ ഈ സ്വാതന്ത്ര്യ ദിന ചിന്ത. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിനത്തിന്റെ മംഗളങ്ങൾ നേർന്ന് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഭാരത്.
0: പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, NCC, സ്കൌട്ട് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡന്റ് പോലീസ്, റെഡ് ക്രോസ് തുടങ്ങിയവരും പരേഡിൽ അണിനിരന്നു.
2: ആലപ്പുഴ ജില്ലാ ആസ്ഥാനത്ത് സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നടന്നു. എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ M.Liju ദേശീയ പതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. മന്ത്രിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ നിന്ന്,
3: ഈ രാഷ്ട്രം എന്നും പ്രതിസന്ധികളെ അതിജീവിച്ചു. കേവലം ഒരു കാർഷിക രാഷ്ട്രം എന്നതിനപ്പുറത്ത് ലോകം കണ്ട ഏറ്റവും വലിയ ഭക്ഷ്യ പട്ടിണി മരണങ്ങളിലൂടെ കടന്നുപോയ ഒരു രാഷ്ട്രം. സാമ്രാജ്യത്വം അതിന്റെ സകല ദ്രംഷ്ടകളും ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ഊർജം മുഴുവൻ വലിച്ചെടുത്ത ഒരു രാഷ്ട്രം സ്വപ്നം കാത്തു സൂക്ഷിച്ചുകൊണ്ട് 8 പതിറ്റാണ്ട് കാലം വികസനത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നു മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പുതിയ തലമുറയുടെ സ്വപ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പുതിയ തലമുറയുടെ സ്വപ്നങ്ങളിൽ പഴയ കാലങ്ങളിലെ ആശയങ്ങൾ മാത്രമല്ല, ഒരു തരത്തിൽ നോളജ് ഡിവൈഡ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ നാട്ടിലെ ഓരോ കുഞ്ഞിനും ആധുനികമായ എല്ലാ സാങ്കേതിക വിദ്യകളും നമുക്ക് കൊടുക്കണം. അവർക്ക് നമുക്ക് സമത്വം നമുക്ക് നൽകേണ്ടതുണ്ട്. അവർക്ക് വിശപ്പുരഹിതമായ ഒരു കാലം നമുക്ക് നൽകാനുണ്ട്. തീർച്ചയായും അവരുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുവാൻ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഏവർക്കും ത്രിവർണാങ്കിതമായ സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്.
2: കാസർഗോഡ് ജില്ലയിലും സ്വാതന്ത്ര്യ ദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. ഒരു റിപ്പോർട്ട്.
4: കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM Shaji പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. യുവാക്കൾ സ്വാതന്ത്ര്യത്തിനും സാമൂഹ്യനീതിക്കും കാവൽ നിൽക്കുന്ന ഒരു ഇന്ത്യയാണ് നമ്മുടെ ലക്ഷ്യങ്ങളിൽ ഇനി ഉണ്ടാകേണ്ടതെന്ന് അദ്ദേഹം സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു.
5: നാം സ്വാതന്ത്ര്യം നേടിയത് നിരന്തരമായ സമരങ്ങളിലൂടെയാണെന്ന് നാം മറന്നുപോകരുത്. എതിരാളികളെ ബഹുമാനിക്കുന്നതിൽ നമ്മുടെ ഗാന്ധിജി മാതൃക തന്നെയാണ്. തന്നെ തടവിലിട്ട ജനറൽ ജാൻസ്മത്തിന് സ്വന്തം കൈകൊണ്ട് ചെരുപ്പുണ്ടാക്കി സമ്മാനിച്ച മഹാത്മാവാണ് നമ്മുടെ ഗാന്ധിജി. പുതിയ കാലത്തേക്ക് നമ്മുടെ രാജ്യത്തെ വഴി നടത്തേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പുതിയ തലമുറ കൂടിയാണ് ഏറ്റെടുക്കേണ്ടത്. സ്വാതന്ത്ര്യമെന്നാൽ സ്വന്തം കാര്യം മാത്രം നോക്കലല്ല, മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ശബ്ദമുയർത്തൽ കൂടിയാണെന്ന് മാർട്ടിൻ ലൂതർ കിങ് പറയുന്നുണ്ട്. രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞതും ഇതാണ്, ഈ ലോകം മുഴുവൻ എൻ്റെ വീടാണ്. യുവാക്കൾ സ്വാതന്ത്ര്യത്തിനും സാമൂഹ്യനീതിക്കും കാവൽ നിൽക്കുന്ന ഒരു ഇന്ത്യയാണ് നമ്മുടെ ലക്ഷ്യങ്ങളിൽ ഇനി ഉണ്ടാവേണ്ടത്. ഭാഷയും വേഷവും മതവും ജാതിയും കൊണ്ട് വേർതിരിക്കാനാവാത്ത വണ്ണം നമ്മുടെ മനസ്സുകൾ ഒന്നിക്കുക തന്നെ വേണം. വിദ്യാർത്ഥിയുടെ ദേശസ്നേഹം സത്യസന്ധമായ ചരിത്രം പഠിക്കലിലാണ്. അധ്യാപകന്റെ ദേശസ്നേഹം നല്ല തലമുറയെ വളർത്തുന്നതിലാണ്. ഡോക്ടറുടെ ദേശസ്നേഹം കരുണയോടെ ചികിത്സിക്കുന്നതിലാണ്. കർഷകന്റെ ദേശസ്നേഹം നാടിന് ഭക്ഷണം നൽകുന്നതിലാണ്. ഉദ്യോഗസ്ഥന്റെ ദേശസ്നേഹം നിഷ്പക്ഷമായി സേവിക്കുന്നതിലാണ്. ഓരോ പൗരന്റെയും ദേശസ്നേഹം തന്റെ കടമയും ഉത്തരവാദിത്തവും സത്യസന്ധമായി നിർവഹിക്കുന്നതിലാണ്. രാജ്യസ്നേഹം പതാക ഉയർത്തുന്ന ദിവസങ്ങളിൽ മാത്രം പ്രകടിപ്പിക്കേണ്ട ഒന്നല്ല, അത് ദിവസേനയുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ കാണണം. റോഡിൽ നിയമം പാലിക്കുമ്പോൾ അത് ദേശസ്നേഹമാണ്. പൊതുസമ്പത്ത് സംരക്ഷിക്കുമ്പോൾ അത് ദേശസ്നേഹമാണ്.

0: മാലിന്യം വലിച്ചെറിയാതിരിക്കുമ്പോൾ അത് ദേശസ്നേഹമാണ്. മറ്റൊരു മതക്കാരനെ സഹോദരനായി കാണുമ്പോൾ അതും ദേശസ്നേഹമാണ്. അവശനായ ഒരാളെ സഹായിക്കാൻ കൈനീട്ടുമ്പോൾ അതും ദേശസ്നേഹമാണ്. ഇന്ത്യയിൽ ഭാഷ കൊണ്ട് വൈവിധ്യങ്ങൾ നിറഞ്ഞ മണ്ണാണ് കാസർഗോഡ്. നമ്മൾ ഏത് ഭാഷയിൽ സംസാരിച്ചാലും ഹൃദയം കൊണ്ട് അടുത്തു നിൽക്കാനാവുമെന്ന് തെളിയിച്ച മണ്ണ്. കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് വിലയേറിയ സംഭാവനകൾ അർപ്പിച്ച ഒട്ടനവധി മനുഷ്യരുടെ നാടുകൂടിയാണ് കാസർഗോഡ്.
1: പരേഡിൽ പോലീസ്, എക്സൈസ്, വിവിധ കോളേജുകളിലെയും സ്കൂളുകളിലെയും NCC, സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റുകൾ, സ്കൂൾ ബാൻഡ് സെറ്റുകൾ എന്നിവ ഉൾപ്പെടെ 15 പ്ലാറ്റൂണുകൾ അണിനിരന്നു.
2: പത്തനംതിട്ട ജില്ലയിലെ ജില്ലാതല സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ കാതോലിക്കേറ്റ് കോളേജ് ഗ്രൗണ്ടിൽ സമുചിതമായി നടന്നു. ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ PC വിഷ്ണുനാഥ് ദേശീയ പതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. മന്ത്രിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ നിന്ന്,
3: നമുക്ക് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുക മാത്രമല്ല, ഈ കാലയളവിൽ നമ്മുടെ രാജ്യം നേടിയ ആർജിത നേട്ടങ്ങളെ അഭിമാനത്തോടുകൂടി ഓർമ്മിക്കുകയും ചെയ്യുന്ന ഒരു മുഹൂർത്തമാണ്. നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്, നമ്മുടെ രാജ്യം എവിടെയാണ് നിൽക്കുന്നത് എന്ന അഭിമാനബോധം ഓരോ ഭാരതീയനും ഉണ്ടാകുന്ന ഒരു നിമിഷം കൂടിയാണിത്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം, നമ്മൾ അത് നേടിയെടുക്കാൻ നടത്തിയ സമാനതകളില്ലാത്ത സ്വാതന്ത്ര്യ സമരം, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് സ്വാതന്ത്ര്യം നേടിയത്, നമ്മൾ എവിടെ നിന്നാണ് പോരാട്ടങ്ങൾ ആരംഭിച്ചത്, എവിടേക്കാണ് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ അവകാശങ്ങളെ നമ്മൾ ഇനി കൊണ്ടുപോകേണ്ടത് എന്ന ചിന്തകളെല്ലാം പങ്കുവയ്ക്കുന്ന നിമിഷം കൂടിയാണിത്. ലോകത്തിന് അതുവരെ പരിചിതമല്ലാതിരുന്ന അഹിംസ എന്ന സമരായുധം ഉപയോഗിച്ചുകൊണ്ടാണ് മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത്. മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായി പട്ടേലും മൗലാന അബുൽ കലാം ആസാദും സരോജിനി നായിഡുവും എല്ലാം, അവർ മാത്രമല്ല ജ്ഞാതരും അജ്ഞാതരുമായ എത്രയേറെ ലക്ഷക്കണക്കാകുന്ന ധീരദേശാഭിമാനികൾ ജീവനും ജീവിതവും സമർപ്പിച്ച് നമുക്ക് സമ്മാനിച്ചതാണ് ഈ സ്വാതന്ത്ര്യം എന്ന് നമ്മൾ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. സ്വാതന്ത്ര്യം ലഭിച്ച ഭാരതത്തിൽ തുല്യനീതിക്ക് വേണ്ടി മഹതായ ഒരു ഭരണഘടന മഹാനായ ഡോക്ടർ BR അംബേദ്കറിന്റെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നു. ആ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞയെടുക്കേണ്ട സമയമാണ്. ആ ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കേണ്ട കടമയും കർത്തവ്യത്തെയും ഓർക്കുന്ന നിമിഷമാണിത്.
2: മലപ്പുറം ജില്ലാ ആസ്ഥാനത്തും സ്വാതന്ത്ര്യദിനം ഹർഷോല്ലാസത്തോടെ ആഘോഷിച്ചു. ഒരു റിപ്പോർട്ട്.
4: മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ യുദ്ധസ്മാരകത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ പുഷ്പചക്രം അർപ്പിച്ചതോടെയാണ് ജില്ലയിലെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് MSP പരേഡ് ഗ്രൗണ്ടിലെത്തിയ മന്ത്രി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. മന്ത്രി PK ബഷീർ:
5: ആഗസ്റ്റ് 15 എന്നത് നമുക്ക് കലണ്ടറിലെ ഒരു അക്കം മാത്രമല്ല, ഒരു ജനതയുടെ മഹത്തായ ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കും, ഒരുപാട് അപൂർവതകൾ നിറഞ്ഞ ഒരു രാജ്യമാണ് ഇന്ത്യ. എത്രയോ മതങ്ങൾ, ജാതികൾ, ഉപജാതികൾ, ഭാഷകൾ, സംസ്കാരങ്ങൾ, ഈ വൈവിധ്യങ്ങളെല്ലാം ഇവിടെ നിലകൊള്ളുമ്പോഴും ഒരേ ഒരു വികാരത്തിൽ നമ്മൾ ഒന്നാകുന്നു. അത് ഇന്ത്യ എന്ന ഒരു വികാരമാണ്. ലോകത്ത് ഇങ്ങനെ ഒരു രാജ്യം വേറെ ഇല്ല, ഒരു രാഷ്ട്രത്തിനും ഇങ്ങനെ ഇനി ആവാനും കഴിയില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ മനസ്സ് എന്നും മതേതരമാണ്. ആ മഹത്തായ സൗന്ദര്യത്തെ ഇനി വരുന്ന തലമുറക്ക് കൂടി പകർത്തു കൊടുക്കുക എന്ന ദൗത്യമാണ് നാം ഓരോരുത്തരും ഇവിടെ നിർവഹിക്കപ്പെടേണ്ടത്. സ്വാതന്ത്ര്യത്തിന് യഥാർത്ഥ ശത്രു വിദേശ ഭരണം മാത്രമല്ല, വിഭജന മനോഭാവവും സ്വാതന്ത്ര്യത്തിന്റെ ശത്രുവാണ്. ഭാഷ, മതം, ജാതി, രാഷ്ട്രീയം എന്നിവയുടെ പേരിൽ മനുഷ്യൻ മനസ്സിൽ നിന്ന് അകന്നു പോകുന്നിടത്ത് സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചം മങ്ങുകയാണ്. ഇന്ത്യയുടെ യഥാർത്ഥ മഹത്വം നമ്മൾ മറക്കരുത്. നമ്മളെല്ലാവരും രാഷ്ട്ര സേവകരാണെന്ന കാര്യം നമ്മളെല്ലാവരും ഓർക്കണം.
2: തൃശൂർ ജില്ലയിൽ 80th സ്വാതന്ത്ര്യദിനം അത്യുത്സാഹപൂർവ്വം ആഘോഷിച്ചു. ഒരു റിപ്പോർട്ട്.
6: രാജ്യത്തിന്റെ 80th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ രാവിലെ 8:45 ആരംഭിച്ചു. കാർമേഘങ്ങളൊഴിഞ്ഞ് ചാറ്റൽ മഴ പോലും മാറി നിന്ന തെളിഞ്ഞ ആകാശത്തെ സാക്ഷി നിർത്തി ബഹുമാനപ്പെട്ട തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം DHQ ക്യാമ്പ് സബ് ഇൻസ്പെക്ടർ ശ്രീ MC ചന്ദ്രശേഖരൻ അണിയിച്ചൊരുക്കിയ സായുധ അർദ്ധ സായുധ സേനാംഗങ്ങളുടെ പ്ലാറ്റൂണുകൾ സ്വാതന്ത്ര്യദിന പരേഡിനായി

0: അണിനിരന്നു. എൻ സി സി ബാൻഡ്, പ്ലറ്റൂൺ അടക്കം സിറ്റി പോലീസ്, റൂറൽ പോലീസ്, വനിതാ പോലീസ്, ഫോറസ്റ്റ്, എക്സൈസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, വിവിധങ്ങളായ എൻ സി സി സീനിയർ ജൂനിയർ യൂണിറ്റുകൾ, സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് എന്നീ വിഭാഗങ്ങളിലായി 24 പ്ലറ്റൂണുകളാണ് അണിനിരന്നത്. വിയൂർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ശ്രീ മഹേഷ് കുമാർ എം എം, പരേഡ് അണ്ടർ കമാൻഡർ ഡി എച്ച് ക്യു ക്യാമ്പ് സബ് ഇൻസ്പെക്ടർ ശ്രീ എം പി വിനയചന്ദ്രൻ എന്നിവർ പരേഡിനെ നയിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ മുഖ്യാതിഥി ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ ഒ ജെ ജനീഷ് സല്യൂട്ട് സ്വീകരിച്ച് ദേശീയ പതാക ഉയർത്തി ദേശീയ പതാകയെ സല്യൂട്ട് ചെയ്തു. മാർച്ച് പാസ്റ്റിനു ശേഷം മുഖ്യാതിഥി മന്ത്രി ശ്രീ ഒ ജെ ജനീഷ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി.
1: 1947 ആഗസ്റ്റ് 15 നമ്മൾ ഇന്ത്യക്കാർ ആത്മാഭിമാനത്തോടെ കൊണ്ടാടുന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം. സഹന സമരമാർഗത്തിലൂടെ മഹാത്മാഗാന്ധിയും കരുത്താർന്ന സമര രീതിയിലൂടെ സുഭാഷ് ചന്ദ്രബോസും ഒട്ടേറെ സമര നേതാക്കളും നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി. എന്തായിരുന്നു അവർ കണ്ട സ്വപ്നങ്ങളിൽ നിന്ന് നാം ഓർക്കേണ്ടതുണ്ട്. തങ്ങളുടെ മാതൃരാജ്യത്തെ വരിഞ്ഞു നിർത്തിയ അടിമത്തത്തിൻ്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിയണം. ഭാവി തലമുറയ്ക്ക് എങ്കിലും സുഖസമൃദ്ധമായിട്ടുള്ള ജീവിതമുണ്ടാകണം. സമത്വസുന്ദരമായ ഒരു ഇന്ത്യ, മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും പേരിൽ പരസ്പരം കലഹിക്കാത്ത രാജ്യം, പട്ടിണിയില്ലാത്ത, തൊഴിലില്ലായ്മയും നിരക്ഷരതയും ഇരുട്ട് പരത്താത്ത നാട്, സ്വാതന്ത്ര്യത്തിൻ്റെ സമരമുഖങ്ങളിൽ സ്വയം അർപ്പിക്കുമ്പോൾ പോയ തലമുറ മനസ്സിൽ പേറിയിരുന്ന ഈ സ്വപ്നങ്ങൾ ഇനിയും നമുക്ക് യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട്. ആ യാഥാർത്ഥ്യങ്ങൾക്കായി സ്വയം സമർപ്പിക്കേണ്ട ദിനമായി നമ്മുടെ സ്വാതന്ത്ര്യദിനത്തെ നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്.
0: തുടർന്ന് തൃശൂർ ശ്രീ രാമവർമ്മ ഗവൺമെന്റ് കോളേജ് ഓഫ് മ്യൂസിക് ആൻഡ് പെർഫോമിംഗ് ആർട്സിലെ വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചു. പരേഡിൽ അണിനിരന്ന പ്ലറ്റൂണുകൾക്കുള്ള സമ്മാനദാനം മന്ത്രി വിതരണം ചെയ്തു. സർവീസ് പ്ലറ്റൂണുകളുടെ പരേഡിൽ RSI DHQ ക്യാമ്പ് ശ്രീ ബെന്നി കെ പി നയിച്ച DHQ പ്ലാറ്റൂൺ ഒന്നാം സമ്മാനം നേടി. രണ്ടാം സമ്മാനം എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ ഹരികൃഷ്ണ ജെ നയിച്ച എക്സൈസ് പ്ലാറ്റൂൺ നേടി. സീനിയർ NCC ബോയ്സ് പ്ലാറ്റൂൺ, സീനിയർ ഗേൾസ്, ജൂനിയർ NCC ഡിവിഷൻ, സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് എന്നിവർക്കുള്ള സമ്മാനദാനവും മന്ത്രി നിർവഹിച്ചു. ദേശീയ ഗാനാലാപനത്തോടെ രാവിലെ 9:45 പരിപാടികൾ സമാപിച്ചു.
2: കോട്ടയം ജില്ലയിൽ സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു. കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ജില്ലാതല പരിപാടിയിൽ സംസ്ഥാന ജലസേചന ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ മോൻസ് ജോസഫ് ദേശീയ പതാക ഉയർത്തി പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു.
3: സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷമുള്ള രാജ്യത്തിന്റെ വളർച്ച ലോക ശ്രദ്ധ നേടുന്ന വിധത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരുവാൻ നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വന്ന വിവിധ ഗവൺമെന്റുകളും നമ്മുടെ രാജ്യത്തെ ജനതയും ഒരേ മനസ്സോടെ പടപൊരുതി എന്നുള്ളതാണ് ഏറ്റവും വിലപ്പെട്ട കാര്യമായി നമുക്ക് കാണുവാൻ കഴിയുക. രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ പവിത്രമായ സ്മരണയ്ക്ക് മുൻപിൽ ഞാൻ പ്രണാമമർപ്പിക്കുന്നു. രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുവാൻ ധീരോദാത്തമായ പോരാട്ടം നയിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഓർമ്മകൾക്ക് മുൻപിൽ ആദരവർപ്പിക്കുന്നു. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ വില എത്രയാണ് എന്ന് പരിശോധിക്കുന്നത് മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടായിരിക്കണം. ലോകത്തെമ്പാടും യുദ്ധം പടർന്നു പിടിച്ചതിന്റെ പേരിൽ സമാധാനം നഷ്ടപ്പെട്ട ലോകരാഷ്ട്രങ്ങൾ ലോകത്ത് സ്വൈര ജീവിതം സ്വാതന്ത്ര്യമില്ലായ്മയും അനുഭവിക്കേണ്ടി വരുന്ന ജനതയുടെ വിലാപങ്ങൾ, അതേ തുടർന്ന് കൊല ചെയ്യപ്പെടുന്ന 10,000,000 കുഞ്ഞുങ്ങളടക്കമുള്ള മനുഷ്യജീവനുകൾ, ഇതെല്ലാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണുമ്പോഴാണ് ഇന്ത്യ എന്ന നമ്മുടെ അഭിമാനമുള്ള രാജ്യം നമുക്ക് തന്ന സ്വാതന്ത്ര്യത്തിന്റെ മഹത്വവും വിലയും എത്ര വലുതാണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയുക. ഇവിടെ ശാന്തമായി സമാധാനത്തോടെ സ്വൈര്യ ജീവിതം നയിക്കുവാൻ കഴിയുന്ന ഭാരതീയർക്ക് ഇന്ത്യൻ ജനത എന്ന നിലയിൽ നമ്മുടെ രാജ്യം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനവും സംഭാവനയും ഇവിടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. എല്ലാ രംഗത്തും സ്വാതന്ത്ര്യം നൽകുന്ന ഇന്ത്യയുടെ ഭരണഘടനയാണ് നമ്മുടെ ജീവിതത്തിന്റെ

0: മൂല്യങ്ങളുടെ ഭരണവ്യവസ്ഥയുടെ അടിത്തറയായിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിൽ അധിഷ്ഠിതമായ ഭരണകൂടങ്ങൾ രാജ്യത്തും സംസ്ഥാനങ്ങളിലും ഭരണം നടത്തുമ്പോൾ ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ വളർച്ചയാണ് രാജ്യത്തെമ്പാടും ഉണ്ടായിട്ടുള്ളത്.
1: ഇടുക്കി ജില്ലയിലും സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു. ജില്ലാ ആസ്ഥാനത്ത്

0: ഇതിൻ്റെ 80-ാം സ്വാതന്ത്ര്യം ഇന്ന് സമുചിതമായി നാം ആചരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു സന്ദർഭം നമ്മുടെയൊക്കെ മനസ്സുകളിൽ കടന്നു വരുന്നത് നമ്മുടെ രാജ്യത്ത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഒക്കെ നേടിത്തരുവാൻ ജീവത്യാഗം ചെയ്ത ആയിരക്കണക്കിന് സാധാരണ മനുഷ്യരെയാണ്, അതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെയാണ്. മഹാത്മജി മുതൽ നമ്മുടെ നാടിനു വേണ്ടി സ്വയം ജീവിതം സമർപ്പിച്ച അത്തരത്തിലുള്ള ആ ത്യാഗപൂർണമായ കാലഘട്ടത്തെയും വ്യക്തികളെയും ഒക്കെ സ്മരിക്കുവാൻ ഈ അവസരം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. അവർ നേടി നൽകിയ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ നമുക്ക് ചേർത്ത് നിർത്തുവാൻ കഴിയണം. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതേതരത്വവും കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുക എന്ന വർദ്ധിതമായ ഉത്തരവാദിത്തമാണ് ഇന്നത്തെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ളത്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാണ്, ഭാരതത്തിനൊപ്പം സ്വാതന്ത്ര്യം നേടിയ പല രാജ്യങ്ങളും പട്ടാള അട്ടിമറികളിലേക്കും അരാജകത്വത്തിലേക്കും നീങ്ങിപ്പോയപ്പോൾ ജനാധിപത്യ മൂല്യങ്ങളെ ചേർത്ത് നിർത്തി 80-ാമത്തെ വർഷത്തിലേക്ക് നമുക്ക് കടക്കുവാൻ കഴിയുമ്പോൾ അത് നമ്മുടെ ഭരണഘടന നമുക്ക് നൽകിയ ഉറപ്പാണ്. ആ ഭരണഘടന ശിഥിലീകരിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കുക എന്ന ഉത്തരവാദിത്തം ഓരോ പൗരനുമുണ്ട് എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മതേതര മൂല്യങ്ങളെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ ജനാധിപത്യത്തിന് കൂടുതൽ ശോഭയേകുവാൻ നമുക്ക് കഴിയും. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റ് ചുമതലയേറ്റതിനു ശേഷം ഒട്ടനവധി നൂതനമായ ആശയങ്ങൾ പദ്ധതികൾ നടപ്പിലാക്കി മുമ്പോട്ട് പോവുകയാണ്. ഒരു പുതിയുഗ പിറവി നമ്മുടെ സംസ്ഥാനത്ത് ലക്ഷ്യമാക്കിക്കൊണ്ട് വിവിധ പ്രവർത്തനങ്ങളെയാണ് ഇന്ന് ഗവൺമെന്റ് ഏകോപിപ്പിക്കുന്നത്. അനവധി പദ്ധതികൾ, ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച അനവധി പദ്ധതികൾ ഒന്നൊന്നായി നടപ്പിലാക്കി വരികയാണ്. പ്രിയദർശിനി സൗജന്യ യാത്ര പോലെയുള്ള ഫ്ളാഗ്ഷിപ്പ് പദ്ധതികൾ, സാമൂഹിക ഉത്തരവാദിത്തത്തെ ചേർത്ത് നിർത്തുന്ന വയോജന വകുപ്പ്, നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് ഉയർന്നു വരുന്ന ഏജ്ഡ് പോപ്പുലേഷൻ, അവരെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തം തീർച്ചയായിട്ടും ഗവൺമെന്റിനുണ്ട്. അവിടെയാണ് ഒരു വയോജന വകുപ്പ് രൂപീകരിക്കുവാനുള്ള തീരുമാനം ഗവൺമെന്റ് സ്വീകരിച്ചത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനങ്ങളിലൊന്നായി കേരളം അതിലേക്ക് വരുമ്പോൾ അത് മാതൃകാപരമാവുന്നു, അത് മറ്റുള്ളവർക്ക് പ്രചോദനമാവാൻ പോവുകയാണ്. നമ്മുടെ സീനിയർ സിറ്റിസൻസിൻ്റെ അവരുടെ സാമൂഹിക സാമ്പത്തിക ആരോഗ്യ പരിരക്ഷ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നീങ്ങുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിലുള്ള ഒരുപാട് ആശയങ്ങൾ, ആരോഗ്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സേഫ്റ്റി നോംസ് ലഭ്യമാക്കാൻ കഴിയുന്ന പദ്ധതികൾ, അങ്ങനെ വിവിധ തലങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നു. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങളും പുതിയ ആശയങ്ങളും വരാൻ പോകുന്ന മാസങ്ങളിൽ നടപ്പിലാക്കുക എന്നതിൽ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പറയുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്.
1: പാലക്കാട്ടും സ്വാതന്ത്ര്യദിനം സമുചിതമായ പരിപാടികളോടെ ആഘോഷിച്ചു. ഒരു റിപ്പോർട്ട്.
2: പാലക്കാട് കോട്ടമൈതാനത്ത് സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകൾ പ്രൗഢഗംഭീരമായി നടന്നു. രാവിലെ 9 മണിക്ക് ഔദ്യോഗിക പരിപാടികൾക്ക് തുടക്കമായി. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ എൻ ഷംസുദ്ദീൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ദേശീയ പതാക ഉയർത്തിയ ശേഷം തുറന്ന ജീപ്പിൽ സഞ്ചരിച്ച് പരേഡ് പരിശോധിച്ച മന്ത്രി തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി.
3: എല്ലാവർക്കും ആമുഖമായി എന്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ തന്നെയാണ്. മറ്റൊന്നും മതേതരത്വമാണ്. നമ്മളുടെ വിവിധ ജാതി മത സമൂഹങ്ങൾ അധിവസിക്കുന്ന ഈ മണ്ണ് മതേതരത്വമായി നിലനിർത്താൻ നമ്മുടെ രാഷ്ട്രശില്പികൾ ശ്രമിച്ചിട്ടുണ്ട്. അത് ഇന്നോളം നമ്മളും ശ്രമിച്ചു വരികയാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് സാമൂഹിക നീതിയാണ്. എല്ലാവരും ഈ രാജ്യത്തിന്റെ മക്കളാണ്. ഭ്രാന്തവൽക്കരിക്കപ്പെട്ട പിന്നോട്ട് പോയ സമൂഹങ്ങളെ ഒപ്പം ചേർത്ത് നിർത്താനുള്ള സാമൂഹിക നീതി, സമത്വം, സാഹോദര്യം, ഈ ഭരണഘടനാ മൂല്യങ്ങൾ എന്നും ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ആ പ്രതിജ്ഞയാണ് നമുക്ക് പുതുക്കേണ്ടത്. പല രാഷ്ട്രങ്ങൾക്കും വയസ്സായി, പ്രായം ചെന്നവരാണ് അവിടെ കൂടുതൽ. പക്ഷെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് 60% യുവാക്കളാണ്. അപ്പൊ ഈ യുവത്വം, കർമ്മശേഷിയുള്ള ചിന്തിക്കുന്ന യുവത്വം, വിദ്യാർത്ഥികൾ, അവരെയൊക്കെ ദേശീയ പ്രസ്ഥാനത്തിന്റെ മഹാസന്ദേശത്തിലൂടെ രാജ്യത്ത് മുന്നോട്ട് നയിക്കാൻ നമുക്ക് സാധിക്കണം.
2: വാളയാർ ഇൻസ്പെക്ടർ കെ ഒ പ്രദീപ്, ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ക്യാമ്പിലെ സബ് ഇൻസ്പെക്ടർ റഫീഖ് എന്നിവരുടെ നേതൃത്വത്തിൽ ആകർഷകമായ മാർച്ച് പാസ്റ്റ് നടന്നു.

പോലീസ്, എക്സൈസ്, വനം, സ്റ്റുഡന്റ് പോലീസ്, കേരള ഹോംഗാർഡ്, സിവിൽ ഡിഫൻസ്, അഗ്നിരക്ഷാസേന, NCC, സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് തുടങ്ങിയ 26 വിഭാഗങ്ങളാണ് പരേഡിൽ അണിനിരന്നത്. കാണിക്കമാത, കർണകിയമ്മൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ബാൻഡ് പ്ലാറ്റൂണുകളുടെ നിരയൊത്ത ചുവടുവെപ്പുകൾ മാർച്ച് പാസ്റ്റിന് കൂടുതൽ ഭംഗിയേകി. മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലാറ്റൂണുകൾക്കുള്ള മെമെന്റോ മന്ത്രി ചടങ്ങിൽ വിതരണം ചെയ്തു. ഡൽഹി RD ക്യാമ്പ്, തൽസേന ക്യാമ്പ് എന്നിവയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സാംസ്കാരിക പരിപാടികൾ ചടങ്ങിന് മാറ്റുകൂട്ടി.

0: പൂർണമായും ഹരിതചട്ടം പാലിച്ചാണ് പരിപാടികൾ നടന്നത്. ദേശീയ ഗാനത്തോടെ സമാപിച്ച ആഘോഷ പരിപാടികൾ പാലക്കാടുകാരിൽ ദേശാഭിമാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകരുന്നതായി.
1: വയനാട് ജില്ലയിലും സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. വയനാട്ടിൽ നിന്നുള്ള റിപ്പോർട്ട്.
2: കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖാണ് ദേശീയ പതാക ഉയർത്തി അഭിസംബോധന ചെയ്തത്. മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ്:
3: ഗോത്ര സമൂഹത്തിന്റെ മണ്ണും വീടും ആരോഗ്യവും വിദ്യാഭ്യാസവും ഉത്തരവാദിത്തത്തോടുകൂടി കൊണ്ടുപോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യവും കർമ്മവും ഗവൺമെന്റുകൾക്കും പൊതുസമൂഹത്തിനും എല്ലാവർക്കുമുണ്ട്. ചോർന്നൊലിക്കുന്നതായിരിക്കുന്ന വീടുകളിലും ചൂഷണത്തിന് വിധേയനായും ആരോഗ്യ പരിപാലനത്തിൽ പുറകോട്ട് പോയും വിവിധ സൂചകങ്ങളിൽ പുറകോട്ട് പോയും ജീവിക്കേണ്ടവരല്ല ഗോത്ര സമൂഹം എന്നുള്ള ഏറ്റവും പരിപാവനമായിട്ടുള്ള ദൗത്യ നിർവഹണത്തിൽ ഇന്നലകളിൽ വന്നതായിരിക്കുന്ന കേടുപാടുകൾ തീർക്കേണ്ടതായിരിക്കുന്ന ധർമ്മവും ഉത്തരവാദിത്വവും സർക്കാരിനും പൊതുസമൂഹത്തിനും ഉണ്ട് എന്നുള്ളത് പ്രത്യേകം ഈ സന്ദർഭത്തിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമ്പാദന സമരത്തിന്റെ പരിപാവനമായിട്ടുള്ള ഏടുകളിലൂടെ ഇന്നലകളിൽ രചനാത്മകമായി കടന്നുപോയിട്ടുള്ള ഗോത്ര സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം ഈ സ്വാതന്ത്ര്യദിന സന്ദേശത്തിന്റെ ഭാഗമായി പറയാൻ ആഗ്രഹിക്കുന്നു. ട്രൈബൽ പദ്ധതികളിൽ ആദിവാസി ഗോത്ര സമൂഹത്തിന്റെ ഭവന നിർമ്മാണവും അവരുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന പദ്ധതികളിൽ അഴിമതിയോട് പൊതുവായി വെച്ചു ഉറപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള നിലപാടിനോടൊപ്പം ട്രൈബൽ പദ്ധതികളിൽ അഴിമതി നടത്തുന്നത് ഒരിക്കലും തീർത്താൽ തീരാത്തതായ അപരാധമാണെന്നും അതിനെതിരായി അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും എന്നും ഈ സന്ദർഭത്തിൽ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു.
4: സംസ്ഥാന തലസ്ഥാനത്തും വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിലും ലക്ഷദ്വീപിലും നടന്ന 80th സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ റിപ്പോർട്ടാണ് ഇതുവരെ കേട്ടത്. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സിന്ധു ദേവിയും പാടിയ ഗാനം. കൈതപ്പുറത്തിൻ്റെ വരികൾക്ക് ജോൺസന്റെ ഈണം.

0: ഒരു കുടുംബത്തിന്റെ സ്വപ്നമായാലും ഒരു ബിസിനസിന്റെ സ്വപ്നമായാലും അല്ലെങ്കിൽ മുഴുവൻ രാജ്യത്തിന്റെ സ്വപ്നമായാലും ഓരോ സ്വപ്നത്തിലും തെളിയുന്നത് ഇന്ത്യയുടെ പുതിയ ചിത്രമാണ്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങൾക്ക് ഏവർക്കും SBI ഹൃദയം നിറഞ്ഞ ആശംസകൾ.
1: വരൂ, നമുക്ക് ഒരുമിച്ച് ഇന്ത്യയെ ഇനിയുമേറെ മുന്നോട്ട് കൊണ്ടുപോകാം.
2: ഡിജിറ്റൽ ഫസ്റ്റ്, കസ്റ്റമർ ഫസ്റ്റ്, നേഷൻ ഓൾവേസ്.
3: അടുത്ത ഗാനം പാടിയത് ചിത്ര, ചിത്രം വല്യേട്ടൻ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താരയുടെ ഈണം.

0: ഒരു കുടുംബത്തിന്റെ സ്വപ്നമായാലും ഒരു ബിസിനസിന്റെ സ്വപ്നമായാലും അല്ലെങ്കിൽ മുഴുവൻ രാജ്യത്തിന്റെ സ്വപ്നമായാലും ഓരോ സ്വപ്നത്തിലും തെളിയുന്നത് ഇന്ത്യയുടെ പുതിയ ചിത്രമാണ്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങൾക്ക് ഏവർക്കും SBI ഹൃദയം നിറഞ്ഞ ആശംസകൾ.
1: വരൂ, നമുക്ക് ഒരുമിച്ച് ഇന്ത്യയെ ഇനിയുമേറെ മുന്നോട്ട് കൊണ്ടുപോകാം.
2: ഡിജിറ്റൽ ഫസ്റ്റ്, കസ്റ്റമർ ഫസ്റ്റ്, നേഷൻ ഓൾവേസ്.
3: അടുത്തതായി സ്വയംവരം പന്തൽ എന്ന ചിത്രത്തിന് വേണ്ടി ONV കുറുപ്പ് രചിച്ച് ജോൺസൺ സംഗീതം നൽകി ജി വേണുഗോപാൽ പാടിയ ഗാനം.
4: കന്നി നില കൈവളയും തളവമുകിൽ.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 29:40. ഇനി അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. ഇന്ന് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന എന്താണെന്ന് ശ്രദ്ധിക്കാം. നികുതി വെട്ടിപ്പുകാരിൽ നിന്നും കള്ളപ്പണക്കാരിൽ നിന്നും പിഴയും ക്രിമിനൽ നടപടികളും ഒഴിവാക്കി നികുതി സർക്കാരിന് നൽകാൻ അവസരം ഒരുക്കുന്നതായിരുന്നു പദ്ധതി. ഇങ്ങനെ ലഭിക്കുന്ന തുക പാവപ്പെട്ടവരുടെ ക്ഷേമത്തിന് ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തത്. 2016 കേന്ദ്ര സർക്കാർ

0: ാക്കിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. 2016 ഡിസംബർ മുതൽ 2017 മാർച്ച് വരെ ഈ പദ്ധതിക്ക് സാധുതയുണ്ടായിരുന്നു. പിന്നീട് പാവപ്പെട്ടവരുടെ വരുമാനം ഇല്ലാതാകുന്നത് തടയാനും അവർക്ക് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപം തുടങ്ങാനും താഴെ തട്ടിലുള്ളവർക്ക് പട്ടിണിയില്ലാതെ ജീവിക്കാനും ആവശ്യമായ ഭക്ഷണം നൽകാനും ഒക്കെയായി പിന്നീട് ഈ പദ്ധതിയെ വിപുലീകരിക്കുകയുണ്ടായി. ഏകദേശം 19.4 കോടി കുടുംബങ്ങൾ ഈ പദ്ധതിക്ക് കീഴിൽ വരുന്നുണ്ട്. നികുതി വെട്ടിപ്പുകാരിൽ നിന്ന് കള്ളപ്പണം തിരികെ കൊണ്ടുവരാനാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന ആദ്യം ആരംഭിച്ചതെങ്കിലും COVID-19 എന്ന മഹാമാരിയുടെ സമയത്ത് ഗവൺമെന്റ് ഈ പദ്ധതിയിലൂടെയും മറ്റു വിവിധ പദ്ധതികളിലൂടെയും പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലുൾപ്പെടെയുള്ള പല ദുരിതാശ്വാസ പാക്കേജുകളും പ്രഖ്യാപിക്കുകയുണ്ടായി. തുടക്കത്തിൽ വിപുലീകരണത്തിന്റെ ഭാഗമായി 1,000 രൂപയുടെ ദുരിതാശ്വാസ പാക്കേജ് കൊണ്ടുവരികയും 3 മാസത്തേക്കാണ് പദ്ധതി ആദ്യം ആസൂത്രണം ചെയ്തിരുന്നെങ്കിലും 2020 നവംബർ വരെ ഈ പദ്ധതി വീണ്ടും നീട്ടുകയുണ്ടായി. കോവിഡ് മൂലമുണ്ടായ സാമ്പത്തിക തകർച്ചകളെ നേരിടാൻ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ പദ്ധതി കൂടിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. ഈ പദ്ധതി വഴി ഒരു വ്യക്തിക്ക് 5 കിലോ അരി അല്ലെങ്കിൽ ഗോതമ്പ്, ഒരു കുടുംബത്തിന് 1 കിലോഗ്രാം പരിപ്പ് എന്നിവ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ എല്ലാ മാസവും സൗജന്യമായി നൽകിയിരുന്നു. അന്ത്യോദയ അന്നയോജന വഴി മുൻഗണന കുടുംബ റേഷൻ കാർഡ് ഉടമകൾ ഉൾപ്പെടെയുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ പദ്ധതി പ്രകാരം ഭക്ഷ്യധാന്യത്തിന് അർഹതയുണ്ടായിരുന്നു. 80 കോടി വ്യക്തികൾ, അതായത് ഇന്ത്യയിലെ ജനസംഖ്യയുടെ 66% ഈ പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ്. ഓരോരുത്തർക്കും അവരുടെ നിലവിലെ അർഹതയുടെ ഇരട്ടി ലഭിക്കുകയുണ്ടായി. ഈ അധിക ഭാഗം സൗജന്യമായി തന്നെ നൽകി വന്നു. പ്രോട്ടീൻ ലഭ്യത ഉറപ്പാക്കാൻ കുടുംബങ്ങൾക്ക് 1 കിലോ പയറുവർഗ്ഗങ്ങൾ വീതം നൽകി. COVID-19 പ്രതിരോധിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയും ഈ പാക്കേജിന് കീഴിൽ കൊണ്ടുവന്നു. നഗരത്തിലെയും ഗ്രാമങ്ങളിലെയും പാവപ്പെട്ടവർക്ക് ഭക്ഷ്യസാധനങ്ങളും മറ്റും റേഷൻ കടകളിലൂടെ നൽകുന്ന പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതി, ജൻധൻ അക്കൗണ്ടുള്ള പാവപ്പെട്ട വനിതകൾക്ക് 500 രൂപ വീതം നൽകുന്ന പദ്ധതി, ഡോക്ടർമാർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ, ശുചീകരണ തൊഴിലാളികൾ എന്നിവർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് തുടങ്ങിയവ ലഭ്യമാക്കൽ തുടങ്ങി ഈ പദ്ധതിയുടെ പ്രത്യേകതയാണ്. ആരോഗ്യ ഇൻഷുറൻസിൽ ആരോഗ്യ പ്രവർത്തനത്തിനിടെ മരണമടഞ്ഞ പ്രവർത്തകർക്ക് 50 ലക്ഷം രൂപ വീതമാണ് ഇൻഷുറൻസ് തുക ഏർപ്പെടുത്തിയത്. 22 ലക്ഷം ആരോഗ്യ പ്രവർത്തകരെ ഇൻഷുറൻസ് പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തി. കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കർമാർ, സ്വകാര്യ ആശുപത്രി ജീവനക്കാർ, സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ളവർ, പ്രാദേശിക നഗര സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, കരാർ, പ്രതിദിന വേതനം കൈപ്പറ്റുന്നവർ, അഡ്ഹോക്ക്, ഔട്ട്സോഴ്സ് ജീവനക്കാർ എന്നിവരുൾപ്പെടെയുള്ള പൊതുജനാരോഗ്യദാതാക്കൾ, സംസ്ഥാനങ്ങൾ അഥവാ കേന്ദ്ര ആശുപത്രികളിൽ പ്രവർത്തിക്കുന്നവർ, കേന്ദ്ര സംസ്ഥാന യൂണിയൻ ടെറിട്ടറികൾ എയിംസ് എന്നിവയുടെ സ്വയംഭരണ ആശുപത്രികൾ, കേന്ദ്ര മന്ത്രാലയങ്ങളുടെ INA കൾ, ആശുപത്രികൾ എന്നിവ ഈ സ്കീമിൽ ഉൾപ്പെടുന്നു. ഈ ആരോഗ്യ പ്രവർത്തകരെ കൂടാതെ സഫായി കർമ്മചാരികൾ, വാർഡ് ബോയ്സ്, നഴ്സുമാർ, ആശാപ്രവർത്തകർ, ടെക്നീഷ്യന്മാർ, ഡോക്ടർമാർ, സ്പെഷ്യലിസ്റ്റുകൾ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയ ജീവനക്കാർക്കും ഈ ഇൻഷുറൻസിന്റെ പരിരക്ഷ ലഭിക്കുകയുണ്ടായി. 100-ൽ താഴെ ജീവനക്കാർ പ്രവർത്തിക്കുന്ന ചെറുകിട സ്ഥാപനങ്ങളെ പിന്തുണയ്ക്കുന്നതിനും കുറഞ്ഞ വേതനം കൈപ്പറ്റുന്ന ജീവനക്കാരുടെ തൊഴിൽ തടസ്സം ഇല്ലാതാക്കുന്നതിനും ഒക്കെ പദ്ധതി വിപുലീകരണം വഴി സാധിച്ചു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. സമയം 8 മണി കഴിഞ്ഞ 34 മിനിറ്റും 56 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ.
2: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള ദൃഢനിശ്ചയവുമായി രാജ്യമിന്ന് 80-ാം സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. ദിനാഘോഷങ്ങളുടെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തു. ചരിത്രത്തിലാദ്യമായി പതാക ഉയർത്തലിന് മുന്നോടിയായി വന്ദേമാതരവും ആലപിച്ചു. ആചാരപരമായ 21 ഗൺ സല്യൂട്ടിന്റെയും വ്യോമസേനയുടെ MI-17 ഹെലികോപ്റ്ററുകളിൽ നിന്നുള്ള പുഷ്പവൃഷ്ടിയുടെയും അകമ്പടിയോടെയാണ് ദേശീയ പതാക വാനിലുയർന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.

0: 1947-ഓടെ ഭാരതത്തെ വികസിത രാഷ്ട്രമാക്കുകയെന്ന ലക്ഷ്യത്തിൽ യുവശക്തിയുടെ പങ്ക് വളരെ വലുതാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 1 കോടി യുവാക്കൾക്ക് നിർമ്മിത ബുദ്ധി മേഖലയിൽ സൗജന്യ പരിശീലനം നൽകും. പാവപ്പെട്ടവർക്കും ഇടത്തരക്കാർക്കും പൊതുപരീക്ഷകൾക്കായി മികച്ച അധ്യാപകരെ ഉൾപ്പെടുത്തി സൗജന്യ ഓൺലൈൻ കോച്ചിംഗ് ലഭ്യമാക്കും. 5-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളിലെ കഴിവുകൾ കണ്ടെത്താൻ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് ടാലന്റ് ഹണ്ട് നടത്തുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ആധുനിക സാങ്കേതിക വിദ്യയുടെ അടിത്തറയായ നിർണായക ധാതു മേഖലയിൽ ശക്തമായ സാന്നിധ്യമാകാൻ ഇന്ത്യ ഒരുങ്ങുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ ലക്ഷ്യം മുൻനിർത്തി ഇന്ത്യ നിർണായക ധാതു ഇടനാഴി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും 33% വനിതാ സംവരണം എത്രയും വേഗം നടപ്പിലാക്കാൻ രാഷ്ട്രീയ ഭിന്നത മാറ്റിവെച്ച് എല്ലാവരും ഒന്നിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. കേരളത്തിലും സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ദേശീയ പതാക ഉയർത്തി. ജില്ലാ ആസ്ഥാനങ്ങളിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് മന്ത്രിമാർ നേതൃത്വം നൽകി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ വിവിധ സ്ഥാപനങ്ങളിലും വിപുലമായ പരിപാടികൾ നടന്നു. തൃശൂർ ഭാരതീയ വിദ്യാഭവനിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ദേശീയ പതാക ഉയർത്തി. കേരള വനിതാ കമ്മീഷൻ ആസ്ഥാനത്ത് അധ്യക്ഷ പി സതീദേവിയും കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൽ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ കമ്മീഷണർ എൻ ശേഷാദ്രിനാഥനും തിരുവനന്തപുരം ആകാശവാണി നിലയത്തിൽ മേധാവി എ ജി ബൈജുവും ദേശീയ പതാക ഉയർത്തി. കേരളത്തിന് കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ മന്ത്രാലയം പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതിയുടെ നിർവഹണത്തിലെ മികച്ച പ്രകടനത്തിനാണ് സംസ്ഥാനത്തിന് അംഗീകാരം. ഈ മാസം 24-25 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന കോൺക്ലേവിൽ പുരസ്കാരം സമ്മാനിക്കും. തൃപ്പൂണിത്തുറ അത്തച്ചമയാഘോഷങ്ങളുടെ കേരളത്തിലെ ഓണാഘോഷങ്ങൾക്ക് നാളെ തുടക്കമാകും. അത്തച്ചമയ ഘോഷയാത്ര മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ജനകീയ ആസൂത്രണത്തിന്റെ 30-ാം വാർഷികത്തിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. മന്ത്രി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്യും. പീപ്പിൾസ് പ്ലാനിംഗ് എന്ന വെബ്സൈറ്റ് വഴിയായിരിക്കും ഒരു വർഷം നീളുന്ന വിവിധ പ്രവർത്തനങ്ങളുടെ ഏകോപനം. കേരളത്തിൽ ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് ട്രെയിന് ഇനി 16 കോച്ചുകൾ. നിലവിൽ 8 കോച്ചാണ് ട്രെയിൻ ഉള്ളത്. ബംഗളൂരുവിൽ നിന്ന് രാവിലെ 5:10 പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തും. തിരികെയുള്ള സർവീസ് ഉച്ചയ്ക്ക് 2:20 രാത്രി 11 ബംഗളൂരുവിലെത്തും. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം 2,200 കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കുന്നു. ഇതിനായുള്ള ലേലം ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ കുബേർ സംവിധാനം വഴി നടക്കും. 4 ലക്ഷം രൂപയുടെ ലൈഫ് ഭവന പദ്ധതി 3 ലക്ഷമാക്കി വെട്ടിച്ചുരുക്കിയത് പ്രതിഷേധാർഹമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നിലവിൽ കേന്ദ്രവിഹിതം 1.5 ലക്ഷം രൂപയും ബാക്കി 2.5 ലക്ഷം രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടിയാണ് നൽകിയിരുന്നത്. പുതിയ തീരുമാനപ്രകാരം പദ്ധതി തുകയുടെ 25% ഗുണഭോക്താവ് തന്നെ കണ്ടെത്തണമെന്നാണ് വ്യവസ്ഥ ചെയ്യുന്നതെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം നൽകുന്ന നേമത്തോണം ഓണാഘോഷ പരിപാടി നാളെ. ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ, ഭിന്നശേഷിക്കാർക്കായുള്ള പ്രത്യേക ഉപകരണങ്ങൾ, എൽ പി യു പി സ്കൂൾ കുട്ടികൾക്കായുള്ള സ്പോർട്സ് കിറ്റ്, ഹരിതകർമ്മസേനാംഗങ്ങൾക്കുള്ള ഓണക്കൂടി എന്നിവ വിതരണം ചെയ്യും. കഴിഞ്ഞ 1 മാസക്കാലമായി വർക്കല ജാമിയ മന്നാനിയ ക്യാമ്പസിൽ നടന്നുവന്ന ബുഖാരി മജ്ലീസ് നാളെ പ്രാർത്ഥനാ സംഗമത്തോടെ സമാപിക്കും. വൈകുന്നേരം നടക്കുന്ന പ്രാർത്ഥനാ സംഗമത്തിന് പണ്ഡിതനും സൂഫിവര്യനുമായ അതിരാംപട്ടണം കെ ടി മുഹമ്മദ് കുട്ടി ഹസ്രത്താറ്റാശ്ശേരി നേതൃത്വം നൽകും. പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അടുത്ത മാസം 5 വരെ അപേക്ഷ സമർപ്പിക്കാം. പുതുക്കിയ സമയപരിധി പ്രകാരം അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സൌകര്യം എയിംസ് പോർട്ടലിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ജൂലൈ 29 മുതൽ ഈ മാസം 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ഈ സൌകര്യം പ്രയോജനപ്പെടുത്താം. വയനാട് ചീരാലിൽ പുലിയുടെ ആക്രമണം. വെണ്ടോൻ മാഞ്ചേരി പ്രമോദിന്റെ പശുവിനെയാണ് ആക്രമിച്ചത്. സംഭവത്തെ തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. നക്ഷത്ര താരാട്ട എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം മോഹൻ സിത്താര.

0: In several affected areas, landslides have also been reported, with debris blocking roads and hampering rescue and relief operations. The Inter Meteorological Department, IMD, has issued an orange colour warning for heavy to very heavy rainfall over Arunachal Pradesh, Gangetic, West Bengal, Odisha, Uttar Pradesh and Uttarakhand till tomorrow. Heavy rainfall conditions are also likely to prevail over Chhattisgarh, Gujarat, Himachal Pradesh, Jammu and Kashmir, Ladakh, Jharkhand, Konkan, Goa, Madhya Maharashtra and Madhya Pradesh over the next 2 to 3 days. Similar weather conditions are likely to prevail over the northeastern region until the 21st of this month. In hockey, India defeated Wales 3-1 today in a Group D match of the FIH Hockey World Cup in Amstelveen, the Netherlands. For India, Captain Harmanpreet Singh scored 2 goals, while Sanjay Rana scored 1. Sam Welch scored the lone goal for Wales. In men's cricket, India were 288 for 2 in their first innings at stumps on day 1 of the first test against hosts Sri Lanka at Galle International Cricket Stadium. Earlier, India won the toss and opted to bat first. Devdutt Padikkal remained unbeaten on 131, while Rishabh Pant was on 27 when stumps were drawn this evening. KL Rahul retired hurt at 77. Today's game was cut short to 73 overs due to 2 rain breaks. Youth Affairs and Sports Minister Dr. Mansukh Mandaviya today interacted with My Bharat NSS volunteers during the Independence Day celebrations in New Delhi. Addressing the volunteers, Dr. Mandaviya appreciated their contribution towards social service and encouraged them to actively participate in initiatives aimed at building a Vikasit Bharat. He emphasized that the energy, commitment and innovative ideas of young people are essential for achieving the vision of a developed and self-reliant India. Amrit Udyan will be open to the general public from tomorrow till the 15th of next month. Our correspondent reports that the garden will remain open from 10 a.m. to 6 p.m. with the last entry at 5 p.m. It will remain closed on Mondays for maintenance. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi leads the nation in celebrating 80th Independence Day, urges citizens to dream big for a strong and self-reliant India. Prime Minister emphasizes on empowerment of youth and women for a Vikasit Bharat, unveils Saptadhara framework with aim of harnessing youth power to propel India to new heights. Prime Minister Modi announces target of 100 gigawatts nuclear power capacity by 2047. World leaders extend Independence Day greetings to India, praising its democratic journey, civilizational heritage, and expanding role in regional and global cooperation. In Indonesia, death toll in powerful earthquake rises to 47. Heavy rain alert issued in Arunachal Pradesh, Gangetic, West Bengal, Odisha, Uttar Pradesh, and Uttarakhand till tomorrow. In hockey, India defeat Wales 3-1 in Group D match of FIH World Cup in the Netherlands. And in cricket, India post 288 for 2 at stumps on day 1 of first test against host Sri Lanka. That is all in the news at 9. Good night.
1: Agashavani.
2: കായിക ലോകം
3: ഹോക്കി ലോകകപ്പിന്റെ കിരീടപ്പോര് പ്രത്യേക പരിപാടി.
4: കായിക ലോകം മറ്റൊരു വിശ്വമാമാങ്കത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ്. ഹോക്കി ലോകകപ്പിന് 12 തുടങ്ങിയിരിക്കുന്നു. ഈ മാസം 30 വരെ യൂറോപ്യൻ മണ്ണിലാണ് ഹോക്കിയുടെ വിശ്വമാമാങ്കം. ചരിത്രത്തിലാദ്യമായി പുരുഷ വനിതാ ലോകകപ്പുകൾ ഒരേ സമയം സംയുക്തമായി സംഘടിപ്പിക്കുകയാണ് ഇത്തവണത്തെ ടൂർണമെന്റ് എത്തുന്നത്. യൂറോപ്യൻ ഹോക്കിയുടെ കരുത്തുറ്റ 2 ശക്തി കേന്ദ്രങ്ങളായ ബെൽജിയവും നെതർലൻഡ്സും സംയുക്തമായാണ് ഈ കായിക മാമാങ്കത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. ലോകത്തെ ഏറ്റവും മികച്ച 16 പുരുഷ ടീമുകളും 16 വനിതാ ടീമുകളും ഈ രാജ്യാന്തര വേദിയിൽ മാറ്റുരയ്ക്കുമ്പോൾ ഹോക്കി ചരിത്രത്തിൽ പുതിയ അധ്യായങ്ങൾ രചിക്കപ്പെടുമെന്നുറപ്പ്. ബെൽജിയത്തിലെ വാവ്രയും നെതർലൻഡ്സിലെ ആംസ്റ്റൽവീനുമാണ് ലോകകപ്പ് മത്സരങ്ങൾക്ക്

ഭീതിയാകുന്നത്. ബെൽജിയത്തിലെ വാവ്രയിലെ അത്യാധുനിക സൗകര്യങ്ങളുള്ള ബെൽഫിയസ് ഹോക്കി അരീനയാണ് പ്രധാന വേദി. ഹോക്കി ലോക റാങ്കിങ്ങിൽ മുൻനിരയിലുള്ള ബെൽജിയം ആദ്യമായാണ് ഒരു ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. നെതർലൻഡ്സിലെ ആംസ്റ്റൽവീൻ നഗരത്തിൽ ഹോക്കി ചരിത്രത്തിലെ ഇതിഹാസ സ്റ്റേഡിയങ്ങളിൽ ഒന്നായ വാഗ്നർ സ്റ്റേഡിയമാണ് രണ്ടാമത്തെ വേദി. അരനൂറ്റാണ്ടിനു മുകളിൽ ചരിത്രമുള്ള വിശ്വവിഖ്യാതമായ ഈ മൈതാനം വീണ്ടും ഒരു ലോകകപ്പിന് വേദിയാകുകയാണ്. 1973 മുതൽ തന്നെ പല അന്താരാഷ്ട്ര മത്സരങ്ങൾക്കും വേദിയായ ഈ സ്റ്റേഡിയത്തിന് ഡച്ച് ഹോക്കിയുടെ സുവർണ ചരിത്രവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. യൂറോപ്പിലെ ടർഫുകളിൽ പന്തിന്റെ വേഗതയും താരങ്ങളുടെ നിശ്ചയദാർഢ്യവും നേർക്കുനേർ പോരാടുമ്പോൾ പുതിയ ചാമ്പ്യന്മാർ ഈ രണ്ട് മൈതാനങ്ങളിൽ പിറവിയെടുക്കും. 1971 സ്പെയിനിലെ ബാഴ്സലോണയിൽ വച്ചാണ് ആദ്യത്തെ പുരുഷ ഹോക്കി ലോകകപ്പ് അരങ്ങേറുന്നത്. പിന്നീട് 1974 ഫ്രാൻസിൽ വെച്ച് പ്രഥമ വനിതാ ലോകകപ്പും നടന്നു. പുരുഷ വിഭാഗത്തിൽ പാകിസ്ഥാനാണ് ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയിട്ടുള്ളത്. 4 തവണയാണ് അവർ കിരീടം സ്വന്തമാക്കിയത്. എന്നാൽ ആധുനിക ഫീൽഡ് ഹോക്കിയുടെ ഈ കാലഘട്ടത്തിൽ ഓസ്ട്രേലിയ, ബെൽജിയം, ജർമ്മനി എന്നീ രാജ്യങ്ങളാണ് ഇപ്പോൾ ആധിപത്യം പുലർത്തുന്നത്. മറുവശത്ത് വനിതാ വിഭാഗത്തിൽ നെതർലൻഡ്സ് എന്ന ഒറ്റ പേര് മാത്രമാണ് രാജ്ഞിയായി വാഴുന്നത്. 9 തവണയാണ് അവർ വനിതാ ലോകകപ്പ് സ്വന്തമാക്കിയത്. പുരുഷ വിഭാഗത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ജർമ്മനി തങ്ങളുടെ കിരീടം നിലനിർത്താൻ ഉറച്ചാണ് വരുന്നത്. ഇന്ത്യയിൽ വച്ച് നടന്ന കഴിഞ്ഞ ലോകകപ്പിൽ ജർമ്മനി നടത്തിയ അവിശ്വസനീയമായ പ്രകടന മികവ് ഈ ടൂർണമെന്റിലും അവർക്ക് മുൻതൂക്കം നൽകുന്നു. 2023 ഭുവനേശ്വറിൽ നടന്ന ഫൈനലിൽ ബെൽജിയത്തെ കീഴടക്കി ലോക കിരീടം ചൂടിയ ജർമ്മനി ഇത്തവണയും കിരീടം നിലനിർത്താനുള്ള ഉറച്ച പ്രതീക്ഷയിലാണ്. സ്വന്തം മണ്ണിൽ കളിക്കുന്ന ബെൽജിയമാണ് മറ്റൊരു പ്രധാന ടൂർണമെന്റ് ഫേവററ്റുകൾ. അറ്റാക്കിംഗ് ഹോക്കിയുടെ പര്യായമായ ഓസ്ട്രേലിയ, സാങ്കേതിക തികവുള്ള നെതർലൻഡ്സ് എന്നിവർ എപ്പോൾ വേണമെങ്കിലും കളി തിരിക്കാൻ കെൽപ്പുള്ളവരാണ്. അർജന്റീനയും സ്പെയിനും ശക്തമായ വെല്ലുവിളികൾ ഉയർത്താൻ കഴിവുള്ള കറുത്ത കുതിരകളായി കളത്തിലുണ്ട്. വനിതാ വിഭാഗത്തിലെ അവിതർക്കിതമായ കാര്യം നെതർലൻഡ്സ് ടീമിന്റെ അപ്രമാദിത്വമാണ്. നെതർലൻഡ്സ് വനിതാ ടീമിനെ തോൽപ്പിക്കുക എന്നത് എല്ലാ ടീമുകൾക്കും ഈ ലോകകപ്പിലെ ഏറ്റവും വലിയ കടമ്പയാകും. ടോട്ടൽ ഹോക്കി ശൈലിയിൽ കളിക്കുന്ന അവർക്ക് ലോകോത്തര താരങ്ങളുണ്ട്. അർജന്റീനയുടെയും ഓസ്ട്രേലിയയുടെയും ടീമുകൾ ഡച്ച് ആധിപത്യത്തിന് തടയിടാൻ കച്ചകെട്ടി ഇറങ്ങുന്നവരാണ്. ഒപ്പം ജർമ്മനിയും ഇംഗ്ലണ്ടും ശക്തമായ വെല്ലുവിളിയുമായി ഒപ്പമുണ്ട്. എട്ട് ഒളിമ്പിക് മെഡലുകളുടെ ഉജ്ജ്വല പാരമ്പര്യമുള്ള ഇന്ത്യക്ക് ഹോക്കി ലോകകപ്പ് എന്നും വൈകാരികമായ ഒന്നാണ്. ഒളിമ്പിക്സ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയഗാഥകളിലൊന്നാണ് ഇന്ത്യൻ ഹോക്കിയുടേത്. എന്നാൽ ലോകകപ്പ് ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യയുടെ കാത്തിരിപ്പ് അത്രയും നീണ്ടതാണ്. 1971 ബാഴ്സലോണയിൽ നടന്ന ആദ്യ ലോകകപ്പിൽ വെങ്കലം, 1973 ആംസ്റ്റർഡാമിൽ വെള്ളി, പിന്നീട് 1975 ക്വാലാലംപൂരിൽ ചരിത്രം കുറിച്ച് കിരീട നേട്ടം. അജിത് പാലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയിട്ട് ഇപ്പോൾ 5 പതിറ്റാണ്ടിലേറെയായി. അതിനുശേഷം കിരീടം വീണ്ടും ഇന്ത്യയിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു ലോക കിരീടം ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നത് ദശകങ്ങളായുള്ള സ്വപ്നമാണ്. ആദ്യ കിരീടത്തിന് ശേഷം ഇന്ത്യൻ ഹോക്കി പല ഉയർച്ചകളും താഴ്ചകളും കണ്ടു. 1980 പുല്ലിൽ നിന്ന് കളി കൃത്രിമ ടർഫിലേക്ക് മാറിയത് ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയായി. യൂറോപ്യൻ ടീമുകളുടെ കായികക്ഷമതയ്ക്കും പവർ ഹോക്കിക്കും മുന്നിൽ ഇന്ത്യയുടെ സ്റ്റിക് വർക്കുകൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. ദശാബ്ദങ്ങൾ നീണ്ട കിരീട വരൾച്ചയായിരുന്നു ഫലം. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആധുനിക ഹോക്കിയുടെ തന്ത്രങ്ങളും ഫിറ്റ്നസും സ്വായത്തമാക്കി ഇന്ത്യ ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. ഒളിമ്പിക്സിലെ തുടർച്ചയായ മെഡൽ നേട്ടങ്ങൾ ആത്മവിശ്വാസത്തിന്റെ പ്രതിഫലനമാണ്. 2026 ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം പൂൾ ഡിയിലാണ്. ഇംഗ്ലണ്ട്, പാകിസ്ഥാൻ, വെയിൽസ് എന്നിവരാണ് ഇന്ത്യക്കൊപ്പമുള്ളത്. ശക്തമായ ഗ്രൂപ്പിലാണ് ഇന്ത്യ. ശക്തരായ ഇംഗ്ലണ്ടും പാകിസ്ഥാനും ഗ്രൂപ്പിൽ ഒപ്പമുണ്ട്. ലോക റാങ്കിങ്ങിൽ 3 സ്ഥാനത്തുള്ള ഇംഗ്ലണ്ടായിരിക്കും ഗ്രൂപ്പിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ എതിരാളികൾ. പാകിസ്ഥാനുമായുള്ള മത്സരവും

വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്ന് നെതർലൻഡ്സിലെ ആംസ്റ്റർഡാം നഗരത്തിലെ വാഗ്നർ സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യ വെയിൽസ് മത്സരത്തോടെയാണ് ലോകകപ്പ് മത്സരങ്ങൾക്ക് തുടക്കമായത്. ആദ്യ മത്സരത്തിൽ ജയിക്കാനായത് ഇന്ത്യൻ ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടും പാകിസ്ഥാനുമുള്ള ഗ്രൂപ്പിൽ ആദ്യ മത്സരം വിജയിക്കാനായത് ഇന്ത്യയുടെ മുന്നേറ്റത്തെ ഏറെ സഹായിക്കും. പുരുഷ ടീമിനൊപ്പം വനിതാ ടീമും വലിയ പ്രതീക്ഷകളുമായാണ് വിമാനം കയറിയത്. പുരുഷ ടീമിനെ പോലെ തന്നെ വനിതാ ടീമും 2026 ലോകകപ്പിൽ പൂൾ ഡിയിലാണ്. ഇംഗ്ലണ്ട്, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നിവരാണ് ഇന്ത്യൻ വനിതകൾക്കൊപ്പം ഉള്ളത്. ലോക റാങ്കിങ്ങിൽ ഏറെ മുന്നിലുള്ള ചൈനയുമായും ഇംഗ്ലണ്ടുമായുമുള്ള മത്സരങ്ങൾ ഇന്ത്യക്ക് കടുത്ത വെല്ലുവിളിയാകും. എന്നാലും ലോകോത്തര ടീമുകൾക്കെതിരെ ഗ്രൂപ്പ് ഘട്ടത്തിൽ പിടിച്ചു നിൽക്കാനായാൽ ഇന്ത്യൻ വനിതാ ടീമിനും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം. ഇത്തവണത്തെ ലോകകപ്പിന്റെ മത്സരക്രമവും വളരെ പ്രധാനപ്പെട്ടതാണ്. 4 പൂളുകളിലായി 16 ടീമുകളെയാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ഓരോ പൂളിലെയും ആദ്യ 3 ടീമുകൾ അടുത്ത റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും. പക്ഷേ മെഡൽ മത്സരങ്ങളിലേക്കെത്താൻ ആദ്യഘട്ടത്തിൽ മികച്ച സ്ഥാനം നേടേണ്ടതുണ്ട്. അതിനാൽ തന്നെ ഓരോ ടീമിനും ആദ്യ മത്സരം വളരെ പ്രാധാന്യമേറിയതാണ്. ഓരോ മത്സരത്തിന്റെയും പ്രാധാന്യം അതോടെ വർദ്ധിക്കും. ഒരു സമനില പോലും നിർണായകമാകാം. ഒരു ഗോൾ വ്യത്യാസം പോലും പിന്നീട് വലിയ മാറ്റം സൃഷ്ടിച്ചേക്കാം. ഒരു തോൽവി പൂർണ്ണമായും പുറത്താകലാകണമെന്നില്ലെങ്കിലും ഓരോ പോയിന്റും വിലപ്പെട്ടതാണ്. അതുകൊണ്ടുതന്നെ ഈ ലോകകപ്പിൽ തന്ത്രപരമായ കളിയും മത്സര നിയന്ത്രണവും കൂടുതൽ പ്രാധാന്യമർഹിക്കും. ഹോക്കി എന്നത് വെറുമൊരു കളി മാത്രമല്ല, അതിവേഗവും കായികക്ഷമതയും ബുദ്ധിശക്തിയും സമന്വയിക്കുന്ന ഒരു കായിക വിനോദമാണ്. ആധുനിക ഹോക്കിയിലെ ഫോർമേഷനുകളും വീഡിയോ റെഫറലുകളും ഉൾപ്പെടെയുള്ള പുത്തൻ സാങ്കേതിക വിദ്യകളും ഈ ലോകകപ്പിനെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. ഇന്ത്യൻ കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ദേശീയ കായിക വിനോദത്തിന്റെ പഴയ പ്രതാപം ലോകവേദിയിൽ പുനഃസൃഷ്ടിക്കപ്പെടുമോ എന്നറിയാനുള്ള മഹത്തായ മുഹൂർത്തമാണിത്. 1975 ആ സുവർണ നേട്ടം ആവർത്തിക്കാൻ ഇന്ത്യൻ ടീമിന് സാധിക്കുമോ എന്നും 50 വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഒരു ഹോക്കി ലോകകപ്പ് കൂടി ഇന്ത്യയിലേക്ക് വണ്ടി കയറുമോ എന്നും രാജ്യം ഉറ്റുനോക്കുകയാണ്. ബെൽജിയത്തിന്റെയും നെതർലൻഡ്സിന്റെയും അതിമനോഹരമായ ടർഫുകളിൽ വരും ദിവസങ്ങളിൽ വിസിൽ മുഴങ്ങുമ്പോൾ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് മായാജാലം തീർക്കാൻ ഓരോ താരവും തയ്യാറായി കഴിഞ്ഞു. അവിടെ പിറക്കാൻ പോകുന്നത് പുതിയ ഇതിഹാസങ്ങളാണ്. ഇനി കളത്തിൽ തീപാറുന്ന പോരാട്ടങ്ങളുടെ നാളുകൾ.

ഹോക്കി ലോകകപ്പിന്റെ കിരീടപ്പോര് പ്രത്യേക പരിപാടി സമാപിക്കുന്നു. രചന അച്യുത് വിമൽ, ആഖ്യാനം നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

ഡയപ്പറുകൾ, സാനിറ്ററി പാഡുകൾ തുടങ്ങിയവ കാരണമുണ്ടാകുന്ന അണുബാധകളെക്കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജയശ്രീ എം സംസാരിക്കുന്നു.

0: നാളെ അത്തം നാൾ. ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ ഓർമ്മകളും ഇഷ്ടഗാനങ്ങളും പങ്കുവെക്കാൻ എത്തുന്നു ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധനായ ഡോക്ടർ വി പി ഗംഗാധരൻ.
1: സ്കൂൾ അടച്ച് ഓണത്തിൻ്റെ ആ ദിവസം അടുക്കാറാകുമ്പോഴത്തേക്കും ഞങ്ങൾ തിരുപ്പൂർക്ക് പോകും. കാരണം അച്ഛൻ അമ്മ തിരുപ്പൂരാണ്, ഞാൻ ഇരിക്കാനക്കൂടെ സ്കൂളിലാണ് പഠിക്കുന്നത്. പക്ഷെ അത്തം മുതൽ ആ തിരുപ്പൂർ പോകുന്ന ഒരു സമയം അത് പൂ പറിക്കാനും പൂവിടാനും ഒക്കെ ഉള്ളത്. അതിൽ ഏറ്റവും രസകരമായ ഭാഗം പൂ പറിക്കാനും പോകുന്നതാണ്. പൂവിടുന്നതിനേക്കാൾ കൂടുതൽ പറിക്കാനും പോകുന്നതാണ്. കൂട്ടം കൂട്ടമായി എല്ലാവരും കൂടെ പോകുന്നു. പലപ്പോഴും ആലോചിക്കാറുണ്ട്, അതായത് ഒരു വീട്ടിൽ പോലും ഒരാളും നമ്മൾ കടന്നു കയറി പൂ പറിക്കുമ്പോൾ ഇവിടെ നിന്ന് പൂ പറിക്കുക എന്ന് പറഞ്ഞാൽ കൊണ്ടാക്കാറില്ല. അത്രമാത്രം സൗഹൃദം ഉണ്ടായിരുന്നു ആ അടുത്തടുത്ത് വീടുകൾ തമ്മിലും. എല്ലാം എല്ലാവരും ഒരുമിച്ച് പോകുന്നു, പൂ പറിക്കുന്നു, പൊടുമ്പോഴും വാശി ഉണ്ടാവും. സൗഹൃദപരമായ വാശി തന്നെയാണ്.
0: മറക്കാതെ കേൾക്കുക ആവണിപ്പൊന്നുഞ്ഞാൽ നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക്.

ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 ന്

കർഷക ദിനമായ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാരിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

നാളെ രാവിലെ 10:20 നിയമരംഗം. സ്ത്രീകൾക്ക് നേരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങളും നിയമപരിരക്ഷയും. ഇതേക്കുറിച്ച് അഡ്വക്കേറ്റ് കോകില ബാബു സംസാരിക്കുന്നു. നാളെ രാവിലെ 10:20 നിയമരംഗം പരിപാടിയിൽ. നാളെ രാവിലെ 11 ബാലലോകം. കൊല്ലം പത്തനാപുരം സെയിന്റ് സ്റ്റീഫൻ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ.

0: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. ആകാശവാണി
1: 80-ാം സ്വാതന്ത്ര്യ ദിനത്തിൽ ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കിയത്.
2: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് നമ്മളെല്ലാവരും നമ്മുടെ രാജ്യത്തിന്റെ 80-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. ഇന്ന് ഓരോ ഹൃദയമിടിപ്പും വന്ദേ മാധവത്തിന്റെ മന്ത്രധ്വനികളാൽ മുഖരിതമാണ്. ഇന്ന് ഓരോ വീടും ഒരു തിരംഗയാണ്, ഓരോ മനസ്സും ഒരു തിരംഗയാണ്. ഇന്ന് രാജ്യം വലിയ ആവേശത്തോടും ഉന്മേഷത്തോടും കൂടി പുതിയ സങ്കല്പങ്ങളുമായി മുന്നോട്ട് കുതിക്കുകയാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഇന്ന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ത്യാഗത്തിന്റെയും ബലിദാനത്തിന്റെയും പരകോടിയിലെത്തിയ ആ ധീരപുത്രന്മാരെ രാജ്യം നന്ദിയോടെ സ്മരിക്കുകയാണ്. തങ്ങളുടെ തപസ്സിലൂടെയും ത്യാഗത്തിലൂടെയും ആത്മസമർപ്പണത്തിലൂടെയും സ്വാതന്ത്ര്യം എന്ന ഒരേയൊരു ലക്ഷ്യത്തിനായി അവർ തങ്ങളുടെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ചു. പൂജനീയ ബാപ്പു ഉൾപ്പെടെയുള്ള എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ബലിദാനത്തിന്റെ

മഹത്തായ പാരമ്പര്യം നമ്മളിൽ ഉണർത്തിയ വിപ്ലവകാരികളെയും ഇന്ന് ഞാൻ ഭക്തിപൂർവം നമിക്കുന്നു. ഇന്ന് ഈ ചടങ്ങിൽ സന്നിഹിതരായിട്ടുള്ള എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്രപ്രധാനമായ നിമിഷം കൂടിയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു ഓഗസ്റ്റ് 15 ചുവപ്പു കോട്ടയിൽ ആദ്യമായി വന്ദേ മാതരം മുഴങ്ങുകയാണ്. ഇന്ന് രാജ്യത്തെ ജനങ്ങളായ നമ്മൾ വന്ദേ മാതരം 150-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇതിനേക്കാൾ മികച്ച ഒരു സന്ദർഭം വേറെ എന്തുണ്ടാകാനാണ്? എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ കനത്ത പ്രളയവും ഉരുൾപൊട്ടലും ഉണ്ടാവുകയും അതുമൂലം നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലാവുകയും ചെയ്തു. അവരുടെ വേദനയും പ്രയാസങ്ങളും നമുക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിക്കും. ദുരിതം അനുഭവിക്കുന്ന ആ കുടുംബങ്ങൾക്ക് ഞാൻ ഉറപ്പു നൽകുന്നു, ഈ രാജ്യം മുഴുവൻ അവരോടൊപ്പം തന്നെയുണ്ട്. പ്രിയപ്പെട്ട ദേശവാസികളെ, ഏതൊരു രാഷ്ട്രവും മഹത്തരമാകുന്നത് അത് തന്റെ സിദ്ധികൾ കൈവരിക്കാൻ സ്വന്തം സ്വപ്നങ്ങളുടെയും സങ്കല്പങ്ങളുടെയും സ്വന്തം സാമർത്ഥ്യത്തിന്റെയും കരുത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ്. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ചെറിയ സ്വപ്നങ്ങൾ മതിയാകില്ല, വലിയ സ്വപ്നങ്ങൾ വേണം. കാരണം അവ നമ്മുടെ ചിന്താഗതിയെ വികസിപ്പിക്കുന്നു, അവ നമ്മുടെ കാഴ്ചപ്പാടുകളുടെ ചക്രവാളങ്ങളെ വികസിപ്പിക്കുന്നു. നമ്മുടെ നിശ്ചയദാർഢ്യം ദൃഢമായിരിക്കണം. നമ്മുടെ സങ്കല്പങ്ങൾ ദൃഢമാകുമ്പോൾ ഏത് പ്രതിസന്ധികളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും മുന്നേറാനുള്ള വഴികൾ തെളിയും. കരുത്ത് തനിയെ ഉയർക്കൊള്ളും. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, നമ്മുടെ നിശ്ചയദാർഢ്യവും ഉന്നതമായിരിക്കണം. കാരണം സ്വപ്നങ്ങളും നിശ്ചയദാർഢ്യവും ഉന്നതമാകുമ്പോൾ നമ്മുടെ കരുത്തിന്റെ ആഴവും വർദ്ധിക്കുന്നു, നമ്മുടെ പ്രയത്നങ്ങളുടെ ആവേശവും വലുതാകുന്നു. അപ്പോഴാണ് ആ സ്വപ്നങ്ങളെ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നത്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് ഭാരതവും ഇത്തരമൊരു വലിയ സ്വപ്നം കാണുകയാണ്. അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തോടെയാണ് കാണുന്നത്. പുതിയ ഉയരങ്ങൾ കീഴടക്കുക എന്നതാണ് ലക്ഷ്യം. 2047-ഓടെ വികസിത ഭാരതം കെട്ടിപ്പടുക്കുക എന്നതാണ് നമ്മുടെ സ്വപ്നം. 140 കോടി ഭാരതീയരുടെ കഠിനാധ്വാനത്തിലൂടെ ഈ മഹത്തായ ലക്ഷ്യം നമുക്ക് കൈവരിക്കേണ്ടതുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യം വികസിതമാകാൻ ഉറച്ച തീരുമാനമെടുക്കുമ്പോൾ അത് ലോകത്തിന്റെ കണ്ണുകളിൽ പോലും നമ്മുടെ ധൈര്യത്തിന്റെ അടയാളമായി മാറുകയാണ് ചെയ്യുന്നത്. നമ്മെ നോക്കുന്ന ലോകത്തിന്റെ കാഴ്ചപ്പാട് തന്നെ മാറ്റാൻ അത് അവരെ നിർബന്ധിതരാക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തെ കോടിക്കണക്കിന് പൗരന്മാർ, അത് ദളിതരോ പിന്നാക്കക്കാരോ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോ ആദിവാസികളോ ആകട്ടെ, ഗ്രാമീണരോ അല്ലെങ്കിൽ നഗരങ്ങളിൽ വസിക്കുന്നവരാകട്ടെ, പാവപ്പെട്ടവരോ ഇടത്തരക്കാരോ യുവാക്കളോ മുതിർന്നവരോ സ്ത്രീകളോ പുരുഷന്മാരോ ആകട്ടെ, വടക്കോ തെക്കോ കിഴക്കോ പടിഞ്ഞാറോ ഉള്ളവരാകട്ടെ, എല്ലാവരും തന്നെ കഴിഞ്ഞ 12 വർഷമായി ഒരു നിശ്ചയദാർഢ്യത്തോടെയും ആത്മസമർപ്പണത്തോടെയും രാജ്യത്തെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പങ്കാളികളായിരിക്കുകയാണ്. എല്ലാവരും എല്ലാ വിധത്തിലും പ്രയത്നിച്ചിട്ടുണ്ട്. അവരുടെ ഈ പരിശ്രമങ്ങളെ ഞാൻ ആദരപൂർവം അംഗീകരിക്കുന്നു. അതിന്റെ ഫലമായാണ് ഇത്രയും കുറഞ്ഞ കാലയളവിനുള്ളിൽ 25 കോടി ജനങ്ങൾ ദാരിദ്ര്യത്തെ കീഴടക്കി അതിൽ നിന്നും മോചിതരായത്.
നമ്മുടെ ഈ നാട്ടുകാരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായാണ്. ഒരു കാലത്ത് ഫ്രജൈൽ ഫൈവ് പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന നമ്മൾ കേവലം 12 വർഷത്തിനുള്ളിൽ ഈ വലിയ നേട്ടം കൈവരിച്ചത്. നാം ഇന്ന് ലോകത്തിലെ പ്രമുഖ സമ്പദ് വ്യവസ്ഥകളിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി മാറിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യം സ്വതന്ത്രമായി ഒട്ടനവധി സ്വപ്നങ്ങളുമായാണ് നാം സ്വാതന്ത്ര്യം നേടിയത്. എന്നാൽ നമുക്ക് ആ വേഗത കൈവരിക്കാൻ കഴിഞ്ഞില്ല, ആ ഒരു കരുത്ത് നേടാനായില്ല. എന്തെങ്കിലുമൊക്കെ നടക്കും, അങ്ങ് നടന്നോളും, നോക്കാം എന്നൊക്കെയുള്ള മനോഭാവത്തിൽ നാം അങ്ങ് മുഴുകിപ്പോയി. 2014 ആയപ്പോഴേക്കും ലോകം മുഴുവൻ നമ്മളെ ആ ഫ്രജൈൽ ഫൈവ് എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തി തള്ളിക്കളഞ്ഞിരുന്നു. അങ്ങനെയുള്ള സമയത്ത് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഭാരതം ഒരു പുതിയ വേഗത കൈവരിച്ചു. വളരെ വേഗത്തിൽ നാം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ നാട്ടുകാരുടെ നിശ്ചയദാർഢ്യമാണ്. 140 കോടി ഭാരതീയരുടെ ഈ ദൃഢനിശ്ചയത്തെയും കരുത്തിനെയും തടഞ്ഞു നിർത്തുക എന്നത് അസാധ്യമാണ്. പ്രിയപ്പെട്ട ദേശവാസികളെ, കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ പ്രതിരോധ ഉൽപാദനം ഏകദേശം 4 മടങ്ങായി വർദ്ധിച്ചു. ഖാദി ഗ്രാമ വ്യവസായ മേഖലകളിലെ ഉൽപാദനം 5 മടങ്ങായി ഉയർന്നു. ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ഏകദേശം 7 മടങ്ങ് വളർന്നു. ആധുനിക റെയിൽവേ കോച്ചുകളുടെ നിർമ്മാണത്തിൽ 21 മടങ്ങ് വർധന ഉണ്ടായി. മൊബൈൽ ഫോൺ ഉൽപാദനം 33 മടങ്ങാണ് വർദ്ധിച്ചത്. ഇതുമാത്രമല്ല, ആധുനിക യുഗത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഡിജിറ്റൽ ഇന്നോവേഷൻ ലോകത്തും നമ്മൾ നമ്മുടെ വിജയക്കൊടി പാറിച്ചിരിക്കുകയാണ്. ഇന്ന് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ ഏകദേശം 4 മടങ്ങ് വർധനവാണ് ഉണ്ടായത്. പേറ്റന്റ് അനുവദിക്കുന്ന കാര്യത്തിലും 4 മടങ്ങ് വർധന ഉണ്ടായി. ഡിജിറ്റൽ ഇടപാടുകൾ 100 മടങ്ങായി വർദ്ധിച്ചു. അതോടൊപ്പം തന്നെ സാധാരണക്കാരായ മനുഷ്യർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും ഞങ്ങൾ അത്ര തന്നെ ഗൗരവത്തോടെയാണ് പ്രവർത്തിച്ചത്. എല്ലാ വർഷവും ശരാശരി 15 മടങ്ങ് അധികം വേഗത്തിൽ ഞങ്ങൾ പൈപ്പ് നൽകി. അതുപോലെ ഓരോ വർഷവും ശരാശരി 6 മടങ്ങ് കൂടുതൽ വേഗത്തിൽ ജനങ്ങൾക്ക് ഗ്യാസ് കണക്ഷനുകളും ലഭ്യമാക്കി. ഓരോ വർഷവും പാവപ്പെട്ടവർക്കായി ശൗചാലയങ്ങൾ നിർമ്മിക്കുന്ന ജോലി നമ്മൾ 4 മടങ്ങ് വേഗതയിൽ പൂർത്തിയാക്കി. അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് വീട് നൽകുന്ന പ്രവർത്തനങ്ങൾ 3 മടങ്ങ് വേഗത്തിലാണ് നടപ്പിലാക്കിയത്. ഭരണ നിർവഹണത്തിലും രാജ്യം വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. 1000 കണക്കിന് ചട്ടങ്ങളും 100 കണക്കിന് പഴയ നിയമങ്ങളും നമ്മൾ എടുത്തു കളഞ്ഞു. കാരണം കഴിഞ്ഞ 100 വർഷത്തിലെ നിയമങ്ങൾ ഉപയോഗിച്ച് നമുക്ക് 21-ാം നൂറ്റാണ്ടിലേക്ക് മുന്നേറാൻ കഴിയില്ല. നമ്മൾ ആധുനിക ഇൻഫ്രാസ്ട്രക്ചറിനായി മെട്രോ വികസിപ്പിക്കുകയും പബ്ലിക് ട്രാൻസ്പോർട്ടിന് കൂടുതൽ കരുത്ത് നൽകുകയും ചെയ്തു. നമ്മൾ ജോലി ചെയ്ത ആ വേഗതയും അതിന്റെ വ്യാപ്തിയും ഈ മാറ്റങ്ങളും ഈ വികസനവും എല്ലാം സ്വാതന്ത്ര്യത്തിന് ശേഷം കഴിഞ്ഞ 1 ദശകത്തിനിടയിലാണ് ഇതാദ്യമായി നാം കാണുന്നത്. ഇത്രയധികം നേട്ടങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടാവുകയും ഇത്ര വേഗത്തിലുള്ള പുരോഗതി ദൃശ്യമാവുകയും ചെയ്യുമ്പോൾ ഓരോ നിമിഷവും നമ്മുടെ നാട്ടുകാരുടെ കരുത്ത് വ്യക്തമായി തെളിഞ്ഞു വരികയാണ്. അങ്ങനെയെങ്കിൽ 2047 വികസിത ഭാരതം എന്ന നമ്മുടെ സങ്കല്പം ഒരിക്കലും അപൂർണമായിരിക്കില്ല. നാം മുന്നോട്ട് കുതിക്കുകയാണെന്നതിന് ഈ കണക്കുകളെല്ലാം തന്നെ സാക്ഷ്യം നൽകുന്നു. പ്രിയപ്പെട്ട ദേശവാസികളെ, അതിനായി നമുക്ക് ആത്മവിശ്വാസം ആവശ്യമാണ്, ആത്മാഭിമാനം ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഒരു ആത്മനിർഭർ ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ഭാരതം ഇനി മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കേണ്ടതില്ല എന്ന കാര്യത്തിൽ നമുക്ക് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കണം. ലോകത്ത് എല്ലാം ലഭ്യമാണ്, വില കുറഞ്ഞും വേഗത്തിലും അവ ലഭിച്ചേക്കാം. പക്ഷെ അതുകൊണ്ട് നമ്മുടെ ആന്തരികമായ കരുത്ത് വളരുകയില്ല. അവിടെയാണ് നമ്മുടെ കരുത്തിന്റെ യഥാർത്ഥ പരീക്ഷണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കും നമ്മുടെ കഴിവുകൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള കരുത്ത് നമ്മൾ തന്നെ ആർജിക്കണം. അതുകൊണ്ടാണ് ആത്മനിർഭർ ഭാരതം എന്ന സങ്കല്പം വളരെ ദൃഢനിശ്ചയത്തോടെ ഏറ്റെടുത്ത് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. മേക്ക് ഇൻ ഇന്ത്യ, സ്വദേശി.

വോക്കൽ ഫോർ ലോക്കൽ തുടങ്ങി ഈ മേഖലകളിലെല്ലാം ഇന്ന് ഓരോ ഭാരതീയന്റെയും മനസ്സൊത്തുചേരുകയാണ്. പ്രിയപ്പെട്ട ദേശവാസികളെ, സെമി കണ്ടക്ടറിന്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് നൽകാം. രാജ്യം സ്വാതന്ത്ര്യം നേടിയ ശേഷം തന്നെ ലോകമെമ്പാടും സെമി കണ്ടക്ടറിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു. നമ്മുടെ നാട്ടിലും അത്തരം സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സെമി കണ്ടക്ടർ മേഖലയിൽ ഒരു വലിയ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ നമുക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് എന്താണ് അവസ്ഥ? ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത്, ഇന്നത്തെ സാങ്കേതിക വിദ്യയിൽ ഈ മേഖലയുടെ പ്രാധാന്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. ഏതൊരു ഇലക്ട്രോണിക് വസ്തുവാകട്ടെ, നമ്മുടെ മെഡിക്കൽ ഉപകരണങ്ങളാകട്ടെ, അതുമല്ലെങ്കിൽ നമ്മുടെ ഗതാഗത മാർഗങ്ങളാകട്ടെ, ഇവയിലെല്ലാം തന്നെ ചിപ്പുകൾ അത്യന്താപേക്ഷിതമാണ്. വാസ്തവത്തിൽ ഈ ചിപ്പുകളില്ലാതെ ലോകം തന്നെ നിശ്ചലമായി പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള യാത്രയിൽ ഭാരതം സ്വന്തമായി വലിയ സെമി കണ്ടക്ടർ പ്ലാന്റുകൾ സ്ഥാപിക്കുകയാണ്. 3 സെമി കണ്ടക്ടർ പ്ലാന്റുകളുടെ ജോലികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ ഉൽപാദനം നടക്കുന്നുണ്ടെന്നും കയറ്റുമതി ആരംഭിച്ചുവെന്നും എന്നെ അറിയിച്ചിട്ടുണ്ട്. എനിക്ക് രാജ്യത്തെ ജനങ്ങളോട് പറയാനുള്ളത്, വരും 7-8 വർഷത്തിനുള്ളിൽ 7-8 സെമി കണ്ടക്ടർ പ്ലാന്റുകൾ കൂടി ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കാൻ പോകുകയാണ് എന്നാണ്. ഇത് ആത്മനിർഭർ ഭാരതം, വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് വലിയൊരു പാത തന്നെ ഒരുക്കിത്തരികയാണ്. പ്രിയപ്പെട്ട ദേശവാസികളെ, ഇപ്പോൾ ക്രിട്ടിക്കൽ മിനറൽസിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സാങ്കേതിക വിദ്യ മുഴുവനായും ഈ ക്രിട്ടിക്കൽ മിനറൽസിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിലും സ്വയം സുരക്ഷിതരാകാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഭാരതം. ക്രിട്ടിക്കൽ മിനറലിന്റെ ആവശ്യം പൂർണ്ണമായും നിറവേറ്റണം. ഇതിനായി നമ്മൾ നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ ആരംഭിക്കുകയും അതിലൂടെ ഒരു ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പല രാജ്യങ്ങളുമായും കരാറുകൾ ഒപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നിർണായകമായ വിഷയത്തിൽ ലോകത്തിലെ പല രാജ്യങ്ങളും ഇപ്പോൾ ഭാരതത്തിൽ വിശ്വാസമർപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, സെമി കണ്ടക്ടറുകളുടെയും ക്രിട്ടിക്കൽ മിനറലിന്റെയും കാര്യത്തിൽ എന്ന പോലെ തന്നെ നമ്മളും ഈ ലോകവും ഇന്ന് ഏത് സാങ്കേതിക വിദ്യയുടെ ദിശയിലേക്കാണോ സഞ്ചരിക്കുന്നത്, അവിടെ ഊർജത്തിന്റെ പ്രാധാന്യം കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഊർജമില്ലാതെ പുതിയ ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് ഇനി അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ ചിപ്പുകളാകട്ടെ, AI ആകട്ടെ, ഡാറ്റാ സെന്ററുകളാകട്ടെ, നമുക്ക് വളരെ വലിയ അളവിൽ വൈദ്യുതി ആവശ്യമായി വരും. ഊർജ സുരക്ഷ എന്നത് നമ്മുടെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതിനാൽ തന്നെ നമ്മൾ നേരത്തെ തന്നെ ആ ദിശയിൽ ഒന്നൊന്നായി കരുത്തുറ്റ ചുവടുകൾ വെച്ചു കഴിഞ്ഞു. ഊർജ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗമാണ് ആണവോർജം, അഥവാ ന്യൂക്ലിയർ ഊർജം. പാർലമെന്റിൽ ആറ്റോമിക് എനർജി ആക്ട് പാസാക്കിയതിലൂടെ ഒരു പുതിയ ലക്ഷ്യത്തിലേക്കുള്ള പാത നമ്മൾ ഇതിനകം തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു. 2047 വരെ 100 GW ന്യൂക്ലിയർ ഊർജം ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഈ 15 years അഞ്ച് പുതിയ ന്യൂക്ലിയർ റിയാക്ടറുകൾ ആരംഭിക്കുകയും ചെയ്യും. ഈ വർഷം ഫാസ്റ്റ് ബ്രീഡർ ന്യൂക്ലിയർ ടെക്നോളജിയിൽ വൈദഗ്ധ്യം നേടിയതിലൂടെ ഭാരതം ഒരു സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ്. ഇതിലൂടെ ആണവ ഇന്ധനത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള വലിയൊരു വിജയത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ട ദേശവാസികളെ, പലപ്പോഴുമുള്ള വിഭവങ്ങളുടെ കുറവ് കാരണം രാജ്യം തളർന്നു നിൽക്കാൻ പാടില്ല. നമ്മൾ എവിടെയെങ്കിലും കുടുങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ ചിന്തകളുടെ പരിമിതികളാണ്. നമ്മുടെ ചിന്തകൾ ഒരു ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങിപ്പോകുമ്പോൾ ആ പരിമിതികൾ നമ്മളെ തളർത്താൻ തുടങ്ങും. അപ്പോൾ സ്വന്തം കഴിവുകളെ തിരിച്ചറിയാൻ പോലും നമുക്ക് സാധിക്കാതെ വരുന്നു. ഇന്ന് നമ്മുടെ രാജ്യത്തിന് ഇന്ധനത്തിനായി ക്രൂഡ് ഓയിലിനെ വളരെയധികം ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ തെറ്റായ ചിന്താഗതികൾ കാരണമാണ് സംഭവിച്ചിട്ടുള്ളത്. നിങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. നമ്മുടെ സമുദ്രതീരത്തിന്റെ 99% പഴഞ്ചൻ

ചിന്താഗതികൾ കാരണം നമ്മൾ നോ ഗോ ഏരിയ ആയിട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്. കടലിനടിയിൽ പോയി പര്യവേഷണങ്ങൾ നടത്തേണ്ട എന്നത് നമ്മുടെ തന്നെ തീരുമാനമായിരുന്നു. ഇത് ചിന്താഗതിയിലെ ദാരിദ്ര്യമായിരുന്നു. എന്നാൽ ഇത് ഇങ്ങനെ തുടരാനാവില്ലെന്ന് നമ്മൾ ഉറപ്പിച്ചു. മുമ്പ് നോ ഗോ ഏരിയ ആയിരുന്ന ആ 99% ഭാഗവും ഇപ്പോൾ പര്യവേഷണത്തിനായി നമ്മൾ ഗോ എഹെഡ് ഏരിയ എന്ന നിലയിൽ തുറന്നുകൊടുത്തിരിക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ സമുദ്രത്തിനടിയിലും പര്യവേഷണങ്ങൾ നടത്താനും പുതിയ പുതിയ നിക്ഷേപങ്ങൾ കണ്ടെത്താനുമുള്ള ദിശയിലേക്ക് നമ്മൾ തിരിഞ്ഞിരിക്കുകയാണ്. അതിനായി നമ്മൾ വലിയ പരിശ്രമങ്ങൾ തന്നെ നടത്തി വരുന്നു. കഴിഞ്ഞ വർഷം ഇതേ ദിശയിൽ സുപ്രധാനമായ ഒരു ചുവടുവെപ്പായി നമ്മൾ സമുദ്രമന്ദൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ പ്രവർത്തനങ്ങൾക്കായി 85,000 കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഈ ദൗത്യത്തിന് വേഗത കൂട്ടാനുള്ള തീരുമാനവും നമ്മൾ എടുത്തു കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഊർജ സുരക്ഷയുടെ കാര്യത്തിൽ നമ്മൾ മറ്റു പകര സംവിധാനങ്ങളെക്കുറിച്ചും ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. അതിനാൽ ബദൽ സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിനായി നമ്മുടെ മുഴുവൻ ശക്തിയും ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഊർജത്തിന്റെ ശരിയായ ഉപയോഗം വർദ്ധിപ്പിച്ചുകൊണ്ട് ഭാരതം ഇന്ന് ഈ ദിശയിൽ വളരെ വേഗത്തിലാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 2014 മുമ്പ്, അതായത് ഇന്നേക്ക് 12 വർഷങ്ങൾക്ക് മുമ്പ്, നമ്മുടെ രാജ്യത്ത് വെറും 70 നഗരങ്ങളിൽ മാത്രമാണ് പൈപ്പ് വഴിയുള്ള ഗ്യാസ് സൗകര്യം ഉണ്ടായിരുന്നത്. പൈപ്പിലൂടെയുള്ള ഗ്യാസ് വിതരണം അന്ന് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ ആ 70 നഗരങ്ങളെ നമ്മൾ 700 നഗരങ്ങളിലേക്ക് ഉയർത്തിക്കഴിഞ്ഞു. ഇതാണ് യഥാർത്ഥ വേഗത, ഇതാണ് വികസനത്തിന്റെ വ്യാപ്തി. 2014 മുമ്പ് വെറും 20 മുതൽ 22 ലക്ഷം വീടുകളിൽ മാത്രമാണ് പൈപ്പ് വഴി ഗ്യാസ് എത്തിയിരുന്നത്. ഇന്ന് 1.25 കോടി വീടുകളിൽ പൈപ്പ് വഴി ഗ്യാസ് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ അതിവേഗം നടന്നു വരികയാണ്. അതുപോലെ 12 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തെ സോളാർ എനർജി ശേഷി വെറും 2 ജിഗാവാട്ട് മാത്രമായിരുന്നു. 2 ജിഗാവാട്ട് മാത്രമായിരുന്ന സ്ഥാനത്ത് ഇന്ന് 160 ജിഗാവാട്ട് എന്ന ലക്ഷ്യം നമ്മൾ കൈവരിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദേശവാസികളെ, ഞാൻ മറ്റൊരു വിവരവും കൂടി പങ്കുവെക്കുകയാണ്. ഇതിന്റെ ഗുണഫലങ്ങൾ രാജ്യത്തെ സാധാരണ കുടുംബങ്ങൾക്കും ഇടത്തരക്കാർക്കും ലഭിക്കണമെന്ന കാര്യത്തിൽ നമ്മൾ അത്രത്തോളം തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഇതിനായി നമ്മൾ PM സൂര്യഘർ സൗജന്യ വൈദ്യുതി പദ്ധതി ആരംഭിച്ചു. ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ 50 ലക്ഷം വീടുകളിൽ ഇതിന്റെ രജിസ്ട്രേഷൻ പൂർത്തിയായി എന്നറിയുന്നതിൽ എനിക്ക് വലിയ സംതൃപ്തിയുണ്ട്. സോളാർ ഊർജത്തിന്റെ കാര്യത്തിൽ ലക്ഷ്യം മറികടന്ന് നാം മുന്നേറുകയാണ്. ഇതിന്റെ ഫലമായി ഇന്ന് 1,000,000 വീടുകളിലെ വൈദ്യുതി ബിൽ വെറും 0 ആയി. 1,000,000 കുടുംബങ്ങൾ ഇന്ന് തങ്ങളുടെ ആവശ്യത്തിനുള്ള വൈദ്യുതി ഉപയോഗിച്ച ശേഷം അധികമായി വരുന്ന വൈദ്യുതി വിറ്റ് വരുമാനം ഉണ്ടാക്കുന്നു. ഈ ദൗത്യം പൂർത്തിയാക്കാൻ ഓരോ കുടുംബത്തിനും സർക്കാർ 80,000 രൂപ സഹായം നൽകുന്നു. അതുകൊണ്ടാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നത്. പ്രിയപ്പെട്ട ദേശവാസികളെ, ഇതറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. നമ്മുടെ രാജ്യത്തെ റെയിൽവേ വൈദ്യുതീകരണ ജോലികൾ ആരംഭിച്ചത് 1925 എന്നാൽ അതിനുശേഷമുള്ള 90 വർഷങ്ങളിൽ, അതായത് 1925 മുതൽ 90 വർഷം എടുത്തപ്പോൾ വെറും 30% റെയിൽവേ ലൈനുകൾ മാത്രമാണ് വൈദ്യുതീകരിക്കാൻ സാധിച്ചത്. അതായത് 90 വർഷം കൊണ്ട് വെറും 30%. ലക്ഷ്യത്തിലെത്താനുള്ള നമ്മുടെ അന്നത്തെ ആ വേഗത ഒന്ന് നോക്കൂ. എന്നാൽ കഴിഞ്ഞ വെറും ഒരു 10 ആണ്ടിനുള്ളിൽ നമ്മൾ 100% ജോലികളും പൂർത്തിയാക്കി കഴിഞ്ഞു. 90 വർഷം കൊണ്ട് വെറും 30% നടന്നിടത്ത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് 70% ജോലികൾ നമ്മൾ പൂർത്തിയാക്കി. ഇതാണ് യഥാർത്ഥ കർമ്മകുശലത. ഇതിന്റെ ഫലമായി നമുക്ക് വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടി വന്നിരുന്ന ഡീസൽ വലിയ തോതിൽ ലാഭിക്കാൻ സാധിച്ചു. തീവണ്ടികൾ വൈദ്യുതിയിൽ ഓടാൻ തുടങ്ങിയതോടെ പരിസ്ഥിതിക്കും അത് വലിയ ഗുണമായി മാറി. പ്രിയപ്പെട്ട ദേശവാസികളെ, നമ്മൾ ഇവിടം കൊണ്ടൊന്നും അവസാനിപ്പിച്ചിട്ടില്ല. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒട്ടും പിന്നിലായി പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇന്ധന രംഗത്തെ പുതിയൊരു മേഖലയിലേക്ക് കൂടി ഭാരതം ഇപ്പോൾ ചുവടുവെച്ചിരിക്കുകയാണ്. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതൊരു സാധാരണ ട്രെയിൻ അല്ല, ഏറ്റവും നീളം കൂടിയതും കരുത്തുറ്റതുമായ ട്രെയിനാണിത്.

എന്ന കാര്യം നിങ്ങളുമായി പങ്കുവെക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ലോകത്തിലെ ഹൈഡ്രജൻ ട്രെയിനുകളുടെ കാര്യത്തിൽ ഭാരതം ഇപ്പോൾ സ്വന്തം മുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ട ദേശവാസികളെ, കഴിഞ്ഞ 10ഓ 12ഓ വർഷമായി 2047 ലക്ഷ്യങ്ങൾ കൈവരിക്കാനായുള്ള കുതിപ്പിലാണ് നമ്മൾ. ഓരോരോ നാഴിക കല്ലുകളും നമ്മൾ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഇത്രയധികം പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമെന്ന് നമ്മൾ ഒരിക്കലും കരുതിയിരുന്നില്ല. കഴിഞ്ഞ 10ഓ 12ഓ വർഷത്തിനിടയിൽ അനേകം വെല്ലുവിളികളെയാണ് നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. കോവിഡ് പോലുള്ള ആഗോള മഹാമാരി ലോകത്തെ മുഴുവൻ ആശങ്കയിൽ ആഴ്ത്തി. നമ്മുടെ എല്ലാ സംവിധാനങ്ങളും തകിടം മറിയുന്ന ഒരു അവസ്ഥ. കൊറോണയിൽ നിന്ന് നമ്മൾ കരകയറി വരുമ്പോഴേക്കും യുദ്ധഭീകരതയുടെ വാർത്തകൾ വരാൻ തുടങ്ങി. ഉക്രൈനിലായാലും പശ്ചിമേഷ്യയിലായാലും എല്ലായിടത്തും സംഘർഷാവസ്ഥയായിരുന്നു. ഭാവി പ്രവചിക്കുന്നവർ എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് നടത്തിയതെന്ന് ആർക്കറിയാം. രാജ്യത്തെ പേടിപ്പിക്കുക, ജനങ്ങളിൽ ഭീതിയും ആശങ്കയും ഉണ്ടാക്കുക എന്നതിലൊക്കെയാണ് ചിലർക്ക് സന്തോഷം ലഭിക്കുന്നത്. നമുക്ക് വാക്സിൻ ലഭിക്കില്ലെന്ന് പോലും അവർ പറഞ്ഞു പരത്തി. ഈ പ്രതിസന്ധിയിൽ ആരും രക്ഷപ്പെടില്ല, ഒന്നും അവശേഷിക്കില്ല എന്നൊക്കെയായിരുന്നു പ്രചാരണം. അതിനിടയ്ക്കാണ് വെസ്റ്റ് ഏഷ്യയിൽ പ്രതിസന്ധി ഉടലെടുത്തത്. പെട്രോൾ പമ്പുകളിൽ പെട്രോൾ കിട്ടില്ല, ഗ്യാസും ഡീസലും കിട്ടില്ല, വളം പോലും ലഭിക്കില്ല എന്നിങ്ങനെ ലോകമെമ്പാടും കിംവദന്തികൾ പരത്തി ഭാരതത്തിലെ ജനങ്ങളെ ഭയപ്പെടുത്താനും പരിഭ്രാന്തിയിലാഴ്ത്താനും അവരെ കടുത്ത ആശങ്കയിലേക്ക് തള്ളിവിടാനുമാണ് ചിലർ ശ്രമിച്ചത്. ഇതൊക്കെ കണ്ട് ചിലർ വലിയ സന്തോഷത്തിലുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10-12 വർഷത്തെ കൃത്യമായ ആസൂത്രണത്തോടെയുള്ള പദ്ധതികൾ ഇപ്പോൾ ഫലം കണ്ടുതുടങ്ങിയിരിക്കുകയാണെന്നും ഇത്ര വലിയ പ്രതിസന്ധികൾക്കിടയിലും നമ്മൾ തളരില്ലെന്നും രാജ്യം ഇപ്പോൾ നേരിൽ കണ്ടുകഴിഞ്ഞു. പൗരന്മാർ ദൈവതുല്യം എന്ന മന്ത്രത്തോടെ ഭാരതം നടത്തിയ തയ്യാറെടുപ്പുകളും എടുത്ത ഓരോ ചുവടുവയ്പ്പുകളും ഇന്ന് ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇത്ര വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് നമ്മൾ ഒരിക്കലും കരുതിയിരുന്നില്ല. പക്ഷേ അത്തരമൊരു ഘട്ടത്തിൽ നമ്മുടെ ഈ ഒരുക്കങ്ങളെല്ലാം തന്നെ നമുക്ക് തുണയായി. അതിന്റെ ഫലമായാണ് ഇന്ന് രാജ്യത്ത് ഗ്യാസിനും പെട്രോളിനും യൂറിയയ്ക്കും ഒരു ക്ഷാമവും ഇല്ലാത്തത്. നമ്മൾ സ്വന്തം കരുത്തിൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് കുതിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ലോകത്തുണ്ടായ ഈ പ്രതിസന്ധികൾ എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. ആഘാതങ്ങളിൽ നിന്ന് നമ്മൾക്കും മോചനമില്ല. ഒരു ഉദാഹരണത്തിന്, ലോകവിപണിയിൽ യൂറിയയുടെ വില ഒരു ചാക്കിന് 3000 രൂപ വരെയായി ഉയർന്നിരിക്കുകയാണ്. എന്നിരുന്നാലും ആ ഭാരം നമ്മുടെ കർഷകരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഞങ്ങൾ തയ്യാറായില്ല. പകരം ആ ബാധ്യത ഗവൺമെന്റ് സ്വന്തം തോളിലേറ്റുകയായിരുന്നു. ലോകവിപണിയിൽ 3000 രൂപയ്ക്ക് ലഭിക്കുന്ന ഒരു ചാക്ക് യൂറിയ വെറും 300 രൂപയ്ക്കാണ് നമ്മുടെ കർഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. അതുകൊണ്ട് തീർന്നില്ല. DAP വില ഇന്ന് ലോകവിപണിയിൽ 5000 രൂപ വരെയായി ഉയർന്നിരിക്കുകയാണ്. എന്നാൽ എന്റെ രാജ്യത്തെ കർഷകർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇന്നും 1350 രൂപയ്ക്ക് തന്നെ അവർക്ക് DAP നൽകുന്ന ജോലി ഞങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദേശവാസികളെ, ആത്മനിർഭർ ഭാരതത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് എയർ കണ്ടീഷൻ മുറികളിൽ ഇരുന്ന് ചിന്തിക്കുന്ന ചിലർ ഗ്ലോബലൈസേഷൻ ഇനി എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു 10 ആണ്ടിനിടെ ലോകം ആഗോളവൽക്കരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ നിർത്തിയോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എവിടെ നിന്ന് ആണോ ആഗോളവൽക്കരണത്തിന് വേണ്ടിയുള്ള ശബ്ദം ഉയർന്നിരുന്നത്, അവിടെ നിന്ന് ഇപ്പോൾ അങ്ങനെയൊന്നും കേൾക്കാനില്ല. മറിച്ച് ഇന്ന് ലോകത്തിലെ ഓരോ രാജ്യവും അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും മുൻഗണന നൽകുന്ന രീതിയിലേക്കാണ് മാറിയിരിക്കുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ചില ആളുകൾ തങ്ങളുടെ സ്വാധീനവും പ്രഭാവവും ഉറപ്പാക്കാൻ വിഭവങ്ങളെ ആയുധമാക്കുകയാണ്. ഇന്ന് ലോകം അതിന്റെ പക്കലുള്ള എന്തിനേയും ആയുധമാക്കാനുള്ള ശ്രമത്തിലാണ്. അതായത് വിഭവങ്ങളെ ആയുധമാക്കൽ, റിസോഴ്സുകളെ ആയുധമാക്കൽ, പെട്രോൾ ഡീസൽ വളം മരുന്നുകൾ ടെക്നോളജി ചിപ്പുകൾ എന്ന് വേണ്ട ഭൂപ്രദേശങ്ങളെ പോലും ഇന്ന് ആയുധമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ ആത്മനിർഭരത എന്ന മന്ത്രവും മുറുകെ പിടിച്ച് കഴിഞ്ഞ 10 വർഷം ശരിയായ ദിശയിൽ സഞ്ചരിച്ചിരുന്നില്ല എങ്കിൽ ഇത്രയും വലിയ വെല്ലുവിളികളെ ഇത്ര കരുത്തോടെ നേരിടാൻ നമുക്ക് എങ്ങനെ സാധിക്കുമായിരുന്നു എന്ന് സങ്കല്പിച്ചു നോക്കൂ. നമ്മുടെ തയ്യാറെടുപ്പുകൾ ഇന്ന് നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ഇന്ന് മറുവശത്ത് ഭാരതത്തിന്റെ പ്രതിച്ഛായ ലോകത്തിന് മുന്നിൽ പൂർണമായും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകത്തിന് മുന്നിൽ സുരക്ഷിതവും ആദരണീയവുമായ ഒരു രാജ്യമായി ഭാരതം മാറി വരികയാണ്. ഭാരതത്തിന് ഇന്ന് സുസ്ഥിരമായ ഒരു രാഷ്ട്രീയ മാൻഡേറ്റ് ഉണ്ട്.

കരുത്തുറ്റ ഒരു ഗവൺമെന്റ് ഉണ്ട്, വൈബ്രന്റ് ആയ ജനാധിപത്യമുണ്ട്, ഒപ്പം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും അങ്ങേയറ്റം ശക്തമാണ്. നമുക്ക് എല്ലാവർക്കും വഴികാട്ടിയായി ഭാരതത്തിന്റെ ഭരണഘടനയുമുണ്ട്. ഇന്ന് ലോകം നമ്മുടെ ഈ കരുത്തിനെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 2014 ശേഷം ലോകത്തിലെ ഏകദേശം 40 രാജ്യങ്ങളുമായി നമ്മൾ FTA കരാറുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോക്കൂ എത്ര വലിയൊരു അവസരമാണ് നമുക്ക് കൈവന്നിരിക്കുന്നത് എന്ന്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ട്രേഡ് കരാറുകൾ നമുക്ക് മുന്നിൽ തുറന്നിടുന്നത് വളരെ വലിയൊരു അവസരമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും നമ്മുടെ MSMEകളോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് മുന്നിൽ വന്നു ചേർന്ന ഈ സുവർണാവസരം നമ്മൾ ഒരിക്കലും കൈവിടരുത് എന്നാണ്. നമുക്ക് ലോകത്തിന്റെ നിറുകയിൽ എത്തേണ്ടതുണ്ട്. ഭാരതത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ ഉൽപ്പന്നവും ആഗോള വിപണിയിൽ എത്തണം. അത് നമ്മുടെ ടെക്സ്റ്റൈൽസ് ആയാലും മെഷീനറി ആയാലും അതല്ലെങ്കിൽ നമ്മൾ നിർമ്മിക്കുന്ന മരുന്നുകളായാലും ഈ ഒരു അവസരം നമ്മൾ ഒരു കാരണവശാലും പാഴാക്കരുത്. എന്നാൽ ആഗോള മാനദണ്ഡങ്ങൾ മറികടക്കാൻ നമുക്ക് സാധിക്കണം. ലോകത്തിന് നിലവിൽ ലഭ്യമായതിനേക്കാൾ മികച്ച ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് നൽകാൻ കഴിയണം, ഒപ്പം അവ വില കുറഞ്ഞതുമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ പഞ്ചാബിലെ ലുധിയാന മുതൽ തമിഴ്നാട്ടിലെ തിരുപ്പൂർ വരെയുള്ള നമ്മുടെ ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് ലോക വിപണി കീഴടക്കാൻ സാധിക്കും. ഇത്രമാത്രമല്ല, കേരളം മുതൽ ഗുജറാത്ത് വരെയും തമിഴ്നാട് മുതൽ ബംഗാൾ വരെയുമുള്ള നമ്മുടെ സമുദ്രതീരങ്ങളും അവിടുത്തെ മത്സ്യത്തൊഴിലാളികളായ സഹോദരി സഹോദരന്മാരും ഇന്ന് ഏറെ മുന്നേറുകയാണ്. പുതിയ FTA കരാറുകൾ കാരണം നമ്മുടെ ചെമ്മീൻ കയറ്റുമതിക്കും, അതോടൊപ്പം നമ്മുടെ സീ ഫുഡ് ഉൽപ്പന്നങ്ങൾക്കും വലിയ സാധ്യതകളാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. ലോക വിപണിയിൽ നമുക്ക് വലിയ സാധ്യതയാണ് ഉള്ളത്. അതുകൊണ്ട് ഈ അനുകൂല സാഹചര്യം പരമാവധി മുതലാക്കി ഇനിയും മുന്നേറണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച ഈ കാര്യങ്ങൾക്ക് പിന്നിൽ ശക്തമായ അടിത്തറയിൽ കെട്ടിപ്പടുത്ത 2047 എന്ന ലക്ഷ്യമുണ്ട്. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുക എന്നത് കഴിഞ്ഞ 10 or 12 വർഷത്തിനിടയിൽ രാജ്യത്തെ ജനങ്ങൾ കാണിച്ചു തന്ന ആ കരുത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ നൂറ്റാണ്ടിന്റെ 1/4 ഭാഗം ഇതിനോടകം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. വരാനിരിക്കുന്ന അടുത്ത കാൽനൂറ്റാണ്ട് നമുക്ക് അങ്ങേറ്റം പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് വിശ്രമിക്കാനാവില്ല, നമ്മുടെ വേഗത ഒട്ടും കുറയാനും പാടില്ല. നമ്മുടെ ലക്ഷ്യസ്ഥാനം കൃത്യമായി നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു, അത് നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് വരൂ, നമ്മുടെ തൊഴിൽ മേഖലകളിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാം. നമ്മുടെ വർക്ക് കൾച്ചറിൽ മാറ്റം വരുത്തുന്നതിനൊപ്പം തന്നെ നമ്മുടെ ചിന്താഗതിയിലും പ്രവർത്തന വേഗതയിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. കഴിഞ്ഞ 5 or 7 decades നടക്കാത്ത കാര്യങ്ങൾ വരുന്ന 5 or 7 years നമുക്ക് ചെയ്ത് തീർക്കേണ്ടതുണ്ട്. എന്റെ രാജ്യത്തെ യുവശക്തിയിലും യുവാക്കളിലും അമ്മമാരിലും സഹോദരിമാരിലും അതുപോലെ കർഷകരിലും തൊഴിലാളികളിലും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പരിഷ്കാരങ്ങളുടെ വേഗത നമ്മൾ ഇനിയും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ റിഫോമിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു പരിഷ്കാരമല്ല, മറിച്ച് നമുക്ക് മുന്നിലുള്ള ഒരു അനിവാര്യതയാണ്. ഈ പരിഷ്കാരങ്ങൾ എന്നത് വെറുമൊരു ട്രെൻഡിങ് വാക്കല്ല, മറിച്ച് അത് നമ്മുടെ ഉറച്ച ബോധ്യമാണ്. ആ ദൃഢനിശ്ചയത്തോടെയാണ് നമ്മൾ പരിഷ്കാരങ്ങളുടെ പാതയിലൂടെ അതിവേഗം മുന്നോട്ട് കുതിക്കുന്നത്. വരും ദിവസങ്ങളിൽ അടുത്ത ഘട്ടത്തിലുള്ള വലിയ പരിഷ്കാരങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ, സമൂഹം, വ്യവസായ ലോകം, ഉൽപാദകർ, കർഷകർ തുടങ്ങി എല്ലാവരും തങ്ങളുടെ പരമ്പരാഗതമായ രീതികളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. നമ്മുടെ ചിന്താഗതിയിലും വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മുടെ ലക്ഷ്യങ്ങളെ നാം പുനർനിർമ്മിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമുക്കൊരു നിശ്ചിത ദിശയിലേക്ക് മുന്നേറേണ്ടതുണ്ട്. ഭാരതത്തിന്റെ കരുത്തിനെ സപ്തസിന്ധുക്കളായി നമ്മൾ അറിഞ്ഞിരുന്ന, മനസ്സിലാക്കിയിരുന്ന, കേട്ടിരുന്ന ആ കാലഘട്ടത്തെ ഇന്ന് ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനായി നമുക്ക് പുതിയൊരു പ്രവാഹം ആവശ്യമാണ്. ഇന്ന് ഈ ചെങ്കോട്ടയുടെ മതിൽക്കെട്ടിൽ നിന്ന് രാജ്യത്തിന് മുന്നിൽ ശക്തിയുടെ സപ്തധാരകളെ ഞാൻ ആവാഹിക്കുകയാണ്. വരാനിരിക്കുന്ന 5 or 7 years കഴിഞ്ഞ 5 or 7 decades കൊണ്ട് സാധ്യമാകാത്ത കാര്യങ്ങൾ ഈ സപ്തധാരകളുടെ കരുത്തിലൂടെയും ശക്തിയിലൂടെയും നമ്മൾ നേടിയെടുക്കും.
രാജ്യത്തിന് പുതിയൊരു ഉയരവും പുതിയൊരു വേഗതയും നൽകുന്നതിനൊപ്പം പുതിയ ലക്ഷ്യങ്ങൾ മറികടക്കാനുള്ള കരുത്തും നമ്മൾ കൈവരിക്കും. ഇതിനോടൊപ്പം തന്നെ രാജ്യത്തിന്റെ യുവശക്തിയുടെ ആ കഴിവ് രാഷ്ട്ര നിർമ്മാണത്തിനായി പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. അവരുടെ കരുത്ത് നമ്മൾ ഇതിനോട് കൂട്ടിച്ചേർക്കും. വരും ദിവസങ്ങളിൽ ഞാൻ സപ്തധാരകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ സപ്തധാരകളിലെ ഒന്നാമത്തെ ശക്തി എന്നത് ഇതാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മാനുഫാക്ചറിംഗ് സെക്ടറിനെ നമ്മൾ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ ചെറിയ ചെറിയ ഭാഗങ്ങൾ മുതൽ വലിയ ഉൽപ്പന്നങ്ങൾ വരെ നമ്മൾ നിർമ്മിക്കേണ്ടതുണ്ട്. വാല്യൂ ചെയിൻ പൂർണ്ണമായും നമ്മുടേതായിരിക്കണം. അതിനായി ആവശ്യമായ എല്ലാ കോമ്പോണന്റുകളും നമ്മൾ തന്നെ നിർമ്മിക്കണം. നമുക്ക് സമ്പൂർണമായ മാനുഫാക്ചറിങ്ങും അതുപോലെ സമ്പൂർണമായ ഉൽപ്പന്നങ്ങളും ആവശ്യമാണ്. ഡിസൈൻ മുതൽ മാനുഫാക്ചറിംഗ് വരെ ഭാരതത്തെ ഗ്ലോബൽ സപ്ലൈ ചെയിനിന്റെ ഭാഗമാക്കണം. നമുക്ക് ലോകത്തിന്റെ വിശ്വസനീയ കേന്ദ്രമായി മാറണം. ഇതിനായി മൂന്ന് കാര്യങ്ങളിൽ പ്രത്യേക ഊന്നൽ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാനുഫാക്ചറിംഗ് മേഖലയിലുള്ള എന്റെ സഹോദരി സഹോദരന്മാരെ, ഇത് നിങ്ങൾക്കുള്ള സമയമാണ്, വലിയൊരു അവസരമാണ്. ഈ അവസരം കൈവിട്ടു കളയരുത്. ഇതിനായി കോസ്റ്റ്, ക്വാളിറ്റി, സ്കെയിൽ എന്നിവയിൽ ആഗോള മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നമ്മൾ ഉയരേണ്ടതുണ്ട്. നമ്മുടെ ഫാക്ടറികൾ കൂടുതൽ മത്സരക്ഷമതയുള്ളതാകണം. നമ്മുടെ ഉൽപ്പന്നങ്ങൾ യൂസർ ഫ്രണ്ട്ലി ആകണം. നമ്മുടെ പാക്കേജിംഗ് ലോകമെമ്പാടുമുള്ള ആളുകളെ ആകർഷിക്കുന്നതും മനം കവരുന്നതുമായിരിക്കണം. സീറോ ഡിഫക്ട്, പ്രിസിഷൻ മാനുഫാക്ചറിംഗ് എന്നിവ നമ്മുടെ മുഖമുദ്രയായി മാറണം. ഓരോ മാനുഫാക്ചറോടും ഓരോ സംരംഭകനോടും കൂടാതെ എല്ലാ MSMEകളോടും എനിക്ക് പറയാനുള്ളത്, ആഗോള വിപണിയിൽ നമ്മുടെ അടയാളം വിശ്വാസ്യതയുടെയും ഗുണനിലവാരത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കണം എന്നതാണ്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി, ക്വാളിറ്റി, ക്വാളിറ്റി എന്നത് നമ്മുടെ മന്ത്രമായി മാറണം. ഇത് മാത്രമായിരിക്കും നമ്മുടെ ആഗോള ബ്രാൻഡ് മൂല്യം വർദ്ധിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സപ്തധാരയിലെ രണ്ടാമത്തെ ശക്തി കൃഷിയും ഭക്ഷ്യ ഉൽപാദനവുമാണ്. ഭക്ഷ്യ സംസ്കരണ രംഗത്ത് നമ്മൾ വളരെയധികം മുന്നേറേണ്ടതുണ്ട്. FTA കാരണം നമ്മുടെ കർഷകർക്കായി ഇപ്പോൾ ലോക വിപണികൾ തുറക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് വളരെ വലിയൊരു മാർക്കറ്റാണ് ലഭിക്കുന്നത്. നമുക്ക് അവിടെ വരെ എത്തണം. ആ മേഖലകളിൽ നമ്മുടെ സാന്നിധ്യം അറിയിക്കണം. കൃഷിസ്ഥലം മുതൽ കയറ്റുമതി വിപണി വരെ നമ്മൾ വളരേണ്ടതുണ്ട്. നമ്മുടെ പരമ്പരാഗത ഭക്ഷണ പദാർത്ഥങ്ങളാകട്ടെ, ചെറുധാന്യങ്ങളാകട്ടെ, നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങളാകട്ടെ, നമ്മുടെ പഴങ്ങളും പൂക്കളും ആകട്ടെ, എന്താണ് നമുക്കില്ലാത്തത്? ഉള്ളതെല്ലാം ആഗോള ബ്രാൻഡുകളായി മാറണം. നമ്മുടെ കർഷകർ രാസമുക്ത കൃഷിക്ക് കൂടുതൽ കരുത്ത് പകരും. ലോകത്ത് ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ആവശ്യം ഇനിയും വർദ്ധിക്കാൻ പോവുകയാണ്. ആഗോള മാനദണ്ഡങ്ങൾക്കനുസരിച്ച് എല്ലാ രീതിയിലും മികവ് തെളിയിക്കുന്ന നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ലോക വിപണിയിലേക്ക് എത്താം. എന്റെ സപ്തധാരയിലെ മൂന്നാമത്തെ ശക്തി ടെക്നോളജിയും ഇന്നൊവേഷനുമാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് AIയുടെ കാലമാണ്. ക്വാണ്ടത്തിന്റെയും സ്പേസിന്റെയും റോബോട്ടിക്സിന്റെയും ഡാറ്റാ സെന്ററുകളുടെയും കാലമാണ്. പൂർണ്ണമായും പുതിയൊരു മേഖലയാണ് തുറക്കപ്പെട്ടിരിക്കുന്നത്. എമർജിംഗ് ടെക്നോളജി പ്രതിനിമിഷം നമ്മെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം വെറുമൊരു വിപണി മാത്രമായി മാറാൻ നമ്മൾ അനുവദിക്കരുത്. പകരം നമ്മൾ ഇന്നൊവേഷന്റെ ഹബ്ബായി മാറണം. UPIയിലും ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിലും നമ്മൾ നമ്മുടെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു. നമ്മുടെ ശക്തി ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇനി ഭാരതം അതിന്റെ ഡിജിറ്റൽ പബ്ലിക് ടെക്നോളജി ലോകത്തിന്റെ എല്ലാ കോണുകളിലും എത്തിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് ജനറേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ ലോകത്തെ നയിക്കാൻ ഭാരതത്തിന് സാധിക്കണം. മെയ്ഡ് ഇൻ ഇന്ത്യ 6G രാജ്യത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും എത്തിച്ചേരണം. ഇതൊരു ലക്ഷ്യമായി കണ്ട് നമ്മൾ ഇതിനായി വേഗത്തിൽ പ്രവർത്തിക്കണം. നമ്മുടെ പ്രയത്നങ്ങൾ ഒട്ടും കുറയാനും പാടില്ല. സപ്തധാരയുടെ നാലാമത്തെ ശക്തിയാണ് ഗതിശക്തി. രാജ്യത്തിനകത്ത് തടസ്സങ്ങളില്ലാത്ത വേഗത്തിലുള്ള കണക്ടിവിറ്റി ഉറപ്പാക്കാൻ ഈ ഗതിശക്തിക്ക് നമ്മൾ ഊന്നൽ നൽകണം. അതുപോലെ തന്നെ നഗരങ്ങളെ ഹൈസ്പീഡ് റെയിലുകൾ വഴി നമുക്ക് പരസ്പരം ബന്ധിപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് ആധുനിക ഹൈവേകൾ വേണം, ഇൻലാൻഡ് വാട്ടർ വേകൾ വേണം, എയർപോർട്ടുകൾ വേണം. അതുപോലെ തന്നെ മൾട്ടി മോഡൽ ലോജിസ്റ്റിക് സംവിധാനങ്ങളും നമുക്ക് ആവശ്യമാണ്. നമ്മുടെ തുറമുഖങ്ങൾ വെറുമൊരു സാധനങ്ങൾ ഇറക്കാനും കയറ്റാനുമുള്ള സ്ഥലങ്ങൾ മാത്രമാകരുത്. ലോകത്തിലെ കപ്പലുകൾ വന്ന് നങ്കൂരമിടാനുള്ള ഒരിടം മാത്രമായി അത് ഒതുങ്ങുകയും ചെയ്യരുത്. പോർട്ട് ലെഡ് ഡെവലപ്മെന്റ് ഗ്രോത്തിന്റെ ദിശയിലേക്ക് നമ്മൾ മുന്നേറേണ്ടതുണ്ട്. സപ്തധാരയിലെ നമ്മുടെ അഞ്ചാമത്തെ ശക്തി പ്രതിരോധ ശക്തിയാണ്. ശരിക്കും പറഞ്ഞാൽ
എല്ലാ അർത്ഥത്തിലും ഈ പ്രതിരോധ ശക്തിക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കേണ്ട

വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുന്ന സൈബർ സുരക്ഷയുടെ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. അതും പ്രതിരോധത്തിന്റെ ഒരു മേഖലയാണ്. നമ്മുടെ യുവാക്കളുടെ കാര്യക്ഷമത രാജ്യത്തിനും ലോകത്തിനും വേണ്ടി പ്രയോജനപ്പെടുത്താൻ ഇതിലൂടെ നമുക്ക് സാധിക്കും. നമ്മുടെ സപ്തധാരയിലെ ആറാമത്തെ ശക്തി ഗ്രീൻ ഇക്കോണമിയും ബ്ലൂ ഇക്കോണമിയുമാണ്. ഇത് പരിസ്ഥിതി സൗഹൃദമായ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സഹായിക്കും. ഗ്രീൻ ഹൈഡ്രജൻ, റിന്യൂവബിൾ എനർജി, എനർജി സ്റ്റോറേജ്, ഗ്രീൻ മൊബിലിറ്റി തുടങ്ങിയ മേഖലകളിലും നമ്മൾ വലിയ മുന്നേറ്റം നടത്തേണ്ടതുണ്ട്. ആഗോളതലത്തിൽ ഗ്രീൻ മാനുഫാക്ചറിംഗ് എന്ന ലക്ഷ്യം നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. ലോകം മുഴുവൻ ഗ്ലോബൽ വാർമിംഗിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനുള്ള പരിഹാര മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഭാരതത്തിന് സാധിക്കുന്നുണ്ട്. ഭാരതം ഇന്ന് വലിയൊരു ഗ്രീൻ മൂവ്മെന്റിന്റെ കരുത്തുമായാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ബ്ലൂ ഇക്കോണമിയിലും ഭാരതത്തിന് വലിയ സാധ്യതകളുണ്ട്. നമുക്ക് വിശാലമായ കടൽ തീരമുണ്ട് എന്നതും ബ്ലൂ ഇക്കോണമിയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. മത്സ്യബന്ധനം, കോസ്റ്റൽ ടൂറിസം, ഓഷ്യൻ ടെക്നോളജി എന്നിങ്ങനെ നമുക്ക് മുന്നേറാൻ സാധിക്കുന്ന എത്രയോ മേഖലകൾ ഈ രംഗത്തുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഭാരതം സപ്തധാരയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ഏഴാമത്തെ ധാരയ്ക്ക് ലോകത്തിന് മുന്നിൽ അതിൻ്റെതായ ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട്. അതാണ് ഭാരതത്തിന്റെ സോഫ്റ്റ് പവർ. ഭാരതത്തിന്റെ സോഫ്റ്റ് പവറിന്റെ കരുത്ത് എന്നത് ഇന്ന് യോഗയിലൂടെ ലോകത്തെ മുഴുവൻ ഭാരതവുമായി ചേർത്ത് നിർത്തിയിരിക്കും. യോഗ ഇന്ന് ലോകത്തിന് ഒരു ഊർജമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഭാരതത്തിന് മേലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഒരു വലിയ കാരണം കൂടിയായി ഇത് മാറുകയാണ്. ഭാരതത്തിന് വിശ്വാസ കേന്ദ്രങ്ങളുണ്ട്, ആയുർവേദത്തിന്റെ പാരമ്പര്യമുണ്ട്, ഭാരതത്തിൽ ഒരു ഹോളിസ്റ്റിക് ഹെൽത്ത് കെയർ സംവിധാനം നിലനിൽക്കുന്നുണ്ട്. ഈ ഭാരതത്തിൽ ഹീൽ ഇൻ ഇന്ത്യ എന്ന മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മുടെ ഈ കഴിവുകളെ ലോകത്തിന് മുന്നിൽ എത്തിക്കാൻ നമുക്ക് കഴിയും. അത് കരകൗശലമായാലും ശരി, സംസ്കാരമായാലും, നമ്മുടെ സിനിമകളായാലും, ഇനി നമ്മുടെ ക്രിയേറ്റീവ് വേൾഡ്, VFX, ആനിമേഷൻ, ഗെയിമിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ കണ്ടന്റ് എന്നിവയിലായാലും ശരി, ഈ ക്രിയേറ്റീവ് ലോകത്ത് ഭാരതത്തിന് സ്വന്തം പ്രതാപം തെളിയിക്കാൻ സാധിക്കും. നമുക്ക് അതിനെ ഒരു ആഗോള കരുത്തായി വികസിപ്പിക്കേണ്ടതുണ്ട്. ഇന്ന് ഭാരതം വേവ് സമിറ്റിന് വലിയ പ്രാമുഖ്യമാണ് നൽകിയിരിക്കുന്നത്. ലോകം ഇന്ന് ഭാരതത്തിന്റെ ഈ വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമിറ്റിനെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. അത് ഭാരതത്തിന്റെ സോഫ്റ്റ് പവറിനെയും ഭാരതത്തിന്റെ സർഗാത്മക ലോകത്തെയും ലോകത്തിന് പരിചയപ്പെടുത്തും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഭാരതത്തിന് വിശാലമായ വനസമ്പത്തുണ്ട്. നമുക്ക് 100-ലധികം നാഷണൽ പാർക്കുകളാണുള്ളത്. നമുക്ക് വലിയ സാധ്യതകളുണ്ട്. എങ്കിലും വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഇന്നും പിന്നിലാണ്. നമ്മുടെ സോഫ്റ്റ് പവറിലൂടെ ലോകമെമ്പാടുമുള്ള ടൂറിസ്റ്റുകളെ ഭാരതത്തിലേക്ക് ആകർഷിക്കാനുള്ള മികച്ച അവസരം നമുക്ക് മുന്നിലുണ്ട്. നമ്മുടെ ആ കഴിവ് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഈ ലക്ഷ്യം നമുക്ക് അനായാസം കൈവരിക്കാനാകും. അതുപോലെ തന്നെ ഇന്ന് ലോകത്ത് കായിക രംഗം എന്നത് വളരെ വലിയൊരു ആകർഷണമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ലോകോത്തര സ്പോർട്സ് ഇവന്റുകൾ ഭാരതത്തിൽ നടത്തണം. ഇന്ന് കണ്ടന്റ് ഇക്കോണമി വലിയ രീതിയിൽ വളരുന്നു. ഇത് രാജ്യത്തെ യുവാക്കളെ വല്ലാതെ ആകർഷിക്കുന്നുമുണ്ട്. ലോകത്തിലെ ഏതൊരു കലാകാരനും തന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭാരതത്തിന്റെ മണ്ണിൽ പരിപാടികൾ അവതരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊരു വലിയ അവസരമാണ്. ഇതിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ആവശ്യമായ സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, സപ്തധാരയിലെ ഈ 7 ശക്തികൾ അഥവാ സപ്തശക്തികൾ എന്നത് കേവലം ഒരു മേഖലയിൽ മാത്രം പുരോഗതി കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ളതല്ല. മറിച്ച് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലൂടെ രാജ്യം മുന്നോട്ട് വെച്ചിട്ടുള്ള ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ വിഭാവനം ചെയ്ത ആ വലിയ സ്വപ്നങ്ങളിലേക്ക്, ആ ഒരു തലത്തിലേക്ക് വളരാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഞാൻ ഇതിനേക്കാൾ വലിയ കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. എനിക്ക് രാജ്യത്തെ ഉണർത്തണം, നമ്മുടെ രാജ്യത്തിന്റെ കരുത്തിനെ തട്ടി ഉണർത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രാജ്യം എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു സർക്കാർ മാത്രമല്ല, മറിച്ച് ഓരോ പൗരനും ചേരുന്നതാണ്. Fortune 500 കമ്പനികളെ കുറിച്ച് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. വരുന്ന ഒരു ദശാബ്ദത്തിനുള്ളിൽ ഈ Fortune 500 പട്ടികയിൽ 50 കമ്പനികൾ എന്തുകൊണ്ട് ഭാരതത്തിൽ നിന്നുള്ളവയായിക്കൂടാ? ഇന്ന് നമ്മുടെ ബാങ്കിംഗ് മേഖല വലിയ വളർച്ചയുടെ പാതയിലാണ്. ലോകത്തിലെ മുൻനിര ബാങ്കുകൾക്കിടയിൽ ഭാരതത്തിന്റെ ബാങ്കുകളുടെ പതാകയും എന്തുകൊണ്ട് ഉയർന്നു പറന്നുകൂടാ? ലോകത്തെ ഏറ്റവും മികച്ച 5 ബാങ്കുകളെ എടുത്താൽ അതിലൊന്ന് ഭാരതത്തിൽ നിന്നുള്ള ബാങ്കായിരിക്കണം. ഭാരതത്തിന്റെ ഫാർമ മേഖലയിലും നമ്മൾ വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. എന്നാൽ കാലത്തിന്റെ ആവശ്യകത ഇപ്പോൾ മറ്റൊന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 5 ഫാർമ കമ്പനികളുടെ കൂട്ടത്തിൽ ഭാരതത്തിൽ നിന്നുള്ള ഒന്നോ രണ്ടോ കമ്പനികളുടെ പേര് മുഴങ്ങി കേൾക്കണം.
ഭാരതം ആ മേഖലയിൽ തങ്ങളുടേതായ ഒരു

സ്ഥാനം നേടിയെടുക്കണം. നിയമസ്ഥാപനങ്ങളുണ്ട്, റേറ്റിംഗ് ഏജൻസികളുണ്ട്. അപ്പോൾ ഇത്തരം മേഖലകളിൽ ഒരു ആഗോള നേതാവ് എന്ന പദവി നമ്മുടെ കൈകളിലായിരിക്കണം എന്നത് കാലത്തിന്റെ ആവശ്യകതയാണ്. നമ്മുടെ പക്കൽ പ്രതിഭയുണ്ട്, അതിനുള്ള കരുത്തുമുണ്ട്, നമുക്ക് സുദീർഘമായ ഒരു ചരിത്രമുണ്ട്, വിവിധ ഭാഷകളിൽ നമുക്ക് പ്രാവീണ്യമുണ്ട്. ലോകത്തിന്റെ എല്ലാ കോണുകളിലും നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട്. ലോകത്തിലെ മുൻനിര സ്ഥാപനങ്ങളുടെ പട്ടികയിൽ നമ്മുടെ രാജ്യത്തെ കൺസൾട്ടിംഗ് സ്ഥാപനങ്ങളും അക്കൗണ്ടിംഗ് സ്ഥാപനങ്ങളും ഇടം പിടിക്കണം. അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. ഭാരതത്തിലെ ടെക്നോളജി കമ്പനികൾ ലോകത്തിന് തന്നെ മാതൃകയാകണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ലോകത്തെ ആകർഷിക്കുന്ന തരത്തിലുള്ള ബ്രാൻഡുകൾ നമുക്കുണ്ടാകണം. നമ്മുടെ ബ്രാൻഡുകൾ രാജ്യത്തിന്റെ അടയാളമായി മാറുകയും ലോകത്തിന് തന്നെ അതൊരു ലക്ഷ്യസ്ഥാനമായി മാറുകയും വേണം. ആ ദിശയിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഇതിനായി സംസ്ഥാന സർക്കാരുകളോടും പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പരിഷ്കാരങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക എന്നത് ഭാരത സർക്കാരിന്റെയും ഉത്തരവാദിത്തമാണ് എന്നാണ്. 2047 നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി നമ്മുടെ സംവിധാനങ്ങളെ നാം വികസിപ്പിക്കേണ്ടതുണ്ട്. പഴയ കാലത്തെ നയനിയമങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. വരാനിരിക്കുന്ന നമ്മുടെ സ്വപ്നങ്ങൾക്ക് അനുസൃതമായി നമ്മൾ നയങ്ങളിലും നിയമങ്ങളിലും മാറ്റം വരുത്തേണ്ടതുണ്ട്. അങ്ങനെ ചെയ്താൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, ഈ പാതയിലൂടെ തന്നെ നമുക്ക് ലക്ഷ്യത്തിലെത്താമെന്ന് ഞാൻ രാജ്യവാസികൾക്ക് ഉറപ്പു നൽകുന്നു. നമ്മുടെ പരിശ്രമങ്ങളിൽ ഒട്ടും കുറവ് വരുത്താതെ വികസിത ഭാരതം എന്ന സ്വപ്നം നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. ഇതിനായി നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് നീങ്ങേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരുകളായാലും ഇൻഡസ്ട്രി ആയാലും നമ്മൾ എല്ലാവരും കൈകോർത്ത് മുന്നേറണം. നമുക്ക് പരിഷ്കാരങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കണം. ആ മാറ്റങ്ങളെ നമുക്ക് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ പരിഷ്കാരങ്ങൾ നടത്തുന്നത് ഒരു നിർബന്ധത്തിന് വഴങ്ങിയല്ല, മറിച്ച് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഉറച്ച ബോധ്യത്തോടെയാണ്. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, വികസിത ഭാരത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ, രാജ്യം അതിവേഗം മുന്നേറുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, യഥാർത്ഥത്തിൽ ഇതിന്റെ എല്ലാം ഏറ്റവും വലിയ ഗുണഭോക്താവ് ആരാണ്? ഈ ശ്രമങ്ങളുടെ എല്ലാം ഏറ്റവും വലിയ കരുത്താരാണ്? ഈ പരിശ്രമങ്ങളുടെ എല്ലാം ഗുണം അനുഭവിക്കുക എന്റെ രാജ്യത്തെ യുവാക്കളാണ്, എന്റെ രാജ്യത്തിന്റെ യുവശക്തിയാണ്. വികസിത ഭാരതത്തിലേക്കുള്ള ഈ യാത്രയിൽ യുവാക്കൾക്ക് വളരെ വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. അത് മാത്രമല്ല, വികസിത ഭാരതത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളും എന്റെ രാജ്യത്തെ യുവാക്കൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തെ യുവാക്കളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ. യുവത്വത്തിന് പ്രഥമ പരിഗണനയോടെ വേണം നമുക്ക് മുന്നേറാൻ. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 10-12 വർഷമായി ആ ദിശയിൽ നാം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ക്യാമ്പയിൻ വഴി ഇന്ന് രാജ്യത്തുടനീളം 2.5 ലക്ഷത്തിലധികം രജിസ്റ്റർ ചെയ്ത സ്റ്റാർട്ടപ്പുകൾ നിലവിൽ വന്നു കഴിഞ്ഞു. രാജ്യത്തെ യുവാക്കൾ ഇന്ന് സ്വയം തൊഴിൽ കണ്ടെത്തുക മാത്രമല്ല, മറ്റനേകം പേർക്ക് തൊഴിലവസരങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതിനായി കേന്ദ്ര സർക്കാർ 1 ലക്ഷം കോടി രൂപയുടെ ഇന്നൊവേഷൻ ഫണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എനിക്ക് രാജ്യത്തെ യുവാക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ സ്വപ്നങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് വരിക എന്നതാണ്. വിഭവങ്ങളുടെ കുറവ് നിങ്ങളെ തളർത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. നിങ്ങളുടെ ബുദ്ധിക്കും കഴിവിനും കൂടുതൽ കരുത്തേകാനായി 1 ലക്ഷം കോടി രൂപയുടെ ഒരു സംവിധാനം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഗവേഷണത്തിന് പുതിയ അവസരങ്ങൾ ലഭിച്ചു. ഡിജിറ്റൽ ഇന്ത്യയുടെ പുതിയ കുറഞ്ഞ നിരക്കിലുള്ള ഡാറ്റാ സേവനങ്ങൾ യുവാക്കളെ ശാക്തീകരിച്ചു. ലോകത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡാറ്റ ലഭ്യമാകുന്നത് ഇന്ത്യയുടെ മണ്ണിലാണ്. ഇത് നമ്മുടെ രാജ്യത്തെ യുവാക്കൾക്ക് പുതിയ കരുത്ത് നൽകിയിട്ടുണ്ട്. സ്കിൽ ഇന്ത്യ എന്ന പേരിൽ നമ്മൾ ഒരു ദേശീയ പ്രോഗ്രാം തന്നെ ആവിഷ്കരിച്ചു. സ്പേസ് സെക്ടർ നമ്മൾ തുറന്നുകൊടുത്തു. ദേശീയ ഡ്രോൺ പോളിസി നമ്മൾ രൂപീകരിച്ചു. ഖേലോ ഇന്ത്യ പോളിസി കൊണ്ടുവന്നു. കഴിഞ്ഞ 35 വർഷമായി രാജ്യത്ത് ഒരു എഡ്യൂക്കേഷൻ പോളിസി പോലും ഉണ്ടായിരുന്നില്ല. അവിടെ നമ്മൾ പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കി. ഇതിന്റെ പ്രയോജനം നമ്മുടെ ഇടത്തരക്കാരായ കുടുംബങ്ങൾക്കും ലഭിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, 2004 മുതൽ 2014 വരെയുള്ള ഒരു കണക്ക് ഞാൻ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. 2004 മുതൽ 2014 വരെ നമ്മുടെ രാജ്യത്ത് 350-ൽ താഴെ സർവകലാശാലകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് 10-12 വർഷത്തിനുള്ളിൽ ഏകദേശം 650 പുതിയ സർവകലാശാലകൾ കൂടി ഇതിനോടൊപ്പം ചേർക്കപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ 1000 എന്ന കണക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ 2014 മുമ്പ് നമ്മുടെ രാജ്യത്ത് വെറും 400 മെഡിക്കൽ സീറ്റുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം ഏകദേശം 850 ഉയർന്നിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇപ്പോൾ വിദേശ സർവകലാശാലകളും ഭാരതത്തിന്റെ മണ്ണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദേശ സർവകലാശാലകളുടെ ബിരുദം ഭാരതത്തിൽ ഇരുന്നു തന്നെ നമ്മുടെ യുവാക്കൾക്ക് ലഭ്യമാകാനുള്ള സൗകര്യങ്ങളും നമ്മൾ ഒരുക്കിക്കഴിഞ്ഞു. നമ്മുടെ രാജ്യത്തെ യുവമനസ്സുകൾ കുട്ടിക്കാലം മുതൽക്കേ ടെക്നോളജിയോട് ആകൃഷ്ടരാകണമെന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഇന്ന് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നൊവേഷനിലും ടെക്നോളജിയിലും കുട്ടികൾക്ക് താല്പര്യമുണ്ടാക്കാൻ വേണ്ടി 10,000-ത്തിലധികം അഡൽ ടിങ്കറിംഗ് ലാബുകൾ നമ്മൾ കൊച്ചുകുട്ടികൾക്കായി

തുറന്നു നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 10-12 വർഷമായി യുവാക്കൾക്കായി നമ്മൾ അനേകം വഴികൾ തുറന്നു നൽകി. നമ്മൾ സ്റ്റാർട്ടപ്പുകൾക്ക് തുടക്കം കുറിച്ചു, അത് നിങ്ങളും കണ്ടിട്ടുണ്ടാകും. ശരാശരി 28 വയസ്സ് മാത്രം പ്രായമുള്ള ഇന്ത്യയിലെ ഈ കുട്ടികൾ, നമ്മുടെ ഈ യുവതലമുറ ലോകത്ത് തങ്ങളുടെ ആദ്യ പരീക്ഷണത്തിൽ തന്നെ സ്വന്തം ഉപഗ്രഹവും റോക്കറ്റും വിക്ഷേപിച്ചു കഴിഞ്ഞു. സുഹൃത്തുക്കളെ, ഇതൊരു വലിയ കാര്യമാണ്. ഇന്ന് രാജ്യത്ത് ഏകദേശം 2.5 ലക്ഷത്തിലധികം രജിസ്റ്റർ ചെയ്ത സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഒരു AI ഇമ്പാക്ട് സമ്മിറ്റും സംഘടിപ്പിക്കുകയുണ്ടായി. AIയുടെ വളർച്ച ഇന്ന് അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെങ്കോട്ടയിൽ നിന്ന് രാജ്യത്തെ യുവാക്കൾക്കായി ഒരു സുപ്രധാന പ്രഖ്യാപനം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. വരാനിരിക്കുന്ന ഒരു വർഷത്തിനുള്ളിൽ 1 കോടി യുവാക്കൾക്ക് AI സ്കില്ലുകളിൽ പരിശീലനം നൽകാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ യുവാക്കൾക്ക് AIയുടെ ലോകത്തും നേതൃത്വം നൽകാനുള്ള പ്രാപ്തി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. എന്റെ സുഹൃത്തുക്കളെ, ബയോ ഇക്കോണമി എന്നത് വളരെ പുതിയൊരു മേഖലയാണ്. 2014 മുമ്പ് ഒരു കാലമുണ്ടായിരുന്നു, അന്ന് വെറും 60,000 കോടി രൂപയുടെ ബയോ ഇക്കോണമി ഇടപാടുകൾ മാത്രമാണ് നടന്നിരുന്നത്. എന്റെ രാജ്യത്തെ യുവാക്കളെ, നിങ്ങൾ എന്തൊരു അത്ഭുതമാണ് പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് നോക്കൂ. നയങ്ങൾ ശരിയാകുമ്പോഴും ലക്ഷ്യം വ്യക്തമാകുമ്പോഴും ബയോ ഇക്കോണമി മേഖലയിൽ രാജ്യത്തിന്റെ യുവശക്തിക്ക് തങ്ങളുടെ കഴിവ് എങ്ങനെ തെളിയിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കാണിച്ചു തന്നെ. 2014 മുമ്പ് 60,000 കോടിയുടെ ഇടപാടുകൾ മാത്രമുണ്ടായിരുന്ന ബയോ ഇക്കോണമി മേഖല ഇന്ന് ഏകദേശം 20 ലക്ഷം കോടി രൂപയിൽ എത്തി നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. 2009-10 കാലഘട്ടമായിരുന്നു അത്. അന്ന് നമ്മുടെ രാജ്യത്ത് വെറും 1.5 ലക്ഷം ഇലക്ട്രിക് വെഹിക്കിളുകൾ മാത്രമാണ് വിൽക്കപ്പെട്ടിരുന്നത്. 2009-10 കാലത്ത് വെറും 1.5 ലക്ഷം ഇലക്ട്രിക് വെഹിക്കിളുകൾ മാത്രം വിറ്റിരുന്ന സ്ഥാനത്ത് ഈ 2025-26 കാലയളവിൽ 25 ലക്ഷം ഇലക്ട്രിക് വെഹിക്കിളുകളാണ് വിറ്റഴിക്കപ്പെട്ടത്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏവിയേഷൻ സെക്ടറും നമ്മുടെ യുവാക്കൾക്കായി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ എയർപോർട്ടുകളും പുതിയ റൂട്ടുകളും രാജ്യത്ത് പുത്തൻ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മെയിന്റനൻസ്, ഓവർഹോളിംഗ് തുടങ്ങിയ മേഖലകൾ വഴി ഇന്ന് രാജ്യത്തെ വലിയൊരു വിഭാഗം വിദഗ്ധ തൊഴിലാളികൾക്ക് ജോലി ലഭിക്കുന്നുണ്ട്. മെയ്ഡ് ഇൻ ഇന്ത്യ വിമാനങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിലും നമ്മൾ വലിയ വിജയം കൈവരിച്ചു കഴിഞ്ഞു. മെയ്ഡ് ഇൻ ഇന്ത്യ ഡിഫൻസ് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ആയ C-295 ഇതിനോടകം തന്നെ അതിന്റെ വിജയകരമായ പറക്കൽ പൂർത്തിയാക്കി കഴിഞ്ഞു. രാജ്യത്തെ യുവാക്കൾക്കായിട്ടുള്ള വലിയൊരു ചുവടുവെപ്പാണ്. എന്റെ സുഹൃത്തുക്കളെ, ഡ്രോൺ മേഖലയും ഇന്ന് വലിയ നേട്ടങ്ങളാണ് കൈവരിച്ചിരിക്കുന്നത്. ഗ്രാമങ്ങളിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള സ്വാമിത്വ പദ്ധതി ഇന്ന് വൻ വിജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3.25 കോടിയോളം കുടുംബങ്ങൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചു കഴിഞ്ഞു. ഇതിലൂടെ ഏതാണ്ട് 140 ലക്ഷം കോടി രൂപയോളം മൂല്യമുള്ള സ്വത്തുക്കളാണ് ക്രയവിക്രയത്തിനായി തുറന്നു കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ ഫലമായി ആളുകൾക്ക് ബാങ്കുകളിൽ നിന്ന് ലോൺ ലഭിക്കാനും തങ്ങളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് നമ്മുടെ ഇടത്തരക്കാരായ കുടുംബങ്ങൾക്ക് മുന്നിൽ ഒരു വലിയ ഭാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കോച്ചിംഗ് ക്ലാസുകൾ തമ്മിലുള്ള മത്സരം. തന്റെ കുട്ടിയെ ഒരു കോച്ചിംഗ് ക്ലാസ്സിൽ അയച്ചില്ലെങ്കിൽ നമ്മളൊരു അന്തസ്സുള്ള കുടുംബമായിരിക്കില്ല എന്ന ചിന്താഗതിയാണ് ഇന്ന് എല്ലാ മാതാപിതാക്കൾക്കും ഇടയിലുള്ളത്. ഈ പാവപ്പെട്ടവരുടെയും ഇടത്തരക്കാരായ കുടുംബങ്ങളുടെയും കാര്യത്തിൽ നമുക്ക് വലിയ ആശങ്കയുണ്ട്. അവിടെ 10,000 കണക്കിന് കോടി രൂപയുടെ ചെലവ് ലാഭിക്കാൻ ഇതിലൂടെ സാധിക്കും. ഇതിലൂടെ മക്കൾക്ക് മാതാപിതാക്കളുടെ അടുത്തു തന്നെ കഴിയാനും അവരെ പരിചരിക്കാനും സാധിക്കും. കുടുംബങ്ങളെ സഹായിക്കാനായി ഇത്തരം സാമ്പത്തിക പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുന്നു. അതുകൊണ്ടാണ് യുവാക്കൾക്കായി വിവിധ പരീക്ഷകൾക്ക് സൗജന്യ ഓൺലൈൻ കോച്ചിംഗ് നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, മികച്ച കഴിവുള്ള യുവാക്കളും അധ്യാപകരുമുണ്ട്. ഈ വിഭവങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് രാജ്യത്തെ യുവാക്കൾക്ക് സൗജന്യ കോച്ചിംഗ് നൽകുന്നതിനായി ഒരു വലിയ ശൃംഖല തന്നെ നമ്മൾ സജ്ജമാക്കാൻ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ആര് കളിക്കുന്നുവോ അവർ ശോഭിക്കുന്നു, ആര് കളിക്കുന്നുവോ അവർ വികസിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ അതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് മറ്റൊന്നുമല്ല. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് കായിക ലോകത്ത് ഭാരതം തനതായ ഒരു ഇടം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കായിക വേദികളിലെ പോഡിയത്തിൽ ഭാരതത്തിന്റെ ദേശീയ ഗാനം മുഴങ്ങുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ദേശീയ ഗാനം മുഴങ്ങുന്നു, കൂടാതെ ഭാരതത്തിന്റെ ദേശീയ പതാകയായ ത്രിവർണ പതാക അവിടെ വാനോളം ഉയർന്നു പറക്കുന്ന കാഴ്ചയും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടോപ്സ് പദ്ധതി വലിയ വിജയം കൈവരിച്ചിരിക്കുകയാണ്. ഖേലോ ഇന്ത്യ ഗെയിംസ്, യൂണിവേഴ്സിറ്റി ഗെയിംസ്, വിന്റർ ഗെയിംസ്, ബീച്ച് ഗെയിംസ്, സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ, സ്പോർട്സ് കോച്ചിങ്, സ്പോർട്സ് മെഡിസിൻ, സ്പോർട്സ് ന്യൂട്രീഷൻ എന്നിങ്ങനെ ഈ മേഖലകളിലെല്ലാം പ്രാവീണ്യം നേടുന്നതിലേക്ക് ഭാരതം ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യുവാക്കൾക്ക് മുന്നിൽ ഇത് തികച്ചും പുതിയൊരു മേഖലയാണ് തുറന്നിടുന്നത്.

ഒരാൾക്ക് കായിക താരമാകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അതിന്റെ സപ്പോർട്ട് സിസ്റ്റത്തിൽ അവർക്കായി വലിയൊരു തൊഴിൽ മേഖല ഇന്ന് തുറക്കപ്പെടുന്നുണ്ട്. കായിക ലോകത്ത് ഭാരതത്തിന്റെ പ്രകടനം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 2036 ഒളിമ്പിക്സ് ആധേയത്വം വഹിക്കാനുള്ള ശക്തമായ അവകാശിയായി നമ്മൾ ഇന്ന് മുന്നേറുകയാണ്. അതുപോലെ 2030 കോമൺവെൽത്ത് ഗെയിംസിനും ഭാരതം ആതിഥേയത്വം വഹിക്കാൻ പോകുകയാണ്. എന്റെ സുഹൃത്തുക്കളെ, കായിക ലോകത്തെ ഏറ്റവും വലിയ മാമാങ്കമായ ഒളിമ്പിക്സിൽ 40 വിവിധ ഇനം കായിക ഇനങ്ങളുണ്ട്. കൂടാതെ ഏകദേശം 325 മത്സരങ്ങളാണ് ഒളിമ്പിക്സിൽ നടക്കാറുള്ളത്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്റെ യുവസുഹൃത്തുക്കളെ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും വിഷമം തോന്നും. ഈ കാര്യത്തിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്, ഒപ്പം നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുകയുമാണ്. ഒളിമ്പിക്സിലെ 325 വരുന്ന മത്സരങ്ങളിൽ 2/3 കായിക ഇനങ്ങളിലും ഭാരതം എവിടെയുമില്ല എന്നതാണ് സത്യം. അവിടെ നമ്മുടെ സാന്നിധ്യമില്ല, നമ്മൾ ക്വാളിഫൈ ആകുന്നു പോലുമില്ല. അതുകൊണ്ട് 2036 നടക്കാൻ പോകുന്ന ഒളിമ്പിക്സിന് ഭാരതം വേദിയാകണമെന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതെ, 2036 തന്നെ ഇന്ന് ഭാരതം പങ്കെടുക്കാത്ത കായിക ഇനങ്ങളിലും ഭാരതം യോഗ്യത നേടാത്ത മത്സരങ്ങളിലും നമ്മുടെ സാന്നിധ്യമില്ലാത്ത മേഖലകളിലും ഇനിയും 3/4 അവസരങ്ങൾ നമ്മളെ കാത്തിരിക്കുകയാണ്. ഭാരതം ഇതിന് പ്രത്യേക ഊന്നൽ നൽകും. ഇതിനായി ടാലന്റ് ഹണ്ട് എന്നൊരു ക്യാമ്പയിൻ തന്നെ ആരംഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. 2036 നമുക്ക് മികച്ച കായിക താരങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് 5, 10, 15 വയസ്സുള്ള നമ്മുടെ യുവാക്കളിലും ആൺകുട്ടികളിലും പെൺകുട്ടികളിലും നമ്മൾ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ 5 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളിലെ കായിക പ്രതിഭകളെ കണ്ടെത്താനായി ഓരോ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സ്കൂളുകളിലും നമ്മൾ തിരച്ചിൽ നടത്തും. ഒരു ടാലന്റ് ഹണ്ട് ക്യാമ്പയിൻ തന്നെ ഇതിനായി ആവിഷ്കരിച്ച് നടപ്പിലാക്കും. കുട്ടികളിലെ കായിക പ്രതിഭകളെ കണ്ടെത്തി അവർക്ക് പ്രത്യേക പരിശീലനം നൽകുന്നതിലൂടെ രാജ്യത്തിനായി കളിക്കുന്ന മികച്ച കായിക താരങ്ങളെ നമ്മൾ വാർത്തെടുക്കും. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ഇന്ന് നമ്മുടെ രാജ്യത്തിന് മുന്നിലും നമ്മുടെ യുവജനങ്ങൾക്ക് മുന്നിലും ലഹരി എന്നത് വളരെ വലിയൊരു പ്രതിസന്ധിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലഹരി മുക്ത ഭാരതം എന്നത് നമ്മൾ ഏവരുടെയും കൂട്ടായ ഉത്തരവാദിത്തമായി മാറണം. നമ്മുടെ ശോഭനമായ ഭാവിക്ക് വേണ്ടി നമ്മുടെ യുവതലമുറ കരുത്തുറ്റവരാകട്ടെ. നമ്മുടെ യുവജനങ്ങളുടെ കരുത്ത് രാജ്യത്തിന് ഉപകരിക്കണം. അതിനായി ലഹരിമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ മൈ ഭാരത് വോളണ്ടിയർമാരും രാജ്യത്തെ NGOകളും വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളും ആത്മീയ നേതാക്കളും എല്ലാം ചേർന്ന് ലഹരിമുക്ത ഭാരതത്തിനായി 100 നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിക്ക് രൂപം നൽകിയിട്ടുണ്ട്. 100 ഈ ഒരു ക്യാമ്പയിൻ തുടർച്ചയായി നടക്കും. ഓരോ കുടുംബത്തോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളും ഈ ക്യാമ്പയിന്റെ ഭാഗമാകണം, ഇതിനോടൊപ്പം ചേരണമെന്നാണ്. ഒപ്പം ലഹരി മുക്ത ഭാരതം എന്ന രാജ്യത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനായി നിങ്ങൾ ഇന്ന് മുന്നോട്ട് വന്നിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, 21-ാം നൂറ്റാണ്ടിൽ ദശാബ്ദങ്ങളായുള്ള വെല്ലുവിളികളെ ഇല്ലാതാക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ്. നക്സലിസവും മാവോയിസവും ലക്ഷക്കണക്കിന് യുവാക്കളുടെ ഭാവി തകർത്തു കളഞ്ഞു. നിരവധി അമ്മമാരുടെ കൺമണികളായ മക്കളെ തട്ടിയെടുത്ത് അവരുടെ ജീവിതം തന്നെ നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങളെല്ലാം ഈ നക്സലിസം തകർത്തെറിഞ്ഞു. 4 പതിറ്റാണ്ടുകളോളം നമ്മുടെ ഹിന്ദുസ്ഥാന്റെ വലിയൊരു ഭാഗത്തെയും വലിയൊരു ജനവിഭാഗത്തെയും തോക്കിൻ മുനയിൽ നിർത്തിക്കൊണ്ട് ഈ നക്സൽവാദം വരിഞ്ഞു മുറുക്കിയിരുന്നു. അവർ ഭരണഘടനയെ കാറ്റിൽ പറത്തുകയും രാജ്യത്തെ സാധാരണ പൗരന്മാരുടെ സുരക്ഷയ്ക്കായി നിലകൊണ്ട 3500-ലധികം പോലീസ് സുരക്ഷാ സേനാംഗങ്ങളുടെ ജീവൻ അപഹരിക്കുകയും ചെയ്തു. ഒരു യുദ്ധത്തിൽ എത്ര സൈനികർ കൊല്ലപ്പെടുന്നുവോ അതിനേക്കാൾ അധികം പേരാണ് ഇവിടെ രക്തസാക്ഷികളായത്. രാജ്യത്തെ സാധാരണക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കാൻ നമ്മുടെ പോലീസ് ജവാന്മാർക്ക് സ്വന്തം ജീവൻ പണയപ്പെടുത്തേണ്ടി വന്നു. ഈ നക്സലിസം നമ്മുടെ നാടിനെ രക്തരൂഷിതമാക്കിയിരുന്നു. 2014 നിങ്ങൾ ഞങ്ങൾക്ക് അവസരം നൽകിയ ആ ദിവസം തന്നെ ഈ രാജ്യത്തെ നക്സൽവാദത്തിൽ നിന്ന് മുക്തമാക്കുമെന്ന് ഞങ്ങൾ പ്രതിജ്ഞയെടുത്തിരുന്നു. ഇന്ന് എനിക്കേറെ സന്തോഷമുണ്ട്. കാരണം നക്സൽ മാവോയിസ്റ്റ് അക്രമങ്ങൾക്ക് ഇനി ഒരടി പോലും മുന്നോട്ട് പോകാനുള്ള കരുത്ത് അവശേഷിക്കുന്നില്ല. അവ അതിന്റെ അവസാന ശ്വാസത്തിലാണ്. ഈ വിപത്തിനെ പൂർണ്ണമായും തുടച്ചു നീക്കാനുള്ള ശ്രമങ്ങളുടെ ഫലമായി എവിടെയാണോ ഒരു കാലത്ത് നക്സലൈറ്റുകളുടെ തോക്കുകൾ ഗർജിച്ചിരുന്നത്, എവിടെയാണോ ഇവിടുത്തെ മണ്ണ് രക്തത്താൽ കുതിർന്നു കിടന്നിരുന്നത്, ഇന്ന് ആ നക്സൽ ബാധിത മേഖലകളിലും അവിടുത്തെ പ്രദേശങ്ങളിലും നക്സൽ മുക്തമായതിന്റെ ഫലമായി വികസനത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രയത്നത്തിന്റെയും ത്രിവർണ പതാക പാറിപ്പറക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്നിരുന്നാലും ഈ വെല്ലുവിളി നമ്മൾ ഒരിക്കലും കുറച്ചു കാണരുത്.

ഈ വെല്ലുവിളിയുടെ കാര്യത്തിൽ നമ്മൾ ഇനിയും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. വർഷങ്ങളായി നമ്മുടെ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ പോലും മാവോയിസ്റ്റ് ചിന്താഗതിയുള്ളവർ തങ്ങളുടെ ഇടം കണ്ടെത്തിയിരുന്നു. സർക്കാർ കമ്മിറ്റികളിലെ ഉപദേശകരായി പോലും അവർ അവിടെ നിലയുറപ്പിച്ചു. ഇത്തരം വികലമായ മാവോയിസ്റ്റ് ചിന്താഗതികൾ നമ്മുടെ നയരൂപീകരണത്തെ പോലും അക്കാലത്ത് വലിയ രീതിയിൽ സ്വാധീനിച്ചിരുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കാടുകളിൽ തോക്കേന്തി നടന്ന നക്സലൈറ്റുകളെ തുരത്തുന്നതിനും ആ പ്രതിസന്ധിയിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കുന്നതിലും നമ്മൾ ഇന്ന് വലിയ വിജയം കൈവരിച്ചിരിക്കുകയാണ്. എങ്കിലും ആയുധമേന്തിയ നക്സലൈറ്റുകളെ നമ്മൾ തുരത്തി കഴിഞ്ഞു. പക്ഷേ ഈ ബുദ്ധിജീവി നക്സലൈറ്റുകൾ ഇപ്പോഴും ഒരവസരത്തിനായി കാത്തിരിക്കുകയാണ്. അക്രമത്തിന്റെയും അരാജകത്വത്തിന്റെയും പുതിയ വഴികൾ തേടുന്ന ഇവർ സമൂഹത്തെ തെറ്റായ ദിശയിലേക്ക് നയിക്കാൻ പലതരത്തിലുള്ള തന്ത്രങ്ങളാണ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ബുദ്ധിജീവി നക്സലൈറ്റുകളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരക്കാരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയും അവരെ രാജ്യത്തെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള വികസനത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുകയും വേണം. രാജ്യത്തെ യുവതലമുറയെ ഇതിനൊപ്പം ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സുരക്ഷിതമായ ഒരു ഭാരതം കെട്ടിപ്പടുക്കുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. വെല്ലുവിളികൾ രാജ്യത്തിനകത്തു നിന്നായാലും അതിർത്തിക്ക് പുറത്തു നിന്നായാലും ഏത് സാഹചര്യത്തെയും നേരിടാൻ ഇന്ന് ഭാരതം സജ്ജമാണ്. ഇന്നത്തെ കാലത്ത് യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി യുദ്ധം അതിർത്തിയിൽ മാത്രമായിരിക്കും നടക്കുക എന്നതിന് യാതൊരു ഉറപ്പുമില്ല. യുദ്ധം നമ്മുടെ അതിർത്തിക്കുള്ളിലെ ഏതെങ്കിലും റിഫൈനറികളിലോ ബാങ്കിങ് മേഖലയിലോ വരെ നടന്നേക്കാം. അതല്ലെങ്കിൽ ഡാറ്റാ സെന്ററുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പുതിയൊരു രീതിയിലുള്ള പോരാട്ടം തന്നെ ഉണ്ടായേക്കാം. നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളും ഫാക്ടറികളും വരെ തകർക്കപ്പെട്ടേക്കാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ മിഷൻ സുദർശൻ ചക്ര പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഡിഫൻസ് എക്സ്പോർട്ട് ഏകദേശം 50 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് ഏകദേശം 100 രാജ്യങ്ങളിലേക്ക് നമ്മുടെ ആയുധങ്ങൾ എത്തിച്ചേരുന്നുമുണ്ട്. ആഗോളതലത്തിൽ ഭാരതത്തിന്റെ യശസ് ഇന്ന് സാവധാനം വർദ്ധിച്ചു വരികയാണ്. മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആയുധ നിർമ്മാണ മേഖലയിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. സായുധ സേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ പൗരന്മാരെയും ഇത്തരം സാഹചര്യങ്ങൾക്കായി നമ്മൾ സജ്ജരാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ യുദ്ധമുറകൾക്ക് അനുസൃതമായാണ് നമ്മുടെ രാജ്യത്ത് സിവിൽ ഡിഫൻസ് സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ആ സംവിധാനങ്ങൾ ഇന്ന് കാലഹരണപ്പെട്ടവയാണ്. അതിനാൽ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ സിവിൽ ഡിഫൻസിന്റെ ശക്തമായ ഒരു ശൃംഖല നമ്മൾ കെട്ടിപ്പടുക്കുമെന്ന് ചുവന്ന കോട്ടയിൽ വെച്ച് ഇന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ അവരെ ആധുനിക സംവിധാനങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും ആധുനിക പ്രതിസന്ധികളിൽ നിന്ന് പൗരന്മാരെ സംരക്ഷിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്യും. ആധുനിക വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തിയുള്ള സിവിൽ ഡിഫൻസിന്റെ വളരെ വലിയൊരു സന്നദ്ധ സേനയാണ് നമ്മൾ രൂപീകരിക്കാൻ പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, രാഷ്ട്ര നിർമ്മാണത്തിൽ നമ്മുടെ സഹോദരിമാരുടെയും പെൺമക്കളുടെയും പങ്കാളിത്തം ഇന്ന് നമുക്കേവർക്കും വളരെ വലുതാണ്. അത് നമുക്കെല്ലാവർക്കും വലിയൊരു പ്രചോദനമായി മാറിക്കഴിഞ്ഞു. ഫൈറ്റർ ജെറ്റുകളുടെ കാര്യത്തിലായാലും സിവിൽ ഏവിയേഷന്റെ കാര്യത്തിലായാലും നമ്മുടെ പെൺമക്കൾ ഇന്ന് ഏറ്റവും മുന്നിലുണ്ട്. അത് കളിസ്ഥലങ്ങളിലായാലും ശരി, നമ്മുടെ പെൺമക്കളാണ് ഇന്ന് മുൻപന്തിയിൽ നിൽക്കുന്നത്. സ്റ്റെം എഡ്യൂക്കേഷനിലേക്കുള്ള പ്രവേശന നടപടികളിലും ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് നമ്മുടെ പെൺമക്കളെയാണ്. ഇന്ന് സൈന്യത്തിൽ പോലും NDAയിൽ നിന്ന് പുറത്തിറങ്ങിയ പെൺകുട്ടികൾ വലിയ അഭിമാനത്തോടെ രാജ്യത്തിന്റെ സൈന്യത്തെ നയിക്കാനുള്ള തങ്ങളുടെ കരുത്ത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്റെ പെൺമക്കളുടെ കരുത്ത് എങ്ങനെയുള്ളതാണെന്ന് അറിയാമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സാനന്ദിലുള്ള ഒരു സെമി കണ്ടക്ടർ പ്ലാന്റ് സന്ദർശിക്കുകയുണ്ടായി. അവിടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഗോത്രവർഗക്കാരായ പെൺമക്കൾ ആവേശത്തോടെ ജോലി ചെയ്യുന്നത് എനിക്ക് കാണാൻ സാധിച്ചു. പാസ്പോർട്ട് എന്നാൽ എന്താണെന്ന് പോലും അറിയാത്ത ഉൾഗ്രാമങ്ങളിൽ നിന്നാണ് അവർ വന്നത്. ആ പെൺമക്കൾ വിദേശങ്ങളിൽ പോയി പരിശീലനം നേടി വന്ന് ഇന്ന് ചിപ്പ് നിർമ്മാണ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ആത്മവിശ്വാസം കണ്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. നമ്മൾ 3 കോടി സഹോദരിമാരെ ലഖ്പതി ദീദിമാരാക്കാൻ ലക്ഷ്യമിട്ടിരുന്നു. ആ ലക്ഷ്യം നമ്മൾ മറികടന്ന് കഴിഞ്ഞു. ഇപ്പോൾ 6 കോടി സഹോദരിമാരെ ലഖ്പതി ദീദിമാരാക്കുക എന്ന പുതിയ ലക്ഷ്യവുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. 3 കോടി പുതിയ ലഖ്പതി ദീദിമാർ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ വലിയൊരു മാറ്റമാണ്. ആ മാറ്റം മാതൃശക്തിയിലൂടെയാണ് വരാൻ പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് പഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷനുകളിലും എല്ലാം വലിയൊരു വിഭാഗം സ്ത്രീകൾ ജനപ്രതിനിധികളായി രാജ്യത്തിന് വഴിവിളക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും വളരെ മികച്ച രീതിയിൽ നേതൃത്വം നൽകുകയും ചെയ്യുന്നു. ഇക്കാര്യം മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ പാർലമെന്റിൽ നാരീശക്തി വന്ദൻ നിയമം പാസാക്കിയത്. പക്ഷേ ഏതോ ചില കാരണങ്ങളാൽ രാഷ്ട്രീയ വേദികളിൽ കഴിഞ്ഞ 40 വർഷമായി ഈ സ്വപ്നം എപ്പോഴും രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ഇരയായി മാറിയിരിക്കും.

0: നോക്കുകയാണ്. ഇന്ന് ചെങ്കോട്ടയുടെ ഈ മതിൽക്കെട്ടിൽ നമ്മുടെ ത്രിവർണ പതാകയുടെ തണലിൽ നിന്നുകൊണ്ട് ഞാൻ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അപേക്ഷിക്കുന്നു, അവരോട് അഭ്യർത്ഥിക്കുന്നു, വരൂ നമുക്ക് ആ സ്ത്രീകളുടെ കരുത്തിനെ ആദരിക്കുന്നവരായി മാറാം. ആ സ്ത്രീകൾക്ക് അർഹമായ ആദരവ് നൽകാനായി നിങ്ങൾ മുന്നോട്ട് വരൂ. എത്രയും വേഗം നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും നിയമസഭകളിലും ലോക്സഭയിലും 33% സംവരണം ലഭിക്കട്ടെ. അതുവഴി ഇന്ത്യയുടെ നയരൂപീകരണത്തിൽ സ്വന്തം പങ്കുവഹിക്കാൻ അവർക്ക് സാധിക്കട്ടെ. ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഞാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്, വരൂ വനിതാ സംവരണം നടപ്പിലാക്കി സ്ത്രീകളെ ആദരിക്കുന്ന ഈ ദൗത്യത്തിൽ നിങ്ങളും പങ്കാളികളാകൂ. ഇതിന്റെ യശസ്സും ക്രെഡിറ്റും നിങ്ങളും എടുത്തോളൂ, പക്ഷേ എന്റെ അമ്മമാർക്കും സഹോദരിമാർക്കും അവരുടെ അവകാശം നൽകൂ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, വികസിത ഭാരതം എന്ന നമ്മുടെ സങ്കല്പം പൂർത്തിയാകണമെങ്കിൽ വികസനം സമൂഹത്തിന്റെ അവസാന കണ്ണികളിലേക്കും എത്തിച്ചേരേണ്ടതുണ്ട്. 2014 മുൻപ് വെറും 25 കോടി ജനങ്ങൾക്ക് മാത്രമാണ് സോഷ്യൽ സെക്യൂരിറ്റി പരിരക്ഷ ലഭ്യമായിരുന്നത്, വെറും 25 കോടി ആളുകൾക്ക് മാത്രം. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 5-6 പതിറ്റാണ്ടുകൾ കൊണ്ട് വെറും 25 കോടി എന്ന നിലയിലായിരുന്നെങ്കിൽ നമ്മൾ വെറും 1 പതിറ്റാണ്ടിനുള്ളിൽ തന്നെ 100 കോടി ജനങ്ങൾക്ക് സോഷ്യൽ സെക്യൂരിറ്റി പരിരക്ഷ നൽകി കഴിഞ്ഞു. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 70 വയസ്സ് തികഞ്ഞവർക്കും പ്രായമായ മുതിർന്നവർക്ക് പോലും ഇന്ന് 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ സഹായം സൗജന്യമായി ലഭിക്കുന്ന സാഹചര്യമാണുള്ളത്. കോടിക്കണക്കിന് കുടുംബങ്ങൾക്കാണ് ഇതിലൂടെ വലിയ ആശ്വാസം ലഭിച്ചിരിക്കുന്നത്. ആയുഷ്മാൻ കാർഡ് വന്നതുകൊണ്ട് മാത്രം 2 ലക്ഷം കോടി രൂപയോളമാണ് ലാഭിക്കാൻ കഴിഞ്ഞത്. മരുന്നുകൾക്കും ശസ്ത്രക്രിയകൾക്കുമായി ഇത്രയും തുക ചിലവാക്കേണ്ടി വരുമായിരുന്ന എന്റെ കുടുംബത്തിലെ മക്കൾക്കും പാവപ്പെട്ട കുടുംബങ്ങൾക്കും അതുപോലെ മധ്യവർഗ കുടുംബങ്ങൾക്കും ഇത് വലിയൊരു സഹായമായി മാറി. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് ഒരു കാര്യത്തിനായി എനിക്ക് നിങ്ങളുടെ സഹായം വേണം. ഞാൻ നിങ്ങളിൽ നിന്നെല്ലാം ഒരു സഹായം അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ യുവജനങ്ങളും ഇതിന് നേതൃത്വം നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ 1 അല്ലെങ്കിൽ 2 മണിക്കൂർ രാജ്യത്തിന് വലിയൊരു ശക്തിയാണ് നൽകാൻ പോകുന്നത്. ഈ 1-2 മണിക്കൂർ കൊണ്ട് ഞാൻ രാജ്യത്തിന് എന്ത് വലിയ ശക്തിയാണ് നൽകുക എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. അത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ വലിയൊരു ശക്തിയായി മാറാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ വീട്ടിലും ഇതിനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകണം. ഈ ദിവസങ്ങളിൽ രാജ്യത്ത് ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ജോലികൾ നടക്കുകയാണ്. സെൻസസ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, കണക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വെറും കണക്കുകൾ കൊണ്ട് മാത്രം കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. ആ കണക്കുകളിലെ സൂക്ഷ്മമായ വിവരങ്ങളിൽ നിന്നാണ് കൃത്യമായ നയങ്ങളും പദ്ധതികളും രൂപപ്പെടുന്നത്. രാജ്യത്തിന് മുന്നോട്ട് കുതിക്കാനുള്ള ഒരു രൂപരേഖ തയ്യാറാക്കാൻ ഇത്തരം കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകേണ്ടത് അത്യാവശ്യമാണ്. പലപ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ വരുന്ന പ്രതിനിധികൾ അത്രയേറെ തിരക്കിലായിരിക്കും. ചിലപ്പോൾ അവർ ഓരോ സ്ഥലത്തും ഓരോ തരത്തിലുള്ള സ്പെല്ലിങ്ങുകളായിരിക്കും രേഖപ്പെടുത്തുന്നത്. ഇത് കാരണം കൃത്യമായ അന്തിമ ഫലം ലഭിക്കുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ടെക്നോളജി ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ ജനസംഖ്യാ കണക്കെടുപ്പിൽ നിങ്ങളുടെ വിവരങ്ങൾ സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പൂരിപ്പിച്ചു നൽകാവുന്നതാണ്. പിന്നീട് ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ പ്രതിനിധികളോ നിങ്ങളുടെ അടുത്ത് വന്ന് ചർച്ചകൾ നടത്തിയേക്കാം. എങ്കിലും കുടുംബാംഗങ്ങൾ എല്ലാവരും ഒപ്പം ഇരുന്ന് ഡിജിറ്റലായി നിങ്ങളുടെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ സ്പെല്ലിംഗിൽ പോലും തെറ്റുകൾ വരാതെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി രേഖപ്പെടുത്താൻ സാധിക്കും. ഒരു വിവരത്തിലും നമുക്ക് തെറ്റുപറ്റാൻ പാടില്ല. നിങ്ങൾ എത്രത്തോളം കൃത്യമായ വിവരങ്ങൾ നൽകുന്നുവോ അത്രത്തോളം വലിയൊരു സഹായമായിരിക്കും രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അത് നൽകുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ യുവജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ ഒപ്പമിരുത്തി ഈ ഫോം പൂർണ്ണമായും മനസ്സിലാക്കണമെന്നാണ്. ആദ്യം ഒരു പേപ്പറിൽ വിവരങ്ങൾ പൂരിപ്പിക്കുക, എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുക, അതിനുശേഷം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അത് ഡിജിറ്റലായി അപ്ലോഡ് ചെയ്യുക. ഇത്ര വലിയൊരു കാര്യം രാജ്യം നേടിയെടുക്കുന്നത് നിങ്ങൾ നോക്കൂ. ഇത് രാജ്യത്തിന്റെ സമയവും കരുത്തും ഒരുപോലെ ലാഭിക്കാൻ സഹായിക്കും. ഈ വിവരങ്ങൾ ശരിയായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ സാധിക്കും. അതിനാൽ എന്റെ രാജ്യത്തെ യുവജനങ്ങൾ സെൻസസിന്റെ ഈ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട യുവജനങ്ങളെ, ചെങ്കോട്ടയിൽ വെച്ച് ഞാൻ പഞ്ചപ്രാണികളെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഈ പഞ്ചപ്രാണികൾ രാജ്യത്തെ ആത്മാഭിമാനത്തിലേക്ക് നയിക്കാനും ലക്ഷ്യങ്ങൾ മറികടക്കാനുള്ള കരുത്തോടെ മുന്നേറാനും വലിയൊരു പിന്തുണയാണ് നൽകിയിട്ടുള്ളത്. അടിമത്തത്തിന്റെ മാനസികാവസ്ഥ ഓരോ നിമിഷവും നാം ഇല്ലാതാക്കിക്കൊണ്ടേയിരിക്കണം. ഭാരതത്തെക്കുറിച്ച് നാം കണ്ട ആ സ്വപ്നം, നേതാജി സുഭാഷ് ചന്ദ്രബോസ് കണ്ട ആ സ്വപ്നം, ബാബാ സാഹബ് അംബേദ്കറും പണ്ഡിറ്റ് നെഹ്റുവും കണ്ട ആ സ്വപ്നം, സർദാർ പട്ടേലും ഭഗത് സിംഗും സുഖ്ദേവും രാജ്ഗുരുവും കണ്ട ആ സ്വപ്നം, ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയും ഭഗവാൻ ബിർസ മുണ്ടയും ജ്യോതിബ ഫുലെയും കണ്ട ആ സ്വപ്നം, അവരിൽ നിന്നെല്ലാം ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് നാം മുന്നോട്ട് നീങ്ങിയത്. വരൂ, നമുക്ക് ഈ ദൃഢനിശ്ചയം വീണ്ടും ആവർത്തിക്കാം. സ്വന്തം താല്പര്യത്തെക്കാൾ ഉപരിയായിരിക്കട്ടെ രാഷ്ട്രത്തിന്റെ താല്പര്യം. സ്വന്തം താല്പര്യത്തെക്കാൾ ഉപരി രാഷ്ട്ര താല്പര്യത്തിന് മുൻഗണന നൽകാം. കർത്തവ്യബോധം മാത്രമാകട്ടെ നമ്മുടെ മുഖമുദ്ര. എല്ലാ രാജ്യവാസികളോടുമായി എനിക്ക് പറയാനുള്ളത് ഈ സമയം നമ്മുടേതാണ് എന്നാണ്. അതെ, ഞാൻ എല്ലാ രാജ്യവാസികളോടുമായി ആവർത്തിക്കുന്നു, ഈ സമയം നമ്മുടേതാണ്, അവസരം നമ്മുടേതാണ്, നമ്മുടെ ദൃഢനിശ്ചയവും നമ്മുടേതാണ്. വരൂ, നമുക്ക് സ്വപ്നങ്ങളെ ദൃഢനിശ്ചയങ്ങളാക്കി മാറ്റാം, ആ നിശ്ചയങ്ങളെ കാര്യശേഷിയാക്കി മാറ്റാം, ആ കരുത്തിനെ വിജയമാക്കി തീർക്കാം. നമുക്ക് ഓരോ ചുവടുവെപ്പിനെയും വികസനത്തിലേക്കുള്ള ചുവടുവെപ്പുകളാക്കി മാറ്റാം. തോളോട് തോൾ ചേർന്ന് നമുക്ക് മുന്നേറാം, മനസ്സുകൾ തമ്മിൽ കോർക്കാം, ലക്ഷ്യത്തിലേക്ക് തന്നെ കണ്ണുനട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഒരു ദീപത്തിൽ നിന്ന് 1000 ദീപങ്ങൾ തെളിയുന്നത് പോലെ നമുക്ക് വെളിച്ചം പടർത്താം. വരൂ, നമുക്ക് കൈകോർക്കാം, വികസിത ഭാരതം കെട്ടിപ്പടുക്കാം എന്ന ഏക വികാരത്തോടെ ഈ മംഗളകരമായ വേളയിൽ നിങ്ങൾക്ക് ഏവർക്കും ഞാൻ 1000 ആശംസകൾ നേരുന്നു. എന്നോടൊപ്പം ഉറക്കെ ചൊല്ലൂ, ഭാരത മാതാ കി, ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. എല്ലാവർക്കും വളരെ നന്ദി.
1: 80th സ്വാതന്ത്ര്യദിനത്തിൽ ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തതിന്റെ മലയാള പരിഭാഷയാണ് ഇതുവരെ കേട്ടത്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കിയത്.
2: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നക്ഷത്രങ്ങൾ പറയാതിരുന്നത് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിത്താര.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 11:10. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ വൈകുന്നേരം 3:55 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.